ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ? ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ആഗസ്റ്റ് 28 കാഴ്ചകളിലൂടെ സഞ്ചരിക്കുന്നു. 1749 ആഗസ്റ്റ് 28 ജർമ്മനി വിശ്വസാഹിത്യത്തിനു സമ്മാനിച്ച ഏറ്റവും മഹാനായ പ്രതിഭാശാലി ജോഹൻ ഓൾഫ്ഗാങ് ഓൺ ഗോയിഥെ ജന്മം കൊണ്ടിരിക്കുന്നു. 1845 ആഗസ്റ്റ് 28 ലോകപ്രശസ്ത ശാസ്ത്രമാസികകളുടെ ഒന്നാം നിരയിലുള്ള സയൻറ്റിഫിക് അമേരിക്കൻ പ്രസിദ്ധീകരണം ആരംഭിച്ചിരിക്കുന്നു. 1963 ആഗസ്റ്റ് 28 എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന വിഖ്യാത പ്രസംഗം മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ വാഷിംഗ്ടണിൽ വെച്ച് ദേ നടത്തിക്കൊണ്ടിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ക്രോധം ശത്രുവാണ്, സംശയമേതുമില്ല. ദേഷ്യം കൊണ്ട് ഒന്നും നേടിയിട്ടില്ല ആരും. ക്രോധം വെടിയണം ബുധജനം എന്നാണ്, എഴുത്തച്ഛന്റെ വരികളാണ്. ലക്ഷ്മണോപദേശത്തിൽ എഴുത്തച്ഛൻ പറയുന്നു, ക്രോധമെന്നത് യമനായത് നിർണയമെന്ന്. ക്രോധം വൈതരണി നദിയാണെന്ന്. സ്വർഗത്തിലൂടെ ഒഴുകുന്നത് ഗംഗയാണെങ്കിൽ നരകത്തിലൂടെ ഒഴുകുന്നത് വൈതരണിയാണെന്ന് സങ്കല്പം. അങ്ങനെ സ്വർഗവും നരകവും എവിടെയുമില്ല, ഉണ്ടെങ്കിൽ അത് ചിന്തകളിലാണ്. സ്നേഹവും സൗഹൃദവും സഹാനുഭൂതിയുമൊക്കെയാണ് സ്വർഗമെന്ന സങ്കല്പത്തിലൂടെ സാധ്യമാകുന്നതെങ്കിൽ സമ്മർദ്ദം, ദേഷ്യം, ശത്രുത എന്നിവയാണ് നരകമെന്ന സങ്കല്പത്തിലുള്ളത്. ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് പ്രധാനം. സ്വർഗമായി കാണാം, നരകവുമായി കാണാം. ക്രോധം നരകമാണ്, അത് യാതനയുണ്ടാക്കും, ഊർജത്തെ നഷ്ടപ്പെടുത്തും, മൂഡ് ഓഫാക്കി കളയും. സത്യം പറഞ്ഞാൽ നിസ്സഹായരാണ് ദേഷ്യം കൊണ്ട് നടക്കുന്നത്. ആത്മവിശ്വാസം എത്രത്തോളമുണ്ടോ അത്രത്തോളം ദേഷ്യം കുറയും. ജീവിത നിപുണത എത്രത്തോളമുണ്ടോ അത്രത്തോളം ക്രോധം കുറയും. ക്രോധമില്ലാതാവുക എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളും ജീവിത അനുഭവങ്ങളും ദേഷ്യമെന്ന വികാരത്തെ കുറയ്ക്കാൻ സഹായിക്കും. അപകർഷത ദേഷ്യമുണ്ടാക്കും, സമ്മർദ്ദം ദേഷ്യമുണ്ടാക്കും, ചിലർക്ക് പരാജയം ദേഷ്യമുണ്ടാക്കും, അവഗണന ദേഷ്യമുണ്ടാക്കും, ഇൻസൾട്ട് ചെയ്യപ്പെട്ടാൽ ദേഷ്യമുണ്ടാകും. എന്നാൽ ഇതൊക്കെ ജീവിതത്തിൽ സാധാരണമാണ് താനും. സമ്മർദ്ദമുണ്ടാകില്ല എന്ന് ഉറപ്പു പറയാനാവില്ല, പരാജയമുണ്ടാവില്ല എന്ന് പറയാനാവില്ല. ചിലയിടത്ത് അവഗണിക്കപ്പെട്ടു എന്ന് വരും, ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു എന്നും വരും. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ദേഷ്യപ്പെട്ട് തുടങ്ങിയാൽ പിന്നെ ദേഷ്യപ്പെടാനേ നേരമുണ്ടാകും. ദേഷ്യം മറ്റുള്ളവരിൽ വെറുപ്പുണ്ടാക്കും, അവർ അകലും. അപ്പോൾ ദേഷ്യമുള്ളവർ ഒറ്റപ്പെടും, ഒറ്റപ്പെടൽ കൂടുതൽ ദേഷ്യമുണ്ടാക്കും. ജീവിതത്തെ നേരിടുക എന്നതാണ് പ്രധാനം. ഒരു സേഫ് സോൺ ഉണ്ടെങ്കിലേ ജീവിക്കൂ എന്ന് കരുതരുത്, അതൊരർത്ഥത്തിൽ നിസ്സഹായതയാണ്. ഒപ്പമുള്ളവരെല്ലാം തന്നെ കംഫോർട്ടാക്കിക്കൊള്ളണം എന്നും ശഠിക്കരുത്. തനിക്കു വേണ്ടിയാണ് ഈ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും കരുതരുത്. കാലവും ലോകവും വിശാലമാണ്, അതുൾക്കൊള്ളാൻ ആവുന്നവർ ദേഷ്യാലുക്കളാവുകയില്ല, ക്ഷമാശീലരായിരിക്കുകയും ചെയ്യും.
1: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: മോട്ടിവേഷൻ എന്നതിന്റെ മലയാള പദമാണ് പ്രചോദനം. അതിജീവനത്തിന്റെ അതിശക്തമായ ആവശ്യമുണ്ടാകുമ്പോഴാണ് ആത്മപ്രേരകം ഏറ്റവും ഉയർന്ന നിലയിലെത്തുന്നത്. അതായത് ഒരു ജീവൻ മരണ പോരാട്ടം. രക്ഷപ്പെടാൻ എന്തെങ്കിലും പഴുതുണ്ടെന്ന് ബോധ്യമായാൽ പിന്മാറും. അപ്പോൾ മോട്ടിവേഷൻ ലെവൽ ഏറ്റവും താഴെയാകും. മോട്ടിവേഷൻ ക്ലാസുകളുടെയും പരിശീലനങ്ങളുടെയും എല്ലാം ലക്ഷ്യം മോട്ടിവേഷൻ ലെവൽ ഉച്ചസ്ഥായിൽ എത്തിക്കുക എന്നതാണ്. എനിക്ക് ചെയ്യണമെന്നുണ്ട്, എനിക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും, എനിക്ക് ചെയ്യാം, ഞാൻ പരിശ്രമിച്ചു നോക്കാം, ഞാൻ പരിശ്രമിക്കാം, ഞാൻ ചെയ്യും മുതലായവ ആത്മപ്രചോദനത്തിന്റെ ആരോഹണ ക്രമമാണ്. മത്സരാധിഷ്ഠിത ലോകത്ത് എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ ആക്രമിച്ച് മുന്നേറിയാലേ സാധ്യമാകൂ എന്ന് പഠിച്ചുവെക്കുന്നു. മുന്നേറ്റത്തിന് തടസ്സമാകാൻ സാധ്യതയുള്ള കാര്യങ്ങളും വ്യക്തികളും നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ഇല്ലാതാക്കുന്നതാണ് ആധുനിക മാനേജ്മെന്റ് സ്കിൽസ്. ഭാഗ്യം തുണയ്ക്കുമോ? വലിയൊരു തകർച്ചയിലായിരുന്നു ഞാൻ. ഭാഗ്യമുണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നവരെ കേട്ടിട്ടുണ്ട്. ഭാഗ്യം തുണയ്ക്കുമോ? അതോ രക്ഷപ്പെടലുകളെ നാം ഭാഗ്യമായി ചിത്രീകരിക്കുകയാണോ? സമയദോഷം കൊണ്ടാണ് എന്റെ ബിസിനസ് തകർന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സമയവും കാലവും അതിന്റെ ഗുണദോഷങ്ങളും നോക്കി ജീവിതത്തിലെല്ലാം ചെയ്യാൻ ശ്രമിച്ച് ജീവിതം തകർന്നുപോയ ഒരാളുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് സദാനന്ദന്റെ സമയം. പലപ്പോഴും വീഴ്ചകൾക്ക് സമയത്തെയോ ഭാഗ്യത്തെയോ പഴിപറഞ്ഞ് നാം രക്ഷപ്പെടും. നന്മകൾക്കും നാം സമയത്തെ കൂട്ടുപിടിക്കും. 2020 സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും വർഷമായിരിക്കുമെന്ന് പ്രവചിച്ച സിദ്ധന്മാരൊക്കെ കൊറോണ എന്ന മഹാമാരിയുടെ മുൻപിൽ ഓടിയൊളിച്ചു. ജീവിതത്തിലും ബിസിനസ്സിലും എല്ലായ്പ്പോഴും ഒരുപോലെ ഉയർച്ചയായിരിക്കില്ല. അതിന്റെ കാരണം ഭാഗ്യമോ സമയമോ അല്ല. പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് വിശകലനം ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുവാനും അവ ഫലപ്രദമായി നടപ്പിലാക്കുവാനും കഴിഞ്ഞില്ല എന്നതാണ്. അതിന് സമയത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതിന് കണക്കുകൂട്ടലുകളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ ചിന്തകൾക്കനുസൃതമായി ജീവിതം മുന്നോട്ട് പോകണമെന്നില്ല. പ്രതീക്ഷകൾ തകടം മറിയുകയും കണക്കുകൂട്ടലുകൾ പിഴച്ചു പോവുകയും ചെയ്യുന്ന കാലങ്ങളിലും ഭാഗ്യത്തിന്റെ പിൻബലത്തിൽ ആശ്രയിക്കാൻ നമുക്കാവില്ല. വിശ്വാസം രക്ഷിക്കുമോ? ഒരുവന്റെ വിശ്വാസ ബോധ്യങ്ങളാണ് ഒരുവനെ മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നത്. ചിന്തകളിലാണ് വിശ്വാസവും അവിശ്വാസവും രൂപപ്പെടുന്നത്. ഏതു സ്ഥാപനവും ഏതു പ്രസ്ഥാനവും ആരംഭിക്കുമ്പോൾ അതിനൊരു വിശ്വാസ സംഹിത രൂപപ്പെടുത്തും. അവയ്ക്കനുസൃതമായി മാത്രമായിരിക്കും ആ സംഘടന പ്രവർത്തിക്കുന്നത്. എത്രമാത്രം ആ വിശ്വാസ സംഹിതയോട് അംഗങ്ങൾ കൂറ് പുലർത്തുന്നുവോ അതിനനുസരിച്ച് അത് വളരുകയോ തളരുകയോ ചെയ്യാം. ഇതുപോലെ ഓരോ വ്യക്തിയും തങ്ങൾ രൂപപ്പെടുത്തുന്ന വിശ്വാസത്തിനനുസൃതമായി മാത്രമായിരിക്കും പ്രവർത്തിക്കുക. ഒരു കാര്യം തനിക്ക് ചെയ്തു പൂർത്തിയാക്കുവാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അത് ആരംഭിക്കുവാൻ തയ്യാറാവില്ല. വിശ്വാസ പ്രമാണം ചിന്തകളെ ഉദ്ദീപിപ്പിച്ച് വ്യക്തിയെ പ്രവർത്തന സജ്ജനാക്കുന്നു. തന്റെ വാക്കുകൾ തനിക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് വിശ്വസിക്കുന്നയാൾ പരസ്യമായി ആശയപ്രകടനം നടത്തുവാൻ ഭയക്കും. സംശയം, ദേഷ്യം, ഭയം മുതലായ വികാരങ്ങൾ അതിൽ നിന്നും വ്യക്തിയെ പിന്തിരിപ്പിക്കും. ഏത് കാര്യം ചെയ്യണമെങ്കിലും പറയണമെങ്കിലും അതിനെക്കുറിച്ച് ശുഭചിന്തകളും ശുഭാപ്തി വിശ്വാസവും വേണം. ചില അവസരങ്ങളിൽ ഭയവും കോപവും ആത്മപ്രചോദനം വർദ്ധിപ്പിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഭയവും കോപവും വർദ്ധിക്കുമ്പോൾ അവയെ ഇല്ലാതാക്കുവാനായി അഥവാ കൈകാര്യം ചെയ്യുവാനായി മനുഷ്യൻ ക്രിയാത്മകനാവും. വിശ്വാസ പ്രമാണങ്ങൾക്കപ്പുറമായി സാഹചര്യങ്ങളുടെ സ്വാധീനവും പ്രവർത്തനങ്ങൾക്ക് പ്രേരകമാകാറുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. അഭിനന്ദനം ആത്മപ്രചോദനത്തിന് സഹായകരമോ? അഭിനന്ദനം ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല. ഏതു പ്രായത്തിലുള്ളവരും അഭിനന്ദനം ഇഷ്ടപ്പെടുന്നു. ഏതു സ്ഥാപനത്തിലെയും മാനവശേഷി വിഭവ വിഭാഗം നേരിടുന്ന പ്രതിസന്ധിയാണിത്. ഏത് തരത്തിലുള്ള അഭിനന്ദനമാണ് ആത്മപ്രചോദിതമാകുന്നത്? ഒരു കമ്പനിയിലെ തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു അഭിനന്ദനം നൽകുവാൻ നേതൃത്വത്തിന് കഴിഞ്ഞെന്ന് വരില്ല. ഒരു ജോലി കൃത്യസമയത്തിനകം ഭംഗിയായി പൂർത്തിയാക്കിയ ജീവനക്കാർക്ക് ഒരു അഭിനന്ദന കത്ത് കൊടുക്കാൻ തയ്യാറായപ്പോൾ അതിനോടൊപ്പം ഒരാൾക്ക് 1000 രൂപയെങ്കിലും ലഭിക്കണം എങ്കിലേ അഭിനന്ദനമാവുകയുള്ളൂ എന്നായിരുന്നു തൊഴിലാളികളുടെ നിലപാട്. കോവിഡ് പ്രതിരോധത്തിന് നേതൃത്വം നൽകിയ നഴ്സിനെയും ആരോഗ്യ പ്രവർത്തകരെയും ആദരിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തിയപ്പോഴും പലരുടെയും പ്രതികരണം ഇത്തരത്തിലായിരുന്നു. അഭിനന്ദനങ്ങളെ അപ്പാടെ സ്വീകരിക്കാതിരിക്കുക എന്നത് ചിലരുടെ മാത്രം ആളത്തെ പ്രത്യേകതയാണ്. അത് പൊതു അഭിപ്രായമായി രൂപപ്പെടുത്തുവാൻ അവർ വിജയിക്കുമ്പോൾ അത് പൊതു താൽപര്യമായി മാറും. എല്ലാ അഭിനന്ദനങ്ങളെയും അശുഭചിന്തയോടെ കാണുന്നവർക്കാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അഭിനന്ദനം സ്വീകരിക്കുന്ന ആളിന്റെ മാനസിക സന്തോഷം കണക്കിലെടുത്ത് അഭിനന്ദിക്കുവാൻ സാധിച്ചാൽ അത് ഒരു മോട്ടിവേഷനായിത്തീരും. ഇതിന് അഭിനന്ദിക്കേണ്ട വിധത്തെക്കുറിച്ചുള്ള തുറന്ന ചർച്ചയോ അഭിപ്രായം ആരായാലും ഒക്കെ ഉപയോഗിക്കാം. പൊതുവായ അഭിനന്ദനങ്ങളിൽ വ്യക്തിഗത താൽപര്യങ്ങൾ ഹനിക്കപ്പെട്ടേക്കാം. എങ്കിലും പൊതുനന്മ എന്ന ലക്ഷ്യം എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അഭിനന്ദനം ഫലപ്രദമാകും. ഒരാൾ എത്ര നന്നായി ജോലി ചെയ്യുന്നു എന്നതിനനുസരിച്ച് അയാൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും മറ്റുള്ളവരെ ശക്തമായി പ്രചോദിപ്പിക്കും. ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത തൊഴിലാളി ഡീമോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നതും ചിലയിടങ്ങളിൽ കാണാം.
0: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

0: വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 389. ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10 അടയ്ക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. സാഹോദര്യ സ്നേഹത്തിന്റെയും ആത്മബന്ധത്തിന്റെയും പ്രതീകമായ രക്ഷാബന്ധൻ ദിനത്തിൽ സഹോദരിമാർ സഹോദരന്മാരുടെ കൈകളിൽ വർണ്ണാഭമായ രാഖി ചാർത്തുകയും അവരുടെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും ക്ഷേമത്തിനും പ്രാർത്ഥിക്കുകയും ചെയ്യും. സഹോദരിമാരെ സംരക്ഷിക്കുമെന്നും പിന്തുണയ്ക്കുമെന്നും വാഗ്ദാനം നൽകുന്ന സഹോദരന്മാർ അവർക്ക് സമ്മാനങ്ങളും നൽകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രക്ഷാബന്ധൻ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസ നേർന്നു. പുരാതന കാലം മുതലേ രക്ഷാബന്ധൻ ആഘോഷം രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അവിഭാജ്യ ഘടകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. സഹോദരി സഹോദരന്മാർ തമ്മിൽ മാത്രമല്ല കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സമൂഹത്തിനുമിടയിലെ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും പരസ്പര ഉത്തരവാദിത്വത്തിന്റെയും പ്രതീകമായ സാമൂഹിക ഉത്സവമായി രക്ഷാബന്ധൻ മാറിയതായി രാഷ്ട്രപതി പറഞ്ഞു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രക്ഷാബന്ധൻ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസ നേർന്നു. സഹോദരി സഹോദരന്മാർ തമ്മിൽ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ആഘോഷമാണ് ഉത്സവമെന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലെത്തും. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി താഷ്കണ്ട് സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാനമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി ഉന്നതതല ചർച്ച നടത്തും. ഇത് 4 നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ സന്ദർശിക്കുന്നത്. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6 അമേരിക്കൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ചിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും സ്വകാര്യ മേഖലയിലെ പ്രമുഖ കമ്പനി സിഇഒമാരുമായി വട്ടമേശ സമ്മേളനത്തിലും ഉഭയകക്ഷി ചർച്ചകളിലും നിർമ്മലാ സീതാരാമൻ പങ്കെടുക്കും. ആഷ്വില്ലയിൽ അമേരിക്കൻ അധ്യക്ഷതയിൽ ചേരുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ സംഘത്തിന് നിർമ്മലാ സീതാരാമൻ നേതൃത്വം നൽകും. ആഗോള സാമ്പത്തിക വെല്ലുവിളികളും സാമ്പത്തിക സഹകരണവും യോഗത്തിൽ ചർച്ചയാകും. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 389. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കാണാതായ ആയിരക്കണക്കിന് ആളുകൾക്കായി തിരച്ചിൽ തുടരുകയാണ്. നേപ്പാളിൽ നിന്ന് ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ തൃശൂരി 1 പദ്ധതിയിലെ 63 തൊഴിലാളികളും തമിഴ്നാട്ടിലെ 21 പേരും ഉൾപ്പെടുന്നുണ്ട്. നേപ്പാളിന് $10 ലക്ഷം സാമ്പത്തിക സഹായം നൽകുമെന്ന് ശ്രീലങ്ക അറിയിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ നേപ്പാളിലെ ജനങ്ങൾക്കൊപ്പം ശ്രീലങ്ക ഉറച്ചു നിൽക്കുമെന്ന് പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ പറഞ്ഞു. രാജ്യത്തെ സാമ്പത്തിക ഉൾച്ചേർക്കലിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 പൂർത്തിയാക്കുന്നു. 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ജൻധൻ യോജനയ്ക്ക് കീഴിൽ ഇതുവരെ 59 കോടിയിലധികം അക്കൌണ്ടുകളാണ് ആരംഭിച്ചത്. ഇവയിലെ ആകെ നിക്ഷേപം 3.17 ലക്ഷം കോടി രൂപയാണ്. പദ്ധതിക്ക് കീഴിലെ അക്കൌണ്ടുകളിൽ 78% ഗ്രാമങ്ങളിലോ അർദ്ധനഗരങ്ങളിലോ ആണെന്നും 56% അക്കൌണ്ടുകളും സ്ത്രീകളുടേതാണെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ജൻധൻ അക്കൌണ്ട് ഉടമകൾക്കായി 41 കോടിയിലധികം റുപ്പേ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് മറ്റന്നാൾ രാവിലെ 11. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 78 00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. ശിവഗിരിയിൽ രാവിലെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തും. തിരുജയന്തി സമ്മേളനം രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ തിരുജയന്തി മഹാസമ്മേളനം വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വി മുരളീധരൻ MLA അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ നവോത്ഥാന നായകൻ അയ്യൻകാളിയുടെ ജന്മവാർഷിക ദിനവും ഇന്ന് ആഘോഷിക്കും. അയ്യൻകാളി ജയന്തിയോടനുബന്ധിച്ചും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ജന്മദിന സന്ദേശ സമ്മേളനങ്ങൾ തുടങ്ങി സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ നടത്തും. 86 ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം ഉച്ചയ്ക്ക് ശേഷം കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടക്കും. മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വാരാഘോഷ പരിപാടികൾ മറ്റന്നാൾ സമാപിക്കും. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. 35 ദിവസത്തിനിടെ സപ്ലൈകോയുടെ വിറ്റുവരവ് 433.81 കോടി രൂപയായി. ജൂലൈ 22 മുതൽ ഓഗസ്റ്റ് 25 വരെ ലഭിച്ച കണക്കാണിത്. കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 4 വരെ വിറ്റുവരവ് 385 കോടി രൂപയായിരുന്നു. ഈ വർഷം ഓണം ഫെയറുകളിലും സപ്ലൈകോ വിൽപ്പനശാലകളിലും തിരക്ക് വർദ്ധിച്ചതോടെ 433.81 കോടി രൂപയുടെ വിറ്റുവരവ് നേടാൻ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ വിറ്റുവരവ് നടന്നത് ഉത്രാട ദിനത്തിലാണ്, 27.85 കോടി രൂപ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10 അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര വിജയം. റാങ്കിംഗിൽ മുന്നിൽ നിൽക്കുന്ന ജർമ്മനിയെ 3-1 പരാജയപ്പെടുത്തി ഇന്ത്യ 5 സ്ഥാനം സ്വന്തമാക്കി. നെതർലാൻഡ്സിന്റെ ആംസ്റ്റർവീനിലായിരുന്നു മത്സരം. 1974 കന്നി ലോകകപ്പിൽ 4 സ്ഥാനം നേടിയ ശേഷം 52 വർഷത്തിനിടെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ലോകകപ്പ് പ്രകടനമാണിത്. സെയ്ഷൽസിൽ നിന്ന് ഉന്നത പ്രതിനിധി സംഘം കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ കേന്ദ്രം സന്ദർശിച്ചു. സമുദ്ര മത്സ്യഗവേഷണം, സുസ്ഥിര മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുമായി സഹകരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. മലപ്പുറം ജില്ലാ ശുചിത്വ മിഷനും ഇക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് LLPയും സഹകരിച്ച് കോട്ടക്കുന്നിൽ നിർമ്മിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വൈകിട്ട് കോട്ടക്കുന്നിൽ നിർവഹിക്കും. കോട്ടക്കുന്നിൽ ഒരുക്കിയിരിക്കുന്ന പൂക്കളം ഓഗസ്റ്റ് 31 വരെ പൊതുജനങ്ങൾക്ക് കാണാനാകും. മലപ്പുറത്തുനിന്ന് സുരേഷ് എടപ്പാൾ.
1: 20,736 പ്ലാസ്റ്റിക് കുപ്പികൾ, 13 കിലോ ചാക്കുകൾ, 485 സീഡികൾ, 12 കിലോ അലുമിനിയം ഫയലുകൾ, 132 ഫുഡ് കണ്ടെയ്നറുകൾ, കൂടാതെ 18 കിലോ പ്ലാസ്റ്റിക് കവറുകൾ എന്നിവയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പൂക്കളം ഒരുക്കുന്നതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. 9 കലാകാരന്മാരുടെ 5 ദിവസത്തെ അധ്വാനത്തിനൊടുവിലാണ് 1560 ചതുരശ്ര അടി വിസ്തീർണമുള്ള വേസ്റ്റ് ടു ആർട്ട് പൂക്കളം പൂർത്തിയായിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് പുനരുപയോഗിച്ചാണ് ഈ വർണ്ണ വിസ്മയം ഒരുക്കിയിട്ടുള്ളത്. ഹരിത ഓണം എന്ന ആശയത്തെ മുൻനിർത്തി കേരളത്തിന്റെ തനത് കലാ സാംസ്കാരിക പൈതൃകം വിളിച്ചോന്ന രീതിയിലാണ് പൂക്കളം. കഥകളിയുടെയും ചുണ്ടൻവള്ളത്തിന്റെയും രൂപങ്ങൾ ഉൾപ്പെടുത്തിയ പൂക്കളം മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ അവയ്ക്ക് എങ്ങനെ മൂല്യമുള്ള സൃഷ്ടികളായി മാറാനാകുമെന്ന സന്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു.
0: അമർനാഥ് യാത്ര ഇന്ന് ജമ്മുകശ്മീരിൽ സമാപിക്കും. ജൂലൈ 3 ആരംഭിച്ച തീർത്ഥാടനമാണ് 57 ദിവസങ്ങൾക്കു ശേഷം ഇന്ന് പൂർത്തിയാകുന്നത്. മഹന്ത് ദീപേന്ദ്രഗിരിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ചെങ്കോലായ ചടി മുബാറക് പവിത്രമായ ഗുഹാക്ഷേത്രത്തിൽ എത്തുന്നതോടെയാണ് യാത്രയുടെ സമാപന ചടങ്ങുകൾ തുടങ്ങുക. ഇന്നലെ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ TKD മുഴപ്പിലങ്ങാടിന്റെ മൃതദേഹം ഉച്ചയോടെ കണ്ണൂർ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. റോഡപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെ പുലർച്ചെയാണ് അന്തരിച്ചത്. മന്ത്രി സണ്ണി ജോസഫ് ഇന്നലെ രാത്രി മുഴപ്പിലങ്ങാട്ട് വീട്ടിലെത്തി മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മന്ത്രി PC വിഷ്ണുനാഥ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്നിവരും അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും കന്യാകുമാരി തീരത്തും വൈകിട്ട് 5:30 വരെ കടലാക്രമണ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ചതയ ദിനമായ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളും സന്ദേശങ്ങളും അനുസ്മരിച്ച് ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, സമ്മേളനങ്ങൾ, ഘോഷയാത്ര, സാംസ്കാരിക പരിപാടികൾ എന്നിവ അരങ്ങേറും. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശ്രീനാരായണ ഗുരുജയന്തി സമ്മേളനം രാവിലെ KJയന്ത് MLA ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ബീച്ച് റോഡിലും സമീപ പ്രദേശങ്ങളിലും നടപ്പാതകൾ കയ്യേറി നടത്തുന്ന അനധികൃത വാഹന പാർക്കിങ്ങിനെതിരെ സിറ്റി പോലീസ് നടപടി കർശനമാക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുദേവന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10 അടയ്ക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: बन्धनस्य पर्व अस्ति।
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യസുരഭിലമായ പ്രകൃതി, നിതാന്ത സുന്ദരമായ ജീവിതം, അന്യൂനമായ കർമ്മപദ്ധതികൾ, ഈ ലോകം ഇങ്ങനെ സമൃദ്ധസുന്ദരമായി നിലനിന്നു പോകുന്നതിൽ മനുഷ്യന്റെ കർമ്മോത്സുകതയും സ്ഥിരോത്സാഹവുമല്ലാതെ മറ്റെന്താണ്? മഞ്ഞുകാലത്ത് ഞാൻ എത്തി നിൽക്കുന്ന വനാന്തരം, രണ്ടു വഴികൾ, രണ്ടു ദിക്കുകളായി പിരിഞ്ഞു പോകുന്നു. ഏതിലൂടെയാണ് ഞാൻ പോകേണ്ടത്? രണ്ടു വഴിയും തുല്യമാണ്. കണ്ണത്താ ദൂരെ നീണ്ടുപോകുന്ന കാടിന്റെ ഇരുൾച്ചകളിലേക്ക് കാണാതാകുന്ന വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ല് നിറഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ആരും അധികം നടന്നിട്ടില്ല എന്ന നിശ്ചയം. മറ്റൊരു നാളിൽ വരാമെന്നുറപ്പിച്ച് കണ്ണത്താ ദൂരത്തേക്കുള്ള വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ലുകൾ നിറഞ്ഞ പുതിയ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. തിരികെ വരുമോ എന്ന ആശങ്ക ഉള്ളിൽ നിറയുന്നുവെങ്കിലും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു നെടുവീർപ്പോടെ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയും. ഞാൻ തിരഞ്ഞെടുത്തത് അധികമാരും നടക്കാത്ത വഴി, എന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിയ വഴി. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന മഹാകവിയുടെ മഹോന്നതമായ വരികളാണിത്. പ്രഭാതം മുതലേ പുതിയ വഴികൾ തേടാൻ പറയുന്ന കവി, പുതിയ പന്ഥാവുകളിലൂടെ നടക്കാൻ പറയുന്ന കവി. നോക്കൂ, പ്രഭാതമായിരിക്കുന്നു, പുതിയ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള നേരമായിരിക്കുന്നു. അലസതയുടെ കമ്പളത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ, ഉണരൂ, എഴുന്നേൽക്കൂ. നമസ്തേ മലയാളത്തിൽ ആദ്യം കേൾക്കാം ഒരു പ്രഭാതഗീതം.

പ്രഭാതമായി. കൂവക്കുടിയിൽ നിന്ന് പടിഞ്ഞാറേക്കുള്ള കാഴ്ച ഒരു കാട്ടുപക്ഷിയുടെ ചിറകുകൾക്കെന്ന പോലെ. ആകാശത്തിനിപ്പോൾ പിങ്ക് കലർന്ന ചാരനിറം. വേലിയേറ്റം കഴിഞ്ഞ് പിൻവാങ്ങുന്ന കടൽ പോലെ മരങ്ങളിൽ നിന്ന് രാത്രിയുടെ നേലുകൾ മെല്ലെ മാഞ്ഞു തുടങ്ങുന്നു. പുൽനാമ്പുകളിൽ പടർന്നുകിടക്കുന്ന ചിലന്തി വലകളിൽ മഞ്ഞുതുള്ളികൾ തൂങ്ങി നിൽക്കുന്നു. പുലരിത്തോ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിടുന്നു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ പുൽക്കുടികൾ തലചായ്ക്കുന്നു. നിത്യവിസ്മയഭരിതയായ പ്രകൃതി. പളുങ്കു നിറമാർന്ന ചക്രവാളത്തിനപ്പുറത്തു നിന്ന് സൂര്യൻ കവിത ചൊല്ലുന്നു. കൽത്താമരകൾ പോലും വിരിഞ്ഞുപോകുന്ന സൗരസാന്നിധ്യം. ലോകം മുഴുവൻ പുതിയതാക്കപ്പെടുന്ന നിത്യവിസ്മയം. ചക്രവാളം ഒരു വജ്രക്കടൽ പോലെ കണ്ണുകൾക്ക് മുന്നിൽ സമതല ഭാവമാർന്നു നിൽക്കുന്നു. ലോകത്തിലെ പ്രഭാത സൗന്ദര്യങ്ങളിൽ കൂവക്കുടിയേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ലെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. നമസ്തേ മലയാളം തുടരുന്നു. ഇനി ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ നിന്ന് പി പത്മരാജൻ എഴുതിയ ഗർഭപാത്രങ്ങൾക്കുള്ളിൽ ശവങ്ങൾ എന്ന കഥയുടെ രണ്ടാം ഭാഗം കേൾക്കാം. മിക്കവാറും അവസരങ്ങളിൽ അയാൾക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കുന്നത് ഒരു സ്ത്രീയായിരുന്നു. അവരുടെ സൗമ്യമായ പെരുമാറ്റവും ആകർഷണീയമായ മുഖവും ഈണമുള്ള സംസാരവും ദിവാകരന് ഇഷ്ടമായി. ഒരിക്കൽ അയാൾ അവരോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അമ്മ, ആ സ്ത്രീ പറഞ്ഞു. അമ്മേ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ദിവാകരൻ പറഞ്ഞു. അമ്മ ചിരിച്ചു, അയാളുടെ കവിളിൽ നുള്ളി കിക്കിളിപ്പെടുത്തി. തന്റെ ശത്രുക്കളിൽ ഏറ്റവും ക്രൂരത കുറവുള്ളത് അമ്മയ്ക്കാണെന്ന് ദിവാകരന് തോന്നി. മറ്റുള്ളവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ അമ്മ തന്നെ ഭേദം. ഒരു ദിവസം അയാൾ അവരോട് പറഞ്ഞു, എനിക്ക് ചുറ്റും എന്താണ്, ഗർഭപാത്രമോ? അല്ല, തൊട്ടിൽ, അമ്മ പറഞ്ഞു. ഗർഭപാത്രമായിരുന്നു കൂടുതൽ ഭയങ്കരം. ആരെയും കാണാനോ ആരെങ്കിലുമായോ ഒന്ന് ഉരിയാടാനോ അവിടെ വെച്ച് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അത്രയെങ്കിലും മെച്ചമുണ്ട്. അമ്മ മറുപടിയൊന്നും പറഞ്ഞില്ല. ക്രമേണ ദിവാകരൻ പുതിയ ജയിലിനെ വെറുത്തു തുടങ്ങി. ചിലപ്പോഴെല്ലാം പുതിയ ജയിലിന്റെ ഭിത്തികൾ തന്നെ ഞെരുക്കുന്നതായും ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതായും അയാൾക്ക് തോന്നി. തന്റെ മുഖത്തിനു മേൽ പുതിയ ജയിലിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നു. തന്റെ ശ്വാസം ക്രമേണ നിലയ്ക്കാൻ തുടങ്ങുന്നു. നിസ്സഹായമായി നിലവിളിക്കാൻ മാത്രമേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെക്കുറിച്ചായിരുന്നു അയാളുടെ ചിന്ത മുഴുവൻ. അമ്മയുമായി പലപ്പോഴും അയാൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. എനിക്ക് രക്ഷപ്പെടണം, അയാൾ പറഞ്ഞു. നിങ്ങളതിന് എന്നെ സഹായിക്കണം. വരട്ടെ, അമ്മ പറഞ്ഞു. ഒരു ദിവസം അയാൾ ആ ജയിലിൽ നിന്ന് പുറത്തു ചാടി. താൻ സ്വതന്ത്രനായെന്നും പഴയതുപോലെ പറന്നു നടക്കാനും അലഞ്ഞു നടക്കാനും കാലമെത്തിയെന്നും അയാൾ വിശ്വസിച്ചു. എന്നാൽ വിശ്വാസം തെറ്റി. താൻ വീണ്ടും മറ്റൊരു ജയിലിനുള്ളിലാണെന്ന് അയാൾക്ക് നിമിഷങ്ങൾ കൊണ്ട് ബോധ്യപ്പെട്ടു. കുറെ കൂടി വിശാലമായ ഒരു തടവറ മാത്രമാണ് തന്റെ ചുറ്റിലുമുള്ളതെന്ന് മനസ്സിലായപ്പോൾ അയാൾ ഉറക്കെ നിലവിളിച്ചുപോയി. ജയിലുകളിൽ നിന്ന് ജയിലുകളിലേക്കുള്ള ഈ തീർത്ഥാടനം ഒരിക്കലും അവസാനിക്കില്ല എന്ന് വരുമോ? ഈ ഗർഭപാത്രത്തിന്റെ പേരെന്താണ്, അയാൾ അന്വേഷിച്ചു. മുറി, കാവൽക്കാർ പറഞ്ഞു. മുറി എന്ന ഗർഭപാത്രത്തിനുള്ളിൽ അയാൾ തലകീഴായി കിടന്നു. രക്ഷപ്പെടാനുള്ള വെമ്പലിൽ അയാൾ ശരീരത്തെ ആവും വണ്ണം പീഡിപ്പിച്ചു. ഞെളിപിരി കൊണ്ടു, കമിഴ്ന്നു കിടന്നുരുണ്ടു, ഇടയ്ക്കിടെ നിലവിളിച്ചു, ഇഴഞ്ഞു, മൂക്കുകുത്തി വീണു, മലവും മൂത്രവും വാരി മുഖത്തും കണ്ണിലും തേച്ചു. എന്നിട്ടും അവരയാളെ വിട്ടില്ല. അവർ അയാളെ കുളിപ്പിച്ചെടുത്തു. പകൽ മുഴുവൻ മുറിക്കുള്ളിൽ അലയാൻ വിട്ടു. രാത്രിയായപ്പോൾ മുറിക്ക് താഴിട്ട് പൂട്ടി. ദിവാകരൻ തകർന്നു. രക്ഷപ്പെടലില്ല. അങ്ങനെ ഒന്നിനെക്കുറിച്ച് വിദാ സ്വപ്നം കാണേണ്ട ആവശ്യം തന്നെയില്ല. ശത്രുക്കൾ പ്രബലരാണ്. അവരോട് പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. തന്റെ പിടച്ചിലും സ്വയം ഹത്യക്കുള്ള ശ്രമങ്ങളും ഒന്നും അവരുടെ സഹതാപം ഉണർത്തുകയില്ല. ദിവാകരൻ കീഴടങ്ങാൻ തന്നെ നിശ്ചയിച്ചു. അവർ പറയുന്നതെല്ലാം മറുത്തൊരക്ഷരം പറയാതെ അയാൾ അനുസരിക്കാൻ തുടങ്ങി. അവർ നിർദ്ദേശിച്ചപ്പോൾ കുളിച്ചു. അവർ കൊടുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞു. അവർ പറയുന്നിടത്തൊക്കെ പോയി. അവർ വിലക്കിയിടത്തെങ്ങും തിരിഞ്ഞു നോക്കുക കൂടി ചെയ്തില്ല. ഗർഭപാത്രങ്ങൾ പുതിയ പേരുകളിലും പുതിയ രൂപങ്ങളിലും വന്ന് അയാളെ പൊതിഞ്ഞു. തടവറകളുടെ കാവൽക്കാരുടെ പേരുകൾ മാറി, രൂപം മാറി. ക്ലാസ് മുറികൾ എന്ന തടവറകൾ, അധ്യാപകൻ എന്ന കാവൽക്കാരൻ. അവർ അയാളുടെ തടവറകൾ മാറ്റി. കാവൽക്കാരിടയ്ക്കിടെ മാറി വന്നു. വീട്, അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി, അനിയത്തി, സ്കൂൾ, കോളേജ്, പരീക്ഷകൾ, പ്രൊഫസർമാർ, ടെസ്റ്റുകൾ, ഓഫീസുകൾ, മേലുദ്യോഗസ്ഥന്മാർ, പ്രേമം, കാമുകി, കണ്ണുനീർ, ബന്ധനങ്ങൾ, ബുദ്ധിശക്തി, വിവേകം. നിരന്തരമായ തടവു ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ തക്കവണ്ണം താൻ എന്തു പാപം ചെയ്തു എന്ന് ദിവാകരന് പിടികിട്ടിയില്ല. എന്നിട്ടും അയാൾ അതെല്ലാം സഹിച്ചുകൊണ്ട് ജീവിച്ചു. അയാൾക്ക് ട്രാൻസ്ഫറുകൾ ഉണ്ടായി. അയാൾക്ക് പുതിയ മുറികളുണ്ടായി. പുതിയ പരിചയക്കാരികളുണ്ടായി. പുതിയ ബന്ധങ്ങളുണ്ടായി. ഇപ്പോൾ ആരും അയാൾക്ക് സ്വയം അറിഞ്ഞ് ഭക്ഷണം കൊടുക്കാനില്ല. കരഞ്ഞാൽ ആരും ശ്രദ്ധിക്കാറില്ല. അയാൾ അയാളുടെ ഭക്ഷണം സ്വയം തേടിയെടുക്കണം. തന്റെ കൈകൾക്കും കാലുകൾക്കും ചലനശക്തി തന്നത് അതിനുവേണ്ടിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ ചതികളുടെ ആഴം കണ്ടു. ഗർഭപാത്രം എന്ന പഴയ തടവറ ഇപ്പോൾ അയാൾക്ക് സ്വപ്നമായി. അവിടം സ്വർഗത്തേക്കാൾ ഭേദമായിരുന്നു എന്ന് പോലും അയാൾക്ക് തോന്നിത്തുടങ്ങി. ശത്രുക്കളെ പേടിക്കണ്ട, ഭക്ഷണത്തിന് വേണ്ടി അലയേണ്ട. ദിവാകരന് ഒരു മുറിയിലും രണ്ട് മാസത്തിലധികം ജീവിക്കാൻ വയ്യ. അപ്പോഴേക്കും അയാളുടെ ചുറ്റിനും ഭിത്തികൾ ഞെരുങ്ങിക്കയറാൻ തുടങ്ങുന്നു. ഒരു ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് പകപ്പോടെ ചുറ്റും നോക്കുമ്പോൾ തിരകൾ പോലെ, വനം പോലെ മുറി നാല് ഭാഗത്തു നിന്നും തന്റെ നേർക്ക് പാഞ്ഞടുക്കുന്നത് അയാൾ കാണുന്നു. പുതിയ ഗർഭപാത്രത്തിനുള്ളിൽ താൻ കഷ്ടപ്പെടുമല്ലോ എന്നോർക്കുമ്പോൾ അയാൾ ഞെട്ടിപ്പോകുന്നു. ഇപ്പോൾ ചലന സ്വാതന്ത്ര്യമുണ്ട്, കൈക്കും കാലിനും ശേഷിയുണ്ട്. ഇവിടെ കിടന്ന് നിലവിളിച്ചാൽ കൂടി ആരും അടുത്തു വരില്ല. പിറ്റേന്ന് അയാൾ മുറി മാറി. പുതിയ മുറി ഒരിക്കലും ഗർഭപാത്രമാവില്ല എന്ന വിശ്വാസം ദിവസങ്ങൾ കൊണ്ട് തെറ്റുന്നു. ദിവാകരന് ഒരിടത്തും സ്വസ്ഥതയില്ല. കാരണം എല്ലായിടത്തും മുറികളുണ്ട്, എല്ലാ മുറികളും ഗർഭപാത്രമാണ്. അയാൾ മുറികളെ വീർത്തു, ഭയന്നു. ഒരു ദിവസം അയാൾ മുറികളോട് വിട പറഞ്ഞു, മുറികൾ ഉൾക്കൊള്ളുന്ന കെട്ടിടങ്ങളോട് വിട പറഞ്ഞു, കെട്ടിടങ്ങൾ നിലനിൽക്കുന്ന നഗരങ്ങളോട് വിട പറഞ്ഞു, നഗരങ്ങൾക്ക് കീഴെ ഇഴയുന്ന പാതകളോട് വിട പറഞ്ഞു. സത്യം പറഞ്ഞാൽ വിട പറയുകയായിരുന്നില്ല, ഓടുകയായിരുന്നു. ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഓട്ടം. അയാൾക്ക് കാലുകൾ കഴിച്ചു, നാവ് വരണ്ടു, ശബ്ദം തേമ്പി തേമ്പി ശൂന്യതയിൽ പോയി ലയിച്ചു. എന്നിട്ടും അയാൾ ഓട്ടം നിർത്തിയില്ല. കുഴയുന്ന കാലിൽ താങ്ങിത്തളരുന്ന ശരീരവും വലിച്ച് അയാൾ ഓടി. പിറകിൽ എവിടെയോ ശത്രുക്കൾ അയാളെ തിരയുന്നതിന്റെ ആരവം ദൂരെ ദൂരെ ഇല്ലാതായിക്കൊണ്ടിരുന്നു. അയാൾ കാടുകളിലൂടെ ഓടി, കടൽ തീരങ്ങളിലൂടെ ഓടി, കടലുകൾക്ക് മീതെ കൂടി ഓടി, മരുഭൂമികളും മലകളും താഴ്വാരങ്ങളും പിന്നിട്ട് ഓടി. ഓടി ഓടി ശബ്ദങ്ങളും വെളിച്ചങ്ങളും അസ്തമിച്ചു കഴിഞ്ഞ ഒരു ഭൂമിയിലെത്തിയപ്പോൾ അയാൾ വീണു. അവിടെ അയാൾ ബോധമറ്റ് കിടന്നു. അയാൾക്ക് മീതെ കൂടി വെയിലരിച്ചു നടന്നു. വെയിലിന് മേൽ മഴ വീണു. അയാൾ ഒന്നും അറിഞ്ഞില്ല. മുറികൾ എന്ന തടവറകളിൽ നിന്ന്, മുറികൾ എന്ന ഗർഭപാത്രങ്ങളിൽ നിന്ന് താൻ എന്നേക്കുമായി രക്ഷ നേടിയിരിക്കുന്നു എന്ന ചിന്ത മാത്രം അയാളുടെ മനസ്സിൽ നനഞ്ഞ ഒരു മിന്നാമിനുങ്ങിനെ പോലെ തുടിച്ചുകൊണ്ട് നിന്നു. ഒടുവിൽ ദിനരാത്രങ്ങൾക്ക് ശേഷം അയാൾ കണ്ണു തുറന്നു. എഴുന്നേൽക്കാൻ ശേഷിയില്ല, വിളിക്കാൻ ശബ്ദമില്ല. അയാൾ നാലു ചുറ്റും നോക്കി. മനുഷ്യനില്ലാത്ത ഒരു സമതല ഭൂമി, ദൂരെ പോലും ഒരു നിഴലില്ല. അയാൾക്ക് സമാധാനമായി. പാടുപെട്ട് അയാൾ എഴുന്നേറ്റിരുന്നു. മുറികളുടെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട ആദ്യത്തെ മനുഷ്യൻ താനാണെന്ന് ദിവാകരന് തോന്നി. നടക്കാൻ നോക്കി പറ്റിയില്ല, ഇഴയാൻ നോക്കി ഇഴയാൻ കഴിവില്ല. അയാൾ മലർന്നു കിടന്നു, മുകളിലേക്ക് നോക്കി. അപ്പോൾ അയാൾ ഞെട്ടി. മനസ്സിൽ ദിനരാത്രങ്ങളിലൂടെ അടിഞ്ഞുകയറിയ അസ്വാസ്ഥ്യത്തിന്റെ മഞ്ഞിൻ പടലങ്ങൾ ഉരുകി ഒഴുകാൻ തുടങ്ങി. മുകളിൽ നിന്ന് ആകാശം അയാൾക്ക് നേരെ കുതിച്ചിറങ്ങി വന്നു. അതിന്റെ വേഗം അയാളെ അമ്പരിപ്പിച്ചു. നാലു ചുറ്റും നിന്ന് ചക്രവാളങ്ങൾ അയാളെ ലക്ഷ്യമാക്കി പാഞ്ഞു വന്നു. അയാൾ ഭയം കൊണ്ട് കണ്ണടച്ചു കളഞ്ഞു. ദിക്കുകൾ അയാളെ പൊതിയാൻ വേണ്ടി കുതിച്ചോടിക്കയറുന്നത് ചെവികൾ അറിഞ്ഞു. ആകാശവും ദിക്കുകളും ഭൂമിയും ചക്രവാളങ്ങളും ഒക്കെ കൂടിച്ചേർന്ന് തന്നെ ഞെരുക്കുന്നു. അവർ തനിക്ക് ചുറ്റും അതിദ്രുതം ഒരു തടവറ പണിയുന്നു. അയാൾക്ക് കരയാനുള്ള ശേഷി കൂടി നഷ്ടപ്പെട്ടു. പൂടകളെല്ലാം പിഴുതുപോയ ഒരു അപ്പൂപ്പൻ താടി പോലെ ഭൂമിയുടെ തണുത്തുറഞ്ഞ ഗർഭപാത്രത്തിനുള്ളിൽ ദിവാകരൻ കുഴഞ്ഞു വീണു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു.

പ്രഭാതം ജനാലകളെയെല്ലാം തുറന്നിടുന്നു. പുത്തൻ വായു വീടിനുള്ളിലേക്ക് ഒഴുകിയെത്തുന്നു. ഭാരമൊട്ടുമില്ലാത്ത താളുകൾ പോലെ ചിന്തകൾ. വെളിച്ചത്തെ വീണ്ടും വിശ്വസിക്കാൻ പഠിക്കുന്നു. ആകാശത്തിന് ഒട്ടും ധൃതിയില്ല. പുതുതായി തുടങ്ങാനുള്ള വെമ്പൽ മാത്രം. ഓരോ ചുവടും ഓരോ ഭൂമികയാണ്. ഓരോ ശ്വാസവും ഓരോ വാഗ്ദാനമാണ്. കേൾക്കൂ, പകൽ നിന്റെ പേര് വിളിക്കുന്നു. ഓടാനല്ല, വിടർന്നുല്ലസിക്കാൻ. പ്രിയതെ, എനിക്ക് നൽകാൻ ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ മുന്തിരിച്ചെടിയായി വളർന്ന് എന്നെ ഈ കൊടും തണുപ്പുള്ള പ്രഭാതത്തിൽ ഒരു പുതപ്പ് പോലെ പർണ്ണകുടീരമൊരുക്കുമോ? അതോ നക്ഷത്രങ്ങളിലും മണൽപ്പരുപ്പുകളിലും പാദങ്ങളമർത്തി ലോകത്തിന്റെ അറ്റത്തുനിന്ന് നീ എന്നിലേക്ക് ഓടിയണയുമോ? ഒരു ഗാനനിർച്ചരി പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കൽഹാരസുന്ദരമായ ഒരു ഗാനസമ്മോഹനത.

0: ആരവവും ബഹളവുമൊക്കെ ഉണ്ടാകുന്നതിനു മുൻപ് കമ്പനിമുക്കിലെ ഒരു പ്രഭാതം പഞ്ചായത്ത് കിണറിനരികിൽ ആര് നട്ടതാണെന്നറിയാതെ വളർന്ന് തഴച്ചു നിന്ന ഒരു റോസാ ചെടിയുണ്ടായിരുന്നു. ഒരു പൂവെങ്കിലും ഇല്ലാത്ത ദിവസങ്ങൾ കുറവ്. യാഗോയുടെ റോസയെ അത് ഓർമ്മിപ്പിക്കും. ഒരു ഐതിഹ്യം പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു റോസാ ചെടി, സിംഹാസനങ്ങളിലെ ഇതളുകളോ കാനോ രക്തസാക്ഷികൾക്ക് മുള്ളുകളാകാനോ അതിന് കഴിയില്ല. എന്നാലോ
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ.

0: പ്രധാന വാർത്തകൾ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. മരണസംഖ്യ ഉയരുന്നു. 290 ഇന്ത്യക്കാരുൾപ്പെടെ 1500 പേരെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് നാളെ തുടക്കം. 6 സന്ദർശനത്തിനായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അമേരിക്കയിൽ. വ്യവസായ നിക്ഷേപ സഹകരണം ചർച്ചയാകും. എല്ലാവർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 പൂർത്തിയാകുന്നു. നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ജയന്തി ദിനമായ ഇന്ന് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ. ഗ്രാൻഡ് ചെസ് ടൂർ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ചരിത്രം സൃഷ്ടിച്ച് ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 290 ഇന്ത്യക്കാരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി തുടരുകയാണ്. 47 ടണ്ണിലധികം അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജോസാൽ ന്യൂഡൽഹിയിൽ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഒരുക്കിയിട്ടുണ്ട്.
1: दो जहाज पे हम लोगों ने सहायता नेपाल को पहुंचाया है. पहला जहाज यहां से 10 रिलीफ मटेरियल लेके काठमांडू पहुंचा था, जिसमें कि कंबल, सोलर लैंप, दवाइयां, हाइजीन किट्स और टेंट वगैरह इस प्रकार की चीजें हैं. दूसरा जहाज इसमें 37.5 की सप्लाई, जिसमें कि 28.5 रिलीफ आइटम्स और 8 दवाइयां और 1 खाने पीने की सामग्री. जो भी मानवीय सहायता हो सकता है वो भी हम प्रदान करेंगे.
0: നേപ്പാളിന്റെ ചൈനയുടെ ഭാഗത്ത് കുടുങ്ങിയ പൌരന്മാരെ സംബന്ധിച്ച് ബീജിംഗിലെ ഇന്ത്യൻ എംബസിയുമായി ചർച്ച നടത്തുകയാണെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. വിവരങ്ങൾക്കായി 9111230887 എന്ന നമ്പറിലും 9968291988 എന്ന വാട്സപ്പ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നേപ്പാളിലെ മിന്നൽ പ്രളയം ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും ബാധിച്ചിട്ടില്ലെന്ന് ദേശീയ ദുരന്ത നിവാരണ സേന. ഇരു സംസ്ഥാന സർക്കാരുകളുമായും ഏകോപിപ്പിച്ച് സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് NDRF വ്യക്തമാക്കി. മുൻകരുതൽ നടപടിയായി ബീഹാറിൽ 9, ഉത്തർപ്രദേശിൽ 11 ഉൾപ്പെടെ 2 സംസ്ഥാനങ്ങളിലായി 20 NDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ഉയർന്നു. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികളുൾപ്പെടെ 1500 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഒരു റിപ്പോർട്ട്.
2: അമേരിക്ക, യുക്രൈൻ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ ഉൾപ്പെടെ 30 രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് കാണാതായത്. 33 മലയാളികളും ഇതിൽ ഉൾപ്പെടുന്നു. കൈലാസ മാനസരോവർ യാത്രികരായ 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും 1500 പേരെ രക്ഷപ്പെടുത്തിയെന്നും നേപ്പാൾ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ പ്രളയം നേപ്പാളിലെ 3 ജില്ലകളിൽ കനത്ത നാശമാണ് വിതച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സാഹോദര്യത്തിന്റെയും സൌഹൃദത്തിന്റെയും സന്ദേശം വിളിച്ചോതി രാജ്യമെമ്പാടുമെന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള പ്രമുഖർ ദിനത്തിൽ ആശംസകൾ നേർന്നു. രക്ഷാബന്ധൻ പരസ്പര വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമാണെന്നും രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം നാളെ ആരംഭിക്കും. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരം താഷ്കന്തിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകും. തുടർന്ന് അദ്ദേഹം തിങ്കളാഴ്ച കിർഗിസ് തലസ്ഥാനമായ ബിഷ്കെക്കിലേക്ക് പോകും. പ്രസിഡന്റ് സദിർ സഫറോവിന്റെ ക്ഷണപ്രകാരമാണ് കിർഗിസ്ഥാൻ സന്ദർശനം. അവിടെ 26 ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് മുന്നേറുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ ദശകത്തിൽ പ്രതിരോധ ഉൽപ്പാദനം ഏകദേശം 4 വർദ്ധിച്ച് 1.8 ലക്ഷം രൂപയിലേക്കും പ്രതിരോധ കയറ്റുമതി ഏകദേശം 39,000 രൂപയിലേക്കും ഉയർന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ T-സീരീസ് യുദ്ധ ടാങ്കുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള 472 രൂപയുടെ പദ്ധതിക്ക് തറക്കല്ലിട്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2028-29 സാമ്പത്തിക വർഷത്തോടെ 50,000 രൂപയുടെ പ്രതിരോധ കയറ്റുമതി കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6 അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ചിക്കാഗോയിൽ കമ്പനി മേധാവിമാരുമായും നിക്ഷേപകരുമായും സംവദിക്കുന്ന ധനമന്ത്രി ഇന്ത്യ അമേരിക്ക വ്യവസായ നിക്ഷേപ സഹകരണം സംബന്ധിച്ച് ചർച്ച നടത്തും. ആഷ്വില്ലിൽ G20 ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ധനമന്ത്രി ന്യൂയോർക്കിൽ പ്രമുഖ കമ്പനികളിലെ സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കും. ചിക്കാഗോ സർവകലാശാലയിലെ പോൾസ്കി സെന്റർ ഫോർ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ഇന്നോവേഷൻ സന്ദർശിക്കുന്ന ശ്രീമതി നിർമ്മലാ സീതാരാമൻ ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30 പരിപാടിയുടെ 137 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: എല്ലാവർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2014 August 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന 12 വർഷം പൂർത്തിയാക്കുന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 59.09 കോടി ജൻധൻ അക്കൗണ്ടുകളാണ് ഉള്ളത്. ഇതിൽ 32.92 കോടി അഥവാ 55.7% അക്കൗണ്ടുകളും വനിതകളുടേതാണ്. ജൻധൻ അക്കൗണ്ടുകളിലെ ആകെ നിക്ഷേപം 3.17 ലക്ഷം കോടി രൂപയും ശരാശരി നിക്ഷേപം 5356 രൂപയുമാണ്. ശ്രീനാരായണ ഗുരു ജയന്തി ഇന്ന്. സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികളാണ് ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: 172nd ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിക്കുന്ന ചെമ്പഴന്തിയിലും ശിവഗിരിയിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശിവഗിരിയിൽ രാവിലെ 9:30 സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5 ജയന്തി ഘോഷയാത്ര ആരംഭിക്കും. ചെമ്പഴന്തിയിൽ വൈകിട്ട് 6 നടക്കുന്ന ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. അരുവിപ്പുറം ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് ചതയദിന സദ്യ നടത്തും. വിവിധ മേഖലകളിൽ ഇന്ന് വൈകിട്ട് ജയന്തി ഘോഷയാത്രകൾ സംഘടിപ്പിക്കും.
0: 86th ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മന്ത്രി PC വിശ്വനാഥ് ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഇന്ന് നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനം. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K മുരളീധരൻ പങ്കെടുക്കും. സംസ്കൃതി ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി CP ജോൺ മുഖ്യാതിഥിയാകും. ഓണാഘോഷത്തോടനുബന്ധിച്ചു തൃശൂരിൽ ഇന്ന് കുമ്മാട്ടികൾ ഇറങ്ങും. വിനോദ കല എന്ന രൂപത്തിൽ നാടൻ കലാചരിത്രത്തിലും സ്ഥാനം പിടിച്ച കുമ്മാട്ടികൾ തൃശൂരിലെ നാട്ടിട വഴികളിൽ ആട്ടവും പാട്ടവുമായി എത്തും. ദേവമനുഷ്യ കഥാപാത്രങ്ങളും മൃഗകഥാപാത്രങ്ങളും കുമ്മാട്ടിക്കളിയിലുണ്ട്. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. അമേരിക്കയിലെ സെന്റ് ലൂയിസിൽ ഇന്നലെ നടന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ഫാബിയാനോ കരുവാനയെ 15-13 പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ ചരിത്രം സൃഷ്ടിച്ചത്. ഇന്ത്യയുടെ വേനവൽ സെന്തിൽകുമാർ ബുഡാപെസ്റ്റ് സ്കോട്ട്സ് ഓപ്പണിന്റെ ഫൈനലിലെത്തി. ഇന്നലെ സെമിഫൈനലിൽ ഇന്ത്യയുടെ വീർ ചോട്രാനിയെ 3-2 തോൽപ്പിച്ചാണ് ഫൈനലിൽ പ്രവേശനം. ഇന്ന് രാത്രി നടക്കുന്ന ഫൈനലിൽ വേലവൻ ഹംഗറിയുടെ ബെലാസ് ബാലസ് ഫാർക്കേസിനെ നേരിടും. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി വനിതാ ചാമ്പ്യൻഷിപ്പിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യ 5th അഞ്ചാം സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ ജർമ്മനിയെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതാ സംഘത്തിന്റെ മുന്നേറ്റം. 52 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സംഘത്തിന്റെ ഇന്ത്യയുടെ നേട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. മരണസംഖ്യ ഉയരുന്നു. 290 ഇന്ത്യക്കാരുൾപ്പെടെ 1500 പേരെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് നാളെ തുടക്കം. 6 സന്ദർശനത്തിനായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അമേരിക്കയിൽ. വ്യവസായ നിക്ഷേപ സഹകരണം ചർച്ചയാകും. എല്ലാവർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 പൂർത്തിയാകുന്നു. നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ജയന്തി ദിനമായ ഇന്ന് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ. ഗ്രാൻഡ് ചെസ് ടൂർ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ചരിത്രം സൃഷ്ടിച്ച് ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഓണം അടുത്തെത്തുമ്പോൾ കേരളത്തിലെ വീടുകൾക്കൊരു പ്രത്യേക ഉണർവ് വരും. മുറ്റം വൃത്തിയാക്കും, ചുവരുകൾക്ക് പുതിയ പെയിന്റ് അടിക്കും, കടകളിൽ തിരക്ക് തുടങ്ങും, ടെലിവിഷനിൽ ഓഫറുകളുടെ പെരുമഴ, സോഷ്യൽ മീഡിയയിൽ ഓണക്കാല പരസ്യങ്ങളുടെ കുത്തൊഴുക്ക്. അപ്പോഴാണ് പലർക്കും ഒരു വിചിത്ര രോഗം പിടിപെടുന്നത്. ആ രോഗത്തിന്റെ പേരാണ് അയൽവീട്ടിൽ വാങ്ങിയത് നമ്മളും വാങ്ങണം. അയൽവീട്ടിൽ 60,000 സോഫ വന്നാൽ നമ്മൾക്ക് 70,000 സോഫ വേണം. അവർക്ക് വലിയ പൂക്കളമാണെങ്കിൽ നമ്മുടേത് അതിലും വലുതാകണം. അവർ 4 പായസം ഉണ്ടാക്കിയാൽ നമ്മൾ 5 എണ്ണം ഉണ്ടാക്കണം. അവർ സെൽഫി ഇട്ടാൽ നമ്മൾ ഡ്രോൺ വീഡിയോ ഇടണം. ഓണം ചില വീടുകളിൽ ആഘോഷമല്ല, മത്സരമാണ്. ആ മത്സരം ജയിക്കാൻ പലരും കടം വാങ്ങും, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കും, വായ്പ എടുക്കും. ഉത്സവം കഴിഞ്ഞ് ഓർമ്മയായി ബാക്കിയാകുന്നത് പൂക്കളമല്ല, EMI. ഒരിക്കൽ ഓണം മനസ്സിന്റെ ആഘോഷമായിരുന്നു. ഇന്ന് പലപ്പോഴും അത് സോഷ്യൽ മീഡിയയിലെ പ്രദർശനമായി മാറുകയാണ്. മറ്റുള്ളവർ എന്തു പറയുമെന്ന ചിന്തയാണ് പല കുടുംബങ്ങളെയും അനാവശ്യ ചെലവിലേക്ക് തള്ളിവിടുന്നത്. സത്യത്തിൽ ഓണത്തിന് മാവേലി വീട്ടിൽ വന്നാൽ എന്തായിരിക്കും ചോദിക്കുക? ഈ സോഫ എത്ര രൂപയായി? അല്ല. ഈ സാരി ഏത് ബ്രാൻഡാണ്? അല്ല. അദ്ദേഹം ചോദിക്കുക ഒരൊറ്റ കാര്യമാകും: ഈ വീട്ടിൽ സന്തോഷമുണ്ടോ? അതിനുത്തരം പറയാൻ വില കൂടിയ വസ്ത്രം വേണ്ട, സ്നേഹം മതി.

മഴക്കാലത്ത് മറ്റൊരു കാഴ്ചയും പതിവാണ്. ഈ വർഷം പൂക്കളം കിഴക്കോട്ടിടണം, ഇല്ലെങ്കിൽ ഐശ്വര്യം പോകും. ഈ ദിവസം ഈ സമയത്ത് മാത്രമേ സദ്യ വിളമ്പാവൂ. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ദോഷമുണ്ടാകും. ഇങ്ങനെ ഓരോ വർഷവും പുതിയ പുതിയ കഥകൾ. ഭയത്തെ വിൽക്കുന്നവർ എപ്പോഴും ഉണ്ടാകും. ഭയം വിറ്റാൽ വിശ്വാസം വാങ്ങുന്ന ആളുകളും ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഭയപ്പെടുത്തുന്ന ആചാരങ്ങൾ മനുഷ്യനെ സ്വതന്ത്രനാക്കില്ല, അവന്റെ ചിന്തകളെ ബന്ധിക്കും. ഓണം ഭയത്തിന്റെ ഉത്സവമല്ല, സന്തോഷത്തിന്റെ ഉത്സവമാണ്. മഹാബലിയുടെ കഥ നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ടവരാണ്. ആ കഥയുടെ ഏറ്റവും വലിയ സന്ദേശം എന്താണ്? സമത്വം. എല്ലാവർക്കും ഒരേ പരിഗണന. ജാതിയില്ല, ഉയർച്ച താഴ്ചയില്ല, വിശപ്പില്ല, വെറുപ്പില്ല. അതുകൊണ്ടാണ് ഓണം കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ ആഘോഷമായി മാറിയത്. ആ സന്ദേശം മറന്ന് നമ്മൾ അനാവശ്യ ആചാരങ്ങളിലും പൊങ്ങച്ചങ്ങളിലും കുടുങ്ങിയാൽ ഓണത്തിന്റെ ആത്മാവ് നഷ്ടമാകും. പൂക്കളത്തെക്കുറിച്ചും പറയാം. ഇന്ന് പലരും പ്ലാസ്റ്റിക് പൂക്കൾ വാങ്ങി പൂക്കളം ഒരുക്കുന്നു. വർഷങ്ങളോളം വാടാത്ത പൂക്കളാണത്രേ. പക്ഷെ പ്രകൃതിക്ക് അതൊരു മുറിവാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരു കാലത്ത് തുമ്പപ്പൂ ഉണ്ടായിരുന്നു, മുക്കുറ്റി ഉണ്ടായിരുന്നു, ചെറിയ കാട്ടുപൂക്കൾ ഉണ്ടായിരുന്നു. കുട്ടികൾ കൂട്ടമായി പോയി പൂ പറിക്കുമായിരുന്നു. അതാണ് പൂക്കളത്തിന്റെ യഥാർത്ഥ സന്തോഷം. ഇന്ന് പൂക്കൾ വാങ്ങാൻ പോലും ഓൺലൈൻ ആപ്പുണ്ട്. സൗകര്യം നല്ലതാണ്, പക്ഷെ പ്രകൃതിയുമായുള്ള ബന്ധം നഷ്ടപ്പെടരുത്.

ഓണസദ്യയിലും ഒരു ചെറിയ മാറ്റം വരുത്താം. കഴിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കി പിന്നീട് കളയുന്നത് ആഘോഷമല്ല, ഭക്ഷണം പാഴാക്കാതിരിക്കുക എന്നതാണ് യഥാർത്ഥ സംസ്കാരം. പ്ലാസ്റ്റിക് പ്ലേറ്റുകൾക്ക് പകരം വാഴയില ഉപയോഗിക്കാം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഗ്ലാസുകൾ ഒഴിവാക്കാം. ശേഷിക്കുന്ന ഭക്ഷണം ആവശ്യമുള്ളവർക്ക് നൽകാം. അതായിരിക്കും ഈ ഓണക്കാലത്തെ ഏറ്റവും മനോഹരമായ ദാനം. ഓണം ആഘോഷിക്കേണ്ടത് മനസ്സ് നിറച്ചാണ്, വീട് നിറച്ചല്ല. പൂക്കളം വലുതാകണമെന്നില്ല, ഹൃദയം വലുതായാൽ മതി. സദ്യയിൽ 50 വിഭവങ്ങൾ വേണമെന്നില്ല, ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന 4 വിഭവങ്ങൾ മതിയാകും. പുത്തൻ വസ്ത്രത്തിന്റെ വിലയല്ല മനുഷ്യന്റെ വില, പുതിയ മനസ്സാണ് യഥാർത്ഥ സമ്പത്ത്. ഈ ഓണത്തിന് ഒരു ചെറിയ തീരുമാനമെടുക്കാം. കടം വാങ്ങി ആഘോഷിക്കില്ല, മറ്റുള്ളവരെ തോൽപ്പിക്കാൻ ജീവിക്കില്ല, ഭയപ്പെടുത്തുന്ന അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോകില്ല, പ്രകൃതിയെ സ്നേഹിക്കും, ഭക്ഷണം പാഴാക്കില്ല. ഓണം ഒരു മത്സരമല്ല, ഒരു കുടുംബം ഒരുമിച്ച് ചിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ മാവേലി വന്നാൽ നമുക്ക് അഭിമാനത്തോടെ പറയാം, ഞങ്ങളുടെ വീട്ടിൽ പൊങ്ങച്ചമില്ല, സ്നേഹമുണ്ട്. അത് തന്നെയല്ലേ യഥാർത്ഥ ഓണം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വീണ്ടും കേൾക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? നിന്റെ വാക്കുകൾക്ക് മാമ്പഴത്തിന്റെ മധുരമുള്ളതുകൊണ്ട്, അവയെന്റെ ആത്മഹൃദങ്ങളെ വീണ്ടും മിടിപ്പിക്കുന്നതുകൊണ്ട്, അലസതയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതുകൊണ്ട്, ഉന്മേഷത്തിന്റെ പൂക്കൾ വിരിയിക്കുന്നതുകൊണ്ട്, സമാശ്വാസത്തിന്റെ ഇളം കാറ്റായി അതെന്നിൽ വീശുന്നതുകൊണ്ട്, നിറങ്ങളുടെ സമൃദ്ധിയിലേക്ക് അതെന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട്. സുഹൃത്തെ, നിന്റെ വാക്കുകൾ മരണമില്ലാത്ത മനസ്സുകൾ കേൾക്കുവാൻ ചാരുതയാർന്ന അക്ഷര തൽപ്പജങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ജീവിതത്തിൽ എത്ര പേർ നമ്മളെ അറിയുന്നു എന്നതല്ല പ്രധാനപ്പെട്ടത്, അതിൽ എത്ര പേർ നമ്മളെ നമ്മളായി തന്നെ അംഗീകരിക്കുന്നു എന്നതാണ് യഥാർത്ഥ ചോദ്യം. നമ്മുടെ ചുറ്റും നൂറുകണക്കിന് ആളുകളുണ്ടായിരിക്കാം. നമ്മളെ പ്രശംസിക്കുന്നവരും പിന്തുണയ്ക്കുന്നവരും ഉണ്ടാകാം. എന്നാൽ അതിൽ എത്ര പേർക്കാണ് നമ്മുടെ കുറവുകളും പോരായ്മകളും പരാജയങ്ങളും പരിമിതികളും അറിയാമെങ്കിലും നമ്മളെ ഉപേക്ഷിക്കാതെ ചേർത്ത് നിർത്താൻ കഴിയുക? മനുഷ്യബന്ധങ്ങളുടെ യഥാർത്ഥ പരീക്ഷണം വിജയസമയത്തല്ല, നമ്മുടെ അപൂർണതകൾ പുറത്തു വരുന്ന നിമിഷങ്ങളിലാണ്. പലരും നമ്മളെ സ്നേഹിക്കുന്നത് അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ജീവിക്കുന്നിടത്തോളം മാത്രമായിരിക്കും. അവർ ആഗ്രഹിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറുമ്പോൾ അവർ നമ്മളെ സ്വീകരിക്കും. പക്ഷേ നമ്മൾ ആരാണോ അതിനെ മാറ്റാൻ ശ്രമിക്കാതെ നമ്മുടെ സ്വാതന്ത്ര്യത്തെയും വ്യക്തിത്വത്തെയും ബഹുമാനിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നവർ വളരെ വിരളമാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മനഃശാസ്ത്രജ്ഞനായ കാൾ റോജേഴ്സ് പറഞ്ഞതുപോലെ, ഒരാളെ വിധി എഴുതാതെ അംഗീകരിക്കപ്പെടുന്നു എന്ന അനുഭവമാണ് അയാളുടെ വ്യക്തിത്വ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ അടിത്തറ. കാരണം അംഗീകാരം ലഭിക്കുന്നിടത്താണ് മനുഷ്യന് മുഖം മൂടികൾ അഴിച്ചുവെക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ സമ്പത്ത് പരിചയക്കാരുടെ എണ്ണമല്ല, മനസ്സിലാക്കുന്ന മനുഷ്യരുടെ എണ്ണമാണ്. നമ്മുടെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട്, എന്നാൽ നമ്മളെ തള്ളിക്കളയാതെ, നമ്മുടെ കുറവുകൾ കണ്ടിട്ടും എന്നാൽ നമ്മുടെ മൂല്യം കുറച്ചു കാണാതെ, നമ്മൾ അഭിനയിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ചെറിയ മനുഷ്യവലയം, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സുരക്ഷിതത്വം. ഒരു വലിയ ജനക്കൂട്ടത്തെക്കാൾ വിലപ്പെട്ടത് നീ മാറേണ്ടതില്ല, നീ ഇങ്ങനെയായാൽ മതി എന്ന് പറയാൻ കഴിയുന്ന രണ്ടോ മൂന്നോ മനുഷ്യരാണ്. കാരണം നമ്മളെ അറിയുന്നവർ ധാരാളമുണ്ടാകും, പക്ഷേ നമ്മളെ അംഗീകരിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും അതുതന്നെയാണ്.

നമസ്തേ മലയാളം തുടരുന്നു. തൊടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാടി ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും മടുക്കില്ലെന്ന് മാത്രമല്ല മതി വരികയുമില്ല. മനസ്സിന്റെ മച്ചകങ്ങളിൽ ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കമ്പനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രണ്ട് നക്ഷത്രഗീതികൾ.

നമസ്തേ മലയാളം തുടരുന്നു. ചിതൽ നനച്ചുകൊണ്ട് ഒട്ടിച്ചുവച്ച ഒരു മണ്ണുവീട്, ജാലകങ്ങളോ വാതിലുകളോ ഇല്ലാത്ത ഒരു മണ്ണുവീട്. അതിന്റെ ചായ്പിൽ ചേക്കേറുന്ന സൂര്യന് ഇപ്പോൾ ദേവമുഖമല്ല, നനഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഉണക്കിയെടുക്കുന്ന ഒരു തോഴന്റെ സൗമ്യഭാവമാണ്. തീരത്തിനും തിരക്കുമിടയിലെ മണലിൽ കുസൃതി തോറ്റിയെടുക്കുന്ന കളിത്തോഴിയെ പോലെ അവൻ എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നു. ഈണം കനത്തു നിൽക്കുന്ന ഒരു വെയിൽ പകുതി, ആത്മഹൃദങ്ങളിൽ അലിഞ്ഞു ചേരുന്ന വാക്കുകളുടെ നിലാപൂക്കൾ, കടലാസു ചെടിക്ക് പോലും കരളിൽ ചോരപ്പൊടിപ്പുണ്ടാക്കാൻ പോകുന്ന പതലാവണ്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വിരൽ സ്പർശത്താൽ പൗർണമിയായി തീർന്ന ഒരു ഗാനഗന്ധർവ ഗരിമ.

തേൻനിറമുള്ള സ്വർണപ്രഭ പോലെ പുലരി പെയ്തിറങ്ങുന്നു. രാത്രിക്ക് തടയാനാവാത്ത മൃദുവായ ഒരു ഊഷ്മളത, അതിന്റെ വെളിച്ചം ഒരു ചിത്രകാരന്റെ കരങ്ങൾ പോലെ ഭൂമിയിലാകെ ജീവന്റെ നിറങ്ങൾ ചാലിക്കുന്നു. ആകാരം ഒരു സംഗീതത്തിന്റെ ആദ്യരാഗം പോലെ അവിടെ സ്വപ്നങ്ങളും വെളിച്ചവും ഒരുമിച്ച് നടക്കുന്നു. ഇളം കാറ്റ് ഒരു കാമുകന്റെ നേർത്ത നിശ്വാസം പോലെ ഉണരുന്ന വാനിൽ മേഘങ്ങളുടെ സല്ലാപങ്ങൾ കേൾക്കാം. കരുണാസായ റേഡിയോയിൽ ഇനി നൊസ്റ്റാൾജിയ, പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം.

0: പിച്ചളയോ കല്ലോ മണ്ണോ അനന്തമായ കടലോ പോലും മരണമെന്ന നിഴലിന് മുന്നിൽ തോറ്റുപോകുമ്പോൾ പൂവിനേക്കാൾ കരുത്തില്ലാത്ത സൗന്ദര്യത്തിന് എങ്ങനെയാവാം കാലത്തിന്റെ ഈ സംഹാര താണ്ഡവത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക? പാറക്കെട്ടുകൾ പോലും തകർന്നു പോവുകയും ഉറപ്പുള്ള ഉരുക്കുവാതിലുകൾ കാലപ്പഴക്കത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പുലർകാലത്തെ തേനൂറുന്ന നിശ്വാസം പോലെ മൃദുവായ ഈ വാക്കുകൾക്ക് നാശത്തിന്റെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക? കാലത്തിന്റെ പേടകത്തിൽ നിന്ന് അതിലെ വലിയ രത്നത്തെ എവിടെ ഒളിപ്പിക്കും? നാടകമേ ഉലകം, അതോ ഉലകമേ നാടകമോ? തിരശീല ഉയരുകയായി. അവതരണ ഗാനങ്ങൾ അമ്പരത്തെ ചുവപ്പിക്കുന്നു. പുത്തൻ ഉഷസ്സുകൾ, പുതിയ കുതിപ്പുകൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഭാഷ്യം.
1: യാത്രക്കിടയില് ഈ നഗരത്തിലെ അതേ ഹോട്ടലിലെ അതേ മുറിയിൽ ഞങ്ങൾ എത്തി.
2: ഗുഡ് നൈറ്റ് സർ.
1: ഗുഡ് നൈറ്റ്.
3: മതി ജീവി വേണ്ടത്, പോയി കിടക്കാൻ നോക്ക്. നാളെ പുലർച്ചയ്ക്ക് ഉണരേണ്ടതല്ലേ? കാലത്തെ ഗൈഡ് പറഞ്ഞ ക്ഷേത്രത്തെ പറ്റി ഇവിടുത്തെ ഒരു മലയാളി റൂംബായോട് ഞാൻ ചോദിച്ചു. ശക്തി സ്വരൂപിയായ ദേവിയാ ഇവിടുത്തെ മൂലപ്രതിഷ്ഠ. ശ്രീ പരമേശ്വരനെ മനസ്സാൽ ധ്യാനിച്ച് ദേവി തപസിരുന്നത് ഇവിടെയാണെന്നാണ് ഐതിഹ്യം. കിടന്നോളൂ മോളെ, രാവിലെ അമ്മ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോനെ.
1: ഒരു കുഞ്ഞു പൂവിന്റെ ഇതളിൽ നിന്നൊരു തുള്ളി മധുരമെൻ ചുണ്ടിൽ പൊഴിഞ്ഞുവെങ്കിൽ തനിയെ ഉറങ്ങുന്ന രാവിൽ നിലാവിന്റെ തളിർമെത്തനെയും വിരിച്ചുവെങ്കിൽ എന്റെ തപസിന്റെ പുണ്യം തളിർത്തുവെങ്കിൽ എന്റെ തപസിന്റെ പുണ്യം തളിർത്തുവെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജീവിതം തിരിച്ചു കിട്ടിയ എന്റെ ആവേശത്തിലായിരുന്നു ഞാൻ. പക്ഷേ വീട്ടിൽ തിരിച്ചെത്തിയ ഞങ്ങളെയും കാത്ത് ഒരു ടെലിഗ്രാം ഉണ്ടായിരുന്നു. അവളുടെ അണ്ണൻ നാട്ടിലേതോ റൗഡിയെ കൊന്നത്. ശ്രാവണഗിരി പോയി വന്നതിന് ശേഷം അവൾ ആകെ മാറിപ്പോയി. ഒരുതരം ഹിസ്റ്റീരിക്കായ അവസ്ഥ. അവൾക്ക് ഡൈവോഴ്സ് വേണോ? തിരിച്ചു കിട്ടിയെന്ന് കരുതിയ ജീവിതം വീണ്ടും കൈവിട്ടു പോവാന്നറിഞ്ഞപ്പോ എന്റെ സമയം തെറ്റിപ്പോയി. ആരോടെങ്കിലും എല്ലാം തുറന്നു വരണം തോന്നി. ഞാൻ ആഗ്രഹിച്ചല്ലെങ്കിലും എന്റെ ജീവൻ തിരിച്ച നാളല്ലേ? നാളെ ഞാൻ തിരിച്ചു. ഒരു ഡൈവോഴ്സ് അവളെ സന്തോഷിപ്പിക്കുമെങ്കിൽ അത് കൊടുക്കാൻ. പിന്നെ രക്ഷിക്കാരും മുഖമില്ലാത്ത സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയില്.
4: എവിടെയായിരുന്നു? ഓഫീസിൽ വിളിച്ചപ്പോ അവധിയാണെന്ന് പറഞ്ഞു. മുകുന്ദേട്ടനെ കാണാനായിട്ട് ഒരു സ്ത്രീ കൊറേ നേരമായിട്ട് കാത്തിരിക്കുക. വരാൻ വൈകുന്നു പറഞ്ഞിട്ട് പോയില്ല. അപ്പൊ ഞാൻ വീടിന് താക്കോൽ
1: കൊടുത്തിട്ടുണ്ടേ.
5: എനിക്കറിയായിരുന്നു എന്തെങ്കിലും മുകുന്ദേട്ടന്റെ ഈശ്വരൻ എന്റെ മുന്നിൽ എത്തിക്കുന്നു. സത്യം അറിഞ്ഞ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് ആത്മഹത്യ ചെയ്യാതെ ഞാൻ പിടിച്ചു നിന്നത് എന്തെങ്കിലും നേരിട്ട് കാണാന്നുള്ള പ്രതീക്ഷ ഉണ്ട്.
1: അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ. ഇനിയിപ്പോ നമ്മളതൊന്നും പരസ്പരം ഓർമ്മിപ്പിക്കണ്ട. ഇപ്പൊ രാധൊരു ഭാര്യയാണ്. ഡൈവോഴ്സ് ചെയ്യാനുള്ള രാധയുടെ തീരുമാനം മാറ്റണം. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ആ മനുഷ്യനെ വെറുതെ ശിക്ഷിക്കരുത്.
5: ശിക്ഷിക്കല്ല, ഒരിക്കലും അണ്ണന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ വിവാഹത്തിന് സമ്മതിച്ചത്. ഒരു നല്ല ഭാര്യയായിരിക്കാൻ ഞാൻ ശ്രമിച്ചതുവാ. പക്ഷെ എല്ലാവരും ചേർന്ന് മുകുന്ദേട്ടനെ ചതിക്കായിരുന്നു നടന്നപ്പോ ഞാൻ പോലും മുകുന്ദേട്ടനെ തെറ്റിദ്ധരിക്കായിരുന്നു നടന്നപ്പോ എനിക്കിനി സമാധാനായിട്ട് അദ്ദേഹത്തോടൊപ്പം ജീവിക്കും.

റൂമിൽ അവർ കാണാതെ നിന്ന് വിഷമിക്കണ്ടാവും. എനിക്കും എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഇപ്പോ ഇവളെന്റെ ഭാര്യയാണ്. ഭഗവാനെ സാക്ഷി നിർത്തി, ഞാൻ താലി കെട്ടിയ പെണ്ണ. രാധ പറഞ്ഞല്ലോ, താലി കെട്ടിയെന്നൊരു ബന്ധമല്ലാതെ മറ്റൊന്നും നീയും അദ്ദേഹം തമ്മിലില്ലെന്ന്. താലി ഒരു വാഗ്ദാനമാണ്, ഒരു ജീവിതകാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞോളാന്നുള്ള വാഗ്ദാനം. ഒരിക്കൽ നമ്മൾ സ്നേഹിച്ചിരുന്നു, ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടിരുന്നു, സത്യമാണ്. പക്ഷേ അതിനീ പറഞ്ഞ താലിയുടെ ഉറപ്പില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാലും നീ എനിക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. നിന്നെ നഷ്ടപ്പെടുമെന്ന് വന്നപ്പോ മരിക്കാൻ വരെ സന്നദ്ധനായ ഒരു മനുഷ്യനുണ്ട്, നിന്റെ ഭർത്താവ്. അദ്ദേഹം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്കറിയാം നീയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ ജീവിതം നീ കാരണം തകർന്നു എന്നുള്ള കുറ്റബോധം കൊണ്ടാ നീ അത് പ്രകടിപ്പിക്കാത്തത്. എന്റെ കൂടെ വന്ന നിനക്ക് ഒരിക്കലും പഴയരാതെയാവാൻ പറ്റില്ല. കാരണം അന്ന് മുതൽ നീ നിമിത്തം ജീവിതം നഷ്ടപ്പെട്ട മറ്റാളെ കുറിച്ച് ഓർത്ത്, നിന്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കാൻ തുടങ്ങാം. ഈ ജന്മത്തിൽ ഈശ്വരൻ നിനക്കായി തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തെയാ. എനിക്കും

മനുഷ്യനെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും ചിന്തകളാണ്. ഇഷ്ടപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ചിന്തകളാണ്. ചിട്ടപ്പെടുത്തുന്നതും ചിന്തകളിലൂടെയാണ്. ചിന്ത ഇല്ലായ്മയാണ് പൊട്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഔന്നത്യങ്ങളിലേക്ക് എടുത്തുയർത്തുന്നതും ചിന്തകൾ തന്നെ. ചിന്തകൾ ചിമിഴുകൾ പോലെ മിഴിവാർന്നു നിൽക്കണം. ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിന്തകൾക്കല്ലാതെ മറ്റൊന്നിനുമാവില്ല. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പ്രകാശ ചിന്തകൾ.

വീടിനും ഓരോ താളമുണ്ട്. ആ താളം നിലനിർത്തുന്നതിൽ ആ വീട്ടിലെ അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പങ്കും ഉണ്ടാകും. എന്നാൽ ഒരു സഹോദരിയുള്ള വീടാണെങ്കിൽ അവിടുത്തെ സ്നേഹത്തിനും അച്ചടക്കത്തിനും ഒരു പ്രത്യേക ചടുലതയുണ്ടാകും. ബാല്യകാലത്ത് നമ്മൾ വഴക്കിട്ടതും മിഠായിക്ക് വേണ്ടി പിണങ്ങിയതും രഹസ്യങ്ങൾ പങ്കുവച്ചതുമായ ആ നിമിഷങ്ങൾ കേവല ഓർമ്മകൾ മാത്രമല്ല, അവ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയ പാഠശാലകൾ കൂടിയാണ്. ഒരു സഹോദരിയുടെ സാന്നിധ്യം അതൊരു വലിയ സാന്നിധ്യമാണ്. ഒരു വ്യക്തിയുടെ വൈകാരിക വളർച്ചയിൽ അതുണ്ടാക്കുന്ന സ്വാധീനം ഒട്ടും ചെറുതല്ല. പഠനങ്ങൾ പറയുന്നത് സഹോദരിമാരുള്ള കുടുംബങ്ങളിൽ സ്നേഹവും സത്യസന്ധതയും ക്ഷമയും കൂടുതലായിരിക്കുമെന്നാണ്. മനഃശാസ്ത്രജ്ഞർ നടത്തിയ ദീർഘകാല പഠനങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഒരു പ്രധാന വസ്തുതയുണ്ട്. സഹോദരിമാരുള്ള കുട്ടികൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് വൈകാരിക പക്വത കൂടുതലായിരിക്കും. ഇതിനെ സിസ്റ്റർ എഫക്റ്റ് എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? സഹോദരിമാർ പൊതുവെ കാര്യങ്ങൾ തുറന്നു പറയാൻ താല്പര്യമുള്ളവരാണ്. വീട്ടിലൊരു സഹോദരിയുണ്ടെങ്കിൽ അവിടുത്തെ മറ്റംഗങ്ങളും തങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. ഇത് കുടുംബത്തിലെ ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നു. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാനും അവരെ ആശ്വസിപ്പിക്കാനും സഹോദരിമാർ കാണിക്കുന്ന പ്രത്യേക കഴിവ് കൂടെയുള്ള സഹോദരങ്ങളിലേക്കും പകരുന്നു. പഠനങ്ങൾ പ്രകാരം സഹോദരിമാരുള്ള പുരുഷന്മാർക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളെ ബഹുമാനിക്കാനും മികച്ച രീതിയിൽ ആശയവിനിമയം നടത്താനും കൂടുതൽ എളുപ്പത്തിൽ സാധിക്കുന്നു. കുട്ടിക്കാലത്തെ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും വഴക്കുകളും എല്ലാം ഒരു പരിശീലനമാണ്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതെങ്ങനെ പറഞ്ഞു തീർക്കണം, എങ്ങനെ വിട്ടുവീഴ്ച ചെയ്യണം എന്ന് ഒരു സഹോദരിയോടൊപ്പം വളരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പഠിക്കുന്നു. ഇത് പിൽക്കാലത്ത് സുഹൃത്ത് ബന്ധങ്ങളിലും ഔദ്യോഗിക ജീവിതത്തിലും നമുക്ക് വലിയ മുതൽക്കൂട്ടാകുന്നു. വൈകാരിക ബുദ്ധി എന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന ഒന്നല്ല, അത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. സഹോദരിമാർ അതിനൊരു എളുപ്പ വഴിയായി മാറുന്നു എന്ന് മാത്രം. അപ്പോൾ സഹോദരിമാരില്ലാത്തവരുടെ കാര്യമോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. സഹോദരിമാരില്ലാത്തവർക്കും ഈ ഗുണങ്ങൾ നേടിയെടുക്കാം. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ആഴത്തിലുള്ള വൈകാരിക ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെയും മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കാൻ ശീലിക്കുന്നതിലൂടെയും നമുക്ക് ഈ കഴിവുകൾ വളർത്തിയെടുക്കാം. ഒരു കുടുംബത്തിൽ വൈകാരിക വളർച്ചയുണ്ടാക്കാൻ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. വീട്ടിലെല്ലാവർക്കും തങ്ങളുടെ വികാരങ്ങൾ തുറന്നു പറയാനുള്ള സാഹചര്യമൊരുക്കുക. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അത് പൂർണമായും കേൾക്കാൻ തയ്യാറാവുക. മുതിർന്നവർ പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുന്നത് കണ്ടാണ് കുട്ടികൾ വളരുന്നത്. കുടുംബം എന്നത് സ്നേഹം വിരിയുന്ന ഒരു പൂന്തോട്ടമാണ്. അവിടെ സഹോദരിമാർ ആ തോട്ടത്തിന് നിറം നൽകുന്ന പൂക്കളെ പോലെയാണ്. അവർ നമുക്ക് നൽകുന്ന ആത്മവിശ്വാസവും കരുത്തും ജീവിതകാലം മുഴുവൻ നമ്മെ താങ്ങി നിർത്തും. നിങ്ങളുടെ സഹോദരിയെ ഇന്ന് ഒരു തവണയെങ്കിലും വിളിച്ച് സംസാരിക്കാനോ അവർക്കൊരു നന്ദി പറയാനോ നിങ്ങൾ സമയം കണ്ടെത്തുമല്ലോ. സഹോദരിമാരില്ലാത്തവർ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന സുഹൃത്തുക്കളെ സഹോദര തുല്യരായി കാണുക. സ്നേഹമുള്ള ബന്ധങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം സന്തോഷവും സമാധാനവും കുടികൊള്ളും. വൈകാരികമായി വളരുന്ന ഒരു തലമുറയെ നമുക്ക് ഒന്നിച്ച് കെട്ടിപ്പടുക്കാം.

ശത്രുക്കളെല്ലാം വാടിക്കഴിഞ്ഞു. വന്നവരെല്ലാം മടങ്ങിപ്പോയി. ശ്മശാനത്തിൽ പുതിയ കല്ലറകൾ ഉയർന്നു. എങ്കിലും നിന്റെ സാന്നിധ്യം ഒരു നാടൻ പാട്ടിന്റെ തനിമയിലെന്നോണം ഞാൻ അറിയുന്നു. നീ അരികിലില്ലാത്ത ഓരോ പ്രഭാതവും പുതിയൊരു മുഖംമൂടി അണിയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ പോക്കൾ താലത്തിൽ കുമിഞ്ഞുകൂടുമ്പോഴും നിന്റെ സ്വരം എന്നെ നയിക്കുന്നത് ഞാൻ കേൾക്കുന്നു. മറ്റുള്ളവർ നിന്നെ മറന്നുപോയെന്ന് തോന്നുമ്പോഴും മേശയിലെ നിന്റെ ഇടം നിശബ്ദമായി മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോഴും നിന്റെ വസ്ത്രങ്ങൾ പെട്ടികളിൽ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോഴും നിന്റെ ആലിംഗനത്തിന്റെ ഊഷ്മളത ഞാൻ ഓർക്കുന്നു. നോക്ക്, നമുക്കറിയാവുന്ന ഈ ലോകം ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നീലാകാശവും അതേപടി ബാക്കിയുണ്ടാവും. എങ്കിലും എന്നിലെ ഓരോ അണുവിലും നിന്റെ ഓർമ്മകൾ ജീവിക്കുന്നു. പുറത്ത്

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
2: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് മടവൂർ പാറയിലെ പൊന്നിൻ പത്തായത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് കേൾക്കാം. ചില സ്ഥലങ്ങൾ കാണാൻ മാത്രമുള്ളവയല്ല, കേൾക്കുവാനുള്ളവയാണ്. ചില പാറകൾ വെറും ശിലകളല്ല, അവ കാലത്തിന്റെ ഓർമ്മകൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന നിശബ്ദ സാക്ഷികളാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് പോത്തൻകോട് ചെമ്പഴന്തി റോഡിലൂടെ സഞ്ചരിച്ച് മടവൂർ പാറയുടെ അടിവാരത്തിലെത്തുമ്പോൾ ആദ്യം നമ്മെ ആകർഷിക്കുന്നത് പാറ കൊത്തിയുണ്ടാക്കിയ പുരാതന ഗുഹാക്ഷേത്രമാണ്. എന്നാൽ ക്ഷേത്രത്തിന്റെ പുറകിൽ നൂറ്റാണ്ടുകളുടെ മൌനവുമായി കാവൽ നിൽക്കുന്ന രണ്ട് കൂറ്റൻ പാറക്കെട്ടുകളെക്കുറിച്ച് അവിടുത്തെ പഴമക്കാർ പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ട്. അത് ചരിത്രമല്ല, പക്ഷേ ചരിത്രത്തെക്കാൾ മനുഷ്യഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഐതിഹ്യമാണ്. ഒരു കാലത്ത് മടവൂർ പാറയിൽ പൊന്നിൻ പത്തായം എന്ന അത്ഭുതമുണ്ടായിരുന്നുവെന്നാണ് വിശ്വാസം. ദാരിദ്ര്യം കാരണം മകളുടെ വിവാഹം നടത്താൻ സ്വർണം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്ന കുടുംബങ്ങൾക്ക് ഈ പുണ്യസ്ഥലം അവസാന പ്രതീക്ഷയായിരുന്നു. സ്വർണം ആവശ്യമായവർ ക്ഷേത്രത്തോട് ചേർന്നിരുന്ന ഒരു പ്രത്യേക ഗുഹയ്ക്കുള്ളിൽ ഒരു ഇലയിൽ പൂവും ഭസ്മവും സമർപ്പിച്ച് നിശബ്ദമായി പ്രാർത്ഥിക്കുമായിരുന്നു. തുടർന്ന് ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവർ പുറത്തേക്ക് മാറി നിൽക്കും. അല്പസമയം കഴിഞ്ഞ് തിരികെ വന്ന് നോക്കുമ്പോൾ ആ ഇലയിൽ വിവാഹത്തിനാവശ്യമായത്ര സ്വർണം പ്രത്യക്ഷപ്പെട്ടിരിക്കും. അത് ആരാണ് കൊണ്ടുവന്നത് എന്നോ എങ്ങനെ വന്നത് എന്നോ ആരും അന്വേഷിച്ചിരുന്നില്ല. കാരണം വിശ്വാസത്തിന് പലപ്പോഴും തെളിവുകൾ ആവശ്യമില്ല. എന്നാൽ ആ സഹായത്തിന് ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞാൽ ഒരു തരിമ്പ് പോലും കുറയാതെ അതേ സ്വർണം തിരികെ ഗുഹയിൽ സമർപ്പിക്കണം. അത് ദാനമായിരുന്നില്ല, വിശ്വാസത്തിന്റെ വായ്പയായിരുന്നു. പ്രകൃതിയോടും ദൈവത്തോടും മനുഷ്യൻ പുലർത്തേണ്ട സത്യസന്ധതയുടെ ഒരുടമ്പടി. കാലങ്ങളോളം ആ ആചാരം മുടങ്ങാതെ തുടർന്നു. മനുഷ്യർ സ്വർണം വാങ്ങി വിവാഹം നടത്തി വാക്കുപാലിച്ച് തിരികെ നൽകി. വിശ്വാസവും നന്ദിയും കൈകോർത്തു നിന്നിരുന്ന ഒരു കാലമായിരുന്നു അത്. എന്നാൽ മനുഷ്യന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ചോദ്യമുണ്ട്, ഇതെല്ലാം ശരിക്കും നടക്കുന്നതെങ്ങനെ എന്ന ചോദ്യം. ചിലപ്പോൾ ആ ചോദ്യം അറിവിലേക്ക് നയിക്കും, ചിലപ്പോൾ നാശത്തിലേക്കും. ഒരു ദിവസം ഗുഹയിൽ സ്വർണം കൊണ്ടുവയ്ക്കുന്നത് ആരാണെന്ന് നേരിൽ കാണണം എന്ന ആഗ്രഹം ഒരമ്മയുടെയും മകളുടെയും മനസ്സിൽ ഉദിച്ചു. ഭക്തിയേക്കാൾ കൗതുകം വലുതായി. അവർ ആരുമറിയാതെ ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരുന്നു. കണ്ണുകൾക്ക് മുന്നിൽ അത്ഭുതം കാണാനുള്ള ആഗ്രഹമായിരുന്നു അത്. എന്നാൽ ഐതിഹ്യം പറയുന്നത് മറ്റൊന്നാണ്. മനുഷ്യന്റെ ആ അവിശ്വാസവും അതിർവിട്ട ജിജ്ഞാസയും ദൈവം ഇഷ്ടപ്പെട്ടില്ല. തന്റെ രഹസ്യം ഭേദിക്കാൻ ശ്രമിച്ച ആ അമ്മയെയും മകളെയും അദ്ദേഹം ശപിച്ചു. ഒരു നിമിഷം കൊണ്ട് അവർ ശിലകളായി മാറി. ഇന്നും ക്ഷേത്രത്തിന്റെ പിന്നിൽ കാവൽക്കാരെ പോലെ നിൽക്കുന്ന ആ രണ്ട് പാറക്കെട്ടുകൾ അവരാണ് എന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. ഈ കഥയെ ശാസ്ത്രത്തിന്റെ തുലാസിൽ അളക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഉത്തരം ലഭിക്കില്ല. എന്നാൽ ഐതിഹ്യങ്ങളുടെ സൗന്ദര്യം അവയുടെ യാഥാർത്ഥ്യത്തിലല്ല, അവ പകർന്നു നൽകുന്ന ജീവിത പാഠങ്ങളിലാണ്. ഈ കഥ മനുഷ്യനോട് പറയുന്നത് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി മറക്കരുത് എന്നും എല്ലാ രഹസ്യങ്ങളും ബലമായി തുറന്നു നോക്കേണ്ടതില്ല എന്നുമാണ്. പ്രകൃതിക്കും വിശ്വാസത്തിനും ചില നിശബ്ദതകളുണ്ടെന്നും അവയെ ആദരിക്കണമെന്നും പഴമക്കാർ ഇത്തരത്തിലുള്ള കഥകളിലൂടെ തലമുറകളെ പഠിപ്പിച്ചു. ഇന്നത്തെ മനുഷ്യൻ എല്ലാറ്റിനും വിശദീകരണം തേടുന്നു. അത് പുരോഗതിയുടെ അടയാളമാണ്. പക്ഷെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുന്നതിലും വലിയൊരു ജ്ഞാനമുണ്ട്. ചില രഹസ്യങ്ങളുടെ മുന്നിൽ വിനയത്തോടെ നിൽക്കാൻ പഠിക്കുക എന്നത്. കാരണം ചിലപ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് സത്യത്തെയല്ല, നഷ്ടപ്പെടുത്തുന്നത് വിശ്വാസത്തെയാണ്. മടവൂർ പാറ സന്ദർശിക്കുമ്പോൾ ആ രണ്ട് പാറക്കെട്ടുകൾക്ക് മുന്നിൽ ഒരു നിമിഷം നിശബ്ദമായി നിൽക്കുക. അവ ശരിക്കും ഒരമ്മയും മകളുമാണോ എന്നതിന് ഉത്തരമില്ലായിരിക്കാം. പക്ഷേ മനുഷ്യന്റെ അതിരുകടന്ന ജിജ്ഞാസയെയും വിശ്വാസത്തിന്റെ നേർത്ത നൂലിഴയെയും കുറിച്ചുള്ള ഒരു പുരാതന ഓർമ്മയായി അവ ഇന്നും അവിടെ നിലകൊള്ളുന്നു. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഇത്തരം ഐതിഹ്യങ്ങൾ വെറും കഥകളല്ല, ഒരു ജനതയുടെ ഭാവനയും വിശ്വാസവും സംസ്കാരവും നെയ്തെടുത്ത ജീവിക്കുന്ന പൈതൃകമാണ്. പാറകളേക്കാൾ ദൃഢമായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അവ ഇന്നും കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ കേരളത്തിന്റെ ഇതിഹാസം.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണിജയറാമിന്റെ ആലാപനമാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: നവരത്ന പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എൻ കെ കരുണാകരൻ പിള്ള, കെ വി ഭവദാസ്, കെ പരമേശ്വരൻ എന്നിവർ നിർമ്മിച്ച് എൻ എൻ പിഷാരടി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു നിണമണിഞ്ഞ കാൽപ്പാടുകൾ. പി എൻ മേനോൻ കലാസംവിധാനം നിർവഹിച്ചു. പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് എം എസ് ബാബുരാജ് സംഗീത സംവിധാനം നിർവഹിച്ചു. ഉദയഭാനു, പി വി ശ്രീനിവാസ്, എം പി ശ്രീനിവാസൻ, എസ് ജാനകി, പി ലീല എന്നിവരായിരുന്നു ഗായകർ. 1963 ജനുവരി 11 ചിത്രം പ്രദർശനത്തിനെത്തിയത്. പ്രേംനസീർ, മധു, പി ജെ ആന്റണി, കാമ്പശ്ശേരി കരുണാകരൻ, അടൂർ ഭാസി, എസ് പി പിള്ള, ബഹദൂർ, അംബിക, മാവേലിക്കര പൊന്നമ്മ, ഷീല, കോട്ടയം ശാന്ത, സുശീല, ശാന്തകുമാരി, പി എ തോമസ്, നാണുക്കുട്ടൻ നായർ, അടൂർ ഭവാനി, ലക്ഷ്മി ദേവി, രാധാമണി, ബേബി ശോഭ, വൈദ്യനാഥൻ, ബേബി കുര്യാക്കോസ്, നമ്പിയത്ത് എന്നിവർ അഭിനയിച്ചു. നടൻ മധുവിന്റെ ആദ്യ ചിത്രം എന്ന സവിശേഷതയ്ക്കൊപ്പം എൻ പിഷാരടിയുടെ ആദ്യ ചിത്രം, പാറപ്പുറത്തിന്റെ നോവലിന്റെ ചലച്ചിത്ര രൂപം എന്നീ സവിശേഷതകൾ കൂടി നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിനുണ്ട്. മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് വെള്ളി മെഡൽ നിണമണിഞ്ഞ കാൽപ്പാടുകൾ നേടി. 8 പാട്ടുകളായിരുന്നു നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചലച്ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. തിരശ്ശീലയിൽ ഇപ്പോൾ കേൾക്കാം നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടിനകമാണ് നാടകം. അകംപരിഷ്കരണത്തിന് ഇത്രയേറെ സാധ്യമായ മറ്റൊരു കല വേറെയില്ല. വിശ്വാസങ്ങളെയും ധാരണകളെയും അതൊടച്ചു മാറ്റുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രബുദ്ധമായ ഒരു ജനതയുടെ സൃഷ്ടിക്കു വേണ്ടി അത് സദാ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നാടകം ആയുധമാക്കിയവർ ഏറെ. വാക്കുകളെ അവർ ചാട്ടുള്ളികളാക്കി, കുറുക്കി കൊള്ളിച്ചു, സ്വയം തിരിച്ചറിയലുകൾക്ക് കാരണമാക്കി. ചിലപ്പോൾ നിശബ്ദം ചിന്തിപ്പിച്ചു, ചിലപ്പോൾ സമസ്തമായ ഒരു സാമൂഹിക വിപ്ലവത്തിന് ഉതകും വിധം പ്രതിബദ്ധമായ കല ആവിഷ്കാരമാക്കി മാറ്റി. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു നാടകഗാനം.

0: ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ഫ്രിഡ്ജുകൾ സർവ്വസാധാരണമാണ്. പാലും ഭക്ഷണപദാർത്ഥങ്ങളും കേടുവരാതെ സൂക്ഷിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ ആധുനിക സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യൻ എങ്ങനെയാകും ഇത്തരം വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ടാവുക? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റഷ്യയിലെയും ഫിൻലാൻഡിലെയും ഗ്രാമപ്രദേശങ്ങളിൽ പണ്ട് നിലനിന്നിരുന്ന, കേൾക്കുമ്പോൾ അല്പം വിചിത്രമെന്ന് തോന്നാവുന്ന ഒരു തവളപ്രയോഗത്തെക്കുറിച്ചാണ്. ഫ്രിഡ്ജുകൾ വരുന്നതിനു മുൻപ് റഷ്യക്കാർ പാൽപാത്രത്തിനുള്ളിൽ ജീവനുള്ള ഒരു തവളയെ ഇട്ടുവയ്ക്കുമായിരുന്നു. യൂറോപ്പിൽ കാണപ്പെടുന്ന റാണ ടെമ്പോറിയ എന്ന തവിട്ട് തവളകളെയാണ് ഇതിനായി അവർ തെരഞ്ഞെടുത്തിരുന്നത്. ഇങ്ങനെ ചെയ്താൽ പാൽ വേഗത്തിൽ പുളിച്ചു പോകില്ലെന്ന ഒരു വിശ്വാസം കാലങ്ങളായി അവിടെ നിലനിന്നിരുന്നു. കേൾക്കുന്നവർക്ക് ഇതൊരു അന്ധവിശ്വാസമോ വെറും തമാശയോ ആയി തോന്നാം. എന്നാൽ ഇതിനു പിന്നിൽ അതിശയിപ്പിക്കുന്ന ഒരു ശാസ്ത്രമുണ്ടെന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടു. ഈ വിചിത്രമായ രീതിയെക്കുറിച്ച് ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിൽ രസകരമായ ചില കാര്യങ്ങൾ പുറത്തുവന്നു. ഈ തവളകളുടെ തൊലിപ്പുറത്ത് നിന്ന് ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ശേഷിയുള്ള ചില പ്രത്യേക ഘടകങ്ങൾ പുറപ്പെടുന്നുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തി. ലാബ് പരിശോധനകളിൽ ഇവയ്ക്ക് സാൽമോണല്ല, സ്റ്റഫലോകോക്കസ് തുടങ്ങിയ അപകടകാരികളായ ബാക്ടീരിയകളുടെ വളർച്ച തടയാൻ കഴിയുമെന്ന് തെളിഞ്ഞു. പാൽ പുളിച്ചു പോകാൻ കാരണമാകുന്ന ബാക്ടീരിയകളെ ഈ തവളയുടെ സാന്നിധ്യം നശിപ്പിച്ചിരുന്നു. ചുരുക്കത്തിൽ, പ്രകൃതിദത്തമായ ഒരു പ്രിസർവേറ്റീവായി ഈ തവളകൾ പ്രവർത്തിച്ചു എന്നർത്ഥം. ഒരു ലബോറട്ടറിയുടെയോ മൈക്രോസ്കോപ്പിന്റെയോ സഹായമില്ലാതെ തന്നെ നിരീക്ഷണത്തിലൂടെയും അനുഭവത്തിലൂടെയും മനുഷ്യർ നേടിയെടുത്ത അറിവുകളായിരുന്നു ഇത്. ബാക്ടീരിയകളെക്കുറിച്ച് അറിയില്ലെങ്കിലും തവളയെ ഇട്ടുവച്ചാൽ പാൽ കൂടുതൽ സമയം ഇരിക്കും എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞു. പ്രകൃതിയോടുള്ള മനുഷ്യന്റെ എഴുകിച്ചേരലിന്റെ വലിയ ഉദാഹരണമാണിത്. പഴയ കാലത്ത് ഇത് ഫലപ്രദമായിരുന്നുവെങ്കിലും ഇന്നത്തെ കാലത്ത് ഇത് പിന്തുടരുന്നത് ഒട്ടും സുരക്ഷിതമല്ല. ജീവനുള്ള ഒരു തവള പാലിലുണ്ടാകുന്നത് വലിയ ശുചിത്വ പ്രശ്നങ്ങൾക്കും മറ്റ് രോഗാണുക്കൾ പടരാനും കാരണമായേക്കാം. ഇന്ന് നമുക്ക് പാസ്റ്ററൈസേഷൻ പോലുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ ഉള്ളപ്പോൾ ഇത്തരം വിദ്യകൾ പരീക്ഷിക്കേണ്ട ആവശ്യവുമില്ല. പല നാട്ടറിവുകളെയും നമ്മൾ പരിഹസിച്ച് തള്ളാറുണ്ട്. എന്നാൽ അവയ്ക്ക് പിന്നിൽ കാലങ്ങൾ നീണ്ട നിരീക്ഷണത്തിന്റെ വലിയൊരു ശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ടാകാമെന്ന് ഈ തവളക്കഥ നമ്മെ പഠിപ്പിക്കുന്നു. പഴയതും പുതിയതും തമ്മിലുള്ള ഒരു ഇഴചേരലാണ് വിജ്ഞാനത്തിന്റെ അടിത്തറ.
1: കൗതുകരസങ്ങൾ

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഹൃദയസ്മിതം എന്നത് ആരുടെ കൃതിയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഹൃദയസ്മിതം എന്നത് ആരുടെ കൃതിയാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: ശാസ്ത്ര കൗതുകം. ആധുനിക വൈദ്യശാസ്ത്രത്തിലെ വിപ്ലവകരമായ ഒരു മരുന്ന് വിതരണ രീതിയാണ് ട്രാൻസ് ഡെർമൽ പാച്ചുകൾ. ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ചും അതിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ലളിതമായി താഴെ വിവരിക്കുന്നു. വൈദ്യശാസ്ത്രം വളരും തോറും രോഗചികിത്സാ രീതികളും ലളിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഗുളികകൾ വിഴുങ്ങാനോ സൂചിമുനകളെ ഭയപ്പെടാനോ ഇല്ലാതെ തന്നെ ശരീരത്തിലേക്ക് മരുന്ന് എത്തിക്കാൻ സാധിക്കുന്ന അത്യാധുനിക രീതിയാണ് ട്രാൻസ് ഡെർമൽ പാച്ചുകൾ. ശരീരത്തിൽ ഒട്ടിക്കാവുന്ന ചെറിയ പ്ലാസ്റ്ററുകൾ പോലെയാണ് ഇവ കാണപ്പെടുന്നത്. നമ്മുടെ ചർമ്മം ശരീരത്തിന് ഒരു സംരക്ഷണ കവചമാണെങ്കിലും അതിന് ചെറിയ തന്മാത്രകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള കഴിവുണ്ട്. പാച്ചുകൾക്കുള്ളിൽ മരുന്ന് ഒരു പ്രത്യേക പാളിയായി ക്രമീകരിച്ചിട്ടുണ്ടാവും. നാം ഇത് ചർമ്മത്തിൽ ഒട്ടിക്കുമ്പോൾ മരുന്ന് സാവധാനം ചർമ്മത്തിലെ സുഷിരത്തിലൂടെ കടന്ന് തൊട്ടു താഴെയുള്ള രക്തക്കുഴലുകളിലേക്ക് നേരിട്ട് ലയിച്ചു ചേരുന്നു. 1979 അമേരിക്കയിലാണ് യാത്രാക്ഷീണം തടയാനുള്ള ആദ്യത്തെ പാച്ച് വികസിപ്പിച്ചത്. ഇന്ന് അത്യാധുനിക ലാമിനേഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മരുന്നിന്റെ അളവ് കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ പാച്ചുകൾ വളർന്നിരിക്കുന്നു. സാധാരണയായി നമ്മളൊരു ഗുളിക കഴിക്കുമ്പോൾ അത് വയറ്റിലെത്തി ദഹിക്കുകയും കരൾ വഴി രക്തത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയിൽ മരുന്നിന്റെ നല്ലൊരു ഭാഗം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇത് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കോ വയറൽ അസ്വസ്ഥതയ്ക്കോ കാരണമാകാറുമുണ്ട്. എന്നാൽ പാച്ചുകളുടെ ഗുണങ്ങൾ ഏറെയാണ്. ദഹന പ്രക്രിയയെ ബാധിക്കാതെ മരുന്ന് നേരിട്ട് രക്തത്തിലെത്തുന്നു. ഗുളിക കഴിക്കുമ്പോൾ രക്തത്തിൽ മരുന്നിന്റെ അളവ് പെട്ടെന്ന് കൂടുകയും കുറയുകയും ചെയ്യും. എന്നാൽ പാച്ചുകൾ ഒരു നിശ്ചിത അളവിൽ മരുന്ന് തുടർച്ചയായി ശരീരത്തിലേക്ക് വിട്ടുകൊണ്ടിരിക്കും. ഒരു തവണ ഒട്ടിച്ചാൽ 1 മുതൽ 7 ദിവസം വരെ മരുന്ന് നൽകാൻ കഴിയുന്ന പാച്ചുകൾ ഇന്ന് നിലവിലുണ്ട്. മരുന്ന് കഴിക്കാൻ മറന്നുപോകുന്ന രോഗികൾക്കും അബോധാവസ്ഥയിലുള്ളവർക്കും ഇത് വലിയ ആശ്വാസമാണ്. യാത്രക്കിടയിലുണ്ടാവുന്ന തലക്കറക്കവും ഛർദിയും തടയാൻ ചെവിക്ക് പിന്നിൽ ഒട്ടിക്കുന്ന പാച്ചുകൾ വ്യാപകമാണ്. നിക്കോട്ടിൻ പാച്ചുകൾ ഉപയോഗിച്ച് ശരീരത്തിലെ നിക്കോട്ടിന്റെ അളവ് ഘട്ടംഘട്ടമായി കുറച്ച് പുകവലി ശീലം ഉപേക്ഷിക്കാൻ സാധിക്കും. കഠിനമായ ശരീരവേദനയുള്ളവർക്കും ക്യാൻസർ രോഗികൾക്കും ആശ്വാസം നൽകാൻ മോർഫിൻ അടക്കമുള്ള മരുന്നുകൾ പാച്ചുകളിലൂടെ നൽകാറുണ്ട്. നെഞ്ചുവേദന തടയാനുള്ള നെട്രോഗ്ലിസറിൻ പാച്ചുകൾ ഇന്ന് ലഭ്യമാണ്. ഓർമ്മക്കുറവുള്ള രോഗികൾക്ക് കൃത്യസമയത്ത് മരുന്ന് നൽകാൻ ഈ രീതി ഏറെ ഫലപ്രദമാണ്. ഇൻസുലിൻ പാച്ചുകളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടും സജീവമാണ്. ഇത് യാഥാർത്ഥ്യമായാൽ പ്രമേഹ രോഗികൾക്ക് ദിവസേനയുള്ള കുത്തിവയ്പ്പുകളിൽ നിന്ന് പൂർണ്ണ മോചനം ലഭിക്കും. കൂടാതെ മൈക്രോനീഡിൽ പാച്ചുകൾ വഴി വാക്സിനുകൾ നൽകാനുള്ള പരീക്ഷണങ്ങളും നടക്കുന്നുണ്ട്. ചർമ്മത്തിന് അമിതമായ അലർജിയോ മുറിവോ ഉള്ളവർ പാച്ചുകൾ ഉപയോഗിക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ്. വരും കാലങ്ങളിൽ മരുന്നു പെട്ടിയിലെ ഗുളികകൾക്ക് പരം ഒരു ചെറിയ സ്റ്റിക്കർ ഉപയോഗിച്ച് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് സാധിച്ചേക്കും.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

പുലർകാല തണുപ്പ്, അത്രമേൽ സൗമ്യം, അത്രമേൽ ആഴമേറിയത്. അതിന്റെ ദേഹത്ത് വിരിയിക്കുന്ന കുങ്കുമ പൂവുകളാൽ പുതുജന്മം കൊണ്ട് പകൽ തെളിയുന്നു. മഞ്ഞുതുള്ളികൾ നിറഞ്ഞ പുൽമേടുകളിലൂടെ അലയുന്ന മാൻകിടാവുകൾ. ഞാനൊരു ചുവന്ന സ്വപ്നത്തിന്റെ നെഞ്ചിലേറി കടല് കാണാൻ പോകുന്നു. പ്രണയത്തിന്റെ പട്ടുറുമാലുകൾ കൊണ്ട് ഞാൻ പ്രഭാതത്തിന്റെ തണുപ്പിനേക്കാൾ തണുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? ആ വഴികളൊന്ന് ഞാൻ എണ്ണി നോക്കട്ടെ. എന്റെ ആത്മാവിന് സ്പർശിക്കാവുന്ന ആഴത്തിലും പരപ്പിലും ഉയരത്തിലും അസ്തിത്വത്തിന്റെ അദൃശ്യമായ അതിരുകൾ വരെയും അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈനംദിന ജീവിതത്തിന്റെ ഏറ്റവും നിശബ്ദമായ ആവശ്യങ്ങൾക്കൊപ്പം സൂര്യപ്രകാശത്തിലും മെഴുകുതിരി വെളിച്ചത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീതിക്ക് വേണ്ടി പോരാടുന്നവരെ പോലെ സ്വതന്ത്രമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുതികളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ പോലെ നിർമ്മലമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് ഹിതമെങ്കിൽ മരണശേഷവും ഞാൻ നിന്നെ ഇതിലും തീവ്രമായി സ്നേഹിക്കും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: കൈവീശിക്കൊണ്ട് വസന്ത പുഷ്പങ്ങളുടെ വിടർച്ച. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കായി സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മരവിച്ച ചില ഹൃദയങ്ങളെയെങ്കിലും ഉരുക്കാൻ ഹേമന്തത്തിന്റെ മന്ദജ്വാലകൾക്ക് സാധ്യമായെന്ന് തന്നെ കരുതട്ടെ. വെളുത്ത മൂടൽ മഞ്ഞ് പോലെ പടരുന്ന വികാരങ്ങളുടെ വേലിയേറ്റം. പ്രിയരെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ അന്ധതയിൽ ഞാൻ മറ്റു കാഴ്ചകൾ തന്നെ മറന്നു പോകുകയാണ്. സ്നേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ ഇത്രമേൽ സാർത്ഥകമായിരിക്കുന്നു. നോക്ക്, നിനക്ക് ആ പാത തെറ്റിയെങ്കിൽ ഓർക്കുക, നീ തന്നെയാണ് ആ പാത. ഈ യാത്ര എളുപ്പമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പ്രഭാതത്തിൽ വഴിതെറ്റി വളർന്ന കാട്ടുചെടികൾ പോലെ ചിന്തകൾ കുന്നുകൂടാൻ തുടങ്ങുന്നു പ്രഭാതത്തിന്റെ വ്യക്തമായ വെളിച്ചത്തിൽ. പക്ഷേ ചിന്തകളുടെ കാട്ടിനിടയിലും വഴി എനിക്ക് കാണാനാകുന്നുണ്ട്. വഴിയരികിലെ അടയാള പലകകളിൽ തുരുമ്പ് മാത്രം ബാക്കിയാകാതിരിക്കാനുള്ള ഓട്ടമാണിത്. അത് നമുക്ക് പൂർത്തിയാക്കിയേ തീരൂ. വരൂ, കർമ്മോജ്ജലമായ ഭൂമി മാടി വിളിക്കുന്നു. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മനിരതമാകാം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും സജീവമായ ഒരു പകൽ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.
3: On Kerala's rampant drug crisis, it's the biggest talking point in the state.
4: Elathooril praayapoorthiyaagatha pengutiye lahari nalgi peedipichu garbhiniyaakki.
5: Ningal mayakku marunnirediraayi adishaktamaya nilavaadu edukkanam.
6: Operation Tufan, the narco hunt enna peril oru paddhathi Kerala police aarambhikkuka. Keralathile mayakku marunninte vere arakkuka ennulla lakshyathode Operation Tufan.
7: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
8: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
7: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
9: ഇന്ന് ചതയ ദിനത്തിൽ പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ.
10: പ്രിയ ശ്രോതാക്കളെ, ഞാൻ ഇന്ദുലേഖ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേരുകൊണ്ട് നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ എന്നറിയില്ല. എങ്കിലും ദേവി മഹാത്മ്യം എന്ന സീരിയലിലെ ദേവി എന്ന രീതിയിൽ എല്ലാവർക്കും എന്നെ പരിചയമുണ്ടാവും എന്ന് കരുതുന്നു. കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടായിട്ട് സീരിയലിലും സിനിമയിലും അഭിനയിച്ചു വരുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പ്രിയപ്പെട്ട 10 പാട്ടുകൾ അവതരിപ്പിക്കാനാണ്. എൻ്റെ പ്രിയപ്പെട്ട പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് 10 എണ്ണത്തിൽ നിൽക്കുമോ എന്നറിയില്ല. എങ്കിലും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന 10 പാട്ടുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എനിക്ക് പ്രിയപ്പെട്ട 10 പാട്ടുകൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ്. ആദ്യത്തെ പാട്ട് ആകാശഗംഗ എന്ന സിനിമയിലെ കോവിലനും കണ്ണകയും എന്ന് തുടങ്ങുന്ന ഒരു തിരുവാതിര പാട്ടാണ്. തിരുവാതിരക്കളി ഞാൻ ഒരുപാട് സ്റ്റേജുകളിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഈ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ പാട്ടിൽ ഞാനും കൂടി നൃത്തം ചെയ്ത് അവതരിപ്പിച്ച ഒരു പാട്ടാണ്. അതുകൊണ്ട് ഇതെനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ്. ആകാശഗംഗ എന്ന സിനിമയും അതിലെ ഈ പാട്ടും എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. ഇത് എഴുതിയിരിക്കുന്നത് എസ് രമേശൻ നായരാണ്. ഇതിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ബേണി ഇഗ്നീഷ്യസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

അടുത്തതായിട്ട് ഞാൻ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ് ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലെ വിജനറയിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു മോട്ടിവേഷൻ ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് വളരെയധികം പ്രിയപ്പെട്ട മഞ്ജു വാര്യറാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ടും കൂടിയാണ് ഈ പാട്ട് ഇത്രയും ഇഷ്ടം എന്ന് തോന്നുന്നു. ഇത് എപ്പോഴും എനിക്ക് വളരെ ലോ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ പാട്ട് കേട്ട് കഴിയുമ്പോൾ വളരെ ഒരു എനർജി ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ പാട്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്.

അടുത്ത പാട്ട് കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന സിനിമയിലെ ഒരു ദൈവം തന്ത പൂവേ എന്ന പാട്ടാണ്. ഇത് ലോകത്തെ എല്ലാ അമ്മമാർക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ വളരെയധികം ഒരു മാതൃത്വം ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഞാനും എൻ്റെ മകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ ഓടി വരുന്നത് ഈ പാട്ടാണ്. ഈ പാട്ടും എനിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു പാട്ടാണ്, ഒരു ദൈവം തന്ത പൂവേ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ.
1: അടുത്തത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പാട്ടായിരിക്കും. ദളപതി എന്ന സിനിമയിലെ, ദളപതി എന്ന തമിഴ് സിനിമയിലെ ചിന്നത്തായവൾ എന്ന് തുടങ്ങുന്ന പാട്ട്. ഇതും ഇളയരാജയുടെ ഒരു പാട്ടാണ്. ഇത് പഴയ പാട്ടാണെങ്കിലും എപ്പോഴും മനസ്സിൽ പെട്ടെന്ന് ഓർത്ത് വരുന്ന ഒരു തമിഴ് സോങ്ങാണ്.

അടുത്തതും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടായിരിക്കും. ഹലോ എന്ന സിനിമയിലെ ചെല്ലത്താമര എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. ഈ സിനിമയിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. ഒരു സീനേ ഉള്ളെങ്കിലും ഇപ്പോഴും പലരും എന്നെ കാണുമ്പോൾ ഹലോ എല്ലാം അഭിനയിച്ചതല്ലേ എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് ഈ സിനിമ വളരെ പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈ പാട്ടും ചെല്ലത്താമരേ.

0: അടുത്തത് ഒരു ഹിന്ദി സോങ് ആയാലോ. എനിക്ക് തോന്നുന്നത് 80s കിഡ്സിനൊക്കെ വളരെയധികം ഇഷ്ടമുള്ളൊരു പാട്ടായിരിക്കും. ബഡേ അച്ഛേ ലഗ്തേ ഹേ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. ഇത് പാടിയിരിക്കുന്നത് അമിത് കുമാറാണ്. ബാലിക വധു എന്ന സിനിമയിലെയാണ് ബഡേ അച്ഛേ ലഗ്തേ ഹേ. അത് എപ്പോഴും മനസ്സിലിങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്.
1: ലഗ്തേ ഹേ
2: ക്യാ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ.
1: അടുത്ത പാട്ട് വൈശാലി എന്ന സിനിമയിലെ ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി എന്ന പാട്ടാണ്. ഓവൻ വേക്കുറിപ്പിന്റെ വരികളാണ്, രവി ബോംബെയാണ് ഇതിന്റെ മ്യൂസിക്. ഭരതൻ സംവിധാനം ചെയ്ത വൈശാലി എന്ന സിനിമയിലെ ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി.

അടുത്തത് വീണ്ടും ഒരു തമിഴ് സോങ് ആണ്, ഇളയരാജയുടെ സോങ് ആണ്. വൈദേഹി കാത്തിരുന്നാൽ എന്ന സിനിമയിലെ രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചിൽ എന്നൊരു പാട്ടാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജയചന്ദ്രൻ പാടിയ പാട്ടാണ്. ഈ പാട്ട് പറയുമ്പോൾ എനിക്ക് എവിടെയോ കേട്ട ഒരു ഓർമ്മയിൽ നിന്ന് പറയുകയാണ്, ഇളയരാജ ഏതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് എന്ന് തോന്നുന്നു. ഈ പാട്ട് പ്ലേ ചെയ്തപ്പോൾ ഒരു കാടിൻ്റെ സൈഡിലുള്ള ഒരു തിയേറ്ററിൽ ഇത് പ്ലേ ചെയ്യുമ്പോൾ ഒരു ആനക്കൂട്ടം വന്നു ഈ പാട്ട് കേട്ടുകൊണ്ട് നിന്ന് ആ പാട്ട് തീർന്നു കഴിഞ്ഞിട്ട് ആനക്കൂട്ടം പിരിഞ്ഞുപോയി എന്നെവിടെയോ കേട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ഇത് പ്ലേ ചെയ്യുമ്പോൾ ആനക്കൂട്ടം വന്ന് പാട്ട് മുഴുവൻ കേട്ടിട്ട് തിരിച്ചു പോയി എന്നിങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഈ പാട്ട് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടമാണ് എന്ന് കരുതുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ.
1: അടുത്തത് വീണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്, SPB യുടെ ഒരു പാട്ടാണ് ഇളയ നില എന്ന് തുടങ്ങുന്ന പാട്ട്. പയനങ്ങൾ മുടിവതില്ലേ എന്നാണ് സിനിമയുടെ പേര് എന്ന് തോന്നുന്നു. ഇളയരാജ വൈരമുത്തു കോമ്പിനേഷനിലുള്ളതാണ് ഈ പാട്ട്.
2: ഇളയ നിലേ

അടുത്തതായി ഒരു ഓണപ്പാട്ടോടെ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന സിനിമയിലെ തിരുവാവണി രാവ് എന്ന പാട്ട്, നമ്മൾ ഓണത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഈ പാട്ടായിരിക്കും എന്ന് തോന്നുന്നു. സിത്താരയും ഉണ്ണിമേനോനും ചേർന്ന് പാടിയതാണ് ഈ പാട്ട്. ഷാൻ റഹ്മാന്റെയാണ്. എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഈ പാട്ട് ഇഷ്ടമാണ് എന്ന് കരുതുന്നു. കരുണാസായി റേഡിയോയിൽ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവച്ച ഈ 10 പാട്ടുകളും എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടമാണ് എന്ന് കരുതുന്നു. കരുണാസായി റേഡിയോയിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം ഇന്ദുലേഖ അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങൾ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഓണം ശ്രോതാക്കളോടൊപ്പം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളും ആശംസകളും.
2: എന്റെ പേര് ആന്റണി, വിളിനൂര്. വാണത്തിന് പറ്റി ആലോചിക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ വാണം മഴ തന്നെ, പഴയകാല വാണമാണ്. ആ പഴയകാലമാണ്, പഴയ പാട്ടുകളെല്ലാം എനിക്കിഷ്ടം. ചന്ദ്രികയിലലയുന്നു ചന്ദ്രകാന്തം, എല്ലാ സ്വാഗതം എൻ്റെ വാണാശം.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി. ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
1: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്കതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
0: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ഓണം ശ്രോതാക്കളോടൊപ്പം. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളും ആശംസകളും.
1: ഇന്ന് ചതയ ദിനത്തിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് വിശ്വദർശിനി ടി ടി ഐ കോളേജിലെ വിദ്യാർത്ഥികൾ.
2: എൻ്റെ പേര് ദീന, ഞാൻ പോസ്റ്റിൽ നിന്നാണ് വരുന്നത്. ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് എൻ്റെ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഹാപ്പി ഡേയ്സ് സിനിമയിലെ സോങ് ആണ്. കാരണം ഓണത്തിന് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെയാണ് കൂടുതൽ മിസ് ചെയ്യുന്നത്. അവരുടെ കൂടെയായിട്ടാണ് ഞാൻ കൂടുതൽ ടൈം ചെലവഴിക്കുന്നത്. സോ അതൊന്നും അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

എൻ്റെ പേര് ആതിര ജേസി. ഞാൻ വിശ്വദർശിനി കോളേജിൽ നിന്നാണ്. എൻ്റെ സ്ഥലം വന്നിട്ട് ആര്യനാടാണ്. ബൈസൈക്കിൾ തീവ്സിലെ പുഞ്ചിരി തഞ്ചം എന്ന് പറയുന്ന സോങ്ങാണ് ഞാൻ എൻ്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഓണം എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര പ്രീഷ്യസ്, ഭയങ്കര നല്ല മൊമെൻറ്റ്സ് ആണ് കൂടുതലുള്ളത്. ഓണത്തിന് ഞങ്ങൾ എപ്പോഴും നന്നായിട്ട് രാവിലെ കുളി

അമ്പലത്തിലൊക്കെ പോയി. പിന്നെ ഞങ്ങളുടെ അവിടെയാണ് ഒരുപാട് കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ട് ഓണത്തിനെന്ന് പറയുമ്പോഴത്തേനും. അപ്പോൾ അതൊക്കെ പങ്കെടുത്ത് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഓൾമോസ്റ്റ് എല്ലാ ഓണത്തിനും ടൂർ പോകും. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ടൂർ പോകാത്തതിന് മുന്നേ ഞങ്ങൾ ഊട്ടി കൊടൈക്കനാൽ അങ്ങനെയൊക്കെ ടൂർ പോകും. അപ്പോൾ എനിക്ക് ഓണം എന്ന് പറയുന്ന ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്.

എന്റെ പേര് പ്രിയങ്ക. ഞാൻ പഠിക്കുന്ന വിശ്വദർശൻ ഡീറ്റെയിലാണ്. എന്റെ വീട് വെള്ളനാട്. ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുന്നത് നന്ദന സിനിമയിലെ കാർമുകിൽ വർണ്ണന്റെ ചുണ്ട്. ഈ പാട്ട് ഞാൻ എടുക്കാനുള്ള പ്രധാന കാരണം എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്റെ അമ്മ നല്ല പാട്ട് പാടുന്ന ഒരാളായിരുന്നു. അപ്പോ അമ്മ മരിച്ചത് മൂന്നാം ഓണത്തിന്റെ അന്നായിരുന്നു. അപ്പം ഓണം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ മെമ്മറീസ് ഒക്കെയാണ്. അപ്പൊ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഓണം എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര രസമുള്ളൊരു കാര്യമായിരുന്നു. രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി അത്തപ്പൂവൊക്കെ ഇട്ട് ഒരുപാട് കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ ഉണ്ടാക്കി തരുന്ന ഓണസദ്യയൊക്കെ ഉണ്ട്. അതൊരു മെമ്മറി തന്നെയാണ്. ഇപ്പോഴും രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു, പ്രധാനമായിട്ടും എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണം ശ്രോതാക്കളോടൊപ്പം. ശ്രോതാക്കളോടൊപ്പം ചേരുന്നു വിശ്വദർശിനി TTI കോളേജിലെ വിദ്യാർത്ഥികൾ.
1: എന്റെ പേര് ദിയ, ഞാൻ അരുവിക്കരയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എല്ലാ സഹോദരി സഹോദരന്മാർക്കും എന്റെ നല്ല സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ്. വാഴ 2 പാട്ടാണ് ഞാൻ എന്റെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.

0: ഹായ്, എൻ്റെ പേര് തസ്നീ ഹാഷിം. ഞാൻ വിശ്വദർശിനി ടി ടി ഐയിലാണ് പഠിക്കുന്നത്. ഞാൻ തൊളിക്കോട് നിന്നാണ് വരുന്നത്. ഞാൻ ജൂൺ സിനിമയിലെ തേൻകിളിയ എന്ന പാട്ടാണ് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എൻ്റെ ഓണം എന്ന് പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിലെ ഒരുപാട് ഓർമ്മകളാണ് എനിക്ക് വരുന്നത്. ഞാൻ അവരുമായിട്ട് ഒരുപാട് ചെലവഴിച്ചിരുന്നു. അപ്പം ഞാൻ അവരെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. സോ ഞാൻ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല മിസ്.

എന്റെ പേര് ജസ്ന. ഞാൻ കാട്ടാക്കടയിൽ നിന്നാണ് വരുന്നത്. വിശ്വദർശിനി TTIയിലെ രണ്ടാം വർഷ അധ്യാപക വിദ്യാർത്ഥിയാണ്. ഓണക്കാല ഓർമ്മകളിലെ എനിക്ക് എന്റെ മനസ്സിലോട്ട് ഓടി വരുന്നത് എന്റെ കളിക്കൂട്ടുകാരിയായ അർത്ഥനയാണ്. ഞാൻ ആദ്യമായി ഓണം ആഘോഷിച്ചത് എന്റെ കൂട്ടുകാരിയുടെ വീട്ടിലായിരുന്നു. അന്നാണ് ഓണം എന്താണെന്നും ഓണത്തിന്റെ മനോഹാരിത എന്താണെന്നും ഞാൻ മനസ്സിലാക്കിയത്. അവൾ ഞങ്ങളുടെ ക്ലാസ്സിൽ എപ്പോഴും പാടുന്ന പാട്ടാണ് സില്ലാണു കാതലിലെ മുൻപേ വായൻ അൻപേ വാന്ന്. ആ പാട്ട് ഞാൻ അവൾക്കായിട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണം ശ്രോതാക്കളോടൊപ്പം. ശ്രോതാക്കളോടൊപ്പം ചേരുന്നു വിശ്വദർശിനി TTI കോളേജിലെ വിദ്യാർത്ഥികൾ.
1: ഹായ്, എൻ്റെ പേര് ആയിഷ. ഞാൻ അഴിക്കോട് നിന്നാണ് വരുന്നത്. വിശ്വദർശിനി TTIയിലെ സ്റ്റുഡൻ്റ് ആണ് ഞാൻ. ബാംഗ്ലൂർ ഡേയ്സിലെ ഏത് കഴി രാവിലും എന്ന സോങ്ങാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.

ഹലോ, എൻ്റെ പേര് അനഘ. ഞാൻ വിശ്വദർശൻ ഡിറ്റിയിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ വരുന്നത് വിദ്രയിൽ നിന്നാണ്. ഞാൻ എൻ്റെ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്ന അമ്മയ്ക്ക് വേണ്ടിയാണ്. മകൾക്ക് വേണ്ടി എന്ന സിനിമയിലെ ചാഞ്ചാടി ആടി എന്ന സോങ്ങാണ് ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണം ശ്രോതാക്കളോടൊപ്പം. ശ്രോതാക്കളോടൊപ്പം ചേരുന്നു വിശ്വദർശിനി ടി ടി ഐ കോളേജിലെ വിദ്യാർത്ഥികൾ.
1: ഹായ്, എൻ്റെ പേര് അബിന, വിനോവയിൽ നിന്നാണ് വരുന്നത്. ഞാൻ വിശ്വദർശിനി ടി ടി ഐയിലെ സെക്കൻഡ് ഇയർ അധ്യാപിക വിദ്യാർത്ഥിയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ് ബ്രോഡാഡിയിലെ കാണാക്കുയിലെ എന്ന സോങ്ങാണ്.

0: ഹലോ, എൻ്റെ പേര് അക്ഷയ്ദേവ്. ഞാൻ വിശ്വദർശനിയുടെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ചേട്ടന്മാർക്കുമാണ്. പാട്ട് കലാമണിത ഒരു പാട്ടാണ്. അത് പക്ഷേ സൗണ്ട് കൊടുത്തേക്കണ വേറൊരു വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സൗണ്ട് കൊടുത്തേക്കണം. പാട്ടെന്ന് പറഞ്ഞാൽ കുട്ടനാടൻ കായലിലാണ്. ഏറ്റവും കൂടുതൽ ഞാൻ ആടിയും പാടിയും കളിച്ചിട്ടുള്ള പാട്ടാണ്.
1: പണ്ടെന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: കണിയാമ്പലത്തെ ലഹരി വേണ്ട രണ്ട് ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഏഴ് പേർ പിടി.
1: On Kerala's rampant drug crisis. It's the biggest talking point in the state.
2: എലത്തൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലഹരി നൽകി പീഡിപ്പിച്ചു ഗർഭിണിയാക്കി.
3: നിങ്ങൾ മയക്കുമരുന്നിനെതിരായി അതിശക്തമായ നിലപാടെടുക്കണം.
4: ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുക. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
5: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
6: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
5: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഓണം അടുത്തെത്തുമ്പോൾ കേരളത്തിലെ വീടുകൾക്കൊരു പ്രത്യേക ഉണർവ് വരും. മുറ്റം വൃത്തിയാക്കും, ചുവരുകൾക്ക് പുതിയ പെയിന്റ് അടിക്കും, കടകളിൽ തിരക്ക് തുടങ്ങും, ടെലിവിഷനിൽ ഓഫറുകളുടെ പെരുമഴ, സോഷ്യൽ മീഡിയയിൽ ഓണക്കാല പരസ്യങ്ങളുടെ കുത്തൊഴുക്ക്. അപ്പോഴാണ് പലർക്കും ഒരു വിചിത്ര രോഗം പിടിപെടുന്നത്. ആ രോഗത്തിന്റെ പേരാണ് അയൽവീട്ടിൽ വാങ്ങിയത് നമ്മളും വാങ്ങണം. അയൽവീട്ടിൽ 60,000 സോഫ വന്നാൽ നമ്മൾക്ക് 70,000 സോഫ വേണം. അവർക്ക് വലിയ പൂക്കളമാണെങ്കിൽ നമ്മുടേത് അതിലും വലുതാകണം. അവർ 4 പായസം ഉണ്ടാക്കിയാൽ നമ്മൾ 5 എണ്ണം ഉണ്ടാക്കണം. അവർ സെൽഫി ഇട്ടാൽ നമ്മൾ ഡ്രോൺ വീഡിയോ ഇടണം. ഓണം ചില വീടുകളിൽ ആഘോഷമല്ല, മത്സരമാണ്. ആ മത്സരം ജയിക്കാൻ പലരും കടം വാങ്ങും, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കും, വായ്പ എടുക്കും. ഉത്സവം കഴിഞ്ഞ് ഓർമ്മയായി ബാക്കിയാകുന്നത് പൂക്കളമല്ല, EMI. ഒരിക്കൽ ഓണം മനസ്സിന്റെ ആഘോഷമായിരുന്നു. ഇന്ന് പലപ്പോഴും അത് സോഷ്യൽ മീഡിയയിലെ പ്രദർശനമായി മാറുകയാണ്. മറ്റുള്ളവർ എന്തു പറയും എന്ന ചിന്തയാണ് പല കുടുംബങ്ങളെയും അനാവശ്യ ചെലവിലേക്ക് തള്ളിവിടുന്നത്. സത്യത്തിൽ ഓണത്തിന് മാവേലി വീട്ടിൽ വന്നാൽ എന്തായിരിക്കും ചോദിക്കുക? ഈ സോഫ എത്ര രൂപയായി? അല്ല. ഈ സാരി ഏത് ബ്രാൻഡാണ്? അല്ല. അദ്ദേഹം ചോദിക്കുക ഒരൊറ്റ കാര്യമാകും: ഈ വീട്ടിൽ സന്തോഷമുണ്ടോ? അതിനുത്തരം പറയാൻ വില കൂടിയ വസ്ത്രം വേണ്ട, സ്നേഹം മതി.

ഓണക്കാലത്ത് മറ്റൊരു കാഴ്ചയും പതിവാണ്. ഈ വർഷം പൂക്കളം കിഴക്കോട്ടിടണം, ഇല്ലെങ്കിൽ ഐശ്വര്യം പോകും. ഈ ദിവസം ഈ സമയത്ത് മാത്രമേ സദ്യ വിളമ്പാവൂ. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ദോഷമുണ്ടാകും. ഇങ്ങനെ ഓരോ വർഷവും പുതിയ പുതിയ കഥകൾ. ഭയത്തെ വിൽക്കുന്നവർ എപ്പോഴും ഉണ്ടാകും. ഭയം വിറ്റാൽ വിശ്വാസം വാങ്ങുന്ന ആളുകളും ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഭയപ്പെടുത്തുന്ന ആചാരങ്ങൾ മനുഷ്യനെ സ്വതന്ത്രനാക്കില്ല, അവന്റെ ചിന്തകളെ ബന്ധിക്കും. ഓണം ഭയത്തിന്റെ ഉത്സവമല്ല, സന്തോഷത്തിന്റെ ഉത്സവമാണ്. മഹാബലിയുടെ കഥ നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ടവരാണ്. ആ കഥയുടെ ഏറ്റവും വലിയ സന്ദേശം എന്താണ്? സമത്വം. എല്ലാവർക്കും ഒരേ പരിഗണന. ജാതിയില്ല, ഉയർച്ച താഴ്ചയില്ല, വിശപ്പില്ല, വെറുപ്പില്ല. അതുകൊണ്ടാണ് ഓണം കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ ആഘോഷമായി മാറിയത്. ആ സന്ദേശം മറന്ന് നമ്മൾ അനാവശ്യ ആചാരങ്ങളിലും പൊങ്ങച്ചങ്ങളിലും കുടുങ്ങിയാൽ ഓണത്തിന്റെ ആത്മാവ് നഷ്ടമാകും. പൂക്കളത്തെക്കുറിച്ചും പറയാം. ഇന്ന് പലരും പ്ലാസ്റ്റിക് പൂക്കൾ വാങ്ങി പൂക്കളം ഒരുക്കുന്നു. വർഷങ്ങളോളം വാടാത്ത പൂക്കളാണത്രേ. പക്ഷെ പ്രകൃതിക്ക് അതൊരു മുറിവാണ്. നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഒരു കാലത്ത് തുമ്പപ്പൂ ഉണ്ടായിരുന്നു, മുക്കുറ്റി ഉണ്ടായിരുന്നു, ചെറിയ കാട്ടുപൂക്കൾ ഉണ്ടായിരുന്നു. കുട്ടികൾ കൂട്ടമായി പോയി പൂ പറിക്കുമായിരുന്നു. അതാണ് പൂക്കളത്തിന്റെ യഥാർത്ഥ സന്തോഷം. ഇന്ന് പൂക്കൾ വാങ്ങാൻ പോലും ഓൺലൈൻ ആപ്പുണ്ട്. സൗകര്യം നല്ലതാണ്, പക്ഷെ പ്രകൃതിയുമായുള്ള ബന്ധം നഷ്ടപ്പെടരുത്.

സദ്യയിലും ഒരു ചെറിയ മാറ്റം വരുത്താം. കഴിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കി പിന്നീട് കളയുന്നത് ആഘോഷമല്ല, ഭക്ഷണം പാഴാക്കാതിരിക്കുക എന്നതാണ് യഥാർത്ഥ സംസ്കാരം. പ്ലാസ്റ്റിക് പ്ലേറ്റുകൾക്ക് പകരം വാഴയില ഉപയോഗിക്കാം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഗ്ലാസുകൾ ഒഴിവാക്കാം. ശേഷിക്കുന്ന ഭക്ഷണം ആവശ്യമുള്ളവർക്ക് നൽകാം. അതായിരിക്കും ഈ ഓണക്കാലത്തെ ഏറ്റവും മനോഹരമായ ദാനം. ഓണം ആഘോഷിക്കേണ്ടത് മനസ്സ് നിറച്ചാണ്, വീട് നിറച്ചല്ല. പൂക്കളം വലുതാകണമെന്നില്ല, ഹൃദയം വലുതായാൽ മതി. സദ്യയിൽ 50 വിഭവങ്ങൾ വേണമെന്നില്ല, ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന 4 വിഭവങ്ങൾ മതിയാകും. പുത്തൻ വസ്ത്രത്തിന്റെ വിലയല്ല മനുഷ്യന്റെ വില, പുതിയ മനസ്സാണ് യഥാർത്ഥ സമ്പത്ത്. ഈ ഓണത്തിന് ഒരു ചെറിയ തീരുമാനമെടുക്കാം. കടം വാങ്ങി ആഘോഷിക്കില്ല, മറ്റുള്ളവരെ തോൽപ്പിക്കാൻ ജീവിക്കില്ല, ഭയപ്പെടുത്തുന്ന അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോകില്ല, പ്രകൃതിയെ സ്നേഹിക്കും, ഭക്ഷണം പാഴാക്കില്ല. ഓണം ഒരു മത്സരമല്ല, ഒരു കുടുംബം ഒരുമിച്ച് ചിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ മാവേലി വന്നാൽ നമുക്ക് അഭിമാനത്തോടെ പറയാം, ഞങ്ങളുടെ വീട്ടിൽ പൊങ്ങച്ചമില്ല, സ്നേഹമുണ്ട്. അതുതന്നെയല്ലേ യഥാർത്ഥ ഓണം? നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

നെഞ്ചിൽ പഞ്ചാരപ്പാലല്ല തേനല്ല പൊള്ളുന്ന തീക്കനല കണ്ണി.

0: ചെയ്യും.
1: ഇത് കരുണാസ്വാമി റേഡിയോ 91.1 സമ്മേളനം മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യം ജയന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. 86th ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടക്കും. ജലോത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: ശ്രീനാരായണ ഗുരുവിന്റെ ജന്മവാർഷിക ദിനത്തിൽ 8.5 നടക്കുന്ന കന്നേറ്റി ജലോത്സവം ഓണാട്ടുകരയുടെ ആവേശമാണ്. കേരളത്തിലെ പ്രശസ്തമായ ചുണ്ടൻ വള്ളങ്ങളും വെപ്പ് ഇരുട്ടുകുത്തി തെക്കനോടി വള്ളങ്ങളും പങ്കെടുക്കും. ഇക്കുറി 5 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ ആകെ 12 വള്ളങ്ങളാണ് മത്സരരംഗത്ത്. ദേശീയപാത 66 കന്നേറ്റി പാലത്തിന് സമീപം നടക്കുന്ന ജലോത്സവം ആസ്വദിക്കാൻ വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ധാരാളം പേരെത്തും.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30 പരിപാടിയുടെ 137 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും 1800117700 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്ന് വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി രാജ്യമെമ്പാടും ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. രക്ഷാബന്ധൻ പരസ്പര വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വിജയവും ഉണ്ടാകട്ടെയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഓണം വാരാഘോഷം വിപുലമായ പരിപാടികളോട് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് മറ്റന്നാൾ നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുരാണ കഥകൾ പാടി കുമ്മിയടിച്ച് ഊരുചുറ്റാൻ തൃശൂരിന്റെ തെരുവുകളിൽ ഇന്ന് കുമ്മാട്ടികൾ ഇറങ്ങും. നാളെ തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കാൻ പുലികളും തയ്യാറെടുപ്പിലാണ്. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഉത്രാടം മുതൽ മൂന്നോണം വരെയുള്ള ദിവസങ്ങളിൽ തൃശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ശിവഭൂതഗണങ്ങളായ കുമ്മാട്ടികൾ ആടിയെത്തും. കിരാതവേഷത്തിൽ ശിവപാർവതിമാർ തങ്ങളുടെ ഭക്തരെ കാണാൻ ഇറങ്ങിയപ്പോൾ അവരെ അനുഗമിച്ച ഭൂതഗണങ്ങളാണ് കുമ്മാട്ടികളെന്നും വിശ്വാസമുണ്ട്. തൃശൂരിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗമായി കിഴക്കുംപാട്ടുകര, വടക്കുമുറി കിഴക്കുമുറി കുമ്മാട്ടികളും പൃഥ്വി നെല്ലങ്കര കുമ്മാട്ടി സംഘങ്ങളും വൈവിധ്യമാർന്ന വേഷങ്ങളിലാണ് ഇത്തവണയും തെരുവിലിറങ്ങുക. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് വിവിധയിടങ്ങളിൽ നിന്നായി എത്തിച്ചേരുന്ന 9 പുലിക്കളി സംഘങ്ങൾ നഗരം കീഴടക്കുന്നത്. നാളെ വൈകിട്ട് 4 ബിനി ജംഗ്ഷനിൽ മന്ത്രി OJ ജനീഷ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും.
1: അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ TKD മുഴപ്പിലങ്ങാടിന്റെ ഭൌതികദേഹം ഇന്ന് കണ്ണൂർ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. റോഡപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെ പുലർച്ചെയാണ് നിര്യാതനായത്. മലപ്പുറം കോട്ടക്കുന്നിൽ പാഴ്വസ്തുക്കളിൽ നിന്ന് പൂക്കളം ഒരുങ്ങി. വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ ശുചിത്വ മിഷനും എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റും സഹകരിച്ചൊരുക്കിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളം ഈ മാസം 31 വരെ പൊതുജനങ്ങൾക്ക് കാണാനാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
5: മലപ്പുറം ജില്ലയിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യം ഉപയോഗിച്ചാണ് കഥകളിയുടെയും ചുണ്ടൻ വള്ളത്തിന്റെയും രൂപത്തിൽ 1560 ചതുരശ്ര അടി വിസ്തീർണത്തിൽ മനോഹരമായ പൂക്കളം തീർത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ, ചാക്ക്, CDകൾ, അലുമിനിയം ഫോയിൽ, ഫുഡ് കണ്ടെയ്നറുകൾ, പ്ലാസ്റ്റിക് സഞ്ചി എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 9 കലാകാരന്മാർ 5 ദിവസമെടുത്താണ് ഈ വലിയ പൂക്കളം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളമാണിതെന്നാണ് സംഘാടകരുടെ അവകാശവാദം.
1: ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദ. ഇറ്റാലിയൻ അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഫാബിയാനോ കരുവാനയെ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ കിരീട നേട്ടം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം നാളെ ആരംഭിക്കും. ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വരുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. സാമൂഹിക വിവേചനങ്ങൾക്കെതിരെ പോരാടിയ അയ്യങ്കാളി സമത്വവും സാമൂഹിക നീതിയും ഉയർത്തിപ്പിടിച്ചു പ്രവർത്തിപ്പിച്ചതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിലുള്ള പരിശ്രമങ്ങൾക്ക് പിന്നിലെ പ്രേരക ശക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: കരുണസൈ റേഡിയിൽ ഇനി കാർഷിക മേഖലാ വാർത്തകൾ കേൾക്കാം. വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോ ടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറിക്കൾച്ചർ സെന്റർ നടത്തുന്ന 6 മാസം ദൈർഘ്യമുള്ള പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് 35 വയസ്സിൽ താഴെ പ്രായമുള്ള അഗ്രികൾച്ചർ ബയോളജി ബോട്ടണി വിഷയങ്ങളോടെ പ്ലസ് ടു VHSC പാസ്സായിട്ടുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിലവിലുള്ള സർക്കാർ സംവരണ വ്യവസ്ഥകൾ ഈ കോഴ്സിനും ബാധകമാണ്. ഈ സർട്ടിഫൈഡ് കോഴ്സിൽ തൊഴിൽ സാധ്യതയുള്ള, സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന ടിഷ്യൂ കൾച്ചർ, നഴ്സറി മാനേജ്മെൻ്റ് എന്നിവയുടെ സാങ്കേതിക വിദ്യകളിലുള്ള പ്രായോഗിക പരിശീലനം നൽകുന്നു. ഒരു ബാച്ചിൽ 20 പേർക്ക് മാത്രം പ്രവേശനം നൽകുന്ന ഈ കോഴ്സിന് ഫീസ് 4,500 രൂപയാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്രതിമാസം 1,500 രൂപ സ്റ്റൈഫൻഡോടുകൂടി 3 മാസത്തേക്ക് അപ്രന്റിസ്ഷിപ്പ് ട്രെയിനിങ്ങും നൽകുന്നതാണ്. അപേക്ഷാ ഫോമും പ്രോസ്പെക്റ്റസും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralaagriculture.government.in ൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 9/9/2026 വൈകിട്ട് 4:30. തിരഞ്ഞെടുത്ത അപേക്ഷകരുടെ ലിസ്റ്റ് 15/9/2026 പ്രസിദ്ധീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9383472 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായനി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 14/9/2026. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ കോഴിക്കോട് വേങ്ങേരി തടമ്പാട്ട് താഴത്ത് പ്രവർത്തിക്കുന്ന വിജ്ഞാന വിപണന കേന്ദ്രത്തിൽ വിവിധ ഇനം ഫലവൃക്ഷത്തൈകൾ, മറ്റ് അനുബന്ധ സാധനങ്ങൾ എന്നിവ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9188223584, 0495-29-35850 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പദ്ധതിയിൽ സംരക്ഷിത കൃഷി എന്ന ഘടകത്തിൽ ഉൾപ്പെടുത്തി ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിലുള്ള ഗ്രീൻ ഹൗസ് സ്ട്രക്ചർ ചതുരശ്ര മീറ്ററിന് 900 രൂപ നിരക്കിലും നാച്ചുറലി വെന്റിലേറ്റഡ് ട്യൂബുലാർ റെക്ടാങ്കുലർ ഗ്രീൻ ഹൗസ് സ്ട്രക്ചർ ചതുരശ്ര മീറ്ററിന് 600 രൂപ നിരക്കിലും ഒരു ഗുണഭോക്താവിന് പരമാവധി 4,000 ചതുരശ്ര മീറ്ററിന് ധനസഹായം നൽകുന്നു. പ്ലാസ്റ്റിക് പുതയിടി

സഹായം ലഭിക്കും. ഫെർട്ടിഗേഷനുള്ള സെൻസർ അധിഷ്ഠിത ഓട്ടോമേഷൻ സിസ്റ്റം യൂണിറ്റ് 200,000 രൂപ സബ്സിഡി നിരക്കിൽ, സംരക്ഷിത കൃഷിയിൽ പരമാവധി 4,000 ചതുരശ്ര മീറ്ററിന് സഹായം നൽകുന്നു. പച്ചക്കറി വിളകൾക്കുള്ള പിന്തുണാ സംവിധാനം നടപ്പിലാക്കുന്നതിന്, പക്ഷി പ്രതിരോധ വലകൾക്കുള്ള സ്ഥിരം പിന്തുണാ ഘടന, ഫെൻസിംഗ് അഥവാ വേലി നിർമ്മിച്ച് കൃഷിയിടം സംരക്ഷിക്കുക എന്നിവയ്ക്കും ധനസഹായം നൽകുന്നു. പേപ്പർ, നെയ്ത കവർ, പേപ്പർ ബാഗുകൾ മുതലായവ കൊണ്ടുള്ള പഴം, കുല കവർ ഉപയോഗിച്ച് പഴങ്ങൾ സംരക്ഷിക്കുന്നതിന് ധനസഹായം നൽകുന്നു. മേൽ ആനുകൂല്യങ്ങളെല്ലാം തന്നെ അതാതു ജില്ലയിലെ ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി അപേക്ഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു. കാർഷിക മേഖലാ വാർത്തകൾ ഇനി നാളെ ഉച്ചയ്ക്ക് 1:40 കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനത്തിന് നാളെ തുടക്കം. 2047 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കാൻ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാകുന്നു. ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. തിരുവനന്തപുരം നഗരത്ത് ഗതാഗത ക്രമീകരണം. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ഉയർന്നു. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1500 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 33 മലയാളികളെയും കാണാതായതാണ് വിവരം. 1500 പേരെ രക്ഷപ്പെടുത്തിയതായും രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും നേപ്പാൾ പോലീസ് അറിയിച്ചു. അതേസമയം മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ബന്ധപ്പെട്ടു വരുന്നതായും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്തുന്നതിനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും ഊർജിതമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നേപ്പാൾ സർക്കാർ, കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന സർക്കാരുകൾ, ടൂർ ഓപ്പറേറ്റർമാർ എന്നിവരുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നുണ്ട്. 290 ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി തുടരുകയാണ്. 47 ടണ്ണിലധികം അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം, ഹെൽപ്പ് ലൈനുകളും നമ്പറുകളും ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങൾക്കായി 9111230887188 എന്ന നമ്പറിലും 9968291988 എന്ന വാട്സാപ്പ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നേപ്പാളിലെ കനത്ത വെള്ളപ്പൊക്കത്തെ തുടർന്ന് ബീഹാറിലെ പ്രളയ സാഹചര്യങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം. കഴിഞ്ഞ ദിവസം രാത്രി ഖണ്ഡക് നദിയിലെ ജലപ്രവാഹം വർദ്ധിച്ചിരുന്നുവെങ്കിലും നിലവിൽ സാധാരണ നിലയിലാണ്. മുൻകരുതൽ നടപടിയെന്ന നിലയിൽ ഖണ്ഡക് നദിയുടെ സമീപത്തെ 8 ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഒഡീഷയിലും ബീഹാറിലും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, കിഴക്കൻ ഉത്തർപ്രദേശ്, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം നാളെ ആരംഭിക്കും. പ്രധാനമന്ത്രിയുടെ 4ാമത് ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനമാണിത്. വിശദാംശങ്ങളിലേക്ക്.
1: ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരം താഷ്കെന്റിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തും. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം തിങ്കളാഴ്ച കിർഗിസ് തലസ്ഥാനമായ ബിഷ്കെക്കിലേക്ക് പോകും. പ്രസിഡന്റ് സദിർ സപ്പറോവിന്റെ ക്ഷണപ്രകാരമാണ് കിർഗിസ്ഥാൻ സന്ദർശനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ചിക്കാഗോയിൽ കമ്പനി മേധാവിമാരുമായും നിക്ഷേപകരുമായും സംവദിക്കുന്ന ധനമന്ത്രി ഇന്ത്യ അമേരിക്ക വ്യാവസായിക നിക്ഷേപ സഹകരണം സംബന്ധിച്ച് ചർച്ച നടത്തും. ആഷേവില്ലിൽ G20 ധനമന്ത്രിമാരുടെയും കേന്ദ്രബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ധനമന്ത്രി ന്യൂയോർക്കിൽ പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കും. 2047 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സർക്കാർ. സുരക്ഷയ്ക്ക് മുൻഗണന എന്ന തത്വത്തിലാണ് ഇന്ത്യയുടെ ആണവോർജ്ജ പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 7 കേന്ദ്രങ്ങളിലായി 8.78 GW ശേഷിയുള്ള 24 ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നതായും 9 റിയാക്ടറുകൾ കൂടി നിർമ്മാണഘട്ടത്തിലാണെന്നും ആണവോർജ്ജ വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 137 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഒരു റിപ്പോർട്ട്.
1: ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് കീഴിൽ 59.09 കോടി അക്കൌണ്ടുകളാണ് ഉള്ളത്. ഇതിൽ 32.92 കോടി അഥവാ 56% അക്കൌണ്ടുകളും വനിതകളുടേതാണ്. 3.17 ലക്ഷം കോടി രൂപ നിക്ഷേപമുള്ള ജൻധൻ അക്കൌണ്ടുകളുടെ ശരാശരി നിക്ഷേപം 5,356 രൂപയാണ്. പദ്ധതിക്ക് കീഴിൽ ആരംഭിച്ച അക്കൌണ്ടുകളിൽ 78% സെമി അർബൻ മേഖലയിലാണ്. ജൻധൻ അക്കൌണ്ട് ഉടമകൾക്ക് ഇതുവരെ 41 കോടി റുപ്പേ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ഓരോ കുടുംബത്തിനും കുറഞ്ഞത് ഒരു ബാങ്ക് അക്കൌണ്ടെങ്കിലും ലഭ്യമാക്കുക, സാമ്പത്തിക സാക്ഷരത, ക്രെഡിറ്റ്, ഇൻഷുറൻസ്, പെൻഷൻ സൌകര്യം തുടങ്ങിയവ നൽകുക എന്നീ ലക്ഷ്യങ്ങളാണ് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോക സംസ്കൃത ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ദിനാശംസകൾ നേർന്നു. ഇന്ത്യയുടെ അറിവിന്റെയും തത്വചിന്തയുടെയും നാഗരികതയുടെയും കാലാതീതമായ ഭാഷയാണ് സംസ്കൃതമെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്കൃത ഭാഷയുടെ കാലാതീതമായ സമ്പന്നതയെ അടയാളപ്പെടുത്തുന്നതിനാണ് ശ്രാവണ പൂർണിമയിൽ ലോക സംസ്കൃത ദിനം ആഘോഷിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സാഹോദര്യത്തിന്റെയും സൌഹൃദത്തിന്റെയും സന്ദേശം വിളിച്ചോതി രാജ്യമെമ്പാടും ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ശ്രീനാരായണ ഗുരുജയന്തി. ആത്മീയതയിലൂടെ കൂടുതൽ സുദൃഢമായ സൌഹാർദ്ദവും കാരുണ്യവുമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള പാതയാണ് ശ്രീനാരായണ ഗുരു കാണിച്ചു തന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീനാരായണ ഗുരു 172-ാമത് ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനത്തിൽ സംസ്ഥാനമൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയായി. വെങ്ങാനൂരിലെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടി പോരാടിയ മഹാത്മാ അയ്യങ്കാളി സമത്വം, അന്തസ്സ്, സാമൂഹിക നീതി എന്നിവയ്ക്കായുള്ള കൂട്ടായ ശ്രമത്തിന് പ്രചോദനം നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക പരിവർത്തനത്തിന് വഴിതെളിച്ച മുൻനിര സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ കായിക രംഗത്തിന്റെ സംഭാവനകൾ മികച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മിസോറാമിലെ ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ വീഡിയോ കോൺഫറൻസ് വഴി പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. കായിക രംഗത്തെ കേവലം മെഡലുകൾ നേടുന്ന മാർഗമായി മാത്രം കാണാതെ സുശക്തമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഉപാധിയായി കാണണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെയാണ് മിസോറാമിലെ വിവിധയിടങ്ങളിൽ ഖേലോ ഇന്ത്യ പരിപാടിക്ക് തുടക്കമായത്. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. അമേരിക്കയിലെ സെന്റ് ലൂയിസിൽ ഇന്നലെ നടന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ഫാബിയാന കരുവാനയെ 15-13 പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ ചരിത്രം സൃഷ്ടിച്ചത്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോക വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യ 5-ാം സ്ഥാനത്തെത്തി. 5-ാം സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ ജർമ്മനിയെ 3-1 തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതാ സംഘത്തിന്റെ മുന്നേറ്റം. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാളിലെ മിന്നർ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389. 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനത്തിന് നാളെ തുടക്കം. 2047-ഓടെ 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കാൻ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. ഓണം വാരാഘോഷത്തിലെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇന്ന് ചതയ ദിനത്തിൽ തബല മൃദംഗ കലാകാരൻ ഹരി കൃഷ്ണമൂർത്തിയുമായുള്ള പ്രത്യേക അഭിമുഖം.
1: പ്രിയ ശ്രോതാക്കളെ, ഈ ഓണദിനത്തിൽ നിങ്ങളോടൊപ്പം ചേരുന്നു പ്രശസ്ത തബല മൃദംഗ കലാകാരൻ ശ്രീ ഹരികൃഷ്ണമൂർത്തി. സ്വാഗതം കരുണാസായി റേഡിയോയിലേക്ക്.
2: നമസ്കാരം.
1: താളവാദ്യങ്ങളുടെ ലോകത്ത് ഹരികൃഷ്ണമൂർത്തി എന്ന കലാകാരൻ കടന്നു വരുന്നത് എങ്ങനെയായിരുന്നു? തബലയോട് ഒരു പ്രത്യേക ആകർഷണം തോന്നാനിടയാക്കിയ സംഭവം എന്താണ്?
2: ഞാൻ ഈ ശരിക്കും മൃദംഗം ആണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. ആദ്യം മൃദംഗം ചെറുതിലെ സ്കൂളിൽ എനിക്ക് ഇങ്ങനെ ഒരു വാസന, ഒരു 4-ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഈ പഴയ ടിന്നൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഇങ്ങനെ തട്ടുന്നത് കണ്ടപ്പോൾ വീട്ടുകാർക്ക് ഒരു ഇത് തോന്നി. അവർ കൊണ്ടുവന്ന് എന്നെ ഈ അന്ന് ബാലഭവനിലൊക്കെ ഇതുപോലെ സാറ്റർഡേ സൺഡേ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആണ് ശരിക്കും തുടങ്ങിയത്. അതിനു മുമ്പ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ വളരെ മരിച്ചുപോയ ഗ്രേറ്റ് ഒരു കൃഷ്ണയ്യങ്കാർ സാറുണ്ട് ട്രിവാൻഡ്രത്തുള്ള. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഒരുപാട് പേരുണ്ട്. അത്രയും ശരിക്കും സീനിയറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് തുടങ്ങിയത്. പിന്നെ ഈ പറയുന്ന പോലെ ഈ ബാലഭവനിൽ കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം സ്കൂൾ തലങ്ങളിലൊക്കെ ഇങ്ങനെ ചെറിയ കോമ്പറ്റീഷനൊക്കെ പോകും, അതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ശരിക്കും ഒരു ഇതിലൊരു ചേഞ്ച് ആയതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഞാൻ ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിൽ മൃദംഗം അഭ്യസിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അന്നേരം എനിക്ക് CCERT സ്കോളർഷിപ്പ് സെൻട്രൽ ഗവൺമെൻറ് അന്ന് അത് കിട്ടി. അപ്പോൾ കുറേ കുട്ടികൾക്ക് മാത്രം അന്ന് കിട്ടിയ സമയത്ത് എനിക്ക് നല്ല രീതിയിൽ പെർഫോം അന്ന് ചെയ്തുകൊണ്ട് കിട്ടിയപ്പോൾ എനിക്ക് ഒന്നുകൂടെ കൂടുതൽ നമ്മുടെ ആ ഒരു പ്രായത്തിൽ നമുക്ക് പഠിക്കണോ വേറെ എവിടെ പോകണോ എന്നുള്ള അതൊക്കെയാണല്ലോ മനസ്സിലുള്ളത്. കളിക്കുക അതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ കുറച്ചുകൂടെ താല്പര്യം തോന്നി മൃദംഗം സീരിയസ് ആയിട്ട് തന്നെ പഠിക്കാൻ തുടങ്ങി താല്പര്യത്തോടുകൂടി. അപ്പോൾ പിന്നെയുള്ള എൻ്റെ ഗുരുക്കന്മാരായ ഈ എച്ച് ശിവൻ സാർ, അദ്ദേഹം എൻ്റെ ചിറ്റപ്പൻ കൂടെയാണ്, പിന്നെ വൈദ്യനാഥൻ സാറ്, അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെയൊക്കെ ശിക്ഷണത്തിലാണ് ഞാൻ മൃദംഗം പഠനം തുടങ്ങിയത്. തുടങ്ങി കുറേ കാലം അതിൽ മാക്സിമം ഈ സ്കോളർഷിപ്പിനൊരു പീരീഡുണ്ട്. അതിന് അവർ പറയുന്ന കുറേ പാഠങ്ങൾ ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവർ നമ്മൾ വിളിച്ച് ഇങ്ങനെ ഒരു ഡയറക്റ്റ് ഒരു ഇൻ്റർവ്യൂ പോലെ ചെയ്യും, അതിനൊക്കെ നമ്മൾ പെർഫോം ചെയ്യണം. അങ്ങനെയൊക്കെ ആയിരുന്നു അത് എനിക്കൊരു എൻ്റെ ലൈഫിൽ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ഇത് ഒരു കലയിൽ എത്തിയതിനുള്ള ഒരു അവാർഡായിട്ട് എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. അതിനുശേഷം പിന്നെ ഈ തബലയിലേക്കുള്ള എൻ്റെ വരവെന്ന് പറയുമ്പോൾ, അന്ന് മൃദംഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുപാട് കച്ചേരികളൊക്കെ കേൾക്കുന്നു, ചിലത് പറ്റുന്നതൊക്കെ പോയി വായിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്ത് യാദൃശികമായിട്ട് അന്ന് ഇതുപോലെ ഇന്റർനെറ്റും ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എത്ര ദൂരമുള്ള മ്യൂസിക്കിനെയും നമ്മൾ കേൾക്കുക എന്നുള്ളത് അത് കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഏതോ ഒരു സാഹചര്യത്തിൽ അന്ന് ഈ കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് സാക്കിർ ഹുസൈനും കുന്നക്കുടി വൈദ്യനാഥൻ സാറ് വയലിൻ അവരുടെ ഒരു കാസറ്റ് കേൾക്കാനിടയായി. അതായത് ക്ലാസിക്കൽ ഇതാണ്, അതിൽ സിംഫണി പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴുള്ള സാക്ഷാൽ മ്യൂസിക് ഡയറക്ടർ AR Rahman അന്ന് അതിൽ കാസറ്റിൽ നോക്കി അറിയാം ദിലീപ് എന്നാണ് പേര്. അദ്ദേഹമാണ് അതിൻ്റെ ബാക്കി കീബോർഡ് പ്രോഗ്രാംസ് അറേഞ്ച്മെന്റ്സ് ഒക്കെ അന്ന് ചെയ്തെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് ആ കാസറ്റിൽ ഉസ്താദ് സാക്കിർ ഹുസൈൻ ജി പ്ലേ ചെയ്ത ഒന്ന് കേൾക്കാനിടയായി. അന്ന് ഈ ആരാണെന്നൊന്നും അറിയത്തില്ല. അന്ന് ഈ പരസ്യം താസയുടെ പരസ്യത്തിൽ മാത്രം ഇദ്ദേഹത്തിന് ഇങ്ങനെ കാണും, അതൊരു ഫ്യൂ സെക്കൻഡ്സ് വന്നിട്ട് പോവും. അപ്പോൾ എനിക്കത് അത് തന്നെ എനിക്കൊരു ശരിക്കൊരു വലിയൊരു ഭയങ്കര സന്തോഷമായിരുന്നു ഇതെങ്ങനെ ഇത് പ്ലേ ചെയ്യുന്നു. പക്ഷെ ശരിക്കും ഈ തബലയിലുള്ള ഒരു ആകർഷണം ഉണ്ടാവാൻ കാരണം അതിൽ വായിച്ച് ആ ഒരു പ്ലേയിങ്ങിന്റെ ഒരു സ്റ്റൈലും ഇങ്ങനെയൊക്കെ ഈ തബലയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഇത്. അപ്പോൾ അന്ന് എനിക്ക് മൃദംഗം ഈ തബലയുടെ ഒന്നും അറിയില്ലായിരുന്നു. അതാണ് എൻ്റെ ശരിക്കും തബലയിലേക്ക് തിരിയാനായിട്ടുള്ള ആഗ്രഹം തുടങ്ങിയത്. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്കൊരു തബല വാങ്ങിച്ചു തന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി മൃദംഗത്തിൻ്റെ ഒരു ബേസ് നമുക്ക് കിടക്കുന്നതുകൊണ്ട് തബല കൊണ്ടുപോകും. എന്നാലും തബല കിട്ടിയിട്ട് ഇത് ശരിക്കും സീരിയസ് ആയിട്ട് പഠിക്കാൻ പോകണമെന്നുള്ള അങ്ങനെയൊന്നും എനിക്കൊരു ചിന്ത ഉണ്ടായില്ല. ആ കാസറ്റിൽ കണ്ട് അതിനെ എങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു അന്നത്തെ എൻ്റെ. അത് എങ്ങനെയൊക്കെ എൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഒന്നും ശരിയായിട്ടൊന്നുമില്ല. എന്നാലും അന്നത്തെ കാലഘട്ടത്തിൽ അതിനോടും എത്താനായിട്ട് എന്തെങ്കിലുമൊക്കെ വായിച്ച് തട്ടി കൂട്ടി വെച്ചു. പിന്നീട് എനിക്ക് മനസ്സിലായി അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതല്ല, ഇത് ആധികാരികമായിട്ട് പഠിക്കുമ്പോൾ അതിൽ വായിച്ച സാധനം കിട്ടുന്നത് അത് കേൾക്കുന്നത് അത് വേറൊരു തലത്തിലേക്ക് തന്നെ ആവും എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും തബല സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് ഇതിനോടൊപ്പം തന്നെ. അങ്ങനെ തബല ഞാൻ മനോഹർ കേശവ സാറിൻ്റെ അടുത്ത് തുടങ്ങി. പിന്നെ ഹരിലാൽ മാഷ് അവരുടെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചു. പിന്നെ ഉപരിപഠനമായിട്ട് ശരിക്കും എനിക്ക് തബലയിൽ ആധികാരികമായിട്ട് നല്ലൊരു ചേഞ്ച് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ കാലിക്കറ്റിലുള്ള ഭരത്രാജ് മാഷാണ് എനിക്ക് ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡീസ് എനിക്ക് ഉണ്ടായിത്തന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു എനിക്ക് എൻ്റെ പ്രൊഫഷൻ ഞാൻ ഇത് തന്നെ ആക്കി കണ്ടി തബലയിലും മൃദംഗത്തിലും. മൃദംഗം ഓൾറെഡി ഞാൻ കുട്ടിക്കാലം മുതലേ പഠിച്ചു നിന്നുകൊണ്ട് പക്ഷേ ഇത് പിന്നീട് ഞാൻ എടുത്തതാണ്. അതിൽ അങ്ങനെയാണ് ശരി എനിക്ക് ഇതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് അതിന് പഠിക്കണം. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് എവറി സൺഡേ ഞാൻ കാലിക്കറ്റ് പോയി മാഷിൻ്റെ അടുത്ത് പഠിച്ച് ഞാൻ തിരിച്ചു വരും. അന്ന് കുറച്ച് സ്ട്രഗിളൊക്കെ നമുക്ക് ഇന്നത്തെ പോലെ അന്ന് ഓൺലൈൻ ബുക്കിംഗ് ഒന്നും ഇല്ല. രാവിലെ പരശുരാം എക്സ്പ്രസ് കയറിയിരിക്കും, രാത്രി മറ്റേ ഓപ്പൺ ടിക്കറ്റ് എടുത്ത് കണ്ണൂർ എക്സ്പ്രസ്സിൽ. അപ്പോൾ ഒരു 2 മണിക്കൂർ മാത്രമാണ് ഞാൻ അവിടെ കാലിക്കറ്റിൽ ഇത് പഠിക്കാൻ വേണ്ടി ചിലവ്. ബാക്കിയുള്ള അടുത്ത ദിവസം രാവിലെ എത്തുന്ന വരെയുള്ള 24 hours ഈ അത്രയും സമയം 2 മണിക്കൂർ ഇട്ടിട്ടുള്ളതെല്ലാം ട്രെയിനിൻ്റെ അകത്ത് തന്നെയാണ്. പക്ഷെ ഉറങ്ങാനൊന്നും പറ്റാത്തതുകൊണ്ട് ട്രെയിനിൽ ഓപ്പൺ ടിക്കറ്റ് അല്ലേ, ഈ തരുന്ന ലെസൺസ് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വരും. അത് തന്നെ എനിക്ക് ഒരുപാട് ഗുണം നെക്സ്റ്റ് ക്ലാസ്സിന് പോകുമ്പോൾ നമ്മൾ. അപ്പം അതിലോട് ഭയങ്കരമായിട്ടുള്ള ഒരു താല്പര്യം എനിക്ക് അന്നുണ്ടായി. പിന്നെ അത് സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന് വന്ന് ഇപ്പോൾ ശരിക്കും അഡ്വാൻസ് സ്റ്റഡീസിന് ഞാൻ ബോംബെയിൽ അബ്ബാജി മീൻസ് സാദ് അല്ലാർഖയുടെ സീനിയർ സ്റ്റുഡൻ്റ് ആയ പ്രമുല്ല അദ്ലയ അദ്ദേഹത്തിന്റെ അടുത്താണ് ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ ഞാനിപ്പോൾ തബല പഠിക്കും.
1: തബല അഭ്യസിച്ച കാലഘട്ടത്തെക്കുറിച്ചും ഗുരുക്കന്മാരിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ പാഠങ്ങളെ കുറിച്ചും സംസാരിക്കാമോ?
2: ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ശരിക്ക് ഗുരുക്കന്മാരാണ് നമ്മുടെ ഒരു എന്താ പറയുന്നത് ഒരു ദൈവത്തിന് തുല്യമാണ് അവർ. ശരിക്ക് ഞാൻ ഒരുപാട് ഈ തബല നന്നായിട്ട് കാരണം എനിക്ക് ആ നോർത്ത് ഇന്ത്യയിൽ കേൾക്കുന്ന ഒരു എന്താണോ അത് എനിക്ക് കിട്ടണം എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഇതിൻ്റെ അകത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. പലയിടത്തും അതുകൊണ്ടാണ് പല ഗുരുക്കന്മാരുടെ അടുത്തും പോയി. അപ്പോൾ നമ്മുടെ ഇവിടെ സൗത്ത് സോൺ ആയതുകൊണ്ട് തബലയ്ക്ക് അത്രയും പ്രാധാന്യമില്ലായിരുന്നു. പിന്നെ ഇന്നത്തെ കണക്ക് ഈ ഓൺലൈൻ പഠിക്കാനുള്ള സൗകര്യമോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഓൺലൈൻ തന്നെ അവർ നമുക്ക് വായിച്ചിട്ട് നോട്ട്സ് അവൈലബിൾ ആവുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും അന്ന് ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിത് ഇങ്ങനെ ഇതിനു വേണ്ടി പോയി എത്തിപ്പെട്ട ഒരു സ്ഥലമാണ് ഞാൻ പറഞ്ഞല്ലേ ഭരത്രാജ് സാറ് ബാങ്ക് എംപ്ലോയി ആണ് എങ്കിൽ പോലും സൺഡേ മാത്രമായിരുന്നു ക്ലാസ്. അപ്പം ഞാൻ ഒരുപാട് തന്വേഷിച്ചിട്ട് അന്ന് ഇങ്ങനെ മലപ്പുറം സൈഡൊക്കെ കുറച്ച് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലമായതുകൊണ്ട് നല്ല ആൾ കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ തോന്നിയിട്ട് പ്രത്യേകിച്ച് അന്ന് കോണ്ടാക്ട് നമ്പർ ഫോണും പോലും ഇല്ല കയ്യിലും. അപ്പോൾ ഒരു വണ്ടി കയറി അങ്ങ് പോവുക ചെയ്ത് പോയിട്ട് അവിടെ ലോക്കലായിട്ട് ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സാറുണ്ട് നല്ല ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി സാറിനെ ഇങ്ങനെ കാണാൻ വേണ്ടി ആ ബാങ്കിൽ പോയി നിന്നു. സാർ എൻ്റെ അടുത്ത് പറഞ്ഞു പുറത്തിറങ്ങി വന്നു ലഞ്ച് ടൈമിൽ, അതുവരെ അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു സാർ ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരികയാണ്, അപ്പോൾ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് സാറിനോട് ഒന്ന് കീഴിലൊന്ന്. അപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് നിങ്ങൾ ഇത്രയും ദൂരം എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് വരാൻ പറ്റുമോ, അവിടെ തന്നെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ തന്നെ പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം തീർത്തും എന്നെ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഞാനൊരു ബിഗിനറാണ് എന്നുള്ള രീതിയിൽ ഇത്രയും സ്ട്രെയിൻ ചെയ്ത് നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും വരുന്നത് ഒരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു നല്ല വശം ഉദ്ദേശിച്ചിട്ട് എന്നൊന്ന് ഒഴിവാക്കിയാണ്. എന്നിട്ട് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് അദ്ദേഹം ബാങ്കിലേക്ക് അകത്ത് തിരിച്ചു പോയി. ഞാൻ നിങ്ങൾ പൊയ്ക്കോളൂ ഇപ്പോഴേ പോയാലല്ലേ തിരിച്ച് രാത്രി ട്രിവാൻഡ്രം എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പോയില്ല, ഞാൻ അവിടെ തന്നെ നിന്നു അവിടുത്തെ വെയിറ്റിംഗ് ഷെഡിൽ. വൈകുന്നേരം സാറ് ജോലി കഴിഞ്ഞ് 6 മണിക്ക് തിരിച്ച് ഇറങ്ങിയ സമയത്തും ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അത് സാറിനൊരു വിഷമം തോന്നി. ഞാൻ പറഞ്ഞു ഇയാളെന്താ പോവാത്ത, ഇത് അൺടൈമിലൊക്കെ ചെന്ന് അവിടെ ഏട്ടുവാണ്ടത്ത് എത്തുക എന്നുള്ളത് ഇപ്പം അന്ന് ഞാൻ കൊച്ചുകുട്ടിയായിരുന്നു. അപ്പം അങ്ങനെ എത്തുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ലല്ലോ. അപ്പം അപ്പോഴേ പോവേണ്ടതല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു ഇല്ല സാറേ എനിക്ക് സാറിൻ്റെ അടുത്ത് തന്നെ പഠിക്കണം, അതാണ് ഞാനിങ്ങനെ നിന്നത്. അദ്ദേഹത്തിന് അന്ന് എന്തോ ഒരു മനസ്സിൽ അതും എനിക്ക് അന്ന് നിൽക്കാൻ തോന്നിയുണ്ട്. സാറ് പറഞ്ഞു വെച്ചിട്ട് എന്നാൽ ശരി അടുത്ത

0: അന്വേഷിക്കുക എന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പാളിച്ചയായിട്ട് ഞാൻ കരുതുള്ളൂ. അദ്ദേഹത്തിന് ഒരിക്കലും നമുക്ക് പരിചയപ്പെടാൻ പറ്റില്ല. അദ്ദേഹം എനിക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞാല്, ശരി ഒരു കാര്യം ചെയ്യൂ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരും, നെക്സ്റ്റ് സൺഡേ നിങ്ങൾ വരും എന്ന് പറഞ്ഞു. അന്ന് ഞാൻ അവിടെ വളരെ സന്തോഷത്തിൽ, എനിക്കൊരു ഗുരുവിനെ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ തിരിച്ച് പണ്ട് കയറി ട്രിവാൻഡ്രം എത്തി. അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്ത ക്ലാസ്സിന് ഇദ്ദേഹം പറഞ്ഞ ദിവസം രാവിലെ തന്നെ അവിടെ ചെന്നു. ചെന്ന് ഞാനിങ്ങനെ വന്നു, വളരെ ആചാരപൂർവ്വം ഉള്ള അവരുടെ സിസ്റ്റമാറ്റിക് ആയിട്ട്, സാറ് ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യനാണ്, അപ്പൊ അദ്ദേഹം അത്രയും പണ്ഡിറ്റ് ഓങ്കാർജിയുടെ സ്റ്റുഡന്റായ താരനാഥ്ജിയുടെ ഡിസേബിൾ ആണ് ശരിക്കും സാറ്. അപ്പൊ അത് പ്യുവർ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലുള്ള തബല എന്താണോ ആ ലെസൺസ് ഒക്കെ തന്നെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അത് തന്നെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായി. ഞാൻ എന്താണോ തേടി പൊയ്ക്കൊണ്ടിരുന്നത്, കാരണം നമ്മൾ സി നമുക്കിവിടെ സിനിമാ മേഖലയിൽ വായിക്കാനായിട്ട് നമുക്ക് അത്രത്തോളം നമുക്ക് ശരിക്കും ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിനും അങ്ങനെയുള്ള അതിനൊക്കെ വായിക്കുമ്പോഴാണ് കുറച്ചുകൂടെ സീരിയസോളോ തബല റിസൈറ്റിൽ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും ഒരു പ്രിപ്പറേഷനും വേണ്ട തബലയായിട്ട് പഠിക്കുമ്പോൾ. അങ്ങനെയാണ് ഞാനിത് ഇദ്ദേഹത്തിന് ചെന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ അദ്ദേഹം അന്ന് ഇത് പറഞ്ഞ പോലെ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. ക്ലാസ് തുടങ്ങി. തുടങ്ങിയപ്പോൾ അദ്ദേഹം, ഞാനൊരു ബിഗിനർ ആണെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാൻ മൃദംഗം കുറച്ച് പറഞ്ഞു. ആ മൃദംഗം വായിക്കുമോ, ശരി ഓക്കെ, എന്തെങ്കിലും വായിക്കൂ തബലയിൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത്. അപ്പോഴ് എനിക്ക് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ, ഈ കളേഴ്സിൽ ഞാൻ പഠിക്കാനായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കുറേ സാധനങ്ങൾ എൻ്റെ കേൾവിയിൽ എനിക്ക് തോന്നി ഇമിറ്റേറ്റ് ചെയ്ത് വെച്ച സാധനം ഉണ്ട്, അതൊക്കെ ഞാൻ അവിടെ വായിച്ചു. അപ്പോൾ ആ സാറിന് നമ്മൾ ഓ ഇയാൾ ഇത്രയും കുറച്ചൊക്കെ അത് മീൻസ് ക്ലിയർ ഒന്നും അല്ലാന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ പോലും അത് അങ്ങനത്തെ സാധനങ്ങൾ വായിക്കാനായിട്ടുള്ള ഒരു അതിനുള്ള ഒരു ഇതിൽ നിൽക്കുകയാണല്ലോ എന്നുള്ളൊരു പരിഗണനയിൽ അദ്ദേഹം, ആ പരിഗണനയിൽ എനിക്ക് സാറ് സീരിയസ് ആയിട്ടുള്ള, അതായത് ബിഗിനേഴ്സിന് കൊടുക്കാതെ തന്നെ കുറച്ച് മാറിയുള്ള അഡ്വാൻസ്ഡ് ലെസൺസ് എനിക്ക് തന്നു. അങ്ങനെ ഒരു ലെസൺ കിട്ടാൻ വേണ്ടി ഞാൻ വളരെ കൊതിച്ചു നിന്ന പോലെ ഉള്ള ഒരു ലെസണാണ് എനിക്കത് കിട്ടി. അത് കിട്ടിയ പാടെ ഞാൻ ആ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നു. എനിക്ക് അത് ഭയങ്കര ലോട്ടറി അടിച്ച പോലെയാണ്. കാരണം ഇത് കൃത്യമായിട്ടുള്ള നൊട്ടേഷൻസ് എന്താണെന്നുള്ളത് കിട്ടി, ഫിംഗറിംഗ് സ്റ്റൈലൊക്കെ നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നാൽ മാത്രമേ നമ്മൾ വായിക്കുമ്പോൾ ആ ലെവലിലേക്ക് കേൾക്കത്തു. അതിന് എനിക്ക് ആദ്യമായിട്ട് നല്ലൊരു ഒരു ഇത് കിട്ടിയത് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ്. അതിൽ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ സാറിൻ്റെ തന്നെ വളരെ ഈ വളരെ ഇഷ്ടമുള്ള ഒരു സ്റ്റുഡൻ്റായിട്ട് മാറാനും എനിക്ക് കഴിഞ്ഞു. ഇപ്പോഴും സാറിനിപ്പോൾ ശരിക്കും ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ കാരണം ക്ലാസ്സൊക്കെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ, എന്നാലും സാറുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. സാറിനെ കാണും അവിടെ ഇടയ്ക്ക് കാലിക്കറ്റ് ചെല്ലുമ്പോൾ സാറിനൊന്ന് പോയി വീട്ടിൽ ചെന്ന് സാറിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അവരുടെ ബ്ലെസ്സിങ്സ് കൊണ്ടാണല്ലോ നമ്മൾ മുന്നിൽ പോകുന്നത്. ഇതൊക്കെയാണ് ശരിക്കും തബലയുടെ കാര്യത്തിൽ എനിക്ക് ഗുരുമുഖത്ത് നിന്ന് കിട്ടിയത്. അത്രയും നല്ല ലെസൺസ് ഒക്കെ കിട്ടി. അതൊരു ജീവിതത്തിൽ എനിക്കൊരു നല്ലൊരു വഴിത്തിരിവായി.
1: ഒരു മലയാളി ആയിരുന്നു കൊണ്ട് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രധാന വാദ്യോപകരണമായ തബല തിരഞ്ഞെടുക്കുമ്പോൾ നേരിട്ട വെല്ലുവിളികളും തുടക്കകാലത്തെ അനുഭവങ്ങളും എന്തൊക്കെയായിരുന്നു?
0: വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ അന്ന് ശരിക്കും സീരിയസ് ആയിട്ട് നമുക്ക് ഈ തബല അവിടെ പഠിക്കുന്നത് പോലെ അല്ലെന്നുണ്ടെങ്കിൽ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കിവിടെ പഠിക്കാനുള്ള ഒരു അവസരം തീരെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ അന്വേഷിച്ച് പോയി ഞാൻ ഒരിടത്ത് എത്തിപ്പെട്ടത്. അതും സാറ് അദ്ദേഹം നോർത്തിൽ നിന്ന് വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരുടെ, ഞാനതാണ് നേരത്തെ പറഞ്ഞത്, താരനാഥ്ജി ഓങ്കാർജി അദ്ദേഹത്തിന് ഡിസിപ്ലിൻ ആയിട്ട് വന്നതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ലെസൺസ് ഉണ്ട്. അപ്പം ഇന്ന് ഇന്നത്തെ പോലെ എല്ലാവരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക, അവർക്ക് അറിയാമെന്നുള്ള ലെസൺസ് നൊട്ടേഷൻ എടുത്തിടുക ഇങ്ങനെയൊന്നും ഇല്ല. അന്ന് ഏതെങ്കിലും ഒരു ഗുരുമുഖത്ത് നിന്ന് അവർ പറഞ്ഞു തരുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് നമ്മൾ കണ്ടും കേട്ടും ഒക്കെ, അതും വളരെ അവർ നോക്കിയിട്ടൊക്കെ നമുക്കൊരു ലെസൺ തരത്തുള്ളൂ. നമ്മൾ എലിജിബിൾ ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ കൊതിക്കുന്ന ഒരു, അതായത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ലെസണിന് വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വളരെ ഭാഗ്യവാനാണെന്ന് പറയാം. കാരണം ഇവരൊക്കെ പ്രൊഫഷണലി ഇതിനകത്ത് എൻ്റെ ഗുരുക്കന്മാരൊക്കെ വളരെ സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് മെയിൻ അവർക്ക് ജോബ് ഉള്ളത് കൊണ്ട് അവർ നമ്മൾ എന്ത് പറയുന്നു കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ഒരു മനസ്ഥിതിയിലാണ് അവർ നമ്മളെയൊക്കെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ലെസൺസ്, നമുക്ക് ഇതുപോലുള്ള ലെസൺസ് നമ്മൾ ആഗ്രഹിക്കുന്നത് കണ്ടാൽ അതിനനുസരിച്ച് അവർ നമ്മളെ പ്രിപ്പയർ ചെയ്ത് നന്നായി വായിക്കട്ടെ, നമുക്കറിയാവുന്നതൊക്കെ അവരും നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ എന്നുള്ള നല്ലൊരാഗ്രഹത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വെല്ലുവിളികൾ എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടായില്ല ആ കാലഘട്ടത്ത്. പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള ഒരു സംഗീത രീതിക്ക്, നമ്മുടെ ഈ പറഞ്ഞ പോലെ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കില് നമുക്ക് ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിൽ വായിക്കുന്ന പോലുള്ള ഒരു ആവശ്യം ഇവിടെയില്ല. ഇപ്പോഴുള്ള കണ്ടീഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മിക്സ് ആയിട്ട് ഒരു ഫ്യൂഷൻ പോലെ അങ്ങനെയൊക്കെ. പിന്നെ കച്ചേരികളിൽ തന്നെ നമ്മുടെ ഇവിടെയുള്ള ഇപ്പോൾ ഡാൻസ് ഫോം ആയിരുന്നാലും കച്ചേരികൾ ആയിരുന്നാലും കർണാടക സംഗീതത്തിൽ ഉപവാക്കമായിട്ട് പോലും ആ സമയത്ത് തബല ആരും യൂസ് ചെയ്യത്തില്ല. അപ്പൊ അത് വേറിട്ട് നിൽക്കുന്ന നമ്മുടെ ഫിലിമി മ്യൂസിക്കിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമായിട്ട് മാറി. അപ്പോ നമ്മള് അവിടെ നിന്നുള്ള ഒരു ഹിന്ദുസ്ഥാനി സംഗീതം നമ്മൾ പഠിച്ചത് കൊണ്ട് ഈ എത്ര ഇൻഫ്ലുവൻസ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാല് നമ്മൾ സാധാരണ ഈ പറയുന്ന പോലെ ഫിലിം സോങ്സിനെ വായിക്കാനുള്ള ഒരു അവസരം മാത്രമൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു കൺസേർട്ട് ഇവിടെ നടത്തേണ്ടി വരുമ്പോൾ മാത്രമാണ് വെല്ലുവിളികൾ. അതായത് അത്രത്തോളം ക്ലിയർ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ വായിക്കാനുള്ള ഒരു സ്റ്റഫ് നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ആ കാലഘട്ടത്ത് ഒരിക്കലും അതൊരു വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എനിക്ക് ഉണ്ടായിട്ടില്ല.
1: കർണാടക സംഗീതത്തിനും തായമ്പകയും മൃദംഗവും നിറഞ്ഞ കേരള വാദ്യ സംസ്കാരത്തിനും ഇടയിൽ നിന്ന് തബലയുടെ സങ്കീർണമായ താള രീതികൾ അഭ്യസിച്ചപ്പോൾ എന്ത് പ്രത്യേകതയാണ് തോന്നിയിട്ടുള്ളത്?
0: ഇത് രണ്ടും കേരള തനത് വാദ്യകലകൾ എന്ന് പറയുമ്പോൾ അത് ഉപയോഗിക്കുന്നത് ഈ കഥകൾ സംഗീതം അങ്ങനെയുള്ള അതിനെ അതും ആ താളവും ശരിക്കും താളം എന്നുള്ള എല്ലാം ബേസിക്കലി ഒരു ടൈമിങ്ങിൽ തന്നെയാണ് എല്ലാം പോകുന്നത്. അത് ഇതിനെല്ലാം കോമൺ ആണ് തബലയ്ക്കും. പക്ഷേ അതിന്റെ സിലബസും ബാക്കിയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. അത് ഈ പറയുന്ന പോലെ രണ്ടും തന്നെ വേറിട്ട രീതിയിലുള്ള ഒരു ഇതാണ്. അപ്പൊ അത് എത്രത്തോളം അത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അതിനുള്ള ചായവ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഇപ്പോഴുള്ള കാലഘട്ടത്തൊക്കെ ഇത് എല്ലാം കോമൺ ആയിട്ട് ഒരുമിച്ച് ഫ്യൂഷൻ പോലുള്ള മ്യൂസിക്കിന് ഉപയോഗിക്കുന്നതുകൊണ്ട് അത് യാഥാർത്ഥ്യമായി എന്ന് പറയാം. അന്ന് അതിനായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള തനത് കലകൾക്ക് ഏതാണോ ആപ്റ്റ് ആയിട്ടുള്ള അങ്ങനെ തന്നെയാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നും ഒന്നിനും ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ല. അതാണ്.
1: തബലയിൽ വിവിധ ഖരാനകളുണ്ടല്ലോ, താങ്കൾ ഏത് ഖരാനയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്? അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്?
0: തബലയിൽ ശരിക്ക് പ്രധാനപ്പെട്ട ആറ് ഖരാനകളാണ് ഉള്ളത്. അതിൽ ഈ പറഞ്ഞ ലക്നൗ, ഫറൂഖാബാദ്, പിന്നെ ബനാറസ്, അങ്ങനെ ഉള്ള ദില്ലി ഖരാന. അപ്പോൾ പഴയ ഒരു രീതിയിൽ ഒരു ഖരാന ബേസ് ചെയ്ത് ഒരു ഗുരുവിൻ്റെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നു. ആ ഗുരു എന്ന് പറയുന്നത് അദ്ദേഹം ദില്ലി ഖരാനയുടെ ലെസൺസ് അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ അത് ദില്ലി ഖരാന അവിടെ നിന്നാണ് ഉള്ള ഫോംസിലുള്ള ഒരു സ്റ്റൈൽ ഓഫ് പ്ലേയിങ് ആണ് അവര് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഡിസൈപ്പിൾസ് എല്ലാം തന്നെ അത് അനുകരിച്ച് വരും, അനുകരിച്ച് അവര് പ്ലേ ചെയ്യും. അപ്പൊ അവർ വേറെ ഒരു ഖരാനയിലുള്ള ലെസണും അവർ ഫോളോ ചെയ്യത്തില്ല, കാരണം അതൊരു സ്റ്റാമ്പ് ആയിട്ട്. അപ്പൊ ഓരോരുത്തരും ലക്നൗ ഖരാന നോക്കുന്നവര്, പഞ്ചാബ് ഖരാന, ബനാറസ്, അവർക്ക് അവരുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാവും. സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള ഫിംഗറിങ്ങിന്റെയൊക്കെ അതും, പിന്നെ ആ ഫ്രൈസ്, ചില ഫ്രൈസ് ഇപ്പോൾ ഒരു കഥക്കിന് ബേസ് ചെയ്തിട്ടാണ് ബനാറസിലുള്ള ലെസൺസ് എല്ലാം തന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് തബല വായിക്കുകയാണെങ്കിലും ഭഗവാജ് ഇവിടുത്തെ മൃദംഗം പോലെ തന്നെ അവിടെ കഥക്കിന് യൂസ് ചെയ്യുന്ന ഭഗവാജ് അതിനെ ബേസ് ചെയ്തൊക്കെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലുള്ള കുറച്ച് ലെസൺസ് ആയിരിക്കും ശരിക്കും ബനാറസിൽ ഉള്ളത്. അപ്പൊ ദില്ലിയിൽ അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ ഇപ്പോഴ് നമ്മുടെ പുതിയ ഒരു ജനറേഷൻ പഠിച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഇപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്താണ് എല്ലാ ഗുരുക്കന്മാരും എടുക്കുന്നത്. അതായത് ഞങ്ങളുടെയൊക്കെ കാലഘട്ടം പോയപ്പോൾ ഇന്ന ഖരാന എന്ന് പറഞ്ഞിട്ടല്ല, പക്ഷെ നമുക്കൊരു ലെസൺ തരുമ്പോൾ ഇത് ദില്ലി ഖരാനയുടെ ലെസൺ ആണെന്ന് പറയും. അപ്പൊ മറ്റേത് ഇത് അബ്ബാജി, അബ്ബാജി എന്ന് പറഞ്ഞാൽ അല്ല ഉസ്താദ് അല്ല, അദ്ദേഹം ഒരുപാട് കായത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫോമാണ്. അത് പഞ്ചാബ് ഖരാന ബേസ് ചെയ്തിട്ടുള്ള ഒത്തിരി കായത അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട് ഉസ്താദ് അലർഖാജി. അപ്പോൾ ആ ലെസണും നമ്മൾ പഠിക്കും. ഇപ്പോൾ ഉള്ള ഇതെന്ന് പറഞ്ഞാൽ എല്ലാം മിക്സ് ചെയ്തുള്ള ഒരു സ്റ്റൈൽ ഓഫ് പ്ലേയിങ് ആണ്. അതായത് എല്ലാവരും പുതിയ ജനറേഷൻ നോർത്തിലാണെങ്കിലും അവർ ആ പഴയ അത്രയും വർഷം പഴക്കമുള്ളവർ മാത്രമാണ് ഇങ്ങനെ അത് കർണാടക, അത് നമ്മുടെ കർണാടകയിലുണ്ടായിരുന്നു ഇന്ന പാണി എന്നൊക്കെ പറയും. അതായത് ഇപ്പോൾ ഒരു പാലക്കാട് മണിയേര് സാറിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളതൊക്കെ അവരുടെ ഒരു വെക്കുന്ന അവരുടെ ഫിംഗറിങ് സ്റ്റൈലും ഇതെല്ലാം തന്നെ ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കും. അടുത്തത് വേറൊരു സ്റ്റൈല് എങ്ങനെ അങ്ങനെ എങ്ങനെ മാറുന്നത് ഈ ഖരാന പോലെ തന്നെയാണ് ഇതുള്ളത്. അപ്പൊ ഇത് ഇന്ന പാണിയിലുള്ള പ്ലെയർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ ആൾക്കാരൊക്കെ അതൊക്കെ വളരെ പണ്ടായിരുന്നു, അങ്ങനെ അത്രയ്ക്ക് ശിഷ്യസമ്പത്തുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് ചോർന്നു പോവാതെ ഈ പഠിച്ച ഈ ഖരാനയുടെ ലെസൺസ്, ഖരാനയുടെ ഖരാനയെ കൃത്യമായിട്ട് അവർക്ക് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ആ ഡിസൈപ്പിൾസിനും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മ്യൂസിക് ഈസ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാം മിക്സായി. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ജനറേഷനിലാണ് ഞങ്ങൾക്കൊക്കെ ഇത് പഠിക്കാനും ഇതിനോടൊരു പാഷൻ തോന്നിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഗുരുനാഥൻ തന്നെ പറയുമ്പോൾ ഈ ആദ്യത്തെ ലെസൺ എനിക്ക് ഈ പറഞ്ഞ പോലെ ദില്ലി ഖരാനയിലെ ഒരു ലെസൺ എടുത്തു, രണ്ടാമത് പഞ്ചാബ് ഖരാനയിലെടുത്തു, മൂന്നാമത് ഫറൂഖ് അബ്ബാദ് എടുത്തു. ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളപ്പോ പല തബല സോളോസും കേട്ടാൽ അറിയാൻ പറ്റും. അവര് ആ കമ്പോസറിന്റെ പേര് പറഞ്ഞ് ഗ്രേറ്റ് ഇന്ന ആളാണ് കമ്പോസർ, അതേ ഫറൂഖ് അബ്ബാദ് ഇങ്ങനെ ഒരു കനാലിൽ ഇങ്ങനെ ഒരു അല്ലാന്നുണ്ടെങ്കിൽ ബനാറസ് കനാലിൽ ഇങ്ങനെ ഒരു കായത കമ്പോസ് ചെയ്തിട്ടുണ്ട്. വായിക്കാൻ തന്നെ വളരെ പ്രയാസമാണ്. ഞാൻ പക്ഷേ ഞാനൊന്ന് ട്രൈ ചെയ്യാം, ഹോപ്പ് നിങ്ങൾ എൻജോയ് ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഇപ്പൊ പല ആൾക്കാരും തബല സോളോ അവിടെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് എത്രയോ വർഷങ്ങൾ കൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രാധാന്യം കൊടുത്തില്ല. പക്ഷെ ഇപ്പോഴും ആരെങ്കിലുമൊക്കെ അത് ഇന്ന ഖരാനയിൽ അല്ലാതെ വേറൊന്നും വിട്ട് വായിക്കില്ല എന്ന് പറഞ്ഞ് അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടോന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നോർത്തിലൊക്കെ വളരെ പഴമയുള്ള ആൾക്കാർ കാണുമായിരിക്കും, നിലവിൽ എനിക്കറിയില്ല.
1: സോളോ പെർഫോമൻസും ഒരു പാട്ടിനോ അല്ലെങ്കിൽ മറ്റു വാദ്യങ്ങൾക്കോ അകമ്പടി സേവിക്കുന്നതിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇവ രണ്ടിനും വേണ്ടി താങ്കൾ എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത്?
0: സോളോ പെർഫോമൻസിന് ശരിക്ക് നല്ല എഫർട്ട് നമ്മൾ എടുക്കണം. എന്ന് പറഞ്ഞാൽ പാട്ടിന് വായിക്കുന്നത് എഫർട്ട്ലെസ് എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെയുള്ള പാട്ടുകൾ നമുക്ക് നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വായിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാന കാര്യമാണ്. പക്ഷേ ഒരു സോളോ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെൻട്രൽ സ്റ്റേജിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ എല്ലാ കണ്ണുകളും നമ്മൾ തന്നെയാണ് നോക്കിയത്. നമ്മുടെ പെർഫോമൻസിന് വളരെ ഇതായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് പറഞ്ഞാൽ നമ്മൾ അത്രയും പ്രിപ്പയർഡായി അതിന് ഇത്രയും നമ്മൾക്ക് വേണ്ടിയിട്ട് കേൾക്കാൻ വരുന്ന ഒരു ഇത്രയും ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തി വിടാനുള്ള ഒരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ജനങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടപ്പെടും എന്നുള്ളതൊക്കെ നോക്കി, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുന്ന ആൾക്കാരാണോ, അങ്ങനെയുള്ള ഒരു എലൈറ്റ് ഓഡിയൻസ് ആണോ നമ്മുടെ മുന്നിലുള്ളത്, അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മണിക്കൂർ നമ്മൾ ചെയ്യുന്നത്. അത് ഓൺലി നമ്മൾ ഫോക്കസ് ടു മീ. ഇപ്പം ഞാനാണ് വായിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള അവരെ വാച്ച് ചെയ്യുമ്പോൾ അവരെ തൃപ്തിപ്പെടുത്തേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പം അത്രയ്ക്കും നമുക്കൊരു ത്രെഡ് വൈസ് നമ്മുടെ കയ്യിലെ കണ്ടന്റ് നന്നായിട്ട് നമുക്ക് കീപ്പ് ചെയ്യേണ്ടി വരും ഭയങ്കരമായി. പക്ഷേ ഇതിന് പകരമായിട്ട് നമ്മൾ അക്കമ്പനിമെന്റ് എന്നുള്ള രീതിയിൽ ഒരു പാട്ടിന് വായിക്കുമ്പോൾ, അക്കമ്പനിമെന്റ് എന്ന് പറയുമ്പോൾ തബല മാത്രമായിരിക്കത്തില്ല. ഇപ്പൊ ഒരു പഴയ സിനിമ പാട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു നമ്മൾ സാധാരണ ഒരു കച്ചേരിക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള ഈ ഫ്യൂഷൻ അതുപോലത്തെ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ തബലയും കൂടെ മൃദംഗം എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സോളോ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഷെയർ ചെയ്ത് വായിക്കുന്ന ഇതാണുള്ളത്. നമ്മൾ ആവർത്തനം എന്നൊക്കെ തന്നെ ആവർത്തനം എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവരും മാറി മാറി കുറച്ച് കുറച്ചായിട്ട് വായിച്ച് ഒരു കൺക്ലൂഷൻ ഫിനാലയിൽ എത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇതിന് അതിനും ആദ്യം ഞാൻ പറഞ്ഞതിന്റെ അത്ര സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ലെങ്കിൽ പോലും അത്യാവശ്യം നന്നായിട്ട് നമുക്ക് പ്രിപ്പയർഡ് ആവേണ്ട കാര്യമുണ്ട്. പക്ഷെ സിനിമ ഗാനങ്ങൾക്കും അങ്ങനെയുള്ള ലൈറ്റ് മ്യൂസിക്കിന്റെ ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇത്ര തന്നെ ഒന്നും നോക്കാനില്ല. നോക്കാനുണ്ടോന്ന് ചോദിച്ചാൽ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പ്രിപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിനിമാ ഗാനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നാറില്ല. അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനുവേണ്ടി വേറെ പ്രിപ്പറേഷൻ ഒന്നും എടുക്കാറില്ല. കാരണം ഓൾറെഡി ഇതില് സോളോ പെർഫോമൻസിന് നമ്മൾ ചെയ്യുന്നത് ഇതിനേക്കാളും മൂന്നും നാലും ഇരട്ടി മുകളിലുള്ള കണ്ടന്റുള്ള ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു കഷ്ണം മാത്രമായിരിക്കും നമുക്ക് ഈ പാട്ടുകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് വളരെ ഈസി ആയിട്ട്, എല്ലാ പാട്ടും അങ്ങനെ ഞാൻ പറയുന്നില്ല, ബുദ്ധിമുട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ട്, എന്നാൽ പോലും ഇതും സോളോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യത്തിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഇത് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്.
1: തബലയിൽ ബോലുകൾ കൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ മനോഹാരിത അത്ഭുതകരമാണ്. ഒരു തുടക്കക്കാരന് തബലയിലെ ബോലുകളുടെയും നാദത്തിന്റെയും ശുദ്ധി കൈവരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധ നൽകേണ്ടത്?
0: ഒരു ബിഗിനറിന് ആക്ച്വലി ഇത് വളരെ ആഗ്രഹിച്ച് വന്ന് പഠിക്കുന്ന ഒരു ബിഗിനർ, അതായത് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും അവർക്ക് അങ്ങനെ അതിലോട് ഭയങ്കരമായ ഒരു പാഷൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അധികം താമസിക്കാതെ തന്നെ ഇതിന് ഏറ്റവും നല്ല സൗണ്ട് ക്ലാരിറ്റിയിലും നല്ല നാദശുദ്ധിയോടുകൂടിയും ഒക്കെ ഇവർ അതിലേക്ക് ആ ഗ്രൂവിലേക്ക് എത്തിപ്പെടാൻ ഇവർക്ക് പറ്റും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ചില വീട്ടുകാർ ചില കുട്ടികളെ കൊണ്ടുവന്നിട്ട് അവർ ഈ ബാക്കിയുള്ളവരൊക്കെ ടി വിയിലും അതിലും ഇതിലൊക്കെ പെർഫോം ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് എന്നെ മോനെ കൂടെ ഇത് പഠിക്കും. ഇതങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവമല്ല. നമുക്കൊരു കടയിൽ ചെന്ന് ഒരു പൈസ കൊടുത്ത് ഒരു സാധനം ഒരു ഷർട്ട് വാങ്ങിച്ചിട്ടു അത് നമുക്ക് കറക്റ്റായില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഇട്ട് നോക്കിയിട്ട് ശരിയാവുന്ന വേറൊരു കടയിൽ നിന്ന് എടുക്കാം, അങ്ങനെയൊന്നുമല്ല. ഇത് എല്ലാം നമ്മളുടെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ചില ലെസൺസ് ബിഗിനേഴ്സിന് ആ ക്ലാരിറ്റി കിട്ടുന്നത് വരെ ചിലപ്പോൾ വർഷങ്ങളോളം വെയിറ്റ് ചെയ്യാവർക്ക്. ഇനിയിപ്പോൾ ഉദാഹരണം തബലയിലെ ഏറ്റവും ജീവൻ അല്ലെങ്കിൽ അതിൻ്റെ നാദം എന്ന് പറഞ്ഞ ഒരു ടോൺ ആദ്യം പഠിക്കുന്നത് പറഞ്ഞാൽ നാ എന്നുള്ള ടോൺ, ഈ നായില് അതിലെ ശ്രുതിയും എല്ലാം ഉണ്ട്. അതിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി നമ്മൾ വരുത്തേണ്ടത്. എല്ലാ ലെറ്റേഴ്സിനും ക്ലാരിറ്റി വരുത്തണം എങ്കിലും ഈ ആ ബോല് തന്നെ വർഷങ്ങളോളം കൃത്യ, കാരണം അതിന് പ്രത്യേക പൊസിഷനുണ്ട്. ആ ഒരു പൊസിഷനിൽ നിന്നിട്ട് ജസ്റ്റ് അതിൻ്റെ അകത്ത് മൈതാനിൽ ചാട്ടിക്കും മൈതാനിനും ഇടയിൽ ഇങ്ങനെ ഹിറ്റ് ചെയ്തിട്ട് പോകുന്ന ആ ഒരു ഇതിൽ അത് ഓരോ കൈക്കും ഓരോ രീതിയിലാണ് ആ നാദം കിട്ടുന്നത്. അപ്പൊ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. ചില ആൾക്കാർക്ക് അത് വളരെ കാലം എടുത്തിട്ടും ഇത് സൗണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് പോകുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ് ഒരു ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. ആ ഒരു ബൗണ്ടറി നമ്മൾ ചാടി കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ലെവലിൽ എല്ലാ നമ്മളൊരാഗ്രഹം കൊണ്ട് നമുക്കിപ്പോൾ ഒരു വയലിൻ പഠിക്കാം, അതിനോട് അടുത്ത് എത്തുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെയാണ് തബലയ്ക്ക്. തബലയിൽ ചെറിയൊരു പോർഷന്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ ഫിംഗർ വെച്ചിട്ട് ഇത് കേൾപ്പിക്കുക എന്ന് പറയുമ്പോൾ ചിലവർക്ക്, ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് ഇതുപോലെ 3-4 മാസം ട്രൈ ചെയ്തിട്ട് അവർ കയ്യിൽ ഒരിക്കൽ അതിൻ്റെ അടുത്തുകൂടെ പോലും പോവാത്ത രീതിയിൽ ഉള്ള ഒരു സൗണ്ട് കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ട് സാർ ഇത് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്നു, ഞാനതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് നിർത്തിയിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് കിട്ടിയത് പോയ ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ അവർ ചില ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയും, നിങ്ങളിത് അതിന് നിങ്ങളൊരു പേഷ്യൻസി നിങ്ങൾക്ക് വേണം, ഇത് ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് വന്നത്, പക്ഷെ ഇത് ഈ ബൗണ്ടറി നിങ്ങൾ ചാടിയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ്. അതായത് ഇതൊക്കെ ഓൺസ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കയ്യിൽ നിന്ന് പോകത്തില്ല. അപ്പൊ അതുവരെ നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് ഈ ഡ്രൈവിംഗ് പോലെയാണ്. അത് ഒരു സമയത്ത് നമ്മൾ ആദ്യം വണ്ടി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഇതും കാണത്തില്ല ഐഡിയ, പക്ഷെ നമ്മളെ കയ്യിലേക്ക് വഴങ്ങി അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു വെറും ഒരു വിരൽ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക, ഗിയർ ഇടുക, ഇതെല്ലാം നമ്മൾ അതുപോലെ തന്നെയാണ്. ഇതും ആ ട്രാക്കിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നം വരില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
1: തബല വാദനത്തിൽ ദിനചര്യയിലുള്ള സാധകത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്? ഒരു ദിവസത്തിൽ എത്ര സമയം ഇതിനായി മാറ്റിവെക്കാറുണ്ട്?
0: ഏത് കലാരൂപങ്ങൾക്കും ശരിക്ക് നല്ലൊരു പ്രാക്ടീസ് റിയാസ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലിയുള്ള സാധന, ഇത് വളരെ അനിവാര്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ എത്രത്തോളം ഒരു ലെസണിനെ നമ്മൾ എത്ര തവണ നമുക്ക് നമ്മൾ കിട്ടുന്ന ഒരു ലെസൺ അല്ലാന്നുണ്ടെങ്കിൽ ഏത് കലയിലും, ഇപ്പൊ പാട്ടാണെങ്കിലും വീണയാണെങ്കിലും വയലിനാണെങ്കിലും തബലയാണെങ്കിലും ഇത് തന്നെ നമ്മളത് എത്രത്തോളം കൂടുതൽ നമ്മൾ ചെയ്യുമ്പോൾ അത്രയ്ക്ക് നമുക്കതിൻ്റെ അകത്ത് ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം. അതുകൊണ്ട് നമുക്ക് ആദ്യം നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാവരുടെയും ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ പഠിച്ചു തുടങ്ങുമ്പോൾ അച്ഛനമ്മമാരെ കൊണ്ടുവിടുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. നമുക്കൊരു ആഗ്രഹം കാണുന്നത് നമ്മൾ കൂടുതലും വേറെയൊക്കെ ഇത് ഇത് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇത് അവർക്ക് വേണ്ടി ചെയ്യുന്നുള്ളൊരു ലെവലിലായിരിക്കും ആദ്യത്തെ കുറേ വർഷം. ആ സമയത്തായിരിക്കും നമ്മൾ കുറേ ബേസിക്സൊക്കെ പഠിച്ചു പോകുന്നത്. അപ്പോൾ അതിനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാതെ അതുകൊണ്ടാണ് ചിലവർക്ക് 4 മാസം കൊണ്ട് ബേസിക് ലെവൽ ആവത്തില്ല, ചിലപ്പോൾ 2 വർഷം എടുക്കും, ചിലപ്പോൾ 3 വർഷം. എന്നാലും അച്ഛനും അമ്മയും പറയിപ്പിക്കണം, ഞാനത് അവരുടെ ഒരു ആഗ്രഹം കൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്, അല്ലാത്ത ആൾക്കാരും ഉണ്ട്. എന്നാലും ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഇതിൽ പ്രാക്ടീസിൻ്റെ ഒരു മുൻഗണന എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നോട്ട് തന്നെ എത്ര നേരം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയ്ക്കും നമുക്കത് ഗുണമുണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മളൊരു ട്രാക്കിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് അടുത്ത ഒരു ലെവലിലേക്ക് പോയി കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നത് തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. അത് അങ്ങനെയുള്ള ഒരു ലെവൽ എത്തിയിട്ട് പിന്നെ കിട്ടുന്ന പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അതിനൊരു സമയബന്ധിതമായിട്ട് നമുക്ക് നിർത്തേണ്ട കാര്യമില്ല. നമ്മൾ ചിലപ്പോൾ ഇവിടെ തബല ഇങ്ങനെ ഓപ്പണാക്കി വെച്ചേക്കും, കുറച്ചു നേരം വായിക്കും, അതിലെന്തെങ്കിലും കുറച്ച് ഡൈനാമിക്സ് ഒക്കെ നമ്മൾ കാണിക്കും, ഈ വേരിയേഷൻസ് നമുക്ക് ഇങ്ങനെ ഒരു ആക്സെന്റ് കൊടുത്ത് വായിച്ചാൽ നോക്കും, കുറച്ചു നേരം ഫ്രീ ആവും, പുറത്തു പോകും, അത് കഴിഞ്ഞ് ഒരു ലഞ്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും കുറച്ചു നേരം വായിക്കും. അതിനൊരു ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ് വെക്കില്ല. പക്ഷെ ഓൾ ടുഗദർ നമ്മൾ ചിലപ്പോൾ ഒരു 5 തവണ നമ്മൾ ഒരു ഫുൾ ഡേക്ക് അകത്ത് നമ്മൾ ഇതുപോലെ 10-15 മിനിറ്റ് വെച്ച് ചെയ്യും. എൻ്റെയൊക്കെ ഒരു രീതി അങ്ങനെയാണ് ശരിക്കും. അല്ലാതെ നമ്മളൊരു ടൈം വെച്ചിട്ട് നമ്മൾ ഇത്രയും പ്രാക്ടീസ് ചെയ്യുന്ന നമുക്ക് കിട്ടും, അത് അങ്ങനെ ഒരു രീതി എനിക്കില്ല. അതുപോലെ തന്നെ പുതിയ വരുന്ന കുട്ടികൾ വരുന്നതും പലരും ഈ ഫോഴ്സ് ടു ഡു പോലെ അവർ ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ 15 മിനിറ്റ് ഒരാത്മാർത്ഥതയില്ല. അങ്ങനെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളതിന് നമ്മുടെ വായന തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു പ്രാക്ടീസ് ചെയ്യും, ആ പ്രാക്ടീസ് തന്നെയാണ് ഏറ്റവും വലിയ. അതിന് 10 മിനിറ്റ് ആണെങ്കിലും അതിൻ്റെ അകത്ത് ഒരു വിഷയമില്ല, ആ പ്രാക്ടീസ് തന്നെയാണ് ഏറ്റവും വലിയ ഒരു സംഭവം.
1: ഇതുവരെ അവതരിപ്പിച്ചതിൽ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ വലിയ പ്രചോദനമായി മാറിയ ഒരു സ്റ്റേജ് പെർഫോമൻസ് ഏതാണ്?
0: തങ്ങി നിൽക്കുന്ന പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കലാകാരന്മാര് എല്ലാ വേദികളും അവർക്ക് ഒന്നിനൊന്ന് അവർക്ക് ഈ പറയുന്ന പോലെ ഒരു വൈബുള്ള ഒരു പ്രോഗ്രാംസ് തന്നെയാണ് എല്ലാം. അപ്പോൾ ഓർത്ത് വെക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം എല്ലാ പെർഫോമൻസും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത അതിൻ്റെ അകത്ത് ഉണ്ടാവും, ഇല്ലാത്തതും ഉണ്ടാവും. എന്നാലും എടുത്ത് അങ്ങനെ പറയാൻ എനിക്ക് പണ്ട് ഒരു അനുഭവം ഉള്ളത്, ഞാനൊരു ഇവിടെ ട്രിവാൻഡ്രത്തെ ഒരു പ്രോഗ്രാമിന് വായിച്ചു കൊണ്ടിരുന്ന സമയത്ത് അന്ന് നമ്മുടെ ദാസ് സാർ, ഗാനഗന്ധർവൻ ദാസ് സാർ, അദ്ദേഹം പുറത്തു നിന്ന് അദ്ദേഹത്തിന് ആയിരുന്നു അവാർഡ്, എനിക്ക് ഗന്ധർവ സന്ധിയോ അങ്ങനെ എന്തോ അവാർഡിന്. അപ്പോൾ ഞാൻ ഒരു പ്രോഗ്രാമിൽ വായിച്ചുകൊണ്ടിരുന്നതിന് ഇടയിൽ ഒരു ഞങ്ങൾക്കൊരു സോളോ പെർഫോമൻസ് അതിൻ്റെ അകത്ത് ഇടയിലുണ്ടായിരുന്നു ഈ പരിപാടി ഇരിക്കും. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞ് അദ്ദേഹം അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രോഗ്രാമെല്ലാം ബ്രഹ്മാണ്ഡത്തെന്ന് വെച്ചായിരുന്നു, അത് കഴിഞ്ഞു പോയി. അതിന് നെക്സ്റ്റ് ഡേ ഈ സെയിം പ്രോഗ്രാം തന്നെ കൊല്ലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം ഒരേ ഗ്രൂപ്പ് തന്നെയാണ് ചെയ്യുന്നത്, അദ്ദേഹത്തിന് തന്നെയാണ് അവാർഡ് നെക്സ്റ്റ് ഡേ. അപ്പോൾ രണ്ട് സ്ഥലത്തായിട്ട് നടത്തുന്നേ ഉള്ളൂ. അപ്പൊ അടുത്ത ദിവസം അദ്ദേഹം അത് ഇത്രയും ഇവിടുത്തെ പോലെ വലിയ സ്റ്റേജ് അല്ലാത്തതുകൊണ്ട് അതൊരു ചെറിയ സ്റ്റേജ് ആയതുകൊണ്ട് ഞങ്ങളുടെ അടുത്തുകൂടെ വേണം അദ്ദേഹത്തിന് നടന്നുപോയി അവാർഡ് വാങ്ങിക്കാൻ. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഈ പ്രോഗ്രാം വായിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് ദാസാറിനെ വേദിയിലേക്ക് വിളിക്കുന്നു, ഈ അവാർഡ് വാങ്ങിക്കാൻ പറഞ്ഞ സമയത്ത് ദാസാറ് ഇങ്ങനെ അടുത്തുകൂടെ നടന്നുപോയി സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, തന്നെ കച്ചേരിക്ക് വിളിച്ചാൽ വരുമോ, ഇന്നലെ നല്ല ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒന്ന് രണ്ട് ഭംഗി വാക്കുകൾ പറഞ്ഞു. ഭംഗി വാക്കുകൾ മാത്രമല്ല നല്ല രീതിയിലുള്ള ഒരു അപ്രീസിയേഷനും തന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം, ഇങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹം ഇങ്ങനെ പറയുന്നു പറയുമ്പോൾ ഞാൻ ശരിക്കും അവിടെ ഇരുന്ന് ഞാൻ കോരിത്തിരിച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ എന്താ അതിനത് പറയേണ്ടതെന്നോ എനിക്ക് മറുപടി ഒന്നും ഇങ്ങനെയില്ല. വിളിച്ചാൽ വരും, അദ്ദേഹം വിളിച്ചാലും വിളിച്ചില്ല അദ്ദേഹം അടുത്ത് വന്ന് സംസാരിക്കുന്നത് തന്നെ വലിയൊരു ദൈവികമായിട്ട് കരുതുന്നു വരുന്നതാണ്. അപ്പോൾ ഞാൻ തീർത്തും ഞാൻ ഷോക്കായി പോയി അവിടുത്തെ ആ ഒരു വേദിയിൽ. അതായത് പേഴ്സണലായിട്ട് അടുത്ത് ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹത്തിന് അത് തൊട്ട് തലേ ദിവസമായിരുന്നു ഈ പ്രോഗ്രാം ആയതുകൊണ്ട് ഓർത്ത് വെച്ചു. ഇതിപ്പോൾ ഇൻ കേസ് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ ഓർക്കണം എന്നില്ല. എങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ അത് എനിക്കൊരു വലിയൊരു ഭാഗ്യമായിട്ട് തോന്നി അദ്ദേഹം വന്ന ആ ഒരു സമയത്ത്. പക്ഷെ അത് വെറുമാക്കല്ലായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് തന്നെ ഒത്തിരി ഓസ്ട്രേലിയ അങ്ങനെയുള്ള പുറം രാജ്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഓൺ ഗാനമേള പ്രോഗ്രാം, കച്ചേരി അല്ലായിരുന്നു, ഗാനമേള പ്രോഗ്രാമിൽ ഒരു ഒട്ടനവധി സ്ഥലത്ത് ഞാൻ എനിക്കതിൽ സ്റ്റേജ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അദ്ദേഹം തന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഭാഗ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് നമ്മളെ ഈ പറയുന്ന പോലെ എല്ലാ പ്രോഗ്രാംസും തന്നെ ഓരോ പുതുമയുള്ളതാണ്. പക്ഷേ ഈ ലൈറ്റ് ഫീൽഡിൽ വായിച്ച് പ്രോഗ്രാമിന് പോകുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങിയ മേഖലകളിലെ ക്ലാസിക്കൽ ഫീൽഡിലും നമുക്ക് ഒരു പെർഫോമൻസിനുള്ള അവസരം കിട്ടുമ്പോൾ നമ്മുടെ ഒരു ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് സെൽഫായിട്ടൊരു ഒരു സന്തോഷം തോന്നും. അതിന് ഇടയാക്കിയത് ഈ ഇടയ്ക്ക് തന്നെ ഞാൻ നമ്മുടെ പത്മശ്രീ ഫ്ലൂട്ടിലെ റോണു മജുന്ദാർ ജി അദ്ദേഹം ഒരു ജുഗൽബന്ധി ഇവിടെ നടത്തുകയുണ്ടായി ഇവിടെ സൂര്യ ഫെസ്റ്റിവലിന്. അതിനും വായിച്ചു അദ്ദേഹത്തിൻ്റെ തന്നെ അതിനു മുമ്പായിട്ട് നടത്തിയ ഇവിടെ ഒരു സഭയിലൊരു പ്രോഗ്രാം. അത് എനിക്ക് ഭയങ്കര, ഞാൻ വളരെ ടെൻഷനോടുകൂടിയാണ് ഞാനത് വായിച്ചത്. കാരണം ഇവരൊക്കെ ഒരു ലെവൽ പുറത്തുള്ള, കാരണം അവർക്ക് ഞാൻ പ്ലേ ചെയ്യുന്ന ആ പ്രോഗ്രാമിൻ്റെ തലേദിവസം അദ്ദേഹത്തിന് ലെജൻഡ്സ് ആയിട്ടുള്ള ആൻറ്റോ ചാറ്റർജി, കുമാർ ബോസ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അവിടുത്തെ മെയിൻ ഗുരുക്കന്മാർ അദ്ദേഹത്തിന് അക്കമ്പനി ചെയ്ത സ്ഥലത്താണ്. അതിൻ്റെ അടുത്ത ദിവസം ഇവിടെ സൗത്ത് സോണിൽ ഇവിടെ വന്നപ്പോൾ ചിലപ്പോൾ അവർക്ക് അത്രയും ദൂരത്ത് നിന്ന് ഒരാളിനെ അറേഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത്. അപ്പോൾ ആ ഭാഗ്യം അവരെ സംബന്ധിച്ചോളം അവർ നമുക്ക് തരുന്ന ഒരു അവസരമാണെങ്കിലും എന്നെ സംബന്ധിച്ചോളം വളരെ ടെൻഷനോടുകൂടി ഞാനിരുന്ന് ആ വായിച്ച ഒരു പ്രോഗ്രാമാണ്. പക്ഷേ ആ പ്രോഗ്രാം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അതുമാത്രമല്ല, ഇതുപോലെ തന്നെ ദസാർ പറഞ്ഞ പോലെ തന്നെ അവർ അത് കഴിഞ്ഞിട്ട് ഒരു പ്രോഗ്രാമിനും കൂടെ നമ്മൾ വിളിച്ചപ്പോഴാണ് ശരിക്ക് അവർ അതൊരു വെറും വാക്ക് പറഞ്ഞല്ലാന്ന് തോന്നി. എല്ലാവരും പ്രോഗ്രാം കഴിയുമ്പോൾ ഗംഭീരമായിട്ട് വായിച്ചു, അന്നത്തെ കാര്യം കഴിഞ്ഞല്ലോ, അങ്ങനെയല്ല. പക്ഷെ അവർ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സാർ എന്തെങ്കിലും വായിച്ചതിൽ അപ്പോൾ ഇല്ല, വളരെ നന്നായിട്ടുണ്ട് പെർഫോം ചെയ്തത്. ഇതൊക്കെ ഒരു വളർന്നു വരുന്ന ഒരു കലാകാരൻ എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ വലിയ ആളാണെന്നോ അതിൻ്റെ അങ്ങനെ ഒരു അഹങ്കാരം അതൊന്നും അല്ല അതിൻ്റെ അകത്ത്. അവര് ഇത്രയും വലിയൊരു മനുഷ്യർ നമുക്ക് സംഗീതത്തിൽ അത്രയും ലീഡിംഗ് ആയിട്ടുള്ള അവരുടെ അടുത്ത് ഇരുന്ന് പ്ലേ ചെയ്യാൻ തന്നെ നമ്മൾ വളരെയധികം പേടിക്കുന്ന ഒരു സമയത്ത് അവരുടെ വായിൽ നിന്നും ഒരു അപ്രതീക്ഷിതവും കിട്ടുന്നത്, അതുമൂലം അവരെ അടുത്ത ഒരു പ്രോഗ്രാമിന് അവർ നമ്മളെ ക്ഷണിക്കുകയും കൂടെ ചെയ്തപ്പോൾ എനിക്ക്, നമ്മൾ ഇത്രയും കാലം ഇതിനുവേണ്ടി പഠിച്ചതും ഇതൊക്കെ വളരെ ഒരു ദൈവികമായിട്ട് അതിനൊരു സത്യാവസ്ഥ ഉണ്ടായല്ലോ എന്നുള്ളൊരു സന്തോഷവും കൂടെ എനിക്കിതിൻ്റെ അകത്ത് ഉണ്ട്.
1: പ്രശസ്ത സംഗീതജ്ഞരും ഒന്നിച്ച് വേദി പങ്കിട്ടപ്പോഴുള്ള അനുഭവങ്ങൾ, അതിൽ നിന്ന് ലഭിച്ച വലിയൊരു പാഠം എന്തായിരുന്നു?
0: പ്രശസ്ത സംഗീതജ്ഞൻ എന്ന് പറയുമ്പോൾ, ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന പോലെ പത്മശ്രീ, റോണു മഞ്ജിത്രം എന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ എനിക്ക് എൻ്റെ മുമ്പിൽ എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു ഭാഗ്യമുള്ളതും. അതുപോലെ തന്നെ അത് ആ ആഫ്റ്റർ ദ പ്രോഗ്രാം അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അപ്രീസിയേഷൻ, അതൊക്കെ തന്നെയാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവം. പിന്നെ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്ലേ ബാക്ക്, നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെ കൂടെയൊക്കെ തന്നെയാണ് ഇപ്പോൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെ തന്നെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളൊരു
1: ആധുനിക സംഗീത ലോകത്ത് ഫ്യൂഷൻ പാട്ടുകളും വെസ്റ്റേൺ സംഗീത ഇൻസ്ട്രുമെന്റ്സുകളും തബലയുമായി സംയോജിപ്പിക്കുന്ന ട്രെൻഡിനോട് ഒരു പരമ്പരാഗത തബലിസ്റ്റ് എന്ന നിലയിൽ താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്?
0: പരമ്പരാഗത തബല പ്ലെയർ എന്നുള്ള രീതിയിൽ അത്രയും പഴമയുള്ള ആളാക്കിയ ഒരു മാറ്റുണ്ട്. ഞാനും ഇങ്ങനെയുള്ള മ്യൂസിക്കുമായിട്ടൊക്കെ ക്ലബ് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഉള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുമ്പം, ഇതൊക്കെ ഒരു പഴയ ഒരു രീതിയായിരുന്നു. നമ്മൾ ഒരു ഇപ്പോൾ ഒരു കർണാടക സംഗീതത്തിന് ഉപപക്കമായിട്ട് നമ്മളെ ഇന്ന ഇന്ന ഇൻസ്ട്രുമെന്റ് വരാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു നിയമം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ അല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നത്. കാരണം അത് തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മാറി. ഇപ്പോൾ കച്ചേരികളിൽ എത്രയോ ആൾക്കാർ ഉപപക്കമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പ്രധാന പക്കമായിട്ടോ ഒക്കെ തബല യൂസ് ചെയ്യുന്ന ഒരുപാട് കച്ചേരികൾ നമ്മൾ വലിയ വലിയ ആൾക്കാരുടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂഷൻ, അതും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കർണാടക സംഗീതത്തിലെയും ഫോക്ക് മ്യൂസിക്കും ഇതുപോലുള്ള മ്യൂസിക് ത്രെഡുകൾ എടുത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടും അങ്ങനെയുള്ള ഒരു ശ്രോതാക്കളുമാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെയുള്ള മ്യൂസിക്കുമാണ്. എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറേയൊക്കെ വളരെ പഴയ റെക്കോർഡ്സൊക്കെ വെച്ച്, ലേബിൾ റെക്കോർഡ് വെച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ചെമ്പാങ്കുടി സാറിൻ്റെയും പഴയ ആൾക്കാരുടെയൊക്കെ ചെമ്പൈ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഉണ്ടാവാം. അവരൊന്നും കുറ്റപ്പെടുന്ന, നമ്മളൊക്കെ അങ്ങനെയുള്ള ഒരു അതൊക്കെ അംഗീകരിച്ചു കൊണ്ട് തന്നെ വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ ഈ പറയുന്ന ഒരു ഫ്യൂഷനായിരുന്നാണ് ആണെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ അല്ലാതെ ഉള്ള പ്യുവർലി നടത്തുന്ന കച്ചേരികളാണെങ്കിൽ പോലും രണ്ടും സ്വാഭാവികമാണ്. അത് രണ്ടും ഒരേപോലെ ഒരേ ത്രാസിൽ ഇരുന്ന് അംഗീകരിക്കുകയും അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തബല മൃദംഗ കലാകാരൻ ഹരി കൃഷ്ണമൂർത്തിയുമായുള്ള പ്രത്യേക അഭിമുഖം.
1: കേരളത്തിലെ ആസ്വാദകർക്ക് ഹിന്ദുസ്ഥാനി സംഗീതത്തോടും തബല സോളോകളോടുമുള്ള മനോഭാവം മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് ഇപ്പോൾ മാറി വരുന്നുണ്ടോ?
0: മുൻകാലങ്ങളിൽ ശരിക്ക് നമ്മളൊരു ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ നോർത്തിലോട്ട് പോയി, അവിടെ നമ്മൾ ചെന്നിരുന്ന് നമ്മൾ ഒരു ഗുരുവിൻ്റെ കീഴിൽ, അതും ഇത്ര വർഷം എന്നൊന്നും പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് 2 വർഷത്തിൽ എന്നെ പഠിപ്പിച്ചു വിടുമെന്ന് പറഞ്ഞൊന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വളരെ ഒരു ബുദ്ധിമുട്ടി പോയി പഠിക്കാൻ പോയ ആൾക്കാരൊക്കെ ഇവിടെ നിന്നും ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അത്രയും ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അവിടെ പോയി താമസിച്ച് പഠിക്കാൻ പറ്റും എന്നുള്ള അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആ കാലഘട്ടത്ത് അവർ ശരിക്ക് പോയവരുണ്ടാവും. അവർ തിരിച്ചു വന്ന് ഇവിടെ വന്ന് ഒരു കുറേ ഡിസേബിൾസ് ഒക്കെ ഉണ്ടാക്കി, അങ്ങനെ ഒരു നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഹിന്ദുസ്ഥാനിയുടെ ഒരു അങ്ങനെ എത്രത്തോളം അതിനൊരു സ്ഥാനം ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും എന്ന് ചിന്തിച്ച് ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇതെല്ലാം സുലഭമായ സമയത്ത് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ മ്യൂസിക്കിലുള്ള ചിന്താഗതി മാറിപ്പോയി. അതാണ് ഒരു എനിക്ക് തോന്നിയത്. അപ്പോൾ ഇപ്പോൾ ഈ പഴയ പോലെ നോർത്തിലൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഒരു 24 hours ഒരു ഹിന്ദുസ്ഥാനി ഒരു കൺസേർട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ, ഇത് വളരെ ശ്രദ്ധാപൂർവം ഇരുന്ന് ഇതിന് വേണ്ടി ഉള്ള ഓഡിയൻസ് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഇവിടെ ഉള്ള ഒരു രീതി, ഇപ്പോൾ ഉള്ള പുതിയൊരു രീതി വെച്ചിട്ട് എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു ഹിന്ദുസ്ഥാനി കൺസേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അനൗൺസ് ചെയ്യുന്നത് ഒരു ടിക്കറ്റ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ എത്ര വലിയ ആൾക്കാർ വന്നിരുന്നാലും വെല്ലെണ്ണാവുന്നുള്ള കുറേ ആൾക്കാരായിരിക്കും ചിലപ്പോൾ ശ്രോതാക്കളായിട്ട് വരുന്നത്. അത് മാത്രമല്ല, അതും ഒരു പരിധിയിൽ കൂടുതലുള്ള ഒരു സമയം കഴിഞ്ഞ് കേട്ടുകൊണ്ടിരിക്കില്ല. അതുകൊണ്ട് ഇതിന് ഡ്യൂറേഷനൊക്കെ പലരും കുറച്ചുകൊണ്ട് വരുന്നത്. പണ്ട് എന്ന് പറഞ്ഞ ഒരു കൺസേർട്ട് എന്ന് പറഞ്ഞാൽ ഇവരൊരു രണ്ടോ മൂന്നോ ആയിട്ട് ഹിന്ദുസ്ഥാനി കൺസേർട്ടിലൊക്കെ പാടുള്ളൂ. അത് ഈ പറയുന്ന പോലെ ഒരു ആദ്യത്തെ നല്ലൊരു അതിവിളംബിതിലൊരു ഹേക്താള അതിവിളംബിതിലൊരു നല്ലൊരു ബന്ധിഷ് പാടയാണെന്നുണ്ടെങ്കിലും അവര് അത് അത് തന്നെ എടുക്കും ഏതാണ്ട് ഒരു ഒരു മണിക്കൂറോളം സമയം. പക്ഷെ ഈ ഒരു മണിക്കൂറിൽ എന്തൊക്കെ അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഓഡിയൻസിന്റെ മുമ്പിൽ അത് അന്ന് പ്രാവർത്തികമാക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഉള്ള ഒരു സമയം അങ്ങനെയുള്ളതല്ല. എല്ലാവരും ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള മ്യൂസീഷ്യൻസ് വരെ ഇപ്പോൾ ഈ കോക്ക് സ്റ്റുഡിയോ അങ്ങനെയുള്ള ഇതുപോലുള്ള രീതിയിൽ നമ്മൾ മെയിൻ രാഗങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അതിനൊരു വെസ്റ്റണൈസ് ചെയ്തോ അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു ഫ്യൂസ് ചെയ്തോ വേറൊരു സൗണ്ടിങ്ങിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ തബല നമ്മളൊരു സോളോ എന്ന് പറഞ്ഞിട്ട് വലിയ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നല്ല അതിന്റെ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സോളോ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മളത് പുതിയതായിട്ടുള്ള ഒരു സ്റ്റൈലിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് പറഞ്ഞാല് എന്തെങ്കിലുമൊക്കെ കുറച്ച് അതിൽ ഡിഫറൻസ് വരുത്തി വളരെ ഷോർട്ട് ടൈമിൽ ജനങ്ങളിലേക്ക് മീൻസ് ആൾക്കാരെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാപ്സൂൾ പരുവത്തിലുള്ള രീതിയിലൊക്കെ ഇപ്പൊ ആക്കിയെടുത്ത് ചെയ്താല് അങ്ങനെയുള്ള പ്രോഗ്രാംസിന് ശ്രോതാക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം.
1: താളവാദ്യങ്ങൾ വായിക്കുമ്പോൾ ഏകാഗ്രതയും വേഗതയും ഒരേ സമയം ആവശ്യമാണ്. ഒരു കലാകാരന് മാനസികമായ ശാന്തതയും കൃത്യതയും നിലനിർത്താൻ സംഗീതം എങ്ങനെ സഹായിക്കുന്നു?
0: ആ ചോദ്യം എന്ന് പറയുമ്പോൾ ഇപ്പോ താളവാദ്യം വായിക്കുമ്പോഴേ നമ്മുടെ ഈ വേഗതയും അതിന്റെ ഏകാഗ്രതയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ശാന്തത കിട്ടാനായിട്ട് ഒരു സംഗീതം കേൾക്കണം എന്ന് പറയുന്നത് സംഗീതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഇതല്ല. സംഗീതത്തിന്റെ അകത്തുള്ള തന്നെയാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ തബല വായിക്കുമ്പോഴുള്ള വേഗതയും പെർഫെക്ഷനും അതുപോലെ തന്നെ ഏകാഗ്രത. ഏകാഗ്രത നമുക്ക് ഉണ്ടാവണമല്ലോ. അത് ഏതൊരു കാര്യത്തിനും നമ്മൾ ആ ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അത് ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമ്മുടെ മൈൻഡ് പീസാവൻ നമ്മൾ ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു റിലാക്സ് മ്യൂസിക് ആയിരിക്കില്ല പലതവണയും നമ്മൾ കേൾക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഈ പറയുന്ന പോലെ ഒരു യോഗ ചെയ്യുമ്പോഴത്തേക്ക് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലൂട്ടിന്റെ ഒരു ചെറിയ പീസോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു വളരെ സമാധാനത്തിൽ പോകുന്ന ഒഴുകി പോകുന്ന ഒരു സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ആയിരിക്കില്ല ഈ പറയുന്ന പോലെ വളരെ ഫാസ്റ്റായിട്ട് നമ്മളൊരു തബലയിൽ ഒരു റേല അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ലെസൺ വായിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ അത് രണ്ടും രണ്ട് രണ്ട് രീതിയിൽ തന്നെയാണ്. ഇത് രണ്ടും തമ്മിൽ നമുക്കൊരു പീസ് കിട്ടാനായിട്ട് ഈ വേഗത എത്ര ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല.
1: പഴയകാല ചലച്ചിത്ര ഗാനങ്ങളിലും ലളിത ഗാനങ്ങളിലും തബലയുടെ ഉപയോഗം വളരെ മനോഹരമായിരുന്നു. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ അതിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെ കാണുന്നു?
0: മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സൗണ്ടിങ്ങിന്റെ ഒരു മാറ്റം എല്ലാ കാലഘട്ടത്തും ഉണ്ടായ പോലെ ഒരു ഒറ്റയടിക്കുള്ള ഒരു മാറ്റം തന്നെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഉണ്ടായത്. അപ്പൊ പഴയ കാലഘട്ടത്ത് അന്ന് ഈ പറയുന്ന പോലെ നമ്മുടെ ഇന്നത്തെ ഈ സൗകര്യത്തിൽ നമുക്ക് എത്ര തെറ്റ് വന്നിരുന്നാലും വീണ്ടും വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒരു പീസ് ഓരോ ചെറിയ ഒരു ബിറ്റ് ബിറ്റ് ആയിട്ടൊക്കെ നമുക്ക് എടുത്തു പോകാം പറ്റുന്ന രീതിയിൽ. അത് മാത്രമല്ല പഴയ പോലെ ഒത്തിരി ആൾക്കാരെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നുള്ള ഒരു റെക്കോർഡിംഗ് ഒന്നും അല്ലല്ലോ. അന്ന് ആ ഗ്രൂപ്പിനകത്ത് ഒരാൾ തെറ്റിച്ച എല്ലാവരും ആദ്യം മുതലേ വരണം. ഇന്ന് അങ്ങനെയൊന്നുമല്ല. ആരും തമ്മിൽ കാണുന്നില്ല. നമ്മുടെ പോർഷൻ വായിക്കാൻ പോകുമ്പോൾ സ്റ്റുഡിയോസിൽ ചെല്ലുമ്പോൾ നമ്മുടെ പോർഷന് വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലം ഇട്ടേക്കും. അതിൽ ആരൊക്കെ പിന്നണിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ പോർഷൻ മാത്രം വായിക്കുന്നു, അതിനുള്ള ഇത് തരുന്നു, നമ്മളങ്ങ് പോകുന്നു. അങ്ങനെയുള്ള ഒരു ആത്മബന്ധം ഈ വർക്കുകളിൽ ഇല്ലാതായി. പക്ഷെ സൗണ്ടിങ് ലെവലിലെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇന്നത്തെ അതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് തന്നെ പറയാം. അന്നത്തെ സാഹചര്യത്തിൽ അതിന് അതിൻ്റെതായ രീതിയിലുള്ള ആ ഒരു, കാരണം അന്ന് ആ ഇന്നത്തെ പോലെ ഇത്രയും ഹെവി ബീറ്റ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലായിരുന്നു. അന്നൊരു ഒരു ബേസ് ഫ്രീക്വൻസിയുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ അൺലോക്ക് ഡ്രം ആയിരുന്നാലും അങ്ങനത്തെ ഒരു ഇതിലൊക്കെ കേട്ടുള്ള ഇതും ഇന്നത്തെ പോലെ ഈ ഡി ജെ ഒക്കെ കേൾക്കുന്ന പോലുള്ള ഒരു പോളിഷ്ഡ് ഒരു സാധനമല്ല, കേട്ട് യൂസ്ഡ് ആയ ജനങ്ങളല്ലായിരുന്നു അന്ന്. അന്ന് അവർക്ക് പഴയ ആൾക്കാർക്ക് ഒരു തബലയും അന്നത്തെ പോലെ ഒരു അക്കോസ്റ്റിക് ഗിറ്റാറിന്റെ ഒരു ഇതും അതിൽ കിട്ടുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബാസ് ഗിറ്റാറിൽ കിട്ടുന്ന അന്നത്തെ ഒരു ബേസിന്റെ ഒരു സൗണ്ടിങ് ലെവല് അന്നത്തെ പാട്ടിന് അത് ആപ്റ്റ് ആയിരുന്നു എന്ന് തന്നെ പറയും. ഇന്നിപ്പോ അങ്ങനെയുള്ള ഇതല്ല ഫോളോ ചെയ്യുന്ന ആൾക്കാർ കേൾക്കാനോ പുതിയ ജനറേഷൻ അതല്ല ഇഷ്ടപ്പെടുന്നത്. കാരണം അന്നത്തെ അങ്ങനെയുള്ള പാട്ടുകൾ എടുത്തിട്ട് അതുകൊണ്ടാണല്ലോ ഇവർ റീമിക്സ് ചെയ്യുന്നത്. പല സിനിമകളിലും ഇപ്പൊ ക്ലിയേ ക്ലിയേ ഉള്ള പാട്ട് തന്നെ വീണ്ടും അദ്ദേഹത്തിന്റെ കൺസെന്റ് രാജാ സാറിന്റെ കൺസെന്റ് വാങ്ങിച്ചുകൊണ്ട് വീണ്ടും അവർ പുതിയ സിനിമയിൽ വേറെ രീതിയിൽ ബീറ്റ് കൊടുത്തതല്ലേ. മെലഡി അദ്ദേഹം ചെയ്തത് തന്നെയാണ് സോങ്. പക്ഷെ പുതിയ ആൾക്കാർക്ക് ഇതിങ്ങനെ കേൾക്കുമ്പോഴാണ് ഇഷ്ടം എന്നുള്ള അവർ വരുത്തി തീർത്തിരിക്കുന്നു. അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പുതിയ ജനറേഷനിലുള്ള ആൾക്കാരുടെയും കൂടെ സഹകരിക്കുന്നവരാണ്. പക്ഷെ ഇതിന് അതിൻ്റെതായ പോളിഷ്ഡ് ഒരു സാധനം കേൾക്കാം. അപ്പൊ അത് അന്നത്തെ തലത്തിൽ അത് പോളിഷ്ഡായിരുന്നു. ഇന്നത്തെ സമയത്ത് നമ്മൾ അത് ജനറേഷൻ മാറുമല്ലോ. ഇപ്പൊ നമ്മളെ സൗകര്യം മാറുന്നതിനനുസരിച്ച് ഇപ്പൊ അന്ന് സ്ക്രീനിൽ ഒരു ടച്ച് പോലും ഇല്ലായിരുന്ന ഒരു മൊബൈലിൽ യൂസ് ചെയ്യേണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പർപ്പസ് എന്ന് പറഞ്ഞാൽ അന്ന് അത്ര പർപ്പസേ ഉണ്ടായിരുന്നുള്ളൂ, കോള് വിളിക്കുക എവിടെയാണെന്ന് പറഞ്ഞിട്ട്. ഇന്ന് അങ്ങനെയല്ല, അതേസമയം ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഗ്യാസിന്റെ ബില്ലടയ്ക്കും വാട്ടർ ബില്ലടയ്ക്കും പല പല സാധനങ്ങൾ അടക്കും, പല കാര്യങ്ങൾ നടക്കുന്നു. അപ്പൊ അത്രയും നമുക്ക് സൗകര്യം ആണ് ഇപ്പോ ഉണ്ടാക്കി തന്നിരിക്കുന്നത് എന്നുള്ളതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
1: ഒരു കലാകാരന്റെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ സാധാരണയാണല്ലോ, ഒരു തടസ്സം നേരിടുമ്പോൾ അതിനെങ്ങനെയാണ് മറികടക്കാറുള്ളത്?
0: ഉയർച്ച താഴ്ച എന്ന് പറയുമ്പോൾ അത്

0: പകരം ഇതിപ്പോ യൂസ്ഡ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവം ഒരു വിഷയമല്ലാതെ ആയി. കാരണം എന്ന് പറഞ്ഞാൽ പലയിടത്തു നിന്നും നമ്മൾ ചിലപ്പോൾ ഒഴിവാക്കപ്പെടേണ്ടി വരും. ചിലപ്പോൾ ഒഴിവാക്കപ്പെട്ട് കുറച്ചു നേരം ഫ്രീ ആയി നിൽക്കുമ്പോൾ അവിടെ നിന്ന് അതിന് പോയതിനേക്കാളും വലിയ ഓപ്പർച്യൂണിറ്റി അത് കിട്ടുമ്പോഴത്തേക്കും നമ്മളിത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം നമ്മൾ വിഷമിച്ചെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ സ്വയം ചോദിക്കും. അങ്ങനെ ഒരു 10-20 അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ്ഡ് ആവും. പിന്നെ എന്നുള്ളത് ഇതൊരു യാത്രയാണ്, ഇതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അതിൽ നിന്ന് നമ്മൾ കരകയറും, വീണ്ടും വീഴും, വീണ്ടും കരകയറും. അത് നമ്മുടെ ഇതിനോട് കൊടുക്കുന്ന താല്പര്യം, ഇതിനെ എത്ര നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, നമ്മളെടുത്ത ഒരു പ്രൊഫഷനെ നമ്മൾ എത്ര റെസ്പെക്ട് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്ത് ആണ് നമ്മൾ ഒരു മുന്നോട്ടുള്ള യാത്ര. കാരണം അതിനു വേണ്ടിയിട്ട് റെമഡി എന്നുള്ള രീതിയിൽ ഒന്നും തന്നെ ഇല്ല. നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ, നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രതിസന്ധികൾക്കുള്ള സൊല്യൂഷൻ ചിലപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. എന്നാലും ഈ ഓർച്ച താഴ്ചകൾ ഈ ഏത് ഫീൽഡിലെടുക്കുന്നാലും അതിൻ്റെ അകത്തൊക്കെ സ്വാഭാവികമായിട്ട് ഉള്ളതാണ്. ആ പ്രതിസന്ധിയെ നമ്മൾ ചിലത് ഇഗ്നോർ ചെയ്യേണ്ടത് ഇഗ്നോർ ചെയ്യും, ചിലപ്പോൾ നമ്മുടെ സ്വയം നമ്മുടെ കഴിവുകേടുകൾ കൊണ്ട് പറ്റുന്നത്, അതായത് നമ്മൾ ചെയ്ത് വരുന്ന കാര്യങ്ങളിലുള്ള പോരായ്മകൾ കൊണ്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ ആ പോരായ്മകൾ കൂടുതൽ സാധകം ചെയ്തോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള ഒരു പ്ലാൻ ഇട്ട് അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിച്ച് അങ്ങനെയൊക്കെ നമ്മൾ അതിനെ അതിജീവിച്ച് മുന്നിലേക്ക് എത്തും.
1: ഇലക്ട്രോണിക് സംഗീതവും ആൽഗരിതങ്ങളും ഭരിക്കുന്ന ഇക്കാലത്ത് തബല പോലുള്ള ശാസ്ത്രീയ വാദ്യോപകരണങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എന്താണ് ഉപദേശമായിട്ട് നൽകാനുള്ളത്?
0: ഇലക്ട്രോണിക് സംഗീതം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ അങ്ങനെ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല, അതും ഈ മ്യൂസിക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇതാണ്. ഇപ്പോൾ ഉള്ള ഒരു സംഗീതത്തിന്റെ ഒരു രീതിക്ക് അതിന്റെ അനിവാര്യത ഉണ്ട്, അതുകൊണ്ടാണ് അത് കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. പുതിയ തലമുറയിലെ ആൾക്കാർ ഇതിനെ, ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ്. അതിന് നമ്മളൊരു ഇൻസ്ട്രുമെന്റ് എടുക്കുമ്പോൾ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കളേഴ്സ് എന്ന് പറയുന്ന ഒരു കാസറ്റ് ഞാൻ അത് കേൾക്കാൻ ഇടയാവുകയും അതിൽ നിന്ന് എനിക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടായി, ഞാൻ തബല നല്ല രീതിയിൽ പഠിക്കാൻ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് നമ്മളൊരു തബല ഒരു ദിവസം കൊണ്ട് പഠിച്ച് തീരാൻ പറ്റില്ലല്ലോ, അതൊരു യാത്രയാണ്. അപ്പൊ ഞാൻ ഇത്രയും കാലം അതിന് അത്രയും ആ താല്പര്യം വിടാതെ അതിൽ നിന്ന് തുടങ്ങിയിരുന്നാലും അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ഇതുവരെ എത്തുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള വലിയ അവസരങ്ങൾ കിട്ടുന്നത്. അപ്പൊ ഇതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. അതിന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോണിക് സംഗീതത്തിന്റെ ഇടയിലാണെങ്കിലും പഴയ നമ്മുടെ ഒരു രീതിയിലാണെങ്കിലും ആഗ്രഹം തന്നെയാണ്. അവരവർക്ക് അതൊരു പാഷൻ തോന്നിയാൽ, പുതിയ തലമുറയിലുള്ള കുട്ടികളായിരുന്നാലും സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒട്ടും അനവധി ആൾക്കാർ അറിയാം. പിന്നെ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് നല്ലൊരർത്ഥത്തിലായിരിക്കും, അതായത് ഇങ്ങനെ പഠിച്ചത് കൊണ്ട് ഇപ്പൊ നമ്മളും ഇത് പഠിച്ചു തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ അകത്തു നിന്ന് ഒരു സമ്പാദ്യം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇത് വെച്ച് എന്റെ ജീവിതം നയിക്കാമെന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും തുടങ്ങിയ ആൾക്കാരല്ലാന്ന്. കാരണം അന്ന് ഇത്രത്തോളം ഇതില്ല. പക്ഷെ ഇന്നത്തെ പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്കൂൾ ലെവലിലാണെങ്കിലും പിള്ളേരെ ഫോഴ്സ് ചെയ്ത് എന്താണ് ഒരു ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കോമ്പറ്റീഷന് ചേർക്കുക. അപ്പൊ അങ്ങനെയൊന്നും ഞാനൊന്നും ആ സമയത്ത് കോമ്പറ്റീഷനെ എല്ലാം ഒന്നും പോകാനേ എനിക്ക് ചിലപ്പോൾ പറ്റാറില്ല, അതിനുവേണ്ടി മാത്രമുള്ള ഒരു പഠിത്തമായിട്ട് മാറിയില്ലായിരുന്നു. അതുകൊണ്ട് എന്താണ് എനിക്ക്, ഞാനിപ്പോ സ്റ്റിൽ ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഞാനത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഒരാവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് പഠിക്കുന്ന രീതിയിലുള്ളൊരു ഒരു പുതിയ ജനറേഷൻ അങ്ങനെ ഒരു താല്പര്യത്തിൽ വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയുന്നു. ഇതിനെ ആഗ്രഹിച്ച്, അതായത് ഇതിൽ നിന്ന് എനിക്കൊരു ഏണിങ്സും കിട്ടണ്ട, ഞാൻ എന്നെ ഇതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ തബല പഠിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തീരുമാനമെടുത്ത് വരുന്ന ഒരു കുട്ടിക്ക് ഈ പറയുന്ന പുതിയ രീതിയിലുള്ള ഇലക്ട്രോണിക് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകളുടെ ഒരു സംഗീതം അങ്ങനെയുള്ള രീതിയിലാണ് ഉള്ള സമയത്താണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടാവില്ല, അവർക്ക് അവരുടേതായ രീതിയിൽ അത് ഉപയോഗിക്കാൻ അറിയാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്.
1: സോഷ്യൽ മീഡിയയും ഓൺലൈൻ ക്ലാസ്സുകളും സംഗീത പഠനത്തിന് സഹായകരമാണോ അതോ ഗുരുമുഖത്തുള്ള പഠനം മാത്രമാണോ തബലയ്ക്ക് പ്രധാനം?
0: സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതൊക്കെ പുതിയ ഇപ്പോ ഉണ്ടായി വന്നിട്ടുള്ള ഇതാണല്ലോ. അപ്പൊ എപ്പോഴും നമുക്ക് ഒരു ഗുരുമുഖത്തു നിന്ന് പഠിക്കുന്നത് തന്നെയാണ് പ്യുവർലി നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത്. അവിടെ നമ്മളത് തെറ്റ് തിരുത്താൻ ആളുണ്ടാവും. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇമിറ്റേഷൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ അകത്ത്, നമ്മളെ തെറ്റ് തിരുത്താൻ അവർ വരില്ല. അപ്പൊ ഗുരുമുഖത്ത് നിന്ന് പഠിക്കുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം പറയുന്ന ചില ഇപ്പൊ ഒരു ഫിംഗറിംഗ് പൊസിഷനാണെങ്കിലും നമ്മൾ അവിടെ മാറ്റി ഇവിടെ മാറ്റി എങ്ങനെയൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും ഒരു സൗണ്ട് കേൾപ്പിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവരതിന് അനുവാദം തരാറില്ല. നിങ്ങൾ ഈ പൊസിഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഈ സൗണ്ട് കേൾപ്പിക്കണം, അതാണ് നിങ്ങളുടെ ടാസ്ക്. അപ്പൊ ഈ നിർബന്ധം എന്തായിരുന്നാലും നമ്മളൊരു സോഷ്യൽ മീഡിയ കണ്ട് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഉണ്ടാകാം. കാരണം നമ്മളെ തിരുത്താൻ ആളില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഒരു സത്യം. അതുകൊണ്ട്

0: തന്നെ ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ഈ റോൾ മോഡൽസ് എന്ന് പറയാൻ നമുക്ക് കുറെ ആൾക്കാരെ ഈ പറയുന്ന പോലെ ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു താല്പര്യം ഉണ്ടാവാൻ ഈ സോഷ്യൽ മീഡിയയിൽ പല നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിലും ഈ കാണുന്നവർ ചിലപ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ തബല വായിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറെ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രൊമോഷൻസ് പലരും വായിച്ചതൊക്കെ കേൾക്കുമ്പോൾ ചെന്ന് അങ്ങനെയെങ്കിലും ഇത് പഠിക്കാൻ പോകുന്ന ഒരു അടുത്ത ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. അതിന് വളരെ ഹെൽപ്ഫുള്ളാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. പക്ഷെ എപ്പോഴും പഠിക്കുന്നത് ഇതിനെ ബേസ് ചെയ്താവരുത്. കാരണം നമ്മുടെ തെറ്റ് തിരുത്താൻ അവർക്ക് അവരല്ല, നമ്മളെ തെറ്റ് നമ്മൾ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവാത്ത ഒരു സമയത്താണ്. കാരണം നമ്മൾ പഠിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഇതാണ് ശരിയെന്ന് അറിയില്ലല്ലോ, അത് ജസ്റ്റ് സൗണ്ടിങ് മാത്രമായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷെ അവരെ ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുമ്പോൾ കൃത്യമായി ഇന്ന പൊസിഷനിൽ വെച്ചാൽ ഇങ്ങനെ നിന്നിട്ട് നമുക്ക് ആ സൗണ്ടിങ് കിട്ടും. അത് നിങ്ങൾക്ക് ഭാവിയിൽ എത്ര സ്പീഡ് നിങ്ങൾക്ക് ഓടേണ്ടി വന്നിരുന്നാലും ഈ ടിപ്സിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ആ സൗണ്ടും നിലനിർത്താൻ പറ്റും, അതുപോലെ തന്നെ കൈ വഴക്കും കിട്ടി. ഇതൊക്കെ ഫിസിക്കലി ഉള്ള കാര്യം കൂടെ പ്രധാനമായിട്ട് ഇതിൻ്റെ അകത്തുള്ളതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും നല്ലത്.
1: അടുത്തതായി ചെയ്യാൻ പോകുന്ന പരിപാടികൾ അല്ലെങ്കിൽ ഭാവി പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ?
0: വലിയ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്ക് നമ്മളെപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടേതായ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ഇതിന് പ്രാധാന്യം കൊടുക്കുന്ന രീതി. പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ചെയ്യുന്ന ജോലികളിലൊക്കെ പ്രാധാന്യം ഉണ്ട് ഇല്ലാതെ പറയുന്നില്ല, എന്നാൽ പോലും അതിനേക്കാളും ഇതിൽ തന്നെ ഫോക്കസ് ചെയ്തുള്ള ഒരു താള ഒരു എല്ലാ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഇൻസ്ട്രുമെൻസ് എല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്ത് തബലയെ ഒരു രാജാവാക്കി വെച്ചുകൊണ്ട് നമുക്ക് മറ്റെല്ലാം ഇപ്പോൾ ചെണ്ടയ്ക്ക് 18 അധികം ചെണ്ടയ്ക്ക് താഴെ എന്ന് പറയുന്ന പോലെ ഒന്നിനും കോമ്പറ്റീഷനായിട്ടൊന്നും അല്ല ഇത് പറയുന്നത്. പക്ഷെ ഇതിനെ മുൻനിർത്തി വെച്ചുകൊണ്ട് ഇതിനെ ആകമ്പടി സേവിക്കുന്ന രീതിയിൽ ആപ്റ്റായിട്ടുള്ള എല്ലാ തനതായ കലാരൂപങ്ങളും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നല്ലൊരു ഒരു പെർഫോമൻസ് ചെയ്യണം എന്നുള്ള മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ട്രഡീഷണലി നമ്മൾ പഠിക്കുന്ന പല ഇപ്പോൾ അമീർ ഹുസൈൻ ഖാൻസാബിൻ്റെ ഗത്ത് അതുപോലത്തെ തബലയിൽ നമ്മൾ പഠിക്കുന്ന അങ്ങനെയുള്ള ഗത്തുകളൊക്കെ നമുക്ക് അതിനെ ഒരു മിഴാവിലോ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ അതിൻ്റെ ഒരു പോർഷൻസ് ഇതിൻ്റെ അകത്ത് അനുകരിച്ചുകൊണ്ട് അവരുടേതായ സ്റ്റൈലിൽ വരുന്ന രീതിയിൽ അതും ഇതും കൂടെ ബ്ലെൻഡ് ചെയ്ത് ഒരു ചെയ്യാൻ പറ്റും. ഇതുപോലെ എല്ലാ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ചെയ്ത് ഇതിനൊരു ഫൈനലിലേക്ക് കൊണ്ടെത്തുന്ന രീതിയിലുള്ള നല്ലൊരു കോൺസെപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിന് സമയമെടുക്കും. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് എല്ലാം താളവാദ്യങ്ങളാണെങ്കിൽ പോലും താളവാദ്യത്തിൽ തന്നെ അതിൻ്റെ അകത്ത് നിന്ന് ഒരു മെലഡി ഒരു ഒരു ഒരു ഈ പറയുന്ന ഒരു സൂത്തിങ് ആയിട്ടുള്ള ഒരു ഒരു സ്വരം സാധനങ്ങൾ കേൾക്കുന്ന രീതിയിലുള്ള ഒരു അതായത് ഒരു പാട്ട് ഇങ്ങനെ പോകുന്നത് അത് പാട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്ന പോലെ വോക്കലല്ല ഒരു ഇൻസ്ട്രുമെന്റിൽ ഇപ്പൊ ഒരു സന്തൂറിന്റെ ഒരു ടോൺ നമുക്ക് കേൾക്കുന്നു. ഇപ്പൊ ജലതരംഗം ഉപയോഗിക്കുന്നു അതിന് പകരം സിമിലർ ആയിട്ടുള്ള ഇതുപോലെയാണ് തരംഗം ഉപയോഗിച്ചിരുന്നാൽ ഇതുപോലെ കിട്ടുന്നു എന്നുള്ള പറയുന്ന പോലെ തന്നെ ബാക്കിംഗ് വോക്കൽസ് പോലുള്ള ഒരു സാധനം ഈ ഇൻസ്ട്രുമെന്റിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഇതിനെ ലീഡ് ചെയ്യിപ്പിച്ച് ചെയ്യാം. അത് എത്രത്തോളം പ്രാക്ടിക്കലാവെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് നമുക്ക് അതിന് ഇൻസ്ട്രുമെന്റ്സ് അതിൻ്റെ സപ്പോർട്ട് വേണം എന്നുള്ളതൊക്കെ ഒരു ഇതുണ്ട്. പക്ഷെ അത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയിലാണ്. അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് അതിനെക്കുറിച്ച് അതിനെ ആലോചിച്ച് അതിനെ നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ഒക്കെ ചെയ്ത് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു വേദി കിട്ടണം. അതൊക്കെയാണ് ഒരു പ്ലാൻ ആയിട്ടുള്ളത്.
1: ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ജീവനായ തബലയിലും ദക്ഷിണേന്ത്യൻ കർണാടക സംഗീതത്തിന്റെ നട്ടെല്ലായ മൃദംഗത്തിലും ഒരുപോലെ പ്രാവീണ്യം നേടുക എന്നത് വളരെ അപൂർവമാണ്. വിരലുകളുടെ ചലനത്തിലും താളഘടനയിലും തീർത്തും വ്യത്യസ്തമായ ഈ രണ്ട് വാദ്യോപകരണങ്ങളെ ഒരുപോലെ സ്വായത്തമാക്കാൻ എങ്ങനെ സാധിച്ചു?
0: ഇത് രണ്ടും വ്യത്യസ്തമായ ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് രണ്ടും രണ്ട് രീതിയിൽ തന്നെ പഠിച്ച് തന്നെയാണ് നമ്മൾ സ്വായത്തമാക്കേണ്ടത്. അതായത് രണ്ടിൻ്റെയും താളക്രമങ്ങളും അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഒരു യൂണിഫോമിറ്റി പലയിടത്തും ഉണ്ടാവുമെങ്കിൽ പോലും ഫിംഗറിങ് സ്റ്റൈലിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ രണ്ടും രണ്ട് രീതിയിൽ തന്നെയാണ്. അപ്പോൾ അത് വെവ്വേറെ വേറിട്ട് തന്നെ നിൽക്കുന്നതാണ്. അത് അതിൻ്റേതായ രീതിയിൽ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് അതുപോലെ വായിക്കാൻ പറ്റും. പിന്നെ അതിലുള്ള നമുക്ക് ഒരിക്കലും ഒരു മൃദംഗത്തിൻ്റെ ലെസൺ നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ നമുക്ക് ഇത് ആധികാരികമായിട്ട് പഠിക്കാൻ പോയില്ലെങ്കിലും നമ്മുടെ മൃദംഗത്തിൻ്റെ നടകളെ ബേസ് ചെയ്തുകൊണ്ട് അതിന് ഒരു ഉപപക്കം പോലെയാണ് പല സിനിമാ പാട്ടുകളിലും തബലയൊക്കെ വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴുള്ള ഒരു പുതിയൊരു ഇതെന്ന് പറഞ്ഞാൽ തബല തബലയായിട്ട് പഠിക്കുന്നതും ആ ഹിന്ദുസ്ഥാനി നൊട്ടേഷൻസ് യൂസ് ചെയ്താണ് പല പുതിയ ജനറേഷൻ സിനിമകളിലൊക്കെ പല ആൾക്കാർ, കാരണം പല വായിക്കാൻ വരുന്നവരെ അത് പഠിക്കുന്നതുകൊണ്ട് അവരെ അങ്ങനെയുള്ള ഇതൊക്കെയാണ്. ഇപ്പൊ ഒന്നും വേണ്ട, അത് ഇപ്പോൾ പുതിയതായിട്ടുണ്ടായതൊന്നല്ല. ഈ പറയുന്ന പോലെ നിലാമലരെ എന്നുള്ള പാട്ടായിരുന്നാലും ഇതിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മളെ ഓജസ് അദ്ദേഹം ഓജസ് ഒക്കെയാണ് വായിച്ചിരിക്കുന്നു തോന്നുന്നു. അപ്പൊ ഒരു പാട്ടിനകത്ത് അത്രയും തവലയിൽ ഒരു ഗസലിന് വായിക്കുന്ന പോലെ അങ്ങനെ റിച്ചായിട്ട് വായിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു സ്റ്റൈലൊക്കെ നമ്മുടെ പഴയ പാട്ടുകളിൽ സാധാരണ ഒരു മൃദംഗം ബേസ് ചെയ്തുള്ള ഫോളോ ചെയ്തിട്ടുള്ള ഒരു പ്ലേയിങ് ആയിരുന്നു അന്ന് കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് മാറിയൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ഞാൻ പഠിച്ച് മുന്നിലേക്ക് വെക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടും രണ്ട് രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു.
1: മൃദംഗത്തിലെ സങ്കീർണമായ കണക്കുകളും ഗതിമാറ്റങ്ങളും അതുപോലെ തബലയിലെ മനോഹരമായ മീണ്ടുകളും മൃദംഗത്തിലും പ്രയോഗിക്കാൻ ശ്രമിക്കാറുണ്ടോ? ഇവ രണ്ടും ഒരേ രീതിയിലോ അല്ലെങ്കിൽ വെവ്വേറെ അവസരങ്ങളിലോ വായിക്കുമ്പോൾ മാനസികമായി എങ്ങനെയാണ് തയ്യാറെടുക്കാറുള്ളത്?
0: ഇത് രണ്ടും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതും രണ്ടും രണ്ടായ രീതിയിൽ തന്നെ പഠിച്ചിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് അത് അന്യോന്യം എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ചില നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന പല ചില റിയാലിറ്റി ഷോസിലൊക്കെ ചിലപ്പോൾ ഭാഗമാകേണ്ട അതിൻ്റെ രീതിയിൽ എനിക്ക് പഠിക്കേണ്ടി വരുന്ന പല പാട്ടുകളിലും തബല ഓറിയന്റഡ് ആയിട്ട് വായിക്കേണ്ടി വരുന്ന പലതിനും ഈ മൃദംഗം അറിയാമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ എന്താണ് അതിൻ്റെ മാത്തമാറ്റിക്സ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എനിക്ക് വായിക്കാൻ പറ്റും. അത് എനിക്ക് കുറച്ചുകൂടെ ഈസി ആവാറുണ്ട് പലപ്പോഴും. അതായത് പലരും അതിങ്ങനെ കാണാതെ പഠിച്ചൊക്കെ ഇങ്ങനെ വായിക്കുന്ന ഒരു ടൈമിൽ ഞാനത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇന്നടത്ത് ഇന്ന തുടങ്ങിയാൽ ഇന്നത് വരും എന്നുള്ളത് ഒരു കാഴ്ചപ്പാട് കിട്ടിയതിന് എനിക്ക് ശരിക്കും തബല വായിക്കുമ്പോൾ അത് മൃദംഗം എന്നെ തബല വായിക്കുന്ന സമയത്ത് മൃദംഗം ഞാൻ പഠിച്ചതിൻ്റെ കുറേ കാര്യങ്ങൾ എന്നെ അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തിരിച്ച് മൃദംഗം നമ്മൾ വായിക്കുമ്പോൾ തബലയുടെ ചില പാട്ടുകൾക്കൊക്കെ നമ്മൾ ഗസൽസിലൊക്കെ കൊടുക്കുന്ന ലഗീസൊക്കെ നമ്മളൊരു പാട്ടിനെ ശല്യപ്പെടുത്താതെ ഒരാൾ പാടുമ്പോഴത്തേക്ക് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിലൊരു നല്ലൊരു ലയം ഉണ്ടാക്കി അവർക്ക് വായിച്ചു കൊടുക്കാനുള്ള ഒരു പ്രചോദനം എനിക്ക് ശരിക്കും പറഞ്ഞാൽ തബലയിൽ നിന്നാണ് അത് കിട്ടിയത്. അപ്പൊ ഇത് മൃദംഗത്തിൽ എനിക്ക് അങ്ങനെയുള്ള നടകൾ നമ്മൾ വായിക്കുമ്പോൾ പാട്ടുകാർക്കും സന്തോഷം, അവർക്ക് അവരെങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ അവർക്ക് കിട്ടുമ്പോൾ അവർക്ക് ഒരു മാനസികമായിട്ടൊരു സന്തോഷം. അപ്പൊ നമ്മളിപ്പോ ചില പലയിടത്തും കണ്ടിട്ടുണ്ട് നമ്മൾ ഈ പഠിച്ച പാഠങ്ങളെല്ലാം തന്നെ പാട്ടുകാരെ ശല്യപ്പെടുത്താൻ വേണ്ടി വായിക്കുന്ന രീതിയിൽ വായിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു അരോചകത്വം ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു സമയത്ത് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ പുഷ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു പ്ലേയിങ് ആണ് നമ്മളെ കാഴ്ചവെക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അത് സന്തോഷമാവും. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്കിത് തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നതുകൊണ്ടാണ്. ഇപ്പൊ മൃദംഗം വായിക്കുമ്പോൾ എന്നെ തബലയിലുള്ള ചില ലെസൺസും അതിലുള്ള ചില ലഗീസൊക്കെ എനിക്ക് ഇതിൽ വായിക്കാൻ മീൻസ് അത് അങ്ങനെ തന്നെ എടുത്ത് വെച്ച് അതിലെ ഫിംഗറിങ് സ്റ്റൈലൊന്നും വായിക്കാറില്ല. പക്ഷെ അതിലുള്ള ആ ഒരു കണ്ടന്റ് എന്നെ ഇതിൽ പ്രഷർ ചെയ്യാറുണ്ട് വായിക്കാൻ. അപ്പൊ ഇതിന്റെ ഫിംഗറിങ് സ്റ്റൈലിൽ ഞാൻ അത് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് വേറൊരു ഭംഗി തന്നെ ഉണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. അത് തിരിച്ച് രണ്ട് സൈഡിലും.
1: മലയാളത്തിൽ ഒട്ടനവധി സംഗീത സംവിധായകരുണ്ട്. എന്നാൽ താളവാദ്യ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാർ സംഗീത സംവിധാന രംഗത്ത് കടന്നു വരുന്നത് വളരെ കുറവാണ്. എന്താണ് അതിൻ്റെ കാരണമായിട്ട് പറയാനുള്ളത്?
0: നമ്മൾ ഇപ്പൊ സംഗീത സംവിധാന രംഗത്ത് എന്ന് പറയുന്ന അറിയപ്പെടുന്ന ചില മേഖലകളിൽ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ ഇപ്പൊ അല്ലാതെ തന്നെ താളവാദ്യം കൈകാര്യം ചെയ്യുന്നപ്പോ ഞങ്ങളൊക്കെ തന്നെ ആസ് നമ്മളെല്ലാം ഈ മ്യൂസിക്കിൽ ജീവിക്കുന്നുണ്ട്. നമുക്കും ഉള്ളിൻ്റെ ഉള്ളില് ഒരു പാട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെങ്കിൽ വേറൊരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവരൊരു പാട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെ ഇതൊക്കെ അടിഞ്ഞുകൂടി നമ്മുടെ മനസ്സിലും കിടപ്പുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് അതിന്റെ റൂൾസ് ഒന്നും നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമുക്കൊരു ട്യൂൺ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു കപ്പാസിറ്റി എല്ലാ മ്യൂസീഷ്യൻസും ഉണ്ടെന്നുള്ളതാണ്. അതിന് ഇന്ന ഇൻസ്ട്രുമെന്റ് പഠിക്കുന്നവർക്ക് കുറച്ചുകൂടെ അറിവ് കൂടുതലായിരിക്കും എന്നൊന്നും പറയുന്നില്ല. ഞാനത് ചിലപ്പോൾ ഓൾമോസ്റ്റ് സ്വരസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം കുറച്ചുകൂടെ മെലഡി, കാരണം അവരെല്ലാം രാഗം ബേസ്ഡ് ആണല്ലോ അവർ പഠിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു പാട്ട് പുതിയത് കമ്പോസ് ചെയ്യാൻ അവർക്ക് സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പെർക്കഷൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ താളത്തിൻ്റെ ഫോക്കസ് ചെയ്ത് അവർ പോകുന്നുണ്ട്. അവർക്ക് ഈ പറയുന്ന പോലെ സ്വരസ്ഥാനങ്ങളും കാര്യങ്ങളും അല്ലാന്നുണ്ട് ഇന്നൊരു രാഗത്തിൻ്റെ നിയമങ്ങളോ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ബോധമിടാവേണ്ട കാര്യമില്ല. പക്ഷെ എല്ലാവരും പഴയ അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ സംഗീത മ്യൂസിക് കോളേജുകളിലൊക്കെ ഇത് സബ് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നത്. കാരണം മൃദംഗം പഠിക്കുന്ന ആള് സബ് പാട്ട് തന്നെ എടുക്കണം. കാരണം പിന്നെ അതിന്റെ ഒരു സബ് വേണമെങ്കിൽ അതിന്റെ സബ് പാട്ടെടുക്കുന്നത് എന്താണ്, പാട്ട് എന്താണെന്ന് മനസ്സിലാക്കി മൃദംഗത്തിൽ വായിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ് അങ്ങനെ ഒരു ചിട്ടാവട്ടം അവരുണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ എല്ലാവരിലും ഉറങ്ങി കിടക്കുന്ന നല്ലൊരു മ്യൂസീഷ്യൻ അതിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവരും ഒരു സംഗീത സംവിധാനം ഉള്ളിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ തീർത്തും ഇല്ലാന്ന് പറയും, പോപ്പുലറായിട്ടുള്ള മേഖലയിലേക്ക് എത്തിയപ്പെട്ട ആൾക്കാർ ചിലപ്പോൾ വിവരല്ല ഉണ്ടാവും എന്നുള്ളതായിരിക്കും. അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ വാനപ്രസം വളരെ ഇത് പേര് കേട്ട അതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഉസ്താദ് സാക്കിർ ഹുസൈൻ ആണ്. അതുപോലെ നമ്മുടെ രഘുകുമാർ സാർ, അദ്ദേഹം മലയാളത്തില് അദ്ദേഹം നല്ലൊരു തബല പ്ലെയറാണ്, അദ്ദേഹം പേര് കേട്ട നല്ലൊരു മ്യൂസിക് ഡയറക്ടർ അല്ലേ. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ അവർ ആ ഒരു മേഖലയിൽ എത്തിയതുകൊണ്ട് അവരങ്ങനെ നമ്മള് പറയുന്നു. അല്ലാതെ തന്നെ എത്രയോ മ്യൂസീഷ്യൻസ് എനിക്കറിയാമെന്നുള്ള പെർക്കഷൻ വായിക്കുന്നവര് നന്നായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നവരെ എനിക്കറിയാം. അങ്ങനെ ആൾക്കാര് ഉണ്ട്, ഒരു വേർതിരിവൊന്നും ഇല്ല.
1: അവസാനമായി കർണാസായി റേഡിയോ 91.2 ശ്രോതാക്കളോട് പ്രത്യേകമായി പങ്കുവയ്ക്കാനുള്ള സന്ദേശം അല്ലെങ്കിൽ സംഗീത ചിന്ത എന്താണ്?
0: വളരെ സന്തോഷം, പ്രത്യേകിച്ച് നന്ദി കർണാസായി റേഡിയോ 91.2 എല്ലാ ഇതിൻ്റെ ഓഡിയൻസിനും. ഇതിലൂടെ നല്ല നല്ല പാട്ടുകൾ, നല്ല പാട്ടുകളും കണ്ടന്റുള്ള മ്യൂസിക്കുകളും ഒക്കെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് പ്ലേ ചെയ്യുന്നത്. എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഇത് ഈ പറയുന്ന പോലെ ഒരുപാട് ഗുണം ചെയ്യുന്നു. അതായത് പുതിയ പാട്ടുകൾ മാത്രമല്ല, വളരെ സംഗീതത്തിന് അടിസ്ഥാനവും അടിത്തറയുമുള്ള പാട്ടുകളും അങ്ങനെയുള്ള ട്രഡീഷണൽ മ്യൂസിക്സ് ഒക്കെ ഇതിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രോതാക്കളായിട്ടുള്ള നിങ്ങളും എല്ലാവരും ഇതിൻ്റെ അകത്ത് വരുന്നത് മൂലം ശരിക്കു പറഞ്ഞാൽ നല്ലൊരു ഒരു മ്യൂസിക് ഒരു എന്ത് പറയണ ഒരു മ്യൂസിക്കിന് പ്രാധാന്യം കൊടുക്കുന്ന നല്ലൊരു ജനറേഷൻ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഹാപ്പി ഓണം, എല്ലാവർക്കും നല്ല ഒരു സമൃദ്ധിയുടെ ഒരു ഓണം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ നല്ല കാര്യങ്ങൾ നല്ല രീതിയിലെല്ലാം നടന്നു വരട്ടെ എന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തബല മൃദംഗ കലാകാരൻ ഹരി കൃഷ്ണമൂർത്തിയുമായുള്ള പ്രത്യേക അഭിമുഖം.
3: On Kerala's rampant drug crisis, it's the biggest talking point in the state.
4: Elathooril praayapoorthiyaagatha penkuttiye lahari nalgi peedipichu garbhiniyaakki.
5: Ningal mayakku marunnineediraayi adishaktamaya nilavaadu edukkanam.
6: Operation Tufan, the narco hunt enna peril oru paddhathi Kerala police aarambhikkuka. Kerathile mayakku marunninte vere arakkuka ennulla lakshyathode Operation Tufan.
7: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
8: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
7: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ സംഭരണം സഹാനുഭൂതി. പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: നവഗീതങ്ങൾ, പുതിയ ഗാനങ്ങൾ ഇനി കേൾക്കാം.
1: നവഗീതങ്ങളിൽ ഇന്നാദ്യം തുടക്കം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം ജേക്സ് ബിജോയ്, രചന ജോ പോൾ, ആലപിച്ചിരിക്കുന്നത് കെ എസ് ചിത്ര.

ചിത്രം ബത്ലഹേം കുടുംബ യൂണിറ്റ്. സംഗീതം നൽകിയിരിക്കുന്നത് വിഷ്ണു വിജയ്. രചന സുഹൈൽ കോയ. ആലാപനം കപിൽ കപിലൻ.

ചിന്ന ചിന്ന ആസൈ എന്ന ചിത്രത്തിലെ ഗാനമാണ് നവഗീതങ്ങളിൽ അടുത്തതായി. സംഗീതം ഗോവിന്ദ് വസന്ത, രചന നിർവഹിച്ചിരിക്കുന്നത് അൻവർ അലി, ആലാപനം അഭിജിത്ത് അനിൽകുമാർ.

അടുത്തതായി അതിരടി എന്ന ചിത്രത്തിലെ ഗാനമാണ്. സംഗീതം വിഷ്ണു വിജയ്, രചന സുഹൈൽ കോയ, ആലപിച്ചിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ.

മധുവിതു എന്ന ചിത്രത്തിനായി ഹെഷാം അബ്ദുൾ വഹാബ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന അരുൺ ഏലാട്ട്. ആലപിച്ചിരിക്കുന്നത് ഹെഷാം അബ്ദുൾ വഹാബ്, റിമി ടോമി, ബി മുരളീകൃഷ്ണ തുടങ്ങിയവർ.

0: നവഗീതങ്ങൾ, പുതിയ ഗാനങ്ങൾ ഇനി കേൾക്കാം.
1: നവഗീതങ്ങളിൽ അടുത്തതായി

ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന ചിത്രത്തിനു വേണ്ടി ഡോൺ വിൻസെന്റ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. ആലപിച്ചിരിക്കുന്നത് കപിൽ കപിലനും നേഹ നായറും ചേർന്ന്.

ചിത്രം ആടുത്രി. സംഗീതം നൽകിയിരിക്കുന്നത് ഷാൻ റഹ്മാൻ. രചന മനു മഞ്ജിത്. ആലപിച്ചിരിക്കുന്നത് അനില രാജീവ്.

നവഗീതങ്ങളിൽ അടുത്തതായി ആശകളായിരം എന്ന ചിത്രത്തിനു വേണ്ടി സനൽ ദേവ് സംഗീതം നൽകിയ ഗാനമാണ്. രചന ഷറഫു ഫെജോ, ആലപിച്ചിരിക്കുന്നത് ഫെജോ, ശ്രുതി ശിവദാസ്, ബിപിൻ കെ ശശിധരൻ തുടങ്ങിയവർ.

0: കരുണ സായി റേഡിയോ ടൈം ചേഞ്ച്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി. ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
2: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
1: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഏവർക്കും സ്വസ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ. ഓരോ ബുധനാഴ്ചയും പ്രത്യേക പോക്കുവയിലും എത്തുമ്പോൾ ശ്രോതാക്കൾ തീർച്ചയായിട്ടും ചോദിക്കുന്നത് ഇന്ന് ആരാണ് അതിഥി എന്നുള്ളതാണ്. എന്നത്തെയും പോലെ ഇന്ന് രാവിലെയും മെസ്സേജ് ഉണ്ടായിരുന്നു, ആരാണ് ഇന്ന്, വിളിച്ചു ചോദിച്ചു ആരാണ് എന്ന്. പക്ഷെ അത് സസ്പെൻസ് ആയിരിക്കും എപ്പോഴും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു പ്രത്യേക അതിഥിയുമായിട്ടായിരിക്കും എപ്പോഴും പ്രത്യേക പോക്കുവയിലെത്തുന്നത്. പാട്ടും സല്ലാപവും സംസാരവും അല്ലെങ്കിൽ വർത്തമാനങ്ങളുമായി ഒരു പകൽ നേരം നമ്മളിങ്ങനെ വിനിയോഗിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. മനുഷ്യൻ മനുഷ്യനോട് സംവദിക്കുന്നതിനേക്കാൾ, സല്ലപിക്കുന്നതിനേക്കാൾ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഏറ്റവും സന്തോഷകരമായി മറ്റെന്താണുള്ളത്? എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വിമുക്തി മിഷനിലെ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്ററായ വിഘ്നേഷ് വിശ്വനാഥാണ്. വളരെ ഹൃദ്യമായി വിഘ്നേഷ് വിശ്വനാഥ്, പ്രത്യേക പോക്കുവയിലേക്ക് സാദരം സ്വാഗതം.
2: താങ്ക് യു സർ, താങ്ക് യു.
1: വിമുക്തിയെക്കുറിച്ചും വിമുക്തിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പ്രേക്ഷകർ അല്ലെങ്കിൽ ശ്രോതാക്കൾ നമ്മളോട് സംസാരിക്കും, അവരോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
3: ഹലോ.
1: ഹലോ
3: സാർ, ഞാൻ ശശികല സൈമൺ റോഡ്.
1: ശശികല സൈമൺ റോഡ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എക്സൈസ് വകുപ്പിലെ വിമുക്തി മിഷന്റെ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്ററായ വിഘ്നേഷ് വിശ്വനാഥാണ്. സാറിനോട് സംസാരിക്കാം.
3: സാർ നമസ്കാരം.
2: നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ മാഡം, എന്താണ്? എനിക്ക് ആദ്യമേ തന്നെ വിളിച്ചിട്ട് പേര് പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് തോന്നുന്നു വളരെ നിരന്തരം വിളിച്ച് സംസാരിക്കുന്ന ആളുകളാണ്.
3: അതെ അതെ അതെ, ഞാൻ നിരന്തരം കർണാസായിട്ട് ബന്ധമുള്ള ഒരാളാണ്.
2: എനിക്കത് ആ പരിചയപ്പെടുത്തൽ കേട്ടപ്പോ തന്നെ തോന്നി. പറഞ്ഞോളൂ, ഞാൻ എന്നെ പരിചയപ്പെടുത്തിയല്ലോ ഇവിടെ. എന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് എക്സൈസ് വകുപ്പിലെ വിമുക്തി എന്ന് പറയുന്ന ഒരു മിഷനിലാണ്.
3: കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്.
2: എന്താണ് അറിയാവുന്നത് വിമുക്തിയെ കുറിച്ചൊക്കെ?
3: അത് ലഹരിക്ക് ഈ മയക്കുമരുന്നിനെ കുറിച്ച്, മയക്കുമരുന്ന് ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായുള്ള ഒരു
2: പദ്ധതിയല്ലേ? സന്തോഷം, അത് കൃത്യമായി അത് പറഞ്ഞതിൽ വളരെ സന്തോഷം. എപ്പോഴെങ്കിലും അങ്ങനെ ഇടപെട്ടു വന്നിട്ടുണ്ടോ വിമുക്തിയുടെ സേവനം?
3: ഉണ്ട് സാർ, ഞാൻ തന്റെ കരണസായിയിൽ എന്റെ ഒരു ബന്ധുവിനെ കൊണ്ടൊന്ന് അഡ്മിറ്റ് ചെയ്തിരുന്നു. സാറിന് അറിയാം, അത് ഒരു 10-20 വർഷത്തിന് മുൻപാണ് തോന്നണേ. പക്ഷെ അവിടെ നിന്നെല്ലാം നല്ല സുഖമായിട്ട് പുള്ളി വന്നു. വന്നിട്ട് വീണ്ടും അത് നമ്മള് പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യണത് ഏത് സംഘടന, ഏത് ആള്, ഏത് വ്യക്തി വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല ഇത്. അവരവര് സ്വയം ആദ്യം തീരുമാനിക്കണം, ഞാൻ അതിൽ നിന്ന് പിന്മാറുകയാണെന്ന് സ്വയം മനസ്സിനെ പിന്തിരിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടില് നമ്മുടെ ചികിത്സയും ഉപദേശവും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയാലേ അത് നടക്കുള്ളൂ, നടക്കുള്ളൂ. കാരണം കർണസായിയിൽ നിന്ന് അന്ന് ആ വ്യക്തിക്ക് നല്ല ഒരു ട്രീറ്റ്മെന്റ് ആണ് കിട്ടിയത്. ഞാനും കൂടെ അതിലൊരു പങ്കാളിയായിരുന്നു, നല്ല ട്രീറ്റ്മെന്റ് കിട്ടി. പക്ഷെ പിന്നീട് വീണ്ടും വീണ്ടും പുള്ളി കുടിച്ച് ഇപ്പോഴും അവരുടെ ജീവിതം വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉള്ളതല്ല. ചുരുക്കം പറഞ്ഞാല് ആ ബന്ധുവിന്റെ ഒരു മോള്, ബന്ധു എന്ന് പറഞ്ഞാൽ എന്റെ ഒരു അടുത്ത ബന്ധുവാണ്, ഒരു 21 വയസ്സായ ഒരു കുട്ടി സൂയിസൈഡ്, ഞാനത് ലേഖയുടെ ഇടയ്ക്ക് ഒരിക്കൽ പറയുകയും ചെയ്തിരുന്നു, സൂയിസൈഡ് ചെയ്തു. അത്തരത്തിൽ നിൽക്കുകയാണ് ഇപ്പൊ. കാരണം അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സ്വയം നമ്മളൊരു തീരുമാനം എടുക്കണം, ഞാൻ ഇനി അത് ഉപയോഗിക്കൂല, എന്നിട്ട് അതിന്റെ പിന്നാലെ നമ്മളും കൂടെ പ്രവർത്തിച്ചാലേ അതിന് പൂർണ്ണമായി ഒരു വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ.
2: അതെ അതെ, പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമുക്ക് സ്വയം തോന്നുക എന്നുള്ള, ഇൻസൈറ്റ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ തോന്നലിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിനാണ് നമുക്ക് ഈ മറ്റു സംവിധാനങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. ഞാൻ ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇങ്ങനെ ചികിത്സ എടുക്കണമെന്ന് അവരെ നിർദ്ദേശിച്ചത് ആരാണ്? മാഡം തന്നെയാണോ?
3: ഇല്ല, ഞാൻ തന്നെയാണ്. ഞാൻ ഈ നമ്മുടെ വെള്ളനാട് വേറൊരു സംഘടന ഉണ്ടായിരുന്നു. അപ്പൊ സാറ് എന്റെ കുറച്ച് സാറിന് പഠിച്ചതാണ് സാറെന്ന് വിളിക്കണെങ്കിലും. അങ്ങനെ അവിടെ നമ്മളെ എല്ലാ പരിപാടിയൊക്കെ, പിള്ളേരുടെ പരിപാടിക്കൊക്കെ സാറ് നല്ല ഇതിന്റെ ക്ലാസ് എടുക്കാനൊക്കെ വരുമായിരുന്നു.
2: അല്ലെങ്കിൽ ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു. സൊല്യൂഷൻ എന്നാ, എങ്ങനെയാണ് ആ ഒരു അറിവ് ഇവിടുന്ന് കിട്ടിയത്?
3: അറിവ് കിട്ടിയത് സാറിങ്ങനെ ക്ലാസ് എടുക്കാൻ വരുമായിരുന്നു. അപ്പൊ ഞാൻ സാറിനോട് തന്നെ പറഞ്ഞിരുന്നു, സാറെ ഞാൻ അടുത്ത കാലത്ത് തന്നെ ഒരാളിനെ അവിടെ കൊണ്ട് എത്തിക്കും. അപ്പൊ സാർ അന്ന് എന്നോട് പറഞ്ഞ വാക്ക്, ഏത് നിമിഷവും കൊണ്ടുവന്നോ ഞങ്ങൾ അതിൽ ഓപ്പൺ ആണെന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ അവിടെ പുള്ളിയെ കൊണ്ടുപോയത്. കാരണം പുള്ളി ഭയങ്കര കുടിച്ച് ഭയങ്കര പ്രശ്നമൊക്കെ ആയി, വീട്ടിൽ ഭയങ്കര പ്രശ്നമായി, കാട്ടാക്കട സ്റ്റേഷനിൽ പരാതി എല്ലാം കൊടുത്തു. അങ്ങനെ അവിടുന്ന് കാട്ടാക്കട പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ അവിടെ കൊണ്ടു ചെല്ലണത്.
2: അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ പൊതുജനങ്ങളിലേക്ക് അത് കൃത്യമായി എത്തുക എന്നുള്ളതിന് വേണ്ടി തന്നെയാണ് കരുണാസായി പോലുള്ള സംഘടന
3: ആണെങ്കിലും
2: ഒരു ഉദ്ദേശം, നമ്മുടെയൊക്കെ ഒരു പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം തന്നെ പൊതുജനങ്ങൾ, ഇപ്പൊ പലരും ബോധവൽക്കരണങ്ങളെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് പൊതുജനങ്ങളിൽ ബോധം ഉണ്ടായിരിക്കണം എന്താണ് ചെയ്യേണ്ടത്. വലിയ സന്തോഷം, അത് അറിഞ്ഞത് വലിയ സന്തോഷമുണ്ട്.
1: ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് വിമുക്തിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എന്താണ് പറഞ്ഞു അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടെന്നുള്ളതാണ് വളരെ സന്തോഷം. കാരണം കേരളമെമ്പാടും എക്സൈസ് വകുപ്പ് ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് വിമുക്തി ബോധവൽക്കരണം, ചികിത്സ, മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ സാധാരണ ഗ്രാമങ്ങളിൽ പോലും വിമുക്തിയെ കുറിച്ച് എത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ശശികല അത് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം ഉണ്ടായത്. അതുകൊണ്ടാണ്
2: എല്ലാ എക്സൈസ് ഉദ്യോഗസ്ഥരും പല സ്ഥലങ്ങളിലും എല്ലായിടങ്ങളിലും പോയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നതിനൊക്കെ ഉള്ള അർത്ഥമുണ്ട് എന്ന് മനസ്സിലാവുന്നത് ഇതുപോലെയുള്ള റെസ്പോൺസ് കിട്ടുമ്പോഴാണ്. മറ്റൊരു കാര്യം കൂടി എന്നോട് കൂട്ടിച്ചേർത്തോട്ടെ, മാഡം പറയണ്ട, അയാൾ ഇപ്പോഴും വീണ്ടും അതിനകത്തേക്ക് വീണ്ടും മദ്യപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അത് സ്വാഭാവികമാണ്. റിലാപ്സ് എന്ന് പറയുന്നത് അതായത് വീണ്ടും നമ്മൾ ഈ അയാളെ രക്ഷപ്പെടുത്തുന്ന ചികിത്സയുടെയൊക്കെ ഭാഗമായിട്ട് തന്നെ അയാൾ വീണ്ടും അതിനകത്തേക്ക് പോകുക എന്ന് പറയുന്ന ഒരു സ്വാഭാവികമായിട്ടൊരു കാര്യം തന്നെയാണ്. നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്? വീണ്ടും അയാളെ ഈ പരിഹാര മാർഗങ്ങളായ ചികിത്സ പോലെയുള്ള ഒരു സപ്പോർട്ട് നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. വീണ്ടും പോയി എന്നുള്ളതുകൊണ്ട് ഒരിക്കലും നമുക്ക് അവർക്ക് നേരെ കണ്ണടയ്ക്കാൻ പറ്റില്ല.
3: യെസ്,
2: നമുക്ക് ശ്രമിച്ചു നോക്കാം എവിടെയാണ് ആ സ്ഥലം, എവിടെയാണ് നമുക്ക് വിമുക്തിയുമായിട്ട് ബന്ധപ്പെടാം. ഞങ്ങൾ തന്നെ അവരെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നേർവഴി പദ്ധതി ഞാൻ കൂടുതൽ വിവരങ്ങളെ കുറിച്ച് പറയാം, ഈ ഒരു ഷോയിൽ തന്നെ പറയാം. ഞങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്.
1: അപ്പൊ വിളിച്ചതിൽ വലിയ സന്തോഷം. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
3: ഞാൻ ഇടയ്ക്ക് ഒരിക്കൽ വിളിച്ചിരുന്നു സാറേ, ഞാനിപ്പോ സുഖമില്ലാതെ വീട്ടിൽ കിടക്കണതുകൊണ്ടാണ് എനിക്ക് കോൾ ചെയ്യാൻ വേണ്ടി പറ്റിയത്. എന്റെ മക്കളെ മൂത്താള് അവിടെ വന്നില്ലേ, അശ്വന്തിന്റെ 15-ാം തീയതി, പിന്നെ ഇളയാള് മോന്റെ മൂത്ത ഇളയ മൂത്ത കുട്ടിയുടെ ബർത്ത്ഡേ 23-ാം തീയതി, 15-23-ാം തീയതി അവരുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ മുമ്പ് ഇടയ്ക്ക് വിളിക്കാൻ പറ്റൂലെന്ന് കരുതി അന്നൊരു ബർത്ത്ഡേ പാട്ട് കേൾപ്പിച്ചിരുന്നു. എന്നാലും ഒന്നൊരിക്കൽ കൂടി അവരിവിടെ ഉണ്ട്.
1: ശരിയായ പാട്ട് കേൾപ്പിക്കണം.
3: ഏതെങ്കിലും
1: പാട്ട് അല്ലേ?
3: അപ്പൊ
1: നല്ലൊരു പാട്ട് അവർക്ക് വേണ്ടി കേൾപ്പിക്കാം. രണ്ട് കുട്ടികൾക്കും വേണ്ടിയിട്ട് ഇതാ 15-ന്റെയും 23-ന്റെയും ബർത്ത്ഡേ അവർക്ക് വളരെ സന്തോഷകരമായി ആഘോഷിച്ചു, ആഘോഷിക്കട്ടെ. ഇനിയും ഇനിയും അവർക്ക് എന്തായിട്ടെ ഈ ബർത്ത്ഡേ സന്തോഷത്തോടെ ആഘോഷിക്കാനാവട്ടെ. അവർക്ക് നല്ല പാട്ട്. എന്തായാലും ഒരിക്കൽ കൂടെ സന്തോഷം പറയുകയാണ്, വിമുക്തിയെ കുറിച്ച് വളരെ കാര്യമായ അറിവുണ്ട് എന്ന് പറഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നമുക്ക് അവർക്കുള്ള ജന്മദിന ആശംസകളിലൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം.
3: ശരി സാർ, ഓക്കെ ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് സുസ്വാഗതം. സന്ദേശങ്ങൾ അയക്കുകയും സംസാരിക്കുകയും ചെയ്യുക, പാട്ടുകൾ കേൾക്കുക, സംവദിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ബുധനാഴ്ച പ്രത്യേകമായ വിഷയങ്ങളുമായിട്ടാണ് പ്രത്യേക പോക്കുവയിൽ എത്താറുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൃഷിയും മൃഗപരിപാലനവും ഒക്കെ ആയിട്ട് നമ്മൾ വന്നു. ഇന്ന് വിമുക്തിയുമായി ബന്ധപ്പെട്ട ലഹരി വിമുക്തമായ ഒരു കേരളത്തെ എങ്ങനെ സംരക്ഷിച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വിമുക്തി മിഷനിലെ അതിഥിയുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് ശ്രോതാക്കളോടൊപ്പം കരുണാസായി റേഡിയോയിൽ പ്രത്യേക പോക്കുവയിലിനോടൊപ്പമുള്ളത് എക്സൈസ് വകുപ്പിലെ വിമുക്തി മിഷനിലെ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ വിഘ്നേഷ് വിശ്വനാഥാണ്. അദ്ദേഹത്തോട് സംസാരിക്കാം, കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം, പല സംശയങ്ങളും നമുക്ക് ചോദിച്ചറിയാം. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, ഞാൻ
0: ലളിതയാണ്. നല്ല നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിമുക്തി മിഷനിലെ വിഘ്നേഷ് സാറാണ്. സാറിനോട് സംസാരിക്കാം.
2: ലളിത മാഡം, നമസ്കാരം. പറഞ്ഞോളൂ, എവിടുന്നാ വിളിക്കുന്നത്?
1: എന്റെ വീട് ഓറിയാക്കോട്.
2: ഓറിയാക്കോട്, ശരി ശരി. നമ്മൾ ഇത്രയും നേരം കേട്ടിരുന്നല്ലോ അല്ലേ വിമുക്തിയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നത്. ചോദിച്ചോളൂ, എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാനുണ്ടോ?
1: എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞു.
2: ശരി, നമ്മുടെയൊക്കെ പരിചയത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് മദ്യപേയും മദ്യപാനവുമായി ബന്ധപ്പെട്ടോ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടോ എപ്പോഴെങ്കിലും മാഡത്തോട് ചോദിച്ചിട്ടുണ്ടോ എന്താ ചെയ്യാൻ പറ്റുക എന്ന് എനിക്കറിയില്ല, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ?
1: അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. എന്റെ അനിയത്തിയല്ല, അവരുടെ ഭർത്താവ് കുടിക്കുന്ന ആളാക്കെ, ഞാനൊരു ബന്ധവുമില്ല.
2: ശരി, പക്ഷെ എപ്പോഴെങ്കിലും അവരെ മാറ്റണം ആ ഒരു പ്രശ്നത്തിൽ. ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, അറിയുന്നുണ്ടോ? അതിൽ നിന്ന് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അവരെ മാറ്റണം എന്ന് ആഗ്രഹം എപ്പോഴെങ്കിലും ഉണ്ടോ? എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അവരോട് ഇതിൽ നിന്ന് മാറണമോ എന്ന് ആഗ്രഹം ഉണ്ടോ എന്ന്
1: ചോദിച്ചിട്ടുണ്ടോ? ഞാനൊന്നും ചോദിക്കാൻ പോയിട്ടില്ല സാറേ.
2: എന്നാൽ എപ്പോഴെങ്കിലും ചോദിച്ചു നോക്കാമോ? ആണോ? ഓക്കെ, അങ്ങനെ ആണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ചോദിക്കാൻ പോണ്ട. ഇപ്പം അവിടെയുള്ള എല്ലാവരും പെട്ടെന്ന് വയലന്റ് ആവുന്ന ആളുകളായിരിക്കണമെന്നില്ലല്ലോ അല്ലെ? ആരോടെങ്കിലും സ്നേഹത്തോടൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ടാവല്ലോ, ഒരാളെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ അവരോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇപ്പൊ സഹോദരിയാണ് അല്ലെ, സഹോദരിയുടെ വീട്ടുകാരാണ്. അപ്പൊ സഹോദരിയോടും ചോദിച്ചു നോക്കാം, എപ്പോഴെങ്കിലും സ്നേഹമായിട്ട് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒന്ന് ചോദിച്ചു നോക്കി, ഈ പ്രശ്നത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മാറേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ മാറേണ്ടതില്ലേ എന്നൊന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെ മാറണം എന്നവർ പറയുവാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റിന്റെ ഒരു സംവിധാനം, എക്സൈസ് വകുപ്പിന്റെ ഒരു സംവിധാനമാണ് ഈ വിമുക്തി എന്ന് പറയുന്നത്. അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് വിമുക്തി മിഷൻ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ഡി അഡിക്ഷൻ ചികിത്സാ സംവിധാനം ഒക്കെ ഉണ്ട്. കേട്ടിട്ടുണ്ടോ ഡി അഡിക്ഷൻ ചികിത്സ എന്നൊക്കെ പറയുന്നത്? അതെ, അതൊരു ഒരു അസുഖാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാല്. അപ്പൊ ആ അസുഖത്തിൽ നിന്ന് നമുക്ക് അസുഖം വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? പനി വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ചികിത്സ എടുക്കും അല്ലേ? അതുപോലെ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനം നമുക്കുണ്ട്, വിമുക്തിയുടെ ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. വളരെ സൗജന്യമായ ഒരു രീതിയിൽ തന്നെ നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. നെയ്യാറ്റിങ്കരയിലാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും മാഡത്തിന് ഇപ്പം കുടുംബത്തിൽ നിന്ന് മാത്രമല്ല കൂട്ടുകാരിലോ കൂടെയുള്ള പരിചയത്തിലുള്ള ആളുകൾ എപ്പോഴെങ്കിലും ഈ പ്രശ്നം പറയുകയാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം, നമുക്ക് ഇങ്ങനൊരു സംവിധാനമുണ്ട്, വിമുക്തി എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്, നമുക്കൊന്ന് ബന്ധപ്പെട്ട്
1: നോക്കാം.
2: താങ്ക് യു, താങ്ക് യു. അത് മതി,
0: അതൊക്കെ ആയിരിക്കട്ടെ. ലളിത, ഇതിന് മുമ്പ് വിമുക്തി എന്ന് കേട്ടിട്ടുണ്ടോ? ഇനി ലളിതയെ വളരെ കാര്യമായിട്ട് പിന്നെ വിഘ്നേഷ് സാറിന് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ? വിഘ്നേഷ് സാർ, ഈ ലളിത, നമ്മളെ ഈ വിളിക്കുന്ന ലളിത എന്ന് പറയുന്നത് ഒരു വലിയ വായനക്കാരിയാണ്. എങ്ങനെയാണ് വായനക്കാരി ആയത് എന്ന് പറഞ്ഞാൽ, ഈ കരുണാസായി റേഡിയോ കേട്ട് കരുണാസായി റേഡിയോയില് ശീതളമെന്ന പരിപാടിയിൽ സംസാരിച്ചുമൊക്കെയാണ് വായനക്കാരിയായി മാറിയത്. അത് വെറും വായനക്കാരിയല്ല, വായനയെക്കുറിച്ചൊക്കെ കേട്ടും പറഞ്ഞും രണ്ട് ലൈബ്രറികൾ വിളിച്ചാദരിക്കുകയുണ്ടായി എന്ന് പറയുന്ന അത്രയും മികച്ച ഒരു എന്താണ് വായനക്കാരിയോടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറന്നുപോകാൻ പാടില്ല.
2: ഇഷ്ടമാണല്ലേ
1: വായനായിട്ട്, ഞാൻ ഇപ്പോഴും വായിക്കുന്നുണ്ട്. പുരസ്കാരം കിട്ടിയപ്പോഴത്തേക്ക് അവിടുന്നൊക്കെ തന്ന ബുക്കുകൾ ഇപ്പൊ വായിക്കുന്നുണ്ട്.
2: അപ്പൊ
1: സാറിന്റെ പരിപാടി ഇല്ലാത്തത് കൊണ്ട്, ശീതം ഇല്ലാത്തത് കൊണ്ട് പിന്നെ വേറെ ലൈബ്രറിയിൽ നിന്ന് ബുക്കൊന്നും എടുക്കാറില്ല.
2: ശരിക്കും വായിക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യാ? ഒരു വായനയിൽ നിന്ന് എന്താ നമുക്ക് കിട്ടുക? വായിക്കാത്തവരോട് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും?
1: ഓരോ ഇതിന്റെ ദുഃഖങ്ങളും അതും ഒക്കെ നമ്മള് വായിക്കുമ്പോഴത്തേക്ക് ഓരോ നമുക്ക് ഫീൽ ചെയ്യും അതൊക്കെ.
2: ഓരോ അനുഭവങ്ങളാണല്ലോ, ഓരോ പുസ്തകങ്ങളും
1: അനുഭവങ്ങളാണ്. ശബരിമലയെ കുറിച്ച് കാന്തമല എന്ന ഒരു ഇത് വായിച്ചിട്ടുണ്ട് ഞാൻ, അതൊക്കെയാണ് ആദ്യമായിട്ട് എടുത്തത്.
2: ഓക്കെ. ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ മേഡം ഇതുവരെ വായിച്ചതിൽ സ്വാധീനിച്ചിട്ടുള്ള പുസ്തകം ഏതായിരിക്കും?
1: അതെ, ഇപ്പം കുറച്ച് പുസ്തകങ്ങളെ വായിച്ചിട്ടുള്ളൂ സാറേ.
2: എന്നാലും ആ വായിച്ചത്,
1: മാധവിക്കുട്ടിയെ, എംജിയെ, അവരുടെ ഒക്കെ വായിച്ചിട്ടുണ്ട് ഞാൻ.
2: അപ്പം സാർ പറഞ്ഞ പോലെ ചെറിയ പുള്ളിയല്ല, മാധവിക്കുട്ടിയുടെയും എംജിയുടെ ഒക്കെയാണ്, അവരുടെ ഒക്കെയാണ്.
1: സാറിന്റെ പരിപാടി എല്ലാം ഞാൻ കേൾക്കും, റേഡിയോയിലെ പരിപാടികളെല്ലാം കേൾക്കും.
2: ഓക്കെ, സന്തോഷം സന്തോഷം. അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യരാണ് ഇരിക്കുന്ന മുഴുവൻ. സാർ ഈ പറയുമ്പോൾ, ഈ വായനയെ കുറിച്ചൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്, അത്ഭുതമുണ്ട്. അതോടൊപ്പം തന്നെ ഈ എം ഡി എ ഇത്രയും കാര്യമായിട്ട് വായിക്കുകയും പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒന്നും ഒരു പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നറിയുന്നതിന് വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ്. ശരി ശരി മാഡം, ശരി, സന്തോഷം.
0: അപ്പൊ വിളിച്ചതിലുള്ള സന്തോഷമൊക്കെ സാറിനോടും പറഞ്ഞല്ലോ അല്ലേ?
1: സന്തോഷം പറഞ്ഞു.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ കലാഭവൻ മണി പാടിയ ഒരു അമ്പലപ്പുഴ കടവിൽ വെച്ചോ, അങ്ങനെ ഒരു പാട്ട് ഞാൻ ചോദിച്ചു.
0: അങ്ങനെയുള്ള ഒരു പാട്ടാണ് ചോദിച്ചത്.
1: കടവിൽ വെച്ചോ
0: ശരി, അങ്ങനെ ഒരു പാട്ട് തന്നെയാണ് ഇതാ ചോദിച്ചിരിക്കുന്നത്. ആ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. അപ്പൊ വിളിച്ചതിലും വിമുക്തിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാൻ കഴിഞ്ഞതിലും ഒക്കെ സന്തോഷം. ലളിത ഒരു വലിയ വായനക്കാരിയായിട്ട് കരുണാസായി റേഡിയോയിൽ ഇങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുന്നത് തന്നെ വലിയ സന്തോഷം. പിന്നെ ശീതളം ഇല്ലാത്തത് കൊണ്ട് വായന ഇല്ല എന്ന് പറയരുത്.
1: അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ശീലം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കാറില്ല, അങ്ങനെയാ
0: പറഞ്ഞത്. വായിക്കുന്നുണ്ട്, എന്നാലും ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കാതിരിക്കരുത്.
1: വായിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പോണുണ്ട്. റേഡിയോ ടി വി ഉണ്ടെങ്കിൽ ഞാൻ ഫുൾ ടൈം റേഡിയോ ആണ് വെച്ചോണ്ടിരിക്കുന്നത്.
0: ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ വീണ്ടും വായനയും റേഡിയോ ഒക്കെ ആയിട്ടൊരു നല്ല സംസ്കാരവുമായി മുന്നോട്ട് പോട്ടെ. നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പൊ കലാഭവൻ മണി പാടിയ ആ പാട്ടിലേക്ക് നമുക്ക് പോകാം. വളരെ സന്തോഷം.
1: നമസ്കാരം സാർ.
0: നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് എക്സൈസ് വകുപ്പിലെ വിമുക്തി മിഷൻ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ വിഘ്നേഷ് വിശ്വനാഥാണ്. അദ്ദേഹവുമായി ശ്രോതാക്കൾക്ക് സംസാരിക്കാം, വിമുക്തിയുമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. നമുക്കറിയാം, കേരളത്തിലെ നല്ല ലോകത്തെവിടെയായാലും ലഹരിയോടുള്ള ആസക്തി എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് സാമ്പത്തികത്തിന്റെയും ആരോഗ്യത്തിന്റെയും ഒക്കെ രംഗങ്ങളിൽ വലിയ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ലഹരി. അതിന് കേരള സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രത്യേക മിഷനാണ്, ഒരു പ്രത്യേക പദ്ധതിയാണ് വിമുക്തി. വിമുക്തിയുടെ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്ററാണ് വിഘ്നേഷ്. അദ്ദേഹത്തോട് സംസാരിക്കാം. ശ്രോതാക്കൾക്ക് ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ.
1: ഹലോ. വെള്ളനാട് ജയകുമാർ. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് വിമുക്തി മിഷന്റെ വിഘ്നേഷ് സാറാണ്. സാറിനോട് സംസാരിക്കാം.
2: ഹലോ സാർ.
3: ഹലോ സാർ, നമസ്കാരം സാർ. ശരി, പറഞ്ഞോളൂ.
2: എനിക്ക് ഞാൻ വെള്ളം അടിച്ചോണ്ട് നടന്നവനൊക്കെ ഞാൻ സ്വയമേ നിർത്തിയപ്പോ.
3: എത്ര കാലമായി നിർത്തിയിട്ട്?
2: ഞാൻ നിർത്തിയിട്ട് 20 കൊല്ലം
3: കഴിഞ്ഞു.
2: ഈ വെള്ളം അടിയെ പറ്റിയൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം, അതുകൊണ്ട് ഞാനിപ്പോ അതിനൊന്നും പോണില്ല.
3: ഈ നിർത്താനുള്ളൊരു കാര്യം എന്തായിരുന്നു?
2: അത് എന്റെ ഒരു മറ്റൊരു ചേവ എനിക്ക് കുറച്ച് പൈസ കൊണ്ടിരുന്നു, തടി വിറ്റയിൽ 5 പൈസ. അതുകൊണ്ട് ഞാൻ ഓണത്തിന് വെള്ളം ഓർത്തടിക്കും, അത് കൂടുതൽ ഛർദ്ദിച്ചു. അതോടുകൂടി ഞാൻ ഇതിനെ
3: ഒരു ഒരു ഓണത്തിന് മദ്യപാനവുമായി ബന്ധപ്പെട്ട ഒരു ശാരീരിക പ്രശ്നം ഉണ്ടായി. ആരോഗ്യപ്രശ്നമാകുന്നത് വരെ എന്തിനാണത് കാത്തിരുന്നത്? കാരണം ഇപ്പോഴും പല ആളുകളും ഇത് അറിയാതെ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. നാളെ ഒരു സമയത്ത് ആരോഗ്യ പ്രശ്നത്തിലേക്ക് എത്തുമ്പോൾ മാത്രം നിർത്തുന്ന ഒരു അവസ്ഥയ്ക്ക് മുമ്പ് തന്നെ നമുക്ക് അവരോട് എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സാറിനോട്, ഈ മദ്യപിച്ചിരുന്ന സമയവും മദ്യപിക്കാതിരിക്കുന്ന സമയവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ ഫീൽ ചെയ്യുന്നത്? പോസിറ്റീവായിട്ട്
2: മദ്യപിച്ചോണ്ടിരുന്ന സമയം നല്ല കലികൾ വരും,
3: ദേഷ്യം വരാറുണ്ട്,
2: വായി വരണ എന്തൊരു വള്ളം വിളിച്ചു പറയും. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല.
3: നമ്മളെ വ്യക്തിത്വം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരു അവസ്ഥയിലേക്ക് പോവല്ലേ? അതെ, നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല, ഇമോഷൻസ് വികാരങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ മറ്റുള്ളവരോട് നന്നായിട്ട് ഇടപെടാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതെ, ദേഷ്യം വരുവാണെങ്കിൽ പോലും ആവശ്യത്തിന്. അദ്ദേഹം സഹായിച്ചോ?
2: അദ്ദേഹത്തിന്റെ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല.
3: സന്തോഷം, ഈ സ്വയം നിർത്തി എന്ന് പറഞ്ഞത് വലിയ സന്തോഷം. പക്ഷേ ഈ എല്ലാ പേർക്കും സാറിനെ പോലെ അത്രത്തോളം ഈ സ്വയം നിർത്താനുള്ള ഒരു കപ്പാസിറ്റി ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ മാനസികമായിട്ട് അവരത് നിർത്തണമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ ശരീരം കേൾക്കണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു സാധനം ഈ ഇപ്പൊ സാർ ഇപ്പൊ പറഞ്ഞത് തന്നെ വലിയൊരു ഉപദേശമാണ് അവർക്ക്, അല്ലെങ്കിൽ അവർക്ക് വലിയൊരു മോട്ടിവേഷനാണ് ഇത് നിർത്തുന്നതിന് മുൻപ് നിർത്തി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വ്യത്യാസം പറഞ്ഞു തന്നെ. അപ്പൊ അങ്ങനെ ആരെങ്കിലും മുൻപ് മദ്യപിച്ചിരുന്ന ഒരാളെന്ന നിലയിൽ, അല്ലെങ്കിൽ മദ്യപാനം നിർത്തി എന്നൊരാളെന്ന നിലയിൽ സാറിന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപദേശം എന്ന് പറയുന്നത് നിർത്താനും, ആ നിർത്തണമെങ്കിൽ സ്വയം നിർത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ട സഹായം എടുക്കാനുമാണ് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും കർണാസായി തീർച്ചയായിട്ടും സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാരിന്റെ ഒരു സംവിധാനം കൂടിയാണ് വിമുക്തി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഷോയിലുടനീളം സർക്കാരിന്റെ സ്ഥാപനം വിമുക്തി എന്ന് പറയുന്നത് ഒരു സ്ഥാപനം അല്ല, വിമുക്തി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. അതിന് കീഴിൽ വിമുക്തിയുടെ ഒരു ഡി അഡിക്ഷൻ സെന്റർ, അതായത് ഈ പറഞ്ഞ ലഹരി വിമോചന ചികിത്സാ കേന്ദ്രം പ്രവർത്തിക്കുന്നത് നെയ്യാറ്റിൻകരയിലാണ്. നെയ്യാറ്റിൻകര അറിയാലോ അല്ലെ? ഉറപ്പായിട്ടും വെള്ളനാട് സ്വദേശിക്കുന്ന നെയ്യാറ്റിൻകര അറിയാലോ. നെയ്യാറ്റിൻകര താലൂക്ക് ഹോസ്പിറ്റൽ കോമ്പൗണ്ടിനുള്ളിൽ വിമുക്തിയുടെ ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. 20 ബെഡുകളുള്ള ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ സൗജന്യമായ നിരക്കിൽ തന്നെ നമുക്ക് അവിടെ ചികിത്സ കിട്ടും. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം വാർഡുകൾ ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. നിങ്ങൾക്ക് രാവിലെ അവിടെ ചെല്ലാം, 9 to 4 അതിനുള്ളിൽ നമുക്ക് അവിടെ ചെന്നിട്ട് ഒ പി ടി എടുക്കാം. അതിന് മുൻപോ ശേഷമോ ചെന്നാലും പ്രശ്നമില്ല, ഓൺ കോളിൽ ഡോക്ടർ ഉണ്ടാകും, ഡോക്ടർ സേവനം നിങ്ങൾക്ക് അവിടെ കിട്ടും. അവിടെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സേവനമുണ്ട്, സൈക്കാട്രി സോഷ്യൽ വർക്കർ ഉണ്ട്. അത്യാവശ്യം നല്ല ട്രീറ്റ്മെന്റും സൗകര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിഹാരമോ അല്ലെങ്കിൽ ഒരു ഒരു സജഷനോ പരാതിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വിളിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആരെങ്കിലും സൗഹൃദങ്ങളിലോ ബന്ധങ്ങളിലോ ആരെങ്കിലും ഉണ്ട് എങ്കിൽ, ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് എങ്കിൽ, സാറിൻ്റെ ഒരു ജീവിതാനുഭവം തന്നെ അവരോട് പറഞ്ഞു കൊടുക്കാവുന്നതാണ്.
2: പലരുടെയും പറഞ്ഞു കൊടുത്ത് അവരെ കുറെ പേരൊക്കെ നിർത്തിയിട്ടുമുണ്ട്.
3: സന്തോഷം, അതാണ് നമ്മളൊരു ഒരു ഒരു അതിനൊക്കെ വേണ്ടിയാണ് ശരിക്കും വിമുക്തിയും കരുണാസായും ഒക്കെ പ്രവർത്തിക്കുന്നത് തന്നെ. പൊതുജനങ്ങളിൽ പൊതുബോധം ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്.
2: കരുണാസായി നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥാപനമാണ്, നമ്മളുമായിട്ട് കമ്പനിയാണ്.
3: അതെ, അതിൽ കുറച്ചിഷ്ടം വിമുക്തിക്കും കൂടി തരണമെന്ന് ഞാൻ ചോദിക്കുകയാണ്. തരാലോ, സന്തോഷം. സന്തോഷം സാർ, ഒരുപാട് സന്തോഷം സംസാരിച്ചവര്.
1: അപ്പൊ വിമുക്തിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയെന്നുള്ളതാണ് ജയകുമാറിനോട് സംസാരിച്ചപ്പോൾ ഉള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്ക് ദേവിയുടെ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്.
1: ദേവിയുടെ ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് മതിയോ?
2: ഏതെങ്കിലും.
1: എന്നും ഭക്തിമയമാണ്, ഭക്തി ഇല്ലാതെ.
2: പതിമൂന്നാം എനിക്ക് ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊടിയേറും, അതിനു മുമ്പ് എനിക്ക് വേണം.
1: അതിനു മുമ്പ് ഭക്തി വേണം, അതിനു മുമ്പ് ദേവിയുടെ പാട്ട് വിടണം. അപ്പൊ ഭക്തിയുള്ളവർക്ക് തീർച്ചയായിട്ടും ഭക്തിപ്പാട്ട് തന്നെ തരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ ദേവിയുടെ പാട്ട് തന്നെ കേൾപ്പിക്കാം. അപ്പൊ വിളിച്ചതിലുള്ള സന്തോഷം, വിഘ്നേഷ് സാറിനോട് സ്നേഹം നന്ദിയൊക്കെ അറിയിക്കാം.
2: ഒരുപാട്
3: നന്ദി, താങ്ക് യു സാർ, താങ്ക് യു.
1: അപ്പൊ പാട്ടിലേക്ക് പോകാം.

0: പ്രിയ ശ്രോതാക്കളെ, നമുക്കറിയാം നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം ലഹരി മരുന്നുകൾ മനുഷ്യ ജീവിതത്തെ തകർക്കുന്നു എന്നുള്ളതാണ്. ഈ ലോകത്തിൽ ഏറ്റവും വലിയ ശക്തി എന്താണ് എന്ന് ചോദിച്ചാൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് തന്നെ പറയാം. അതായത് മാനവിക കൽപ്പന അല്ലെങ്കിൽ മനുഷ്യന്റെ അധ്വാനമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. ആ ശക്തിയെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, അത് ലഹരി തന്നെയാണ്. രണ്ട് മഹാരാജ്യങ്ങൾ രണ്ട് മൂന്ന് തവണ ലഹരിക്ക് വേണ്ടി യുദ്ധം ചെയ്ത ചരിത്രവും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മാനവ ശേഷിയെ സംരക്ഷിച്ച് നിർത്തണമെങ്കിൽ ലഹരിയെ വർജിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ദൌത്യവുമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന സർക്കാരിന്റെ വിമുക്തി മിഷൻ, അതിന്റെ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ വിഘ്നേഷ് വിശ്വനാഥാണ് നമ്മളോടൊപ്പമുള്ളത്. വിമുക്തിയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെക്കുറിച്ചും വിമുക്തിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിമുക്തിയുടെ ആശുപത്രികളെക്കുറിച്ചും ഒക്കെ വിശദമായി ആളുകൾക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇന്ന് പോക്കുവയിൽ സംഘടിപ്പിക്കുന്നത്. നമുക്ക് വിമുക്തിയുടെ മറ്റു വിശേഷങ്ങളിലേക്ക് കടക്കാം. വിഘ്നേഷ്, നമ്മൾ സംസാരിച്ചു വരുന്നത് നെയ്യാറ്റിൻകരയിലാണ് ഇതിന്റെ ആശുപത്രി തിരുവനന്തപുരം ജില്ലയിലുള്ളത് എന്നാണ്. വിമുക്തി തിരുവനന്തപുരത്ത് മാത്രമാണോ പ്രവർത്തിക്കുന്നത്, അതോ കേരളമെമ്പാടും പ്രവർത്തിക്കുന്ന ഒരു മിഷനാണോ? എന്താണ് വിമുക്തിയെക്കുറിച്ച് മറ്റു വിവരങ്ങൾ അറിയാൻ സാധ്യത? ആ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്കൊരു കോളറിലേക്ക് പോകാമെന്ന് കരുതുന്നു.
1: വിമുക്തി മിഷൻ സാർ ഈ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒന്നല്ല, കേരളത്തിൽ മുഴുവനായി സംസ്ഥാനത്തൊട്ടാകെ പ്രവർത്തിക്കുന്ന വളരെ കൃത്യമായി പ്രവർത്തിച്ചു വരുന്ന ഒരു മിഷൻ കൂടിയാണ് വിമുക്തി മിഷൻ. എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിച്ചിട്ടാണ് നിൽക്കുന്നത്, അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും ഒരു കോർഡിനേറ്റർ, അതോടൊപ്പം തന്നെ വിമുക്തി മാനേജർ, അസിസ്റ്റന്റ് അക്സസ് കമ്മീഷണർ, വിമുക്തി മാനേജർ, അതുപോലെ ഡെപ്യൂട്ടി കമ്മീഷണർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ഈ പ്രവർത്തനം, ഈ വിമുക്തിയുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നു വരുന്നത്. അപ്പോൾ പലപ്പോഴും ബോധവൽക്കരണമാണ് നമ്മളുടെ ഒരു പ്രധാന ഉദ്ദേശം. അത് എങ്ങനെയൊക്കെയാണ് ബോധവൽക്കരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂൾ തലങ്ങളിൽ, കോളേജ് തലങ്ങളിൽ. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിനെയാണ് നേരത്തെ ഒരു കോളിൽ സൂചിപ്പിച്ചതെങ്കിൽ പോലും അത് ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. വിമുക്തി മിഷന്റെ ഒരു പല പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് ഈ ലഹരി മുക്ത ചികിത്സ നൽകുന്ന സ്ഥാപനം എന്നത്. മറിച്ച് നമ്മൾ സ്കൂളുകളിൽ ഇടപെടുന്നുണ്ട്, കോളേജുകളിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട്, സമൂഹത്തിൽ എല്ലായിടങ്ങളിലും ഞങ്ങൾ കൃത്യമായി ഇടപെടുന്നുണ്ട്. അത് സംഘടനകളായിക്കോട്ടെ, വിവിധ സർക്കാർ വകുപ്പുകളായിക്കോട്ടെ, എല്ലാവരുമായി സഹകരിച്ചുകൊണ്ട് ഓരോ ദിവസവും നൂതനമായ ഏതൊക്കെ പ്രവർത്തനങ്ങളിലൂടെ ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം, ചുരുക്കി പറഞ്ഞ ഒരു പൊതുബോധം സൃഷ്ടിക്കാനാകും എന്നുള്ളത് ഞങ്ങളറിയ. ഇപ്പൊ ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ജില്ലാതല ക്വിസ് മത്സരം കഴിഞ്ഞതേയുള്ളൂ. നീതിസാരം എന്ന പേരിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമത്തെക്കുറിച്ച് വിദ്യാർത്ഥികളെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നീതിസാരം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇന്നലെ കഴിഞ്ഞതേയുള്ളൂ. ഇതുപോലെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഈ വരുന്ന 22-ാം തീയതി ഞങ്ങളൊരു കൂട്ടം നടത്തും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പൊതുപരിപാടികൾ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ പോലും ചിന്തിക്കുന്നുണ്ട് ഞങ്ങൾ ഈ കൂട്ടം നടന്നതുകൊണ്ടോ പ്ലക്കാർഡ് പിടിച്ച് നടന്നതുകൊണ്ടോ പാട്ടുപാടിയതുകൊണ്ടോ ഒക്കെ നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗം മാറുമോ എന്നൊരു സംശയം അവർക്ക് ഉണ്ടാവുമായിരിക്കും.
0: തീർച്ചയായിട്ടും അതാണ് സാധാരണ ആളുകൾ ചോദിക്കുന്നത്. ലഹരി മാറുമോ?
1: അതെ, ഒരു സാധാരണക്കാരന്റെ ഒരു സാധാരണ ചിന്തയിൽ നിന്നുണ്ടാവുന്ന ചോദ്യം. നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് വല്ല കാര്യം ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ട്, കാര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇന്ന് ഒരു തെരുവ് നാടകം കളിക്കുന്നത് കൊണ്ട് നാളെ ആ പ്രദേശം ലഹരി മുക്തമാകും എന്നുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ലഹരി എന്നും നമ്മൾക്ക് വർജിക്കേണ്ട ഒന്നാണ് എന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ നിരന്തരമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നമുക്ക് ആവശ്യമാണ്. സ്കൂൾ തലം മുതൽ നമുക്കത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ LP UP കാലഘട്ടത്തിൽ അല്ലെങ്കിൽ LP UP സ്കൂളുകളിൽ പോലും നമ്മുടെ പ്രവർത്തനങ്ങളുണ്ട്. അത് പക്ഷേ നേരിട്ട് അവരുമായിട്ട് ലഹരി എന്ന പേര് പറഞ്ഞുകൊണ്ടല്ല നമ്മൾ LP UP സ്കൂൾ തലങ്ങളിൽ നമ്മൾ ഇടപെടുന്നത്. അവിടെ മഞ്ചാടി ക്ലബ്ബുകൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. മഞ്ചാടി ക്ലബ്ബുകളിലൂടെ കുട്ടികളുടെ ജീവിത നൈപുണ്യം, ലൈഫ് സ്കിൽസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നാണ് അവരെ പഠിപ്പിക്കുക. അതിൽ തന്നെ ഡിസിഷൻ മേക്കിംഗ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ നമ്മൾ വളരെ ഊന്നൽ കൊടുക്കുന്ന കാര്യങ്ങളാണ്. എവിടെയാണ് നമ്മൾ ഈ നോ പറയേണ്ടത്, എന്താണ് വർജിക്കേണ്ടത് എന്നുള്ളതിനെ കൃത്യമായി പഠിപ്പിക്കുക എന്നൊരു ഉദ്ദേശമാണ് ഈ മഞ്ചാടി ക്ലബ്ബുകളും ലൈഫ് സ്കിൽസിന്റെ ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി ഹൈസ്കൂൾ തലങ്ങളിലേക്ക് വരുമ്പോൾ, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിലേക്ക് വരുമ്പോൾ വിമുക്തി ക്ലബ്ബുകൾ എല്ലാ സ്കൂളുകളിലും നമ്മൾ രൂപീകരിച്ചിരിക്കും. ആ വിമുക്തി ക്ലബ്ബുകളുടെ കീഴിലാണ് സ്കൂൾ തലങ്ങളിലുള്ള എല്ലാ വിമുക്തിയുടെ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു വരുന്നത്. അതായത് ബോധവൽക്കരണ ക്ലാസ്സുകളായിക്കോട്ടെ, ഈ ക്ലാസ്സുകളിലേക്ക് പറഞ്ഞു വരുമ്പോൾ അത് കുറച്ചുകൂടി പറയാനുണ്ട് കേട്ടോ. നമുക്ക് ഒരു കോളിൽ തീർക്കാവുന്ന വിഷയമല്ല, വളരെ വാസ്റ്റാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും കുട്ടികളെ പിടിച്ചിരുത്തിയിട്ട് നമ്മളതിൻ്റെ ഒരു ഫിസിക്കൽ കോൺസിക്വൻസും മെന്റൽ കോൺസിക്വൻസും പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല ബോധവൽക്കരണ പ്രവർത്തനം എന്ന് പറയുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതെങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യുക, ഇനി അഥവാ ഇവരതിൽ പെട്ടുപോയാൽ അല്ലെങ്കിൽ ഇവരുടെ കൂട്ടുകാർ അതിൽ പെട്ടുപോയാൽ ഏതൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, ആരൊക്കെ അവരെ സഹായിക്കാനുണ്ട് എന്ന് പറയും. അതുമാത്രം ഈ കുട്ടികൾ മാത്രമല്ല, പാരന്റ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പൊ കുട്ടിയിൽ ഒരു ലഹരി ഉപയോഗം ഐഡന്റിഫൈ ചെയ്താൽ ഒരു പാരന്റ് എന്ന നിലയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പാരന്റ് അറിഞ്ഞിരിക്കണം. പലപ്പോഴും ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവിടെയാണ് കിടക്കുന്നത്. ഒരു കുട്ടി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, കുട്ടിയിലേക്ക് നമ്മളൊരു ഇന്റർവെൻഷന്റെ ഭാഗമായി ഇറങ്ങുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ ആദ്യം കുട്ടിയിലല്ല നമ്മൾ പണിയെടുക്കേണ്ടത്, പാരന്റ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് എന്നുള്ളത്. അപ്പൊ പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് പി ടി എ മീറ്റിങ്ങുകളിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്, അതിൽ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ഇത് സ്കൂൾ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ക്ലാസ്സുകൾ മാത്രമല്ല വിവിധങ്ങളായിട്ടുള്ള മത്സരങ്ങൾ, കായിക മത്സരങ്ങൾ, കലാമത്സരങ്ങളൊക്കെ സ്കൂൾ തലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇനി പഞ്ചായത്ത് തലത്തിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ജാഗ്രതാ സമിതികൾ, ജനജാഗ്രതാ സമിതികൾ വാർഡ് തലങ്ങളിൽ കൂടുകയും വാർഡ് തലങ്ങളിലുള്ള, അതായത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു മേഖലയിൽ, പഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മേഖലകളിൽ ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, അവിടെ എന്തൊക്കെ പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും വേണ്ടി ജനജാഗ്രത സമിതികൾ നമ്മൾ കൂടാറുണ്ട്. അതിലൂടെ എക്സൈസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം ഉണ്ടാവും, അദ്ദേഹം ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ കേൾക്കുകയും അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യും. ഇത് പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനമാണ്. ഇനി കോളേജിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ നേർക്കൂട്ടം എന്ന് പറയുന്ന, അതായത് വിമുക്തി ക്ലബ്ബുകൾ എന്താണോ ചെയ്യുന്നത് അത് കോളേജ് തലത്തിൽ നേർക്കൂട്ടം എന്നൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഹോസ്റ്റലുകളിൽ അവിടെ ശ്രദ്ധ എന്നൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ നേർക്കൂട്ടം, ശ്രദ്ധ, ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഈ കോളേജ് സ്കൂൾ തലങ്ങളിൽ, അതായത് യുവജനങ്ങളിൽ, അഡോളസെന്റ് ആയിട്ടുള്ള കൗമാര കാലഘട്ടത്തിലുള്ള യുവജനങ്ങളിലൊക്കെ തന്നെയും ഈ പൊതുബോധം സൃഷ്ടിക്കാൻ നമ്മൾ എല്ലായിടങ്ങളിലും, ഞാൻ പൊതുവായി ബോധവൽക്കരണ ക്ലാസ്സുകളിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് പൊതുജനങ്ങളോട്, ഈ ഞങ്ങളും നിങ്ങളും കൂടെ ചേരുമ്പോഴാണ് നമ്മളായിട്ട് മാറുക. അപ്പം നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു സാമൂഹ്യ, സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യങ്ങൾ തമ്മിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് യുദ്ധങ്ങൾ ഉണ്ടാവുകയും രാജ്യത്തെ പിടിച്ചടക്കാൻ വേണ്ടി മയക്കുമരുന്ന് കൊടുത്തുകൊണ്ട് ആ രാജ്യത്തിന്റെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി മുഴുവൻ തങ്ങളുടെ കീഴിലേക്ക് ആക്കാൻ വേണ്ടി പോലും ആളുകൾ ഉപയോഗിച്ചൊരു പ്രധാന ആയുധം മയക്കുമരുന്നുകൾ ഉണ്ട് എന്നുള്ളതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ. അപ്പോൾ അത്തരമൊരു സാമൂഹിക പ്രശ്നത്തെ ഒരുമിച്ച് നിന്ന് ഞങ്ങളും നിങ്ങളും ചേർന്നുള്ള നമ്മളായി നിന്നുകൊണ്ട് പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളത് കൂടിയാണ് ഇതിനൊരു പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം.
0: കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് വിമുക്തി മിഷൻ ചെയ്യുന്നതിന്റെ ഒരു എന്താണ് ആ ഒരു പൊതുബോധം ഉണ്ടാക്കുക എന്നതിന്റെ ഒരു പരിണത ഫലമായിട്ടായിരിക്കണം ഈ ഒരു കൊച്ചു റേഡിയോയിൽ നമ്മൾ വന്നിരിക്കുമ്പോഴത്തേക്കും നമ്മളെ വിളിച്ച ശ്രോതാക്കളെല്ലാം തന്നെ ഈ വിമുക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അവർ സംസാരിച്ചത്. വളരെ ഗ്രാമത്തിന്റെ ഉൾനാടുകളിൽ നിന്ന് വിളിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വിമുക്തി മിഷൻ ഒരു പൊതുബോധം ഉണ്ടാക്കുന്നതിൽ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഇന്നത്തെ ഈ വർത്തമാനങ്ങളിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു സന്ദേശം ആണ് അടുത്ത്. കാരണം കോള് മാത്രം എടുത്താൽ പോരാ, സന്ദേശങ്ങൾ പറയാൻ പറയുന്നുണ്ട്. സന്ദേശങ്ങളാണ് ഇതിനകത്ത് വരുന്ന, എല്ലാ സന്ദേശങ്ങളും നമുക്ക് വായിക്കാൻ പറ്റില്ല. ഒരു സന്ദേശം വായിക്കാം. അത് ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, ആശുപത്രിയെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ അതേസമയം ആശുപത്രികളിൽ വരാൻ തയ്യാറാകാത്ത ആളുകളെ എന്തോ ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനെന്തോ പറഞ്ഞത് പക്ഷെ വ്യക്തമായില്ല സാറ് പറഞ്ഞത്. ആശുപത്രിയിൽ വരാ തയ്യാറാകാത്ത ആളിനെ എങ്ങനെയാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത് അതിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഒരു പാട്ടും കൂടെ, ഏതെങ്കിലും ഒരു പാട്ട്, ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് പറയുന്നു. നമ്മൾ കുറച്ചു നേരമായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ആ പാട്ട് കേൾപ്പിച്ചിട്ട് ഈ ശ്രോതാവ് അശോകനാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന സ്ഥലം ഒന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഒരാളെ ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ അവരെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായില്ല എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്കൊരു പാട്ടിന് ശേഷം തിരിച്ചു പോകാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് തിരികെ എത്താം. പലപ്പോഴും സന്ദേശങ്ങൾ അയക്കുന്നവർ പരാതിപ്പെടാറുണ്ട്, എല്ലാ സന്ദേശങ്ങളും വായിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത്. ശ്രമിക്കാഞ്ഞിട്ടല്ല, സന്ദേശങ്ങൾ തീർച്ചയായിട്ടും വായിക്കാൻ സന്തോഷമുണ്ട്. പക്ഷേ ശ്രോതാക്കൾ വിളിക്കുമ്പോൾ വിളിക്ക് അല്ലെങ്കിൽ കോളിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ്. എന്നാലും മറ്റു പല സമയങ്ങളിലും സന്ദേശങ്ങൾ വായിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. അശോകൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം തീർച്ചയായിട്ടും ഇന്ന് പോക്കുവയിൽ അവസാനിക്കുന്നതിന് മുമ്പ്. അതിനു മുമ്പ് ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ,
0: കേൾക്കാം, പറഞ്ഞോളൂ.
1: സാർ, എന്റെ പേര് ഐശ്വര്യ എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഞാനൊരു പി എസ് സി സ്റ്റുഡന്റ് ആണ്. അപ്പം സാർ, ഞാനിപ്പം ആപ്ലിക്കേഷൻ വഴി പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുവായിരുന്നു.
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പിന്നെ വിമുക്തി മിഷന്റെ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ വിഘ്നേഷ് സാറാണ്. സാറിനോട് സംസാരിക്കാം. പറഞ്ഞോളൂ. ഹലോ.
1: ഹലോ.
2: മേഡം പറഞ്ഞോളൂ.
1: സാർ, ഞാൻ ആലപ്പുഴ എന്നാണ് വിളിക്കുന്നത്.
2: കേട്ടോ, കേട്ടോ, പറഞ്ഞോ.
1: സാർ, ഞങ്ങളുടെ ചുറ്റുവട്ടത്തിന് ഒരുപാട് പേര് ലഹരി ഉപയോഗിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരിട്ട് ഇവരോട് ഇടപെടാനായിട്ട് കഴിയുകയാണ്. കാരണം അറിയാലോ, ഇപ്പം അവര് ഇത് യൂസ് ചെയ്ത സമയത്താണ് നമ്മൾ ഇവരോട് സംസാരിക്കുന്നതെങ്കിൽ അവര് ഏത് രീതിയിൽ നമ്മളോട് അറ്റാക്ക് ചെയ്യുന്നോ നമുക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തില് നമ്മൾ ഈ ആലപ്പുഴ ജില്ലയിൽ ഈ ഒരു വിമുക്തിയുടെ ഇതിൽ നമ്മൾ എവിടെയായാലും ഇതിനെ കുറിച്ച് അല്ലെങ്കിൽ പരാതിപ്പെടുകയോ അല്ലെങ്കിൽ ഇത് നമ്മൾ ആരുടെ ശ്രദ്ധയിലാണ് ഇത് കൊണ്ടുവരേണ്ടത്?
2: നമുക്ക് തൊട്ടടുത്തുള്ള എക്സൈസിന്റെ റേഞ്ച് ഓഫീസിലോ അല്ലെങ്കിൽ പരാതികൾ അറിയിക്കേണ്ട ഒരു ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിലോ നമുക്ക് വിളിച്ച് പറയാവുന്നതാണ്. ആദ്യം നമുക്ക് ഇപ്പൊ നമുക്ക് ഇങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ മാഡം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരിട്ട് ഇടപെടുന്നത് അത്ര നല്ലതായിരിക്കണമെന്നില്ല. കാരണം ഇപ്പൊ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഉദ്ദേശ ശുദ്ധീകരണം അവർ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അതാകെ പ്രശ്നത്തിലേക്ക് പോകും. നമ്മൾ അവരും തമ്മിലുള്ള ഒരു വാക്ക് തർക്കത്തിലേക്കൊക്കെ കൂടുതൽ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നേരിട്ടുള്ള ഒരു ചോദ്യം പറച്ചിലും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പകരം നമുക്കിത് എക്സൈസിന്റെ റേഞ്ച് ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ നമുക്കിത് അറിയിക്കാവുന്നതാണ്. സർക്കിൾ ഓഫീസിലോ ഒക്കെ അറിയിക്കാം. മാത്രമല്ല പരാതികൾ അറിയിക്കേണ്ട, അതായത് ലഹരി ഉപയോഗം, വിൽപ്പന, കടത്ത്, സംഭരണം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാലിട്ട് ഉടനെ വിളിച്ചു പറയേണ്ട ഒരു നമ്പറുണ്ട്. ഞാൻ നമ്പർ പറയാം, ദയവായി കുറിച്ചെടുക്കാം. 94 47 80 80 0 0 94 47 17 80 00. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സൈസിന്റെ തന്നെ അവിടുത്തെ ഡിവിഷൻ ഓഫീസുണ്ട്, സർക്കിൾ ഓഫീസിലുണ്ട്, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് വിളിച്ചു പറയാം. വിളിച്ചു പറഞ്ഞ ശേഷം നിങ്ങൾക്ക് അത് ഫോളോ അപ്പും ചെയ്യാം. എന്തായി ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ, എന്തായി ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു, അതിനുള്ള ഫോളോ അപ്പ് എന്താണ് നടന്നതെന്നുള്ളത് വിളിച്ചു ചോദിക്കാം. കൺട്രോൾ റൂമിന് നമ്പറുണ്ട്, ഇതിൽ തന്നെ വിളിച്ച് നിങ്ങൾക്ക് പരാതികൾ അറിയിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നേരത്തെ മാഡം പറഞ്ഞതുപോലെയാണ് നേരിട്ടുള്ള ഇടപെടൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം അവരുടെ ഒരു അവസ്ഥയോ മാനസികാവസ്ഥയോ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ അവരോട് ചിലപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തേക്കായിരിക്കും ആ വിഷയം പോവുക. നമ്മളത് കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ചിട്ടാണ് അതിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുക. അപ്പൊ നമ്മൾ നേരിട്ട് പോയി അവരുടെ വഴക്കിടാനോ തർക്കത്തിലേക്ക് ഇടപെട്ടാൻ പോയി കഴിഞ്ഞാൽ പിന്നീട് അത് മറ്റൊരു അവസ്ഥയിലേക്ക് പോകും. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പം തിരുവനന്തപുരം ജില്ലയുടെ കൺട്രോൾ റൂം നമ്പറാണ് എന്തെങ്കിലും മറ്റൊരു നമ്പർ ഉള്ളത്. പക്ഷേ പൊതുവായിട്ടുള്ള നമ്പർ മറ്റേ ഞാൻ ആദ്യം പറഞ്ഞ നമ്പറിലേക്ക് വിളിക്കും. അതുപോലെ തന്നെ ഒരു 14 405

0: 1444045 എന്ന് പറയുന്ന ഒരു സൗജന്യ കൗൺസിലിംഗ് നമ്പറാണ്. അതായത് ഈ വിമുക്തിയുമായി ബന്ധപ്പെട്ട് മാഡത്തിന്റെ പരിചയത്തിലോ മറ്റോ തന്നെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണം, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഞങ്ങൾക്ക് ഇനി എവിടെ നിന്നാണ് ഇതിനൊരു കൗൺസിലിംഗ് സഹായം കിട്ടുക എന്നറിയില്ല എന്നൊരു പകച്ചു നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ നമ്പർ സജസ്റ്റ് ചെയ്യാം. 14405 വിളിച്ചു കഴിഞ്ഞാൽ തന്നെ സൗജന്യമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് സർവീസ് കിട്ടും, മറ്റെന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു അഡ്വൈസ് ആണെങ്കിലും അവിടെ നിന്ന് കിട്ടും. ഒരൊറ്റ കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി കുട്ടികളിലാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടത്, കുട്ടികളിൽ ലഹരി ഉപയോഗം കാണുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്ന ഒരു നമ്പർ കൂടിയുണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞിട്ട് 96 56 17 80 00 96 56 17 80 00. ആ നമ്പറിന് നേരെ നേർവഴി എന്ന് എഴുതാം കേട്ടോ. ഇത് നേർവഴി പദ്ധതിയാണ്. നേർവഴി പദ്ധതി എന്ന് പറയുന്നത് വളരെ കൃത്യമായി വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. അതായത് കുട്ടികളിൽ ലഹരി ഉപയോഗം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ കുട്ടിയുടെ വിവരങ്ങൾ, അത് ഓൺ ചൈൽഡ് ആവണമെന്നൊന്നും ഇല്ല കേട്ടോ, ആര് വേണമെങ്കിലും, നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുകയാണ്, നമ്മൾ സ്കൂളിലൊരു അധ്യാപികയാണ്, കുട്ടി സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയിലാണ് ഈ ഒരു പ്രശ്നം കാണുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് വിളിക്കാം. ശരിക്കും ഈ പദ്ധതി ആദ്യം രൂപകൽപ്പന ചെയ്തത് തന്നെ അധ്യാപകർക്ക്
1: വേണ്ടിയിട്ടാണ്.
0: ഞാൻ ഇനി എന്താണ് ഇത് സംഭവിക്കുക എന്ന് പറഞ്ഞുതരാം. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇത് എക്സൈസിന്റെ ഹെഡ് ഓഫീസിലേക്കാണ് ഈ വിവരം ആദ്യം എത്തുക. അവിടെ നിന്നും അത് ഏത് ജില്ലയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അതാത് ജില്ലയിലെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അല്ലെങ്കിൽ വിമുക്തി മാനേജർക്ക് ആ മെസ്സേജ് പോകും. അതായത് കുട്ടിയുടെ പേര്, കുട്ടി പഠിക്കുന്ന സ്കൂള്, അല്ലെങ്കിൽ കുട്ടിയുടെ വീട്, ബന്ധപ്പെട്ടൊരു ഫോൺ നമ്പർ, ഇത്രയും വിവരങ്ങളോടുകൂടി അതാത് ജില്ലയിലെ വിമുക്തി മാനേജർക്ക് കൈമാറുകയും വിമുക്തി മാനേജറുടെ കീഴിൽ വിമുക്തി മെന്റർമാർ എന്നറിയപ്പെടുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്, പക്ഷെ അവർ കുട്ടികളെ ഈ പറഞ്ഞ കൗൺസിലിംഗും മറ്റും നിം ഹാൻസിൽ നിന്ന് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ്, അവർക്ക് കുട്ടികളെ കൈകാര്യം ചെയ്തിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർ നേരിട്ട് വീട്ടിലേക്ക് വരും, വീട്ടിലേക്കോ സ്കൂളിലേക്കോ, അതായത് കുട്ടിയുടെ സൗകര്യം അനുസരിച്ച് എവിടെയാണെന്ന് വെച്ചാൽ അവർ നേരിട്ട്, യൂണിഫോമിലൊന്നും അല്ല കേട്ടോ, തീർത്തും ശിശുസൗഹൃദമായിട്ട് യൂണിഫോമിലല്ലാതെ തന്നെ കുട്ടിയുമായി വളരെ സൗഹൃദത്തിൽ തന്നെ സംസാരിച്ചിട്ട് എന്താണ് ശരിക്കുമുള്ള പ്രശ്നമെന്ന് അവർ മനസ്സിലാക്കി അവരെ സജസ്റ്റ് ചെയ്ത് തരും, റെഫർ ചെയ്ത് തരും. ചികിത്സയാണോ ആവശ്യം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെയുള്ളൊരു സഹായം നമുക്ക് ഈ ഒരു പദ്ധതിയിലൂടെ കിട്ടും. വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ആ ഒരു നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്.
1: എനിക്ക് വേറൊരു സംശയം കൂടെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ കുട്ടികളുടെ അല്ലാണ്ട് തന്നെ നമ്മളിങ്ങനെ അല്ലാതെ കാണുന്ന ഇപ്പൊ നമുക്കൊരു പൊതുശല്യമായിട്ട് തോന്നുന്ന കുറെ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, ഈ ലഹരി ഉപയോഗിക്കുന്നതുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഇതുപോലുള്ള ഈ സാർ ആദ്യം തന്നെ നമ്പറിലോട്ട് വിളിച്ച് പറയാൻ നേരം നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ പറയാൻ പറ്റുമോ?
0: പറയാം പറയാം പറയാം. നിങ്ങൾ ആരാണെന്ന് പറയണമെന്നില്ല. നമുക്ക് പണ്ട് മുതലുള്ള ഒരു ഭയമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് അറിയുമോ എന്നുള്ളത്. ഇല്ല, അങ്ങനെ പേടിക്കണ്ട.
1: താങ്ക്
0: യു, താങ്ക് യു.
2: വളരെ സന്തോഷം. വിളിച്ച ആള് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച ഒരുപാട് പേർക്ക് പ്രയോജനമുള്ള കാര്യങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നു പോക്കുവേൽ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ബുധനാഴ്ചത്തെ പോക്കുവേലാണോ മൊത്തം പോക്കുവേൽ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്?
1: ഓ,
2: വളരെ സന്തോഷം. ഇനിയും മറ്റു ദിവസങ്ങളിലും പോക്കുവേൽ അല്ലാതെ ഉണ്ട്, പക്ഷെ അന്നൊരു അതിഥി ഉണ്ടാവില്ല, അല്ലാതെയാണ് അവതരിപ്പിക്കുന്നത്. അന്നുമൊക്കെ വിളിക്കാം. നമ്മളോട് നല്ല സൗഹാർദ്ദം കരുണാസായി റേഡിയോയോട് പുലർത്തും. എങ്ങനെയാണ് കരുണാസായി റേഡിയോ പരിചയം?
1: പ്രോഗ്രാം കാണുമായിരുന്നു, പിന്നെ ഫ്രണ്ട്സ് കുറച്ചുപേരുണ്ട്, അപ്പൊ അവര് പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണ് ഈ പ്രോഗ്രാം ശ്രദ്ധയിൽപ്പെട്ടത്.
2: ഓ, വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. ഒരു പാട്ട് ആവശ്യപ്പെടാമോ?
1: ഞാൻ പറഞ്ഞു ഒരു രാത്രി കൂടി ഇവിടെ വാങ്ങുന്നു.
2: ആ പാട്ടാണ് വേണ്ടതല്ലേ? നമുക്ക് ആ പാട്ടിലേക്ക് തന്നെ പോവാം. എന്തായാലും ഇനിയും തുടർച്ചയായി കരുണാസായി റേഡിയോയുമായിട്ട് സൗഹൃദം നിലനിർത്തുക. ഇതുപോലെ ബുധനാഴ്ച തോറും പ്രത്യേക അതിഥിയുമായിട്ടായിരിക്കും പോക്കുവേൽ വരുന്നത്. വ്യത്യസ്ത വിഷയങ്ങളായിരിക്കും, അതിലൊക്കെ സംസാരിക്കാം. ഒന്ന് സ്വയം ഒരിക്കൽ കൂടെ പരിചയപ്പെടുത്തിയാൽ നല്ലതായിരുന്നു.
1: എന്റെ പേര് ഐശ്വര്യ എന്നാണ്, ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്.
2: അതെ, എന്ത് ചെയ്യുന്നു?
1: ഞാനൊരു PSC സ്റ്റുഡന്റ് ആണ്.
2: PSC? അത് പറഞ്ഞു തുടക്കത്തിൽ, PSC സ്റ്റുഡന്റ് ആണെന്നുള്ളതല്ലേ? ശരി, അപ്പൊ ഞങ്ങൾ ഓർക്കാം, ഈ സൗഹൃദം നിലനിൽക്കട്ടെ, നമുക്ക് വീണ്ടും സംസാരിക്കാം. അപ്പോ ഒരു രാത്രി കൂടെ ഇവിടെ വാങ്ങവേയെന്ന പാട്ടിലേക്ക് നമുക്ക് പോവാം. വിളിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഒപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ വിഘ്നേഷ് സാറിനോടുള്ള നന്ദിയും കാര്യങ്ങൾ അറിയിക്കാം ഐശ്വര്യക്ക്.
1: താങ്ക് യു സാർ, എനിക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെയാണിത്. പൊതുവെ നമ്മൾ റോഡിലൊക്കെ പോകുമ്പോൾ ശല്യങ്ങൾ കാണാറുണ്ടായിരുന്നു, അപ്പൊ ഇത് എന്ത് ചെയ്യണം എന്നുള്ളത്
0: പറഞ്ഞതിനും ക്ലാരിറ്റി ഉണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായി.
1: വ്യക്തമായി വ്യക്തമായി.
0: നന്ദി ചോദിച്ചതിന്.
1: താങ്ക് യു സാർ.

0: പ്രിയ ശ്രോതാക്കളെ, പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചെത്താം. ധാരാളം സന്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരു നാട് ലഹരിമുക്തമാകാൻ എത്രയോ ആളുകൾ ഒരുമിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ലഹരിമുക്തമായ ഒരു നാട് എത്രത്തോളം സന്തോഷകരമായിരിക്കും, എത്രത്തോളം സമാധാനപരമായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ലഹരിമുക്തമായ ഒരു വീട് എത്രത്തോളം സന്തോഷകരമായിരിക്കും എന്നുള്ളതാണ്. അതിനാണ് ഞങ്ങളും നിങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ ഒരു നാടിനെ നമുക്ക് ലഹരിയിൽ നിന്ന് മുക്തമാക്കി വീണ്ടെടുക്കാൻ സാധിക്കും എന്നതിൽ സംശയമില്ല. ഇന്നത്തെ പോക്കുവെയിലിൽ നമ്മളോടൊപ്പമുള്ളത് എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ വിഘ്നേഷ് വിശ്വനാഥാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. വിമുക്തിയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ എന്താണ്, ഒരു സമൂഹത്തിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ലഹരി വിമുക്തമാക്കാൻ, ചെറുപ്പക്കാർക്ക് മുതിർന്നവർക്ക് ഒരുപോലെ ചേർന്ന് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ കുട്ടികളിൽ എന്തൊക്കെ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് എന്ന് തുടങ്ങി ധാരാളം കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് സംബന്ധിച്ചു. സമയമേറെയാകുന്നു, എങ്കിൽ പോലും സന്ദേശങ്ങളുണ്ട്, ഒപ്പം ഒരു കോളർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്കിത് കേട്ടിട്ട് വീണ്ടും അശോകൻ അയച്ച സന്ദേശത്തിന്റെ മറുപടിയിലേക്ക് വരാം. ഹലോ
1: ഹലോ
0: ആ ഹലോ
1: ഹലോ
0: കേൾക്കാം.
1: ഹലോ,
0: നന്നായി
1: കേൾക്കാം,
0: പറഞ്ഞോളൂ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിഘ്നേഷ് സാറാണ്, വിഘ്നേഷ് സാറോട് സംസാരിക്കാം.
1: മലയിടിയിൽ വലിയ കളം ചിറ്റിപ്പാറയിൽ അടിയിൽ നിന്നും സത്യഭാമയാണ്.
2: സത്യഭാമ മാഡം പറഞ്ഞോളൂ.
1: കിരീടം എന്ന ചിത്രത്തില് എം ജി ശ്രീകുമാർ സാറ് പാടിയ പാട്ട്
2: പാട്ട് തരാം. നമ്മൾ ഇത്ര നേരം സംസാരിച്ചൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നോ?
1: ഞാൻ
2: ഇപ്പൊ കേട്ട് തുടങ്ങിയതേ ഉള്ളൂ.
1: അല്ല, ഞാൻ വച്ചോണ്ടിരിക്കാറുണ്ട്
2: സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്.
1: അതെ, നമുക്ക്
2: നിർത്തലാക്കണം. അതെ അതെ,
1: ഞങ്ങളിവിടെ കഴിഞ്ഞ മാസം ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. ഓപ്പൺ കോളില്
2: ക്ലാസ് ഉണ്ടായിരുന്നു.
1: സാറ് തിരുവനന്തപുരത്തുള്ള സാറ് വന്ന് എന്നെ കമ്മിറ്റി എടുത്തത്.
2: കമ്മിറ്റി എടുത്തു ക്ലാസ്സിൽ എന്താ പറഞ്ഞത്?
1: സാറ് പറഞ്ഞ് ഫോൺ നമ്പറൊക്കെ തന്നിട്ട് പോയി. മദ്യപാനം കഴിക്കുന്നത് കൊണ്ടിരിക്കുമ്പോ നമ്മളോട് വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ രണ്ടു പ്രാവശ്യമൊക്കെ വിളിച്ചു, എന്നിട്ട് അവിടുന്ന് ആരും എടുത്തിട്ടില്ല.
2: എക്സൈസിൽ നിന്നാണോ വന്ന് ക്ലാസ് എടുത്തത്?
1: എക്സൈസ് സാറ് തന്നെ വന്നത്.
2: ശരി.
1: പിന്നെ വലിയകളത്തിന്റെ ജംഗ്ഷനില് മദ്യപാനം ഉണ്ട്, പഞ്ചാബിന്റെ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു നിവൃത്തിയില്ല.
2: എവിടെയാണ്?
1: മലയടി വലിയ കളം.
2: മലയടി വലിയ കളം, ശരി, ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്
1: കേട്ടോ. ഒരു നിവൃത്തിയില്ല. സന്ധ്യയായ സ്ത്രീകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. അപ്പൊ അകറ്റ് പോകാനും പാടില്ല. കുപ്പി കണക്കിന് എടുത്തോണ്ട് വെച്ച് വെള്ളവും കൊണ്ടുവച്ചു മദ്യപാനം തന്നെ.
2: ഞാനത് ഈ വിവരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് തീർച്ചയായിട്ടും കൊടുക്കാം കേട്ടോ. അവിടെ പ്രശ്നമുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾ ഈ പറഞ്ഞ ക്ലാസ്സിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ കേട്ടു മാഡം?
1: ഒരുപാട് പറഞ്ഞ് മദ്യപാനം, ലഹരി, കുഞ്ഞുങ്ങളെ പറ്റി പറഞ്ഞു. പെൺകുട്ടികളെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് അമ്മമാരെ ശ്രദ്ധിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ.
2: കുട്ടികളെ അമ്മമാരെ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചൊക്കെ പറഞ്ഞോ?
1: പറഞ്ഞു.
2: എന്തൊക്കെയാന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ എന്നോട്? ഓർമ്മയുണ്ടോ?
1: സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരെ വസ്ത്രങ്ങൾ പരിശോധിക്കണം. അവര് എന്തൊക്കെയാണ് മുറിയടച്ച് ക്ലാസ് മുറിയടച്ച് വീട്ടിൽ അകത്തിരിക്കുമോ എന്ന് ചോദിച്ച്. അപ്പം ആ മുറിയടച്ചിരിക്കുന്ന കുട്ടികളെ അമ്മമാര് പ്രത്യേകം അത് ശ്രദ്ധിക്കണം. മൊബൈല് കയ്യിൽ കൊടുക്കരുത്. മൊബൈല് വീട്ടിൽ ശ്രദ്ധിക്കണം. ബാത്റൂമിൽ കയറുമ്പോ അത് ശ്രദ്ധിക്കണം. പിന്നെ പോകുന്ന വഴിയില് അത് ശ്രദ്ധിക്കണം. സ്കൂളിൽ ചെന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു.
0: ഇത്രയും ശ്രദ്ധയോടെ വേറെ ആരും ക്ലാസ് കേട്ടിട്ടുണ്ടാവും?
2: അതെ അതെ അതെ,
0: വായിച്ച പോലെ
2: പറഞ്ഞു.
0: ഇതുപോലെ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഐ എസ് ആയെന്നെ. കേൾക്കണം. ശരി, സംസാരിച്ചോളൂ സാറിനോട്. ഞാൻ ഇടയ്ക്ക് ഇത് കേൾക്കുമ്പോ ഇടയ്ക്ക് കയറി പറയാതിരിക്കാൻ നിർവാഹം ഇല്ലാത്തോണ്ടാണ് പറഞ്ഞു. അത്ര അടുക്കും ചിട്ടയോടെ പറഞ്ഞോളാം കേട്ടോ. ശരി, പറയണോ?
2: അത്രയും കൃത്യതയോടുകൂടി ആ പോയിന്റുകൾ പറഞ്ഞു. അത്രയും നല്ല രീതിയിൽ ആ ക്ലാസ് എടുത്ത ആൾക്കും എനിക്കറിയില്ല, പക്ഷെ അത് അദ്ദേഹം ആ പ്രശംസ അർഹിക്കുന്നുണ്ട്. അത്രയും കൃത്യമായിട്ട് വളരെ റാൻഡമായിട്ടാണല്ലോ ഞാൻ ചോദിച്ചത്.
0: സാറിന്റെ പേരൊന്ന് പറയാമോ? ഓർമ്മയുണ്ടോ സാറിന്റെ പേര്? ഓർമ്മയുണ്ട
1: സാറിന്റെ പേര്?
0: മറന്നു അല്ലേ? കുഴപ്പമില്ല, കാരണം അത്ര നന്നായിട്ട് സാറ് പഠിപ്പിച്ചോണ്ടാണല്ലോ ഇത്രയും പോയിന്റ് ആയിട്ട് പറഞ്ഞത് അല്ലേ?
1: പഞ്ചായത്ത്
2: ശരി ശരി. അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. പക്ഷേ അതിനകത്ത് ഞാൻ എന്റേതായ ചെറിയൊരു കൂട്ടിച്ചേർക്കൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇതുപോലെയൊക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ, അതായത് ഇവരെ പരിശോധിക്കുക, ഇവരെ ബാഗ് ചെക്ക് ചെയ്യുക, വസ്ത്രം പരിശോധിക്കുക, ബാത്റൂമിൽ കയറുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുക, പോകുന്ന വഴികളിൽ ചെക്ക് ചെയ്യുക, ഇതൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിലും ഇതൊരു ഒരു ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകിയാൽ അതൊരു പ്രശ്നം കൂടിയാണ് കേട്ടോ. നമ്മൾ അമിതമായി കുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനൊരു ചെക്കിംഗ് രീതിയിലേക്ക് പോകാനും പാടില്ല. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. പക്ഷേ ഇപ്പൊ ഉദാഹരണം ഞാൻ ഒരു കാര്യം പറയാം. ബാഗ് പരിശോധിക്കുന്ന കാര്യം പോലും കുട്ടികളെ പിടിച്ച് മുന്നിൽ നിർത്തി നിൽക്കൊണ്ട് ബാഗ് പരിശോധിക്കുന്നത് അത്ര നല്ലതല്ല. എന്താണെന്നറിയാമോ, ഇപ്പൊ നമ്മള് അമ്മ ഇപ്പൊ ബാഗ് പരിശോധിക്കുമ്പോൾ പറയും, അമ്മ കുട്ടി പറയുന്ന സ്വാഭാവികമായിട്ട് ഒരു മറുപടി ഇതായിരിക്കും, അമ്മ എന്റെ ബാഗിലൊന്നുമില്ല, നിങ്ങൾ വെറുതെ നോക്കണ്ട എന്നായിരിക്കും പറയാ. അപ്പൊ നമ്മൾ തിരിച്ചെന്തായിരിക്കും പറയാ, ചുമരിടി അല്ലെങ്കിൽ ചുമരിടാ, സാറ് പറഞ്ഞു ബാഗിലൊക്കെ പിള്ളേർക്ക് നിങ്ങളുടെ പ്രശ്നം കണ്ടു. ഒരിക്കലും ചെയ്യരുത്. എന്താണെന്നറിയാമോ, ഈ നമ്മളാണ് അവരെ വിശ്വസിക്കേണ്ട ഏറ്റവും ആദ്യത്തെ ആളുകൾ. അപ്പൊ എന്റെ അമ്മയും അച്ഛനും എന്നെ വിശ്വസിക്കുന്നില്ല എന്നൊരു തോന്നൽ നമ്മൾ കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ബാഗ് പരിശോധിക്കാൻ പാടില്ല എന്നുള്ളതല്ല അർത്ഥം, പരിശോധിക്കണം. പക്ഷെ അത് കൃത്യമായൊരു നമ്മൾ ഡിപ്ലോമസി എന്ന് പറയും, വളരെ ഒരു ഒരു പോലീസ് മുറയിലേക്കല്ല, അല്ലെങ്കിൽ ഒരു ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്തു എന്നു, അവൻ എന്തോ തെറ്റ് ചെയ്യാൻ പോകുന്നു, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നടക്കുന്നു എന്ന ധാരണയിലല്ല പോകേണ്ടത്. ബാഗ് പരിശോധിക്കണം. പക്ഷെ ബാഗ് പരിശോധിക്കുമ്പോൾ കുട്ടിയുടെ ഒരു പ്രസൻസിൽ പരിശോധിക്കാതിരുന്നാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ അവൻ പോകുന്ന വളരെ സ്വാഭാവികമായിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഞാനിതാ നിന്നെ പരിശോധിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ നീ എന്തിനാണ് റൂം അടച്ചിരിക്കുന്നത്, ഞാൻ നിന്നെ ചോദ്യം ചെയ്യാൻ പോകുന്നു, ആ രീതിയിലല്ല. വളരെ സൗഹൃദപരമായിട്ടും സ്വാഭാവികമായിട്ടുമാണ് ഇത് നിരീക്ഷിക്കേണ്ടത്. കുട്ടി റൂം അടച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ വളരെ സ്നേഹത്തോടു കൂടിയാണ് പോയി ചോദിക്കേണ്ടത്, മോളെ എന്ത് പറ്റി, നീ ഒത്തിരി നേരം കൊണ്ട് ഇവിടെ ഇരിക്കുന്നത്, നിനക്ക് പൊതുവെ അങ്ങനെ അല്ലല്ലോ നീ ഇരിക്കുന്നത്, നിനക്ക് എന്താ പറ്റിയത്, അമ്മയോട് പറ എന്നാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ നമ്മൾ പൊതുവേ നമ്മൾ എന്തായിരിക്കും സംഭവിക്കുക, നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, എത്ര നേരമായി ഇരിക്കുന്നു, ഇങ്ങനെയായിരിക്കും നമ്മൾ ചോദിക്കാൻ സാധ്യത അല്ലേ. അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. കാരണം എന്നാൽ മാത്രമല്ല, ഇപ്പം ഞാൻ അമ്മയോട് വളരെ സ്നേഹത്തിൽ ഒരു കാര്യം ചോദിച്ചാൽ എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ വളരെ റൂഡായിട്ട് ഒരു കാര്യം ചോദിച്ചാൽ പറഞ്ഞാൽ നമ്മൾ വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പൊ വളരെ കൃത്യമായിട്ട് ആ ക്ലാസ്സിൽ നിന്നുള്ള വിവരങ്ങൾ മനസ്സിലാക്കി എന്നുള്ളത് വലിയ സന്തോഷം. ആ വിവരങ്ങളൊക്കെ തന്നെയും നമ്മളത് പ്രയോഗിക്കുമ്പോൾ പ്രായോഗിക തലത്തിൽ കുറച്ച് യുക്തി, കുറച്ച് ഡിപ്ലോമസി, ഇതെല്ലാം കൂടി കാണിച്ചുകൊണ്ട് വേണം നമ്മളത് പ്രയോഗിക്കാൻ കേട്ടോ. കുട്ടി പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളാണല്ലോ കൈകാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ചൊന്ന് സൂക്ഷിക്കണം.
0: ഇത്ര നേരം നന്നായി സംസാരിക്കാൻ പറ്റിയല്ലേ. ബാഗ് പരിശോധിക്കുന്ന കാര്യങ്ങൾ, അത് റോഡാവരുതെന്നുള്ള കാര്യങ്ങൾ, അവിടെ എക്സൈസിന്റെ സാറ് വന്ന് സംസാരിച്ചത്, ഇവിടെ എക്സൈസിന്റെ സാറ് സംസാരിച്ചത്, എല്ലാം കൂടെ ചേർന്നപ്പോ സംഗതി എല്ലാം കൂടെ അങ്ങ് സെറ്റായി എന്നുള്ളതാണ് പ്രധാനം. പിന്നെ പാട്ടിലോട്ട് പോവാമോ? കിരീടം എന്ന സിനിമയിൽ എം ജി ശ്രീകുമാർ പാടിയ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി, കൈതപ്രം എഴുതി, മനോഹരമായ പാട്ടാണ് അല്ലേ. അടുത്തിരിക്കുന്ന സാറിന്റെ പേര് വിഘ്നേഷ് എന്നാണ്. ശരി, നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, മറ്റേ എക്സൈസിലെ സാറിനെ മറന്നുപോയതുപോലെ, പേര് മറന്നുപോയതുപോലെ ഈ സാറിന്റെ പേര് മറന്നു പോരുത്. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് വിഘ്നേഷ് സാറാണ്. അപ്പൊ അവിടെ എന്താണ് ഇപ്പൊ തൊഴിലുറപ്പ് നടക്കുകയാണോ? എല്ലാരും കേട്ടോണ്ടിരിക്കല്ലേ, എല്ലാ ചേച്ചിമാർക്കും, എല്ലാ അമ്മമാർക്കും, എല്ലാ അണ്ണന്മാർക്കും, സർവ മാമന്മാർക്കും, അവിടെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, കരുണാസായി റേഡിയോയുടെ എന്റെ വക, വിഘ്നേഷ് സാറിന്റെ വക, കൂപ്പുകൈ. അപ്പൊ സാറിനോട് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞു, പാട്ടിലേക്ക്
1: പോവാം.
2: താങ്ക് യു, താങ്ക് യു.
1: ശരി ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. സമയം ഏറെയാവുന്നു. വീണ്ടും കോളേഴ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള സമയം തീരെയില്ല. ധാരാളം സന്ദേശങ്ങളുണ്ട്, അതും വായിക്കുവാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നേരത്തെ അശോകൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഒരാൾ വരാൻ തയ്യാറായില്ല ആശുപത്രിയിലേക്കെങ്കിൽ എങ്ങനെയാണ് അയാളെ കൊണ്ടെത്തിക്കുക? അതിന് വിമുക്തി മിഷനിൽ എന്താണ് പദ്ധതിയുള്ളത് എന്നാണ് അശോകൻ ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് എക്സൈസ് വകുപ്പിലെ വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ, തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ വിഘ്നേഷ് വിശ്വനാഥ് സാറാണ്. അദ്ദേഹം ഇതിന് വ്യക്തമായി അശോകനും അതുപോലെ കേൾക്കുന്ന എല്ലാവർക്കുമായി മറുപടി തരും. എന്താണ് അതിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്.
1: അതെ, നല്ല ചോദ്യമാണ്. കാരണം എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ലഹരി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ മദ്യപിക്കുന്നതോ ആയ മനുഷ്യരോട് നമ്മൾ ചികിത്സ എടുക്കണമെന്നില്ല, അവർ വരാൻ കൂട്ടാക്കണമെന്നില്ല. ഇതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് അതിലിടപെടുന്ന ആളുകൾ വളരെ സൂക്ഷിച്ചായിരിക്കണം. ഇവരോട് ഇവർ മദ്യപിച്ചിരിക്കുന്ന സമയത്തോ ലഹരി ഉപയോഗിച്ചിരിക്കുന്ന സമയത്തോ അല്ല നമ്മൾ ഈ കാര്യം പറയേണ്ടത്. അവരൊന്ന് വളരെ കാമായിട്ട് അത് ആ ലഹരി ഉപയോഗിക്കാതിരിക്കുന്ന ഒരു സമയത്ത് വളരെ സമാധാനത്തിൽ ഇവരോട് സംസാരിക്കുക. ഈ സംസാരിക്കുന്ന മനുഷ്യർ വളരെയധികം മുൻകരുതലുകൾ എടുത്തിരിക്കണം, ട്രിഗർ ആകരുത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി ആയിരിക്കണമെന്നില്ല അവിടെ നിന്ന് ഉണ്ടാവുക. മദ്യപിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് പോയിട്ട് നാളെ ചികിത്സ എടുക്കണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അയാൾ വളരെ പ്രകോപിക്കുന്ന രീതിയിലായിരിക്കും നമ്മളോട് തിരിച്ച് സംസാരിക്കുക. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ ട്രിഗറായി പ്രകോപിക്കുന്ന അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത്. പകരം അവരെന്തു തന്നെ പറഞ്ഞാലും അതിനെ അംഗീകരിച്ചുകൊണ്ടായിരിക്കണം അവരോട് സംസാരിക്കേണ്ടത്. നമ്മൾ ചികിത്സ എടുക്കേണ്ടതിനെ കുറിച്ചും ഇതിന്റെ ഒരു സൊല്യൂഷൻ സീക്കേണ്ടതിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അവർ നമ്മളോട് തർക്കിച്ചു എന്നൊക്കെ വരാം. തിരിച്ച് തർക്കികളല്ല ശരിക്കുള്ള മാർഗം. അവർ പറയുന്നതിനെ അംഗീകരിക്കുക, ശേഷം അവരോട് പറയുക ഇത് നമുക്കൊരു ഒന്ന് പോയി നോക്കാം. ചികിത്സ എടുക്കാതൽക്ക് അവിടെ നിൽക്കട്ടെ, നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ ഒരു പ്രൊഫഷണലിന് അടുത്ത് പോയിട്ട് നിലവിലുള്ള അവസ്ഥ എന്താണ് നമുക്ക് നോക്കാം എന്ന് അവരോട് പറയുക. രണ്ട്, നമുക്ക് ഇയാളെ എങ്ങനെ അവിടെ എത്തിക്കാം. നമുക്ക് ഇപ്പം എക്സൈസിൽ ഇയാളെ എത്തിക്കാനൊരു സംവിധാനമില്ല. പക്ഷേ നമുക്ക് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ നേർവഴി പദ്ധതി നമുക്ക് അവിടെ ഉപയോഗിക്കാം. കുട്ടികളെ നമ്മൾ കൃത്യമായിട്ട് കൗൺസിലിംഗ് ചെയ്ത് ഈ ചികിത്സ എടുക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്ന് കുട്ടികളെയും മാതാപിതാക്കളെയും ഒരുപോലെ മനസ്സിലാക്കി അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തരും. അങ്ങോട്ട് എത്തിക്കാനുള്ള വാഹന സൗകര്യം ഉൾപ്പെടെ നമുക്ക് മറ്റ് സ്റ്റേ ഹോൾഡേഴ്സ്, ഘടക സ്ഥാപനങ്ങളുണ്ട്, പഞ്ചായത്ത് പോലുള്ള സംവിധാനങ്ങൾ നമുക്ക് ആശ്രയിക്കാവുന്നതാണ്, പോലീസിനെ നമുക്ക് ആശ്രയിക്കാവുന്നതാണ്. പിന്നെ വയലൻസ് പോലെയുള്ള വലിയ പ്രശ്നങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് വീടുകളിലുണ്ടെങ്കിൽ പോലും നമുക്ക് പോലീസിന്റെ അടിയന്തരമായിട്ടുള്ള സഹായത്തിലുള്ള നമ്പർ 112 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഇപ്പം ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് അതിന് ഉപയോഗിക്കാം. ഇതിന് നമ്മൾ ചെയ്യാൻ സാധിക്കുക അയാളോട് വളരെ സമാധാനത്തിൽ സംസാരിക്കുകയും അയാളോട് ഈ അയാളോടൊപ്പം നിൽക്കുന്ന മനുഷ്യരോട് ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അയാളെ അയാൾ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നിടത്തോളം നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇനി അയാളിനി അത് വരാൻ കൂട്ടാക്കുന്നില്ല, ഒട്ടും താല്പര്യമില്ല എന്നാണ് അന്നാണ് അയാളുടെ മറുപടി എങ്കിൽ ചെറിയ ചെറുതിലുള്ള ചില തന്ത്രങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് പറയാം ഇത് ഇപ്പം നിങ്ങൾ നോക്കണ്ട, ഈ പക്ഷേ ഇപ്പം ഭാര്യയാണ് സംസാരിക്കുന്നത്, ഭാര്യയ്ക്ക് പറയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു മദ്യപാന പ്രശ്നം കാരണം എനിക്ക് നിരന്തരമായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് വരാമോ, എന്നെ കാണിക്കാൻ വേണ്ടി ഒന്ന് വരാമോ എന്ന് പറഞ്ഞെങ്കിലും ആ മനുഷ്യനെ ഒരു പ്രൊഫഷണലിനടുത്തേക്ക് എത്തിക്കാം. ആ പ്രൊഫഷണലിനടുത്തേക്ക് എത്തിച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അയാളോട് കാര്യങ്ങൾ പതുക്കെ പതുക്കെ ചോദിച്ച് ആ മനുഷ്യനെ കൊണ്ട് തന്നെ ആ വ്യക്തിയെ കൊണ്ട് തന്നെ തൻ്റെ ഒരു പ്രശ്നം ഇതൊരു പ്രശ്നമാണെന്നും ഞാൻ ചികിത്സ എടുക്കേണ്ടതുണ്ട് എന്നും മനസ്സിലാക്കിക്കാൻ ഒരു പ്രൊഫഷണലിന് കഴിയും. ആ പ്രൊഫഷണലിനടുത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരു ജോലി നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. മറ്റൊന്ന്, ഇനി നമ്മൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുടുംബത്തിൽ ആ വ്യക്തിക്കുമായി അല്പമെങ്കിലും സ്നേഹബന്ധമുള്ള ഒരു ഒരു ഒരു കണക്ഷനുള്ള ഒരാളെങ്കിലും ഉണ്ടാവുമല്ലോ, ആ ആളുമായി നമുക്ക് സംസാരിക്കാം, ഇത് അവതരിപ്പിക്കാവുന്നതാണ്. അങ്ങനെ വിവിധ തരങ്ങളായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞാൽ ഉടൻ തന്നെ അയാൾ നമ്മളോട് സഹകരിക്കണമെന്നോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, വളരെ നയതന്ത്രപരമായിട്ട് തന്നെ അയാളോട് സംസാരിക്കേണ്ടതും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്.
0: യെസ്, പക്ഷേ അതിലെപ്പോഴും ആളുകളുടെ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്, എങ്ങനെ കൊണ്ടെത്തിക്കും ആശുപത്രിയിൽ എന്നുള്ളത് ഒരു ഇതാണ്. നമുക്ക് അതിനകത്ത് സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ നാട്ടുകാരോ ഒക്കെ അതിനകത്ത്, പക്ഷെ അതിലൊക്കെ ഒരു നാണക്കേട് വിചാരിക്കും നാട്ടുകാർ, അറിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് എന്നുള്ളത്. പക്ഷെ അതിനൊരു പൊതുസംവിധാനം ആവശ്യമായി വരുന്നു എന്നുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വ്യക്തിയെ എങ്ങനെ ആശുപത്രിയിൽ എത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ആലപ്പുഴയിൽ നിന്ന് ഐശ്വര്യ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ബഹളം നടക്കുന്ന ഒരു സ്ഥലത്തൊക്കെ എങ്ങനെയാണ് നേരിട്ട് ഇടപെടുക എന്നുള്ളത്, അതിന് വ്യക്തമായി വളരെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് വിശാഖ അതിന് മറുപടി, സോറി വിഘ്നേഷ് അതിനകത്ത് മറുപടി പറഞ്ഞത്.
1: ഒരു റെസ്പോൺസ് ടീമൊക്കെ വേണമെങ്കിൽ ഭാവിയിൽ സർക്കാരിലേക്ക് നമുക്ക് അതിനൊരു സജഷൻ കൊടുക്കാം, അങ്ങനെ ഒരു ടീമൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത. അടിയന്തരമായി ഇത്തരം സാഹചര്യങ്ങൾ, ഇപ്പോൾ വീട്ടിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തരമായി ഇടപെടാനുള്ള ഒരു സംവിധാനമൊക്കെ സർക്കാരിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിർദ്ദേശങ്ങൾ എന്നുള്ളത് നമുക്ക് കൊടുക്കും. അത് ഈ ഇത്തരം ഒരു സംഭാഷണം അതിന് വഴിതെളിച്ചു എന്നുള്ള വലിയ കാര്യം തന്നെയാണ്.
0: കാരണം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫോണിലൂടെ കേൾക്കുന്നത് വന്നു കൊണ്ടുപോകുമോ, എങ്ങനെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ വന്നു കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഇപ്പൊ എക്സൈസ് വകുപ്പിനുള്ളതുപോലെ തന്നെ മറ്റ് സന്നദ്ധ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് ഇത് ഒരു സർക്കാർ സംവിധാനം എന്തെങ്കിലും ഇതിനോട് അനുബന്ധമായി നിലവിൽ വരട്ടെ എന്നുള്ളതാണ് പ്രധാനമായും.
1: സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴും പഞ്ചായത്തിന്റെ വാഹനങ്ങളൊക്കെ ഉൾപ്പെടെ ഞങ്ങൾ ഇതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ചില പഞ്ചായത്തുകളുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മളുടെ നല്ല സഹകരണമാണ്. അപ്പൊ ഇവിടെ അത്തരം പ്രശ്നങ്ങളിൽ വാഹന സൗകര്യത്തിനുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ വാഹനം ഉപയോഗിക്കാവുന്നതാണ്. സി സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സന്നദ്ധ സംഘടനകളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. വാർഡ് മെമ്പർമാർ അവർക്ക് ഒരുപാട് സഹായിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ ICD സൂപ്പർവൈസർ, കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്റർ തുടങ്ങിയ തസ്തികയിലുള്ള ആളുകളുണ്ട്. അവരുടെയൊക്കെ സഹായം നമുക്ക് ഇതിനെടുത്തിട്ട് നമുക്ക് ഇയാളെ ചികിത്സയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും.
0: തീർച്ചയായിട്ടും ധാരാളം കാര്യങ്ങൾ ഇനി ഒരുപക്ഷെ ശ്രോതാക്കൾക്ക് ചോദിക്കാനുണ്ടാവും. സന്ദേശങ്ങൾ ഒത്തിരിയുണ്ട്. ചോദ്യങ്ങളായിട്ട് തന്നെയാണ് സന്ദേശങ്ങൾ കിടക്കുന്നത്. നമുക്കെല്ലാം ഒരിക്കലും വായിച്ചു തീർക്കാൻ കഴിയില്ല. ഇനിയുള്ള ദിവസങ്ങളിലും മറ്റും ഇനിയും ആവർത്തിക്കാം ഇത്തരം കാര്യങ്ങൾ. കാരണം പൊതുജനത്തിന് അത്രയേറെ ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. പ്രിയ ശ്രോതാക്കളെ, എന്തായാലും നമുക്കറിയാം മദ്യാസക്തി അടക്കമുള്ള ഏത് ലഹരി ഉപയോഗവും ഒരു നാടിനെ വിനാശത്തിലേക്ക് നയിക്കും. അത് ചെറുപ്പത്തെ അപഹരിക്കും, അത് ഊർജ്ജത്തെ ഇല്ലാതാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ഞങ്ങൾ നിങ്ങൾ എന്ന ഒരു വ്യത്യാസം മാറ്റിവെച്ചിട്ട് നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു ദേശത്തെ ലഹരി വിമുക്തമാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതിനകത്ത് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും ഒരുമിച്ച് നിന്നാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു കാര്യമാണ് വിമുക്തി മിഷൻ സർക്കാരിന്റെ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത്. ധാരാളം അവബോധ പ്രവർത്തനങ്ങൾ ഇതിനോടകം നടത്തുകയുണ്ടായി. എത്രയോ ആയിരക്കണക്കിന് സൗജന്യമായി ആളുകൾക്ക് ചികിത്സ നൽകാൻ കഴിഞ്ഞു. ഒപ്പം അതിനേക്കാളൊക്കെ ഉപരി വലിയൊരു പൊതുബോധം ഈ ഒരു മേഖലയിൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വിമുക്തിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വളരെ സന്തോഷത്തോടുകൂടി ഇന്ന് വിമുക്തിയുടെ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്ററായ വിഘ്നേഷ് വിശ്വനാഥ് നമ്മളോടൊപ്പം സംസാരിക്കുകയും ശ്രോതാക്കളുമായി കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തത്. എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി കരുണാസായി റേഡിയോയുടെ റേഡിയോയ്ക്ക് വേണ്ടിയിട്ട്, പോക്കുവെയിലിന് വേണ്ടിയിട്ട്, പ്രത്യേക പോക്കുവെയിലിന് വേണ്ടിയിട്ട് വിഘ്നേഷിന് വളരെയധികം സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു.
1: താങ്ക് യു. ഒരേ സമയം ഒരു ലക്ഷക്കണക്കിന് ആളുകളോട് ഇതേ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കരുണാസായി റേഡിയോയിലൂടെ ഉള്ള നന്ദി വിമുക്തി മിഷന്റെ പേരിലും എക്സൈസ് വകുപ്പിന്റെ പേരിലും കൂടെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സർ.
0: അടുത്ത ബുധനാഴ്ച പ്രത്യേക പോക്കുവെയിലുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്ന് നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസൈ റേഡിയോ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സായി റേഡിയോ ടൈം ചേഞ്ച്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.
2: On Kerala's rampant drug crisis, it's the biggest talking point in the state.
3: Elathooril praayapoorthiyaagatha pengutiye lehari nalgi peedipichu garbhiniyaakki.
4: Ningal mayakkumarunnedirayi adishaktamaya nilavaadu edukkanam.
5: Operation Tufan, the narco hunt enna peril oru paddhathi Kerala police aarambhikkuka. Keralathile mayakkumarunninte vere arakkuka ennulla lakshyathode. ഓപ്പറേഷൻ തുഫാൻ.
1: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
6: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
1: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.

0: കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് മടവൂർ പാറയിലെ പൊന്നിൻ പത്തായത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് കേൾക്കാം. ചില സ്ഥലങ്ങൾ കാണാൻ മാത്രമുള്ളവയല്ല, കേൾക്കുവാനുള്ളവയാണ്. ചില പാറകൾ വെറും ശിലകളല്ല, അവ കാലത്തിന്റെ ഓർമ്മകൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന നിശബ്ദ സാക്ഷികളാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് പോത്തൻകോട് ചെമ്പഴന്തി റോഡിലൂടെ സഞ്ചരിച്ച് മടവൂർ പാറയുടെ അടിവാരത്തിലെത്തുമ്പോൾ ആദ്യം നമ്മെ ആകർഷിക്കുന്നത് പാറ കൊത്തിയുണ്ടാക്കിയ പുരാതന ഗുഹാക്ഷേത്രമാണ്. എന്നാൽ ക്ഷേത്രത്തിന്റെ പുറകിൽ നൂറ്റാണ്ടുകളുടെ മൌനവുമായി കാവൽ നിൽക്കുന്ന രണ്ട് കൂറ്റൻ പാറക്കെട്ടുകളെക്കുറിച്ച് അവിടുത്തെ പഴമക്കാർ പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ട്. അത് ചരിത്രമല്ല, പക്ഷേ ചരിത്രത്തെക്കാൾ മനുഷ്യഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഐതിഹ്യമാണ്. ഒരു കാലത്ത് മടവൂർ പാറയിൽ പൊന്നിൻ പത്തായം എന്ന അത്ഭുതമുണ്ടായിരുന്നുവെന്നാണ് വിശ്വാസം. ദാരിദ്ര്യം കാരണം മകളുടെ വിവാഹം നടത്താൻ സ്വർണം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്ന കുടുംബങ്ങൾക്ക് ഈ പുണ്യസ്ഥലം അവസാന പ്രതീക്ഷയായിരുന്നു. സ്വർണം ആവശ്യമായവർ ക്ഷേത്രത്തോട് ചേർന്നിരുന്ന ഒരു പ്രത്യേക ഗുഹയ്ക്കുള്ളിൽ ഒരു ഇലയിൽ പൂവും ഭസ്മവും സമർപ്പിച്ച് നിശബ്ദമായി പ്രാർത്ഥിക്കുമായിരുന്നു. തുടർന്ന് ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവർ പുറത്തേക്ക് മാറി നിൽക്കും. അല്പസമയം കഴിഞ്ഞ് തിരികെ വന്ന് നോക്കുമ്പോൾ ആ ഇലയിൽ വിവാഹത്തിനാവശ്യമായത്ര സ്വർണം പ്രത്യക്ഷപ്പെട്ടിരിക്കും. അത് ആരാണ് കൊണ്ടുവന്നത് എന്നോ എങ്ങനെ വന്നത് എന്നോ ആരും അന്വേഷിച്ചിരുന്നില്ല. കാരണം വിശ്വാസത്തിന് പലപ്പോഴും തെളിവുകൾ ആവശ്യമില്ല. എന്നാൽ ആ സഹായത്തിന് ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞാൽ ഒരു തരിമ്പ് പോലും കുറയാതെ അതേ സ്വർണം തിരികെ ഗുഹയിൽ സമർപ്പിക്കണം. അത് ദാനമായിരുന്നില്ല, വിശ്വാസത്തിന്റെ വായ്പയായിരുന്നു. പ്രകൃതിയോടും ദൈവത്തോടും മനുഷ്യൻ പുലർത്തേണ്ട സത്യസന്ധതയുടെ ഒരു ഉടമ്പടി. കാലങ്ങളോളം ആ ആചാരം മുടങ്ങാതെ തുടർന്നു. മനുഷ്യർ സ്വർണം വാങ്ങി വിവാഹം നടത്തി, വാക്ക് പാലിച്ച് തിരികെ നൽകി. വിശ്വാസവും നന്ദിയും കൈകോർത്തു നിന്നിരുന്ന ഒരു കാലമായിരുന്നു അത്. എന്നാൽ മനുഷ്യന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ചോദ്യമുണ്ട്, ഇതെല്ലാം ശരിക്കും നടക്കുന്നതെങ്ങനെ എന്ന ചോദ്യം. ചിലപ്പോൾ ആ ചോദ്യം അറിവിലേക്ക് നയിക്കും, ചിലപ്പോൾ നാശത്തിലേക്കും. ഒരു ദിവസം ഗുഹയിൽ സ്വർണം കൊണ്ടുവയ്ക്കുന്നത് ആരാണെന്ന് നേരിൽ കാണണം എന്ന ആഗ്രഹം ഒരമ്മയുടെയും മകളുടെയും മനസ്സിൽ ഉദിച്ചു. ഭക്തിയേക്കാൾ കൗതുകം വലുതായി. അവർ ആരും അറിയാതെ ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരുന്നു. കണ്ണുകൾക്ക് മുന്നിൽ അത്ഭുതം കാണാനുള്ള ആഗ്രഹമായിരുന്നു അത്. എന്നാൽ ഐതിഹ്യം പറയുന്നത് മറ്റൊന്നാണ്. മനുഷ്യന്റെ ആ അവിശ്വാസവും അതിർവിട്ട ജിജ്ഞാസയും ദൈവം ഇഷ്ടപ്പെട്ടില്ല. തന്റെ രഹസ്യം ഭേദിക്കാൻ ശ്രമിച്ച ആ അമ്മയെയും മകളെയും അദ്ദേഹം ശപിച്ചു. ഒരു നിമിഷം കൊണ്ട് അവർ ശിലകളായി മാറി. ഇന്നും ക്ഷേത്രത്തിന്റെ പിന്നിൽ കാവൽക്കാരെ പോലെ നിൽക്കുന്ന ആ രണ്ട് പാറക്കെട്ടുകൾ അവരാണ് എന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. ഈ കഥയെ ശാസ്ത്രത്തിന്റെ തുലാസിൽ അളക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഉത്തരം ലഭിക്കില്ല. എന്നാൽ ഐതിഹ്യങ്ങളുടെ സൗന്ദര്യം അവയുടെ യാഥാർത്ഥ്യത്തിലല്ല, അവ പകർന്നു നൽകുന്ന ജീവിത പാഠങ്ങളിലാണ്. ഈ കഥ മനുഷ്യനോട് പറയുന്നത് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി മറക്കരുത് എന്നും എല്ലാ രഹസ്യങ്ങളും ബലമായി തുറന്നു നോക്കേണ്ടതില്ല എന്നുമാണ്. പ്രകൃതിക്കും വിശ്വാസത്തിനും ചില നിശബ്ദതകളുണ്ടെന്നും അവയെ ആദരിക്കണമെന്നും പഴമക്കാർ ഇത്തരത്തിലുള്ള കഥകളിലൂടെ തലമുറകളെ പഠിപ്പിച്ചു. ഇന്നത്തെ മനുഷ്യൻ എല്ലാറ്റിനും വിശദീകരണം തേടുന്നു. അത് പുരോഗതിയുടെ അടയാളമാണ്. പക്ഷെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുന്നതിലും വലിയൊരു ജ്ഞാനമുണ്ട്. ചില രഹസ്യങ്ങളുടെ മുന്നിൽ വിനയത്തോടെ നിൽക്കാൻ പഠിക്കുക എന്നത്. കാരണം ചിലപ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് സത്യത്തെയല്ല, നഷ്ടപ്പെടുത്തുന്നത് വിശ്വാസത്തെയാണ്. മടവൂർ പാറ സന്ദർശിക്കുമ്പോൾ ആ രണ്ട് പാറക്കെട്ടുകൾക്ക് മുന്നിൽ ഒരു നിമിഷം നിശബ്ദമായി നിൽക്കുക. അവ ശരിക്കും ഒരമ്മയും മകളുമാണോ എന്നതിന് ഉത്തരമില്ലായിരിക്കാം. പക്ഷേ മനുഷ്യന്റെ അതിരുകടന്ന ജിജ്ഞാസയെയും വിശ്വാസത്തിന്റെ നേർത്ത നൂലിഴയെയും കുറിച്ചുള്ള ഒരു പുരാതന ഓർമ്മയായി അവ ഇന്നും അവിടെ നിലകൊള്ളുന്നു. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഇത്തരം ഐതിഹ്യങ്ങൾ വെറും കഥകളല്ല, ഒരു ജനതയുടെ ഭാവനയും വിശ്വാസവും സംസ്കാരവും നെയ്തെടുത്ത ജീവിക്കുന്ന പൈതൃകമാണ്. പാറകളേക്കാൾ ദൃഢമായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അവ ഇന്നും കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

എനിക്കിപ്പോ തന്നോട് കുറച്ച് അസൂയൊക്കെ തോന്നുന്നുണ്ട്. ഭാഗ്യം ചെയ്ത മക്കൾക്ക് ഇത്രയ്ക്ക് സ്നേഹം കിട്ടും. You're so blessed.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശാസ്ത്ര കൗതുകം.
2: ആധുനിക വൈദ്യശാസ്ത്രത്തിലെ വിപ്ലവകരമായ ഒരു മരുന്ന് വിതരണ രീതിയാണ് ട്രാൻസ് ഡെർമൽ പാച്ചുകൾ. ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ചും അതിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ലളിതമായി താഴെ വിവരിക്കുന്നു. വൈദ്യശാസ്ത്രം വളരും തോറും രോഗചികിത്സാ രീതികളും ലളിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഗുളികകൾ വിഴുങ്ങാനോ സൂചിമുനകളെ ഭയപ്പെടാനോ ഇല്ലാതെ തന്നെ ശരീരത്തിലേക്ക് മരുന്ന് എത്തിക്കാൻ സാധിക്കുന്ന അത്യാധുനിക രീതിയാണ് ട്രാൻസ് ഡെർമൽ പാച്ചുകൾ. ശരീരത്തിൽ ഒട്ടിക്കാവുന്ന ചെറിയ പ്ലാസ്റ്ററുകൾ പോലെയാണ് ഇവ കാണപ്പെടുന്നത്. നമ്മുടെ ചർമ്മം ശരീരത്തിന് ഒരു സംരക്ഷണ കവചമാണെങ്കിലും അതിന് ചെറിയ തന്മാത്രകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള കഴിവുണ്ട്. പാച്ചുകൾക്കുള്ളിൽ മരുന്ന് ഒരു പ്രത്യേക പാളിയായി ക്രമീകരിച്ചിട്ടുണ്ടാവും. നാം ഇത് ചർമ്മത്തിൽ ഒട്ടിക്കുമ്പോൾ മരുന്ന് സാവധാനം ചർമ്മത്തിലെ സുഷിരത്തിലൂടെ കടന്ന് തൊട്ടു താഴെയുള്ള രക്തക്കുഴലുകളിലേക്ക് നേരിട്ട് ലയിച്ചു ചേരുന്നു. 1979 അമേരിക്കയിലാണ് യാത്രാക്ഷീണം തടയാനുള്ള ആദ്യത്തെ പാച്ച് വികസിപ്പിച്ചത്. ഇന്ന് അത്യാധുനിക ലാമിനേഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മരുന്നിന്റെ അളവ് കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ പാച്ചുകൾ വളർന്നിരിക്കുന്നു. സാധാരണയായി നമ്മളൊരു ഗുളിക കഴിക്കുമ്പോൾ അത് വയറ്റിലെത്തി ദഹിക്കുകയും കരൾ വഴി രക്തത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയിൽ മരുന്നിന്റെ നല്ലൊരു ഭാഗം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇത് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കോ വൈറൽ അസ്വസ്ഥതയ്ക്കോ കാരണമാകാറുമുണ്ട്. എന്നാൽ പാച്ചുകളുടെ ഗുണങ്ങൾ ഏറെയാണ്. ദഹന പ്രക്രിയയെ ബാധിക്കാതെ മരുന്ന് നേരിട്ട് രക്തത്തിലെത്തുന്നു. ഗുളിക കഴിക്കുമ്പോൾ രക്തത്തിൽ മരുന്നിന്റെ അളവ് പെട്ടെന്ന് കൂടുകയും കുറയുകയും ചെയ്യും. എന്നാൽ പാച്ചുകൾ ഒരു നിശ്ചിത അളവിൽ മരുന്ന് തുടർച്ചയായി ശരീരത്തിലേക്ക് വിട്ടുകൊണ്ടിരിക്കും. ഒരു തവണ ഒട്ടിച്ചാൽ 1 മുതൽ 7 ദിവസം വരെ മരുന്ന് നൽകാൻ കഴിയുന്ന പാച്ചുകൾ ഇന്ന് നിലവിലുണ്ട്. മരുന്ന് കഴിക്കാൻ മറന്നുപോകുന്ന രോഗികൾക്കും അബോധാവസ്ഥയിലുള്ളവർക്കും ഇത് വലിയ ആശ്വാസമാണ്. യാത്രക്കിടയിലുണ്ടാവുന്ന തലക്കറക്കവും ഛർദിയും തടയാൻ ചെവിക്ക് പിന്നിൽ ഒട്ടിക്കുന്ന പാച്ചുകൾ വ്യാപകമാണ്. നിക്കോട്ടിൻ പാച്ചുകൾ ഉപയോഗിച്ച് ശരീരത്തിലെ നിക്കോട്ടിന്റെ അളവ് ഘട്ടം ഘട്ടമായി കുറച്ച് പുകവലി ശീലം ഉപേക്ഷിക്കാൻ സാധിക്കും. കഠിനമായ ശരീരവേദനയുള്ളവർക്കും ക്യാൻസർ രോഗികൾക്കും ആശ്വാസം നൽകാൻ മോർഫിൻ അടക്കമുള്ള മരുന്നുകൾ പാച്ചുകളിലൂടെ നൽകാറുണ്ട്. നെഞ്ചുവേദന തടയാനുള്ള നെട്രോഗ്ലിസറിൻ പാച്ചുകൾ ഇന്ന് ലഭ്യമാണ്. ഓർമ്മക്കുറവുള്ള രോഗികൾക്ക് കൃത്യസമയത്ത് മരുന്ന് നൽകാൻ ഈ രീതി ഏറെ ഫലപ്രദമാണ്. ഇൻസുലിൻ പാച്ചുകളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടും സജീവമാണ്. ഇത് യാഥാർത്ഥ്യമായാൽ പ്രമേഹ രോഗികൾക്ക് ദിവസേനയുള്ള കുത്തിവയ്പ്പുകളിൽ നിന്ന് പൂർണ്ണ മോചനം ലഭിക്കും. കൂടാതെ മൈക്രോനേഡൽ പാച്ചുകൾ വഴി വാക്സിനുകൾ നൽകാനുള്ള പരീക്ഷണങ്ങളും നടക്കുന്നുണ്ട്. ചർമ്മത്തിന് അമിതമായ അലർജിയോ മുറിവോ ഉള്ളവർ പാച്ചുകൾ ഉപയോഗിക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ്. വരും കാലങ്ങളിൽ മരുന്നു പെട്ടിയിലെ ഗുളികകൾക്ക് പരം ഒരു ചെറിയ സ്റ്റിക്കർ ഉപയോഗിച്ച് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് സാധിച്ചേക്കും.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

संग पिया का कैसे खिलके।

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ഫ്രിഡ്ജുകൾ സർവ്വസാധാരണമാണ്. പാലും ഭക്ഷണപദാർത്ഥങ്ങളും കേടുവരാതെ സൂക്ഷിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ ആധുനിക സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യൻ എങ്ങനെയാകും ഇത്തരം വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ടാവുക? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റഷ്യയിലെയും ഫിൻലാൻഡിലെയും ഗ്രാമപ്രദേശങ്ങളിൽ പണ്ട് നിലനിന്നിരുന്ന, കേൾക്കുമ്പോൾ അല്പം വിചിത്രമെന്ന് തോന്നാവുന്ന ഒരു തവള പ്രയോഗത്തെക്കുറിച്ചാണ്. ഫ്രിഡ്ജുകൾ വരുന്നതിന് മുൻപ് റഷ്യക്കാർ പാൽപാത്രത്തിനുള്ളിൽ ജീവനുള്ള ഒരു തവളയെ ഇട്ടുവയ്ക്കുമായിരുന്നു. യൂറോപ്പിൽ കാണപ്പെടുന്ന റാണ ടെമ്പോറിയ എന്ന തവിട്ട് തവളകളെയാണ് ഇതിനായി അവർ തെരഞ്ഞെടുത്തിരുന്നത്. ഇങ്ങനെ ചെയ്താൽ പാൽ വേഗത്തിൽ പുളിച്ചു പോകില്ലെന്ന ഒരു വിശ്വാസം കാലങ്ങളായി അവിടെ നിലനിന്നിരുന്നു. കേൾക്കുന്നവർക്ക് ഇതൊരു അന്ധവിശ്വാസമോ വെറും തമാശയോ ആയി തോന്നാം. എന്നാൽ ഇതിനു പിന്നിൽ അതിശയിപ്പിക്കുന്ന ഒരു ശാസ്ത്രമുണ്ടെന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടു. ഈ വിചിത്രമായ രീതിയെക്കുറിച്ച് ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിൽ രസകരമായ ചില കാര്യങ്ങൾ പുറത്തുവന്നു. ഈ തവളകളുടെ തൊലിപ്പുറത്ത് നിന്ന് ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ശേഷിയുള്ള ചില പ്രത്യേക ഘടകങ്ങൾ പുറപ്പെടുന്നുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തി. ലാബ് പരിശോധനകളിൽ ഇവയ്ക്ക് സാൽമോണല്ല, സ്റ്റഫലോകോക്കസ് തുടങ്ങിയ അപകടകാരികളായ ബാക്ടീരിയകളുടെ വളർച്ച തടയാൻ കഴിയുമെന്ന് തെളിഞ്ഞു. പാൽ പുളിച്ചു പോകാൻ കാരണമാകുന്ന ബാക്ടീരിയകളെ ഈ തവളയുടെ സാന്നിധ്യം നശിപ്പിച്ചിരുന്നു. ചുരുക്കത്തിൽ, പ്രകൃതിദത്തമായ ഒരു പ്രിസർവേറ്റീവായി ഈ തവളകൾ പ്രവർത്തിച്ചു എന്നർത്ഥം. ഒരു ലബോറട്ടറിയുടെയോ മൈക്രോസ്കോപ്പിന്റെയോ സഹായമില്ലാതെ തന്നെ നിരീക്ഷണത്തിലൂടെയും അനുഭവത്തിലൂടെയും മനുഷ്യർ നേടിയെടുത്ത അറിവുകളായിരുന്നു ഇത്. ബാക്ടീരിയകളെക്കുറിച്ച് അറിയില്ലെങ്കിലും തവളയെ ഇട്ടുവച്ചാൽ പാൽ കൂടുതൽ സമയം ഇരിക്കും എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞു. പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ഇഴുകിച്ചേരലിന്റെ വലിയ ഉദാഹരണമാണിത്. പഴയ കാലത്ത് ഇത് ഫലപ്രദമായിരുന്നുവെങ്കിലും ഇന്നത്തെ കാലത്ത് ഇത് പിന്തുടരുന്നത് ഒട്ടും സുരക്ഷിതമല്ല. ജീവനുള്ള ഒരു തവള പാലിലുണ്ടാകുന്നത് വലിയ ശുചിത്വ പ്രശ്നങ്ങൾക്കും മറ്റ് രോഗാണുക്കൾ പടരാനും കാരണമായേക്കാം. ഇന്ന് നമുക്ക് പാസ്ചറൈസേഷൻ പോലുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ ഉള്ളപ്പോൾ ഇത്തരം വിദ്യകൾ പരീക്ഷിക്കേണ്ട ആവശ്യവുമില്ല. പല നാട്ടറിവുകളെയും നമ്മൾ പരിഹസിച്ച് തള്ളാറുണ്ട്. എന്നാൽ അവയ്ക്ക് പിന്നിൽ കാലങ്ങൾ നീണ്ട നിരീക്ഷണത്തിന്റെ വലിയൊരു ശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ടാകാമെന്ന് ഈ തവളക്കഥ നമ്മെ പഠിപ്പിക്കുന്നു. പഴയതും പുതിയതും തമ്മിലുള്ള ഒരു ഇഴചേരലാണ് വിജ്ഞാനത്തിന്റെ അടിത്തറ.
1: കൗതുകരസങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കരുണാ സായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.
1: ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
2: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
1: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: യാജിപ്പതേക്കാളും നിന്ദ്യം ധനക്ഷയം മാറാൻ തനിച്ചുണ്ണും ശീലം. ചേർത്ത് വച്ച ധനം എന്തെങ്കിലും കാരണവശാൽ ഒരല്പം കുറഞ്ഞുപോയി എന്നിരിക്കട്ടെ, ഉടനെ തന്നെ അത്രയും കൂടി കൂട്ടിച്ചേർത്ത് അത് പൂർവ്വസ്ഥിതിയിലാക്കി കണ്ടുകണ്ട് സുഖം കൊള്ളാനുള്ള തിരക്കിൽ ഒരല്പം പോലും അന്യന് നൽകാതെ അന്യർ നോക്കിയിരിക്കെ അവർക്ക് ഭക്ഷണം പോലും പകുക്കാതെ രഹസ്യമായി തനിച്ചിരുന്നുണ്ണുന്ന ശീലം ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടാവരുത്. ഉണ്ടെങ്കിൽ ഇരക്കുന്നവനേക്കാൾ താണ ഒരാളാണ് അവൻ. കാരണം അന്നദാനത്തിന് സമമായ മറ്റൊരു ദാനവുമില്ല എന്നതുതന്നെ. ആയിരക്കണക്കിന് ആനകളെയും കുതിരകളെയും ദാനം ചെയ്താലും കോടിക്കണക്കിന് പശുക്കളെ ദാനം ചെയ്താലും രത്നം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള പാത്രങ്ങളെ ദാനം ചെയ്താലും കടലോളം എത്തുന്ന ഭൂമിയെ ദാനം ചെയ്താലും അന്നദാനത്തിന് സമമാവുകയില്ല. കൊടുത്താൽ സ്വീകർത്താവ് അനുഭവിച്ച് തൃപ്തനാവുന്ന ഒരേയൊരു ദാനം, മതി മതി എന്ന് പറയുന്ന ദാനം, അന്നദാനം മാത്രമേയുള്ളൂ. അതുകൊണ്ടാണ് തനിച്ചിരുന്നുണ്ണരുതെന്ന് പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്നത് വലിയ പാപം തന്നെ. ആരൊരാളെ സംബന്ധിച്ചും അങ്ങേയറ്റം ദുഃഖകരമാണ് മരണം. എന്നാൽ നിസ്വനായ ഒരാൾ തന്റെ മുന്നിൽ വന്നു നിന്ന് പ്രതീക്ഷയോടെ യാചിക്കുമ്പോൾ അത് നൽകുവാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നു പോവുകയാണെങ്കിൽ അപ്പോഴത്തെ മരണം പോലും മധുരമായ ഒരനുഭവമാകും. ധർമ്മിഷ്ഠനായ ഒരു നിസ്വദാതാവിന് അന്യർക്ക് ഉപകാരം ചെയ്യാൻ കഴിയാത്ത ശരീരം ശവശരീരം തന്നെയാണല്ലോ. അത് വീണ്ടും ഭൂമിക്ക് ഭാരമായി കൊണ്ടു നടക്കാതെ അപ്പോൾ തന്നെ ഉപേക്ഷിച്ചു കളയുന്നതല്ലേ സുഖം? മരണമോ ദുഃഖദം, അർത്ഥിക്കു നൽകുവാൻ കഴിയായകിലായതും മധുരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ആഗസ്റ്റ് 28-ന്റെ കാഴ്ചകളിലൂടെ സഞ്ചരിക്കുന്നു. 1749 ആഗസ്റ്റ് 28, ജർമ്മനി. വിശ്വസാഹിത്യത്തിനു സമ്മാനിച്ച ഏറ്റവും മഹാനായ പ്രതിഭാശാലി ജോഹൻ ഓൾഫ്ഗാങ് ഓൺ ഗോയിഥെ ജന്മം കൊണ്ടിരിക്കുന്നു. 1845 ആഗസ്റ്റ് 28, ലോകപ്രശസ്ത ശാസ്ത്രമാസികകളുടെ ഒന്നാം നിരയിലുള്ള സയൻറ്റിഫിക് അമേരിക്കൻ പ്രസിദ്ധീകരണം ആരംഭിച്ചിരിക്കുന്നു. 1963 ആഗസ്റ്റ് 28, എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന വിഖ്യാത പ്രസംഗം മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ വാഷിംഗ്ടണിൽ വെച്ച് ദേ നടത്തിക്കൊണ്ടിരിക്കുന്നു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശാന്തിരാഗങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം ഗുരു എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ആലപിച്ചത് സുജാത മോഹൻ, ജി വേണുഗോപാൽ തുടങ്ങിയവർ.

0: एकं वीरचोटरानी इत्यमुं रोमाञ्चकर्तुं द्वैपराजित्य अतिमचक्रे स्वस्थानं
1: श्रोताक्कल् കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
2: അല്പസമയത്തിനുള്ളിൽ.

0: ആകാശവാണി.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ഉത്സവ ശബരിമല സീസണുകളിൽ കൃത്രിമ വിലക്കയറ്റം തടയുന്നതിന് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547 ആയി. ദുരിതാശ്വാസ സാമഗ്രികളുമായി 3ാം വിമാനം ഇന്ന് നേപ്പാളിലേക്ക്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കം. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 59 കോടിയിലധികം അക്കൌണ്ടുകൾ ആരംഭിച്ചതായും ആകെ 3.17 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിൽ സുരക്ഷയും ശക്തമാക്കി. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രസിദ്ധമായ പുലിക്കളി ആഘോഷം നാളെ. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. ജയന്തി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയായി. വെങ്ങാനൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. അനീതിക്കെതിരെ പോരാടിയ മഹാനായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഹാത്മാ അയ്യങ്കാളിയുടെ 163ാമത് ജയന്തി ആഘോഷ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഹാത്മാ അയ്യങ്കാളിയുടെ സമര പോരാട്ടങ്ങൾ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിൽ പ്രധാന പങ്കുവഹിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു.
2: വഴി നടക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലം, വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലം, ഒരു ജനതയുടെ മുഴുവൻ ആവേശമായി ഇങ്ങനെ കീടങ്ങളെ പോലെ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ, വിധേയരായി ജീവിക്കേണ്ടവരല്ല നിങ്ങൾ, എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ തുല്യത ഉള്ള ആളുകളാണ് നിങ്ങൾ, ആ അവകാശങ്ങൾക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടണം എന്ന് കേരളത്തെ അധിഷ്ഠിത ജനവിഭാഗങ്ങളെ മുഴുവൻ ഉത്ബോധിപ്പിച്ചവരെ
1: ശ്രീനാരായണ ഗുരുവിന്റെ 172ാമത് ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനം മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ശ്രീകാര്യം ജയന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഉത്സവ ശബരിമല സീസണുകളിൽ പച്ചക്കറികളുടെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും കൃത്രിമ വിലക്കയറ്റവും ഇടനിലക്കാരുടെ ചൂഷണവും തടയുന്നതിന് കൃഷിവകുപ്പ് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളികേര ഉൽപ്പാദനത്തിൽ സംസ്ഥാനത്തെ മുൻനിരയിൽ തിരിച്ചെത്തിക്കാനുള്ള സമഗ്ര നാളികേര പുനരുജ്ജീവന പദ്ധതിക്ക് രൂപം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഓണച്ചന്തകളിലൂടെ 8.98 കോടി രൂപയുടെ വിറ്റുവരവ് ഉണ്ടായതായും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 137ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547 ആയി. 1500 ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ്. അതേസമയം ചൈനയിലെ സിച്ചുവാൻ പ്രവിശ്യയിൽ 5.1 തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് നേപ്പാളിൽ വീണ്ടും പ്രളയം ഉണ്ടാകാൻ സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. മിന്നൽ പ്രളയം സംഭവിച്ച മേഖലയിലുള്ള 320 ഇന്ത്യക്കാരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു. തൃശൂലി ജലവൈദ്യുത പദ്ധതിയിൽ തൊഴിൽ ചെയ്യുന്ന 63 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. നേപ്പാളിലേക്ക് അവശ്യ സാധനങ്ങളുമായി 3 വിമാനം കൂടി ഇന്ന് പുറപ്പെടുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. അതിനിടെ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചേർന്ന തമിഴ്നാട് സ്വദേശികളായ 21 തീർത്ഥാടകരുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. നേപ്പാളിൽ കുടുങ്ങിയതായി സംശയിക്കുന്നവരിൽ 60 പേരുടെ വിവരങ്ങൾ ലഭ്യമായതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
0: നേപ്പാളിലേക്ക് പോയവരുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി ആരംഭിച്ച ഹെൽപ്പ് ലൈനിൽ 82 പേരെ കുറിച്ചാണ് അന്വേഷണങ്ങൾ എത്തിയിരുന്നത്. ഇതിൽ 60 പേരും സുരക്ഷിതരാണെന്ന് വിവരം ലഭിച്ചതായി നോർക്ക റൂട്ട്സ് അധികൃതർ വ്യക്തമാക്കി. മറ്റുള്ളവരിൽ 8 കേരളീയരുമായി ഇതുവരെ ആശയവിനിമയം സാധ്യമായിട്ടില്ല. 14 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവരാണ്. ഇവരുടെ വിവരങ്ങൾ അതാത് സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നവർക്ക് കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ നോർക്ക റൂട്ട്സ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്.
1: ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കമാകും. മറ്റന്നാൾ തായ്ലാന്റിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. 86th ശ്രീനാരായണ ട്രോഫി കന്നേറ്റി ജലോത്സവം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് മുന്നിൽ കേരളത്തെ മനോഹരമായി അവതരിപ്പിക്കുന്ന അവസരമാണ് ഓണമെന്നും കന്നേറ്റി ജലോത്സവത്തിന് വിനോദസഞ്ചാര വകുപ്പ് ഈ വർഷം മുതൽ 10 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട രാത്രി 10 അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 330 ഉയർന്ന 77,265 നിഫ്റ്റി 84 ഉയർന്ന 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. ഗ്രാമിന് 14,770 പവന് 118,160 ഇന്നത്തെ വില. മലങ്കര സഭയ്ക്ക് 4 പുതിയ മെത്രാപൊലീത്തമാരെ കൂടി തെരഞ്ഞെടുത്തു. മുളന്തുരുത്തി സെന്റ് ഗ്രിഗോറിയോസ് നഗറിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ വോട്ടിംഗിലൂടെയാണ് പുതിയ മെത്രാപൊലീത്തമാരെ തെരഞ്ഞെടുത്തത്. ഫാദർ എൽദോസ് എ, ഫാദർ സാംജി ടി ജോർജ്, ഫാദർ ഷിബു വേണാട് മത്തായി, ഫാദർ തോമസ് പോൾ റംബാൻ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം മറ്റന്നാൾ പമ്പാ നദിയിൽ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ഉത്സവ ശബരിമല സീസണുകളിൽ കൃത്രിമ വിലക്കയറ്റം തടയുന്നതിന് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. ദുരിതാശ്വാസ സാമഗ്രികളുമായി 3 വിമാനം ഇന്ന് നേപ്പാളിലേക്ക്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

സന്ധ്യയുടെ സുഖദ ചാരുത പാട്ടിലൂടെ സമ്മോഹനമാകുന്നു. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് സന്ധ്യരാഗത്തിൽ ഇനി.

0: ദരുണസായി റേഡിയോ ടൈം ചേഞ്ച്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.
2: ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
3: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
2: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.

0: ഓണം ശ്രോതാക്കളോടൊപ്പം. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളും ആശംസകളും.
1: ഇന്ന് ഓണം ശ്രോതാക്കളോടൊപ്പവുമായി കരുണാസായി റെഡിയിൽ ചേരുന്നു സത്യാന്വേഷണ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ സുഹൃത്തുക്കൾ.
2: എൻ്റെ പേര് വസുമതി, വീരനഗാവ്. ഓണം എല്ലാ വർഷവും ഓണം നല്ല രീതി പോലെ ആഘോഷിക്കുന്നുണ്ട്. പിന്നെ നമുക്കത് ഒരു സന്തോഷമാണ്. എല്ലാ കാര്യവും ഇത് ഓണാഘോഷം. പക്ഷേ എനിക്ക് ഒരിടം പോകാനൊന്നും പറ്റില്ല. എൻ്റെ അവസ്ഥ എൻ്റെ കാര്യം സുഖമില്ലാത്തതാണ്. ഓരോ എല്ലാവരും പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല. ബാക്കി എല്ലാ പാട്ട് ബാക്കി എല്ലാ പരിപാടികളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. എനിക്ക് വേണ്ട പാട്ട് അരിയും വിരളയും എന്നുള്ള പാട്ട്, ഇത് നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് അരിയും വിരളയും എന്നുള്ള പാട്ട്.

രുപ്പിണി വീട് മലപ്പനങ്ങാട് കഥ. അമ്മ കന്നിമണി തൻ്റെ നിർമ്മല ദുഃഖങ്ങൾ ഇപ്പോൾ നന്മയാലെ മനെ ചേറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനാവാക്ക് പോരാ.

0: എൻ്റെ പേര് സുശീല. ഇവിടെ മങ്ങോട് പോകണമെന്ന് പറയണത് എല്ലാ സത്യങ്ങളും ഒരുക്കി എല്ലാവരുമായിട്ട് നമ്മളെ ബന്ധുക്കളൊക്കെ വരണമെങ്കിൽ അവർക്കൊക്കെ എല്ലാവരുമായിട്ട് ഇതൊക്കെയാണ് നമ്മളെ സന്തോഷം.
1: എനിക്ക് സുമംഗലെ നിന്നെ ഓർമ്മിക്കുന്നുണ്ട്, ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ പാട്ട് പാടിയത് അത് മതി. എനിക്ക് പാടാൻ അറിഞ്ഞുകൂടാ. ആർക്കെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട്, ആർക്കെങ്കിലും അങ്ങനെ എനിക്കത് ഇഷ്ടമായതുകൊണ്ട് അത് പറഞ്ഞു.

0: ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കുന്നത് മിത്രങ്ങളിൽ നിന്നല്ല, ശത്രുക്കളിൽ നിന്നാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസൈ റേഡിയോ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സത്യാന്വേഷണ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ സുഹൃത്തുക്കൾ അവതരിപ്പിക്കുന്ന ഓണം ശ്രോതാക്കളോടൊപ്പം.
1: എൻ്റെ പേര് റാസിലി, ഞാൻ മട്ടക്കാവിന്നു. ഓണം എല്ലാവർക്കും ഉള്ളത് നമുക്ക് ഓണം സത്യമായിട്ടുള്ള ഓണം സത്യം തരണം. അമ്മയുടെ മോൻ്റെ പാട്ടായാലും മതി.

എൻ്റെ പേര് ചന്ദ്രബാബു, സ്ഥലം പള്ളിച്ചില്. ഓണമായിട്ട് സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പഴയ അനുഭവം കുടുംബത്തൊക്കെ സഹകരിച്ചൊക്കെ ഓണാഘോഷവും സന്തോഷമായിട്ടൊക്കെ പോകുന്നു. ഓണക്കാരനെല്ലാം പോകും, വിശേഷങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഇപ്പം ഇവിടുത്തെ ഇവിടെ ഇരിക്കുന്ന ഒരിതുണ്ട്, ഇവിടുത്തെ ഓണത്തിൻ്റെ ഇവിടെ ഇവിടുത്തെ ഈ പ്രാവശ്യത്തെ ഓണം ഇവിടെ മണിച്ചിത്രത്താവില്ലേ വരുവാൻ പ്രതീക്ഷിക്കുന്ന ഒരു പാട്ട്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജൻധൻ യോജന രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിലും ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലെത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് US വ്യവസായ പ്രമുഖരുമായും നിക്ഷേപകരുമായും മന്ത്രി ചർച്ച നടത്തും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ. നവോത്ഥാന നായകർക്ക് ആദരമർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. PSA ബുഡാപസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ ഫൈനലിൽ ഇന്ത്യയുടെ ബേലവൻ സെന്തിൽകുമാർ ഹംഗറിയുടെ ബാലാസ് വാക്കാസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ജൻധൻ യോജന രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിലും ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 12 വർഷത്തിനിടെ അഭൂതപൂർവവും മികച്ചതുമായ ഫലം കൈവരിക്കാനും അതുല്യമായ സ്വാധീനം ചെലുത്താനും ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 59 കോടിയിലധികം അക്കൗണ്ടുകൾ ആരംഭിക്കുകയും അവയിലാകെ 317,000 കോടി രൂപയുടെ നിക്ഷേപം സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2014 ഇതേ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. എല്ലാ ഇന്ത്യക്കാർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി. പദ്ധതി പ്രകാരം ആരംഭിച്ച അക്കൗണ്ടുകളിൽ 78% ഗ്രാമീണ അല്ലെങ്കിൽ അർദ്ധ നഗര പ്രദേശങ്ങളിലാണ്. ഏകദേശം 56% അക്കൗണ്ടുകളും സ്ത്രീകളുടേതാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മധ്യേഷ്യൻ രാജ്യമായ ഉസ്ബെക്കിസ്ഥാനിലെത്തും. തലസ്ഥാനമായ താഷ്കെന്റിൽ പ്രസിഡന്റ് ഷൗക്കത്ത് മിർസിയോയുമായി ശ്രീ നരേന്ദ്രമോദി ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ട് പ്രതിനിധിതല ചർച്ചകൾ നടക്കും. താഷ്കെന്റിലെ ശാസ്ത്രീയ സ്മാരകവും പ്രധാനമന്ത്രി സന്ദർശിച്ചേക്കും. താഷ്കെന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിലെ മഹാത്മാഗാന്ധി സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കുമെന്ന് കരുതുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് US ഷിക്കാഗോ, ആഷ്വില്ലെ, ന്യൂയോർക്ക് എന്നിവിടങ്ങളിൽ മന്ത്രി സന്ദർശിക്കും. ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും സ്വകാര്യ മേഖലയിലെ പ്രമുഖ CEOമാർ, പ്രസിഡന്റുമാർ, മുതിർന്ന പ്രതിനിധികൾ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. ആഷ്വില്ലയിൽ G20 US അധ്യക്ഷതയിൽ നടക്കുന്ന ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രീമതി നിർമ്മലാ സീതാരാമൻ നയിക്കും. സമകാലിക ആഗോള സാമ്പത്തിക വെല്ലുവിളികളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനും G20 പങ്കാളികളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താനും ഈ കൂടിക്കാഴ്ച അവസരമൊരുക്കും. ന്യൂയോർക്കിലെ സമ്മേളനത്തിൽ പ്രമുഖ കമ്പനികളുടെ CEOമാരുമായും നിക്ഷേപകരുമായും മന്ത്രി ചർച്ച നടത്തും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547 ഉയർന്നു. 1545 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. നദിക്കരകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടരുകയാണ്. ദുരന്തബാധിത മേഖലകളിൽ നിന്ന് 800-ലധികം പേരെ അധികൃതർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതിനിടെ തെക്ക് പടിഞ്ഞാറൻ ചൈനയിലുണ്ടായ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം വീണ്ടും പ്രളയ സാധ്യത ഉയർത്തിയതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകി. തൃശൂലി, ധോബി നദീതീരങ്ങളിൽ വെള്ളപ്പൊക്കത്തിൽ വീടുകളും കടകളും വസ്തുവകകളും ഒലിച്ചുപോയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദുർഘടമായ ഭൂപ്രകൃതിയും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. പ്രളയക്കെടുതി രൂക്ഷമായ നേപ്പാളിൽ കുടുങ്ങിയ 21 തമിഴ്നാട് സ്വദേശികൾ സുരക്ഷിതമായി രാജ്യത്ത് തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ഇവരിന്ന് ഉച്ചയോടെ ന്യൂഡൽഹിയിൽ എത്തിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂലി വൻ ജലവൈദ്യുത പദ്ധതിയിൽ ജോലി ചെയ്തിരുന്ന 63 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായും ചൈനീസ് അതിർത്തിയിൽ കുടുങ്ങിയ 96 പേർ കരമാർഗം സുരക്ഷിതമായി നേപ്പാളിലെത്തിയതായും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി. അതേസമയം പ്രളയ ദുരന്തത്തിൽ അകപ്പെട്ട 320 ഇന്ത്യൻ പൌരന്മാരെ ഇനിയും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി.
1: 21 Indian nationals who had yesterday arrived in Kathmandu from the area that was affected, they landed in Delhi. These 21 Indian nationals, they are from Tamil Nadu. We have learned 96 Indian nationals who were stranded on the Chinese side have safely crossed into Nepal by land, and efforts are underway to have them evacuated.
0: പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിന് സാധ്യമായ എല്ലാ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തന സഹായങ്ങളും ഇന്ത്യ നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചതായും ആവശ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം നേപ്പാളിൽ നിന്ന് മടങ്ങിയെത്തിയ തമിഴ്നാട്ടിൽ നിന്നുള്ള 21 തീർത്ഥാടകരുടെ സംഘവുമായി ശ്രീ ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പൌരന്മാരുടെ സുരക്ഷിതമായ മടങ്ങിവരവ് സാധ്യമാക്കിയ കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനങ്ങളെയും കേന്ദ്രമന്ത്രി പ്രശംസിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്നത് ഉൾപ്പെടെയുള്ള പൊതുപരീക്ഷകളുടെ സുരക്ഷ, ഘടന, നടത്തിപ്പ് എന്നിവയിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര പൊതുപരീക്ഷ പരിഷ്കരണ ടാസ്ക് ഫോഴ്സ് പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പൊതുപരീക്ഷകളിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അടുത്ത മാസം 13 വരെ ഔദ്യോഗിക വെബ്സൈറ്റ്, വാട്സ്ആപ്പ് അല്ലെങ്കിൽ 1800 1800 4747 എന്ന ഫോൺ നമ്പർ വഴിയോ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. നോർവേ രാജാവ് ഹാരാൾഡ് 5 അന്തരിച്ചു. ഓസ്ലോയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 89 വയസ്സായിരുന്നു. യൂറോപ്പിലെ ഏറ്റവും പ്രായം കൂടിയ ഭരണാധികാരിയായിരുന്ന അദ്ദേഹം പിതാവ് രാജാവ് ഒലാവ് 5 മരണശേഷം 1991 രാജാവായി സ്ഥാനമേറ്റത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനം മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കും. അനീതിക്കെതിരെ പോരാടിയ മഹാനായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് തിരുവനന്തപുരത്ത് നടന്ന ജയന്തി ആഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും വിജ്ഞാന സമ്പന്നവുമായ ഭാരതത്തിലേക്കുള്ള കൂട്ടായ യാത്രയ്ക്ക് നാരായണ ഗുരുവിന്റെ കാലാതീതമായ ആദർശങ്ങൾ ഇന്നും വെളിച്ചം പകരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ശാക്തീകരിക്കുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമുള്ള അയ്യങ്കാളിയുടെ അചഞ്ചലമായ പ്രതിബദ്ധത ഐക്യവും സമാധാനവുമുള്ള ഒരു ഭാരതത്തിനായുള്ള കൂട്ടായ പരിശ്രമങ്ങൾക്ക് ഇന്നും പ്രചോദനമേകുന്നുവെന്ന് ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. സാമൂഹിക നീതിക്കായുള്ള പോരാട്ടത്തിലെ ഒരു വലിയ മുന്നണി പോരാളിയായാണ് മഹാത്മാ അയ്യങ്കാളി സ്മരിക്കപ്പെടുന്നതെന്ന് സമൂഹമാധ്യമ കുറിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ ചിന്തകൾ അനേകർക്ക് കരുത്ത് പകരുന്നുവെന്നും വിദ്യാഭ്യാസത്തിനും വിജ്ഞാനത്തിനും ഗുരു നൽകിയ ഊന്നൽ അങ്ങേയറ്റം ശ്രദ്ധേയമാണെന്നും അദ്ദേഹം കുറിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശ്രീനാരായണ ഗുരുവിനെയും മഹാത്മാ അയ്യങ്കാളിയെയും സ്മരിച്ച് സമൂഹമാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് ഞായറാഴ്ച സമാപനമാകും. ഓരോ ജില്ലകളിലും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ സഹകരണത്തോടെയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത്. കണ്ണൂർ കളക്ടറേറ്റിൽ നടക്കുന്ന വാരാഘോഷ പരിപാടികൾ ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: കണ്ണൂരിലെ കലാകാരന്മാർക്ക് പുറമെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ കലാകാരന്മാർ അവതരിപ്പിച്ച പരിപാടികളും ഏറെ ശ്രദ്ധേയമായിരുന്നു. രാജസ്ഥാനിൽ നിന്നുള്ള ഭവായ് നൃത്തം, ചാരി നൃത്തം, ഉത്തർപ്രദേശിൽ നിന്നുള്ള കലാകാരന്മാർ അവതരിപ്പിച്ച മയൂർ നൃത്തം തുടങ്ങി രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം വിളിച്ചറിയിക്കുന്നതായിരുന്നു ഓരോ ദിവസത്തെയും ആഘോഷ പരിപാടികൾ. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ, തിരുവനന്തപുരം ഭാരത് ഭവൻ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ കണ്ണൂരിലെത്തിയത്.
0: ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഘോഷയാത്ര നടക്കും. സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. പി എസ് എ ബുഡാപസ്റ്റ് സ്കോഷ് ഓപ്പൺ ഫൈനലിൽ ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ ഹംഗറിയുടെ ബാല സ്വാർക്കാസനെ നേരിടും. ഇന്ന് രാത്രിയാണ് മത്സരം. ഇന്നലെ രാത്രി നടന്ന സെമിഫൈനലിൽ ഇന്ത്യയുടെ തന്നെ വിർച്ച് ചോത്രാനിയെ 3-2 എന്ന സ്കോറിനെ പരാജയപ്പെടുത്തിയാണ് വേലവൻ സെന്തിൽകുമാർ ഫൈനലിലേക്ക് മുന്നേറിയത്.

0: വാർത്തകൾ വീണ്ടും. ജൻധൻ യോജന രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിലും ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലെത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് യുഎസിൽ. വ്യവസായ പ്രമുഖരുമായും നിക്ഷേപകരുമായും മന്ത്രി ചർച്ച നടത്തും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ. നവോത്ഥാന നായകർക്ക് ആദരമർപ്പിച്ചും രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. PSA ബുഡാപെസ്റ്റ് സ്കോഷ് ഓപ്പൺ ഫൈനലിൽ ഇന്ത്യയുടെ വേലബൻ സെന്തിൽകുമാർ ഹംഗറിയുടെ ബാലാസ് ഫാർക്കാസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സത്യാന്വേഷണ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ സുഹൃത്തുക്കൾ അവതരിപ്പിക്കുന്ന ഓണം ശ്രോതാക്കളോടൊപ്പം.
2: പേര് സി നാരായണ നായർ, സ്ഥലം പേട്ട. ഞാൻ ഇവിടെ വന്നിട്ട് 2.5 വർഷമായി. 2 വർഷത്തെ ഓണ പരിപാടി നന്നായിരുന്നു. ഇത് 3-ാമത്തെ ഓണമാണ്. അതും നന്നായിരിക്കുമെന്ന് തീരുമാനിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ട പാട്ട് ഓച്ചിറയിൽ പരബ്രഹ്മ പൂർത്തി എന്ന പാട്ടാണ്.

എൻ്റെ പേര് വിശ്വംബരൻ. പെരുകാവാണ് കാലം. പാട്ട് പഴയ പാട്ട്, ലങ്കാഗാനത്തിലെ പാട്ട്. പണ്ട് അനുഭവം എന്ന് പറയുന്നത് ഓണത്തിന് കമ്പടികളി ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ, ചില പന്ത് മത്സരങ്ങൾ ഇതൊക്കെ തന്നെ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സത്യാന്വേഷണ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ സുഹൃത്തുക്കൾ അവതരിപ്പിക്കുന്ന ഓണം ശ്രോതാക്കളോടൊപ്പം.
1: എൻ്റെ പേര് മനോഹരൻ. സ്ഥലം മാറുന്നല്ലൂർ, മാറുന്നല്ലൂർ പഞ്ചായത്തിൽ. അവിടെ അതിനടുത്ത് ശിവക്ഷേത്രത്തിനടുത്താണ് വീട്. ഞാൻ രണ്ടര വർഷം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഓണത്തിനൊക്കെ ചെറുപ്രായത്തിലൊക്കെ നാണം പന്ത് കളി, അത് കഴിഞ്ഞിട്ട് ഓളി ഓളി കളിക്കുമായിരുന്നു. പിന്നെ ഈ കുട്ടി കുട്ടി കമ്പും അതൊക്കെ കളിക്കാൻ ഒക്കെ ആയിരുന്നു. ഈ വടം വലി മത്സരത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഈ കമ്പ് കയറ്റം അതൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാവരൊക്കെ ചെയ്തിട്ടുണ്ട്. റേഡിയേറ്റ് കുട്ടികളൊക്കെ പിന്നെ ഈ മനസവാച കർമ്മണ എന്ന സിനിമയിൽ സാന്ദ്രമായ സന്ധ്യകളിൽ സാരസാക്ഷി ഇന്നിൻ മടിയിൽ സകലതും മറന്നു മയങ്ങ എന്നാണ്.

രാമൂര് 99 വയസ്സായി. ഉരിയാക്കോട്ടാണ് താമസം. ഓണം എല്ലാ ദിവസവും ഓണം തന്നെ ഇവിടെ. അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ഒരു പാട്ട് പാടാം, ജീവിതനൗകയിൽ തിക്കൃഷിയുടെ പടം. ജീവിതനൗക കാക്കുക അറിഞ്ഞുവിടാം, അതിലൊരു പാട്ട് പാടാം.

ുള്ള ഈ പൊൻ തൃക്കൈന തീർത്തവളല്ലോ ഞാനും. വൈക്കളുടെ പെൺകുഞ്ഞേ, ഉൾക്കൊണ്ട വിശ്വാസം കാത്തു നിന്നെ, അപ്പപ്പോൾ പാതകം ചെയ്തതിനൊക്കെയും നിപ്പക്ഷ

0: Namada Poguga Poguga Jivanada Kanena Chayayi Ladumikya Jnanam Varateyo Ninde Kude Anna Ninde Nunakuri Telinjittilla Anna Ninde Kavilitra Chumannittilla പൊട്ടുകുത്താനറിയില്ല കണ്ണെഴുതാനറിയില്ല എട്ടും പൊട്ടും തിരിയാത്ത പവാടക്കാരി ഒരു തൊട്ടാവാടി കരലുള്ള പവാടക്കാരി
1: ഗവിരിക്കുട്ടി എന്നാണ് പേര്. ഇപ്പം പ്രായമായതുകൊണ്ട് 90 വയസ്സാവാൻ പോണ്, അതുകൊണ്ട് ഞാൻ ഗവിരിക്കുട്ടി അമ്മ എന്ന് പറയുന്നത്.
2: എൻ്റെ പേര് ശാന്തമ്മ ശനചാല. എനിക്കെല്ലാം ഏതെങ്കിലും പാട്ട് കേട്ടാൽ ഏതെങ്കിലും ഒരു ഓണപ്പാട്ട് മതി.
3: വേണുഗോപാൽ ജനിച്ചത് പാങ്ങോട്. ഓണത്തിന് ഇവിടെ എന്ന് ഓണമാണ്. യേശുദാസിൻ്റെ ഏത് പാട്ടും ഇഷ്ടമാണ്. ഓണപ്പാട്ടായിട്ട് മതി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, കേരള ചരിത്രത്തിൽ ജാതീയതയുടെ ഇരുണ്ട കാലഘട്ടത്തിൽ മനുഷ്യരെ മനുഷ്യരായി പോലും കാണാത്ത ഒരു സമൂഹത്തിലേക്ക് ഒരു സൂര്യനെ പോലെ ഉദിച്ചുയർന്ന പോരാളിയാണ് അയ്യങ്കാളി. വെളുത്ത വസ്ത്രം ധരിക്കാനും വഴി നടക്കാനും വിദ്യ നേടാനും അവകാശമില്ലാതിരുന്ന ഒരു കാലത്ത് അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ ആ ധീരനായകൻ നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്നൊരു വെളിച്ചമാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 28. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം രവി വിലങ്ങൻ ഗാനരചന നിർവഹിച്ച് ശങ്കർ ഗണേഷ് ഈണമിട്ട ഗാനം കേൾക്കാം. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് KJ യേശുദാസ്. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇരവിപുരത്തു നിന്നും ശാന്തി, ഷീജ എന്നിവർ.

മുഖങ്ങൾ തരിമുഖങ്ങളായിരുന്നു, ആരോ പറഞ്ഞു പോയ മൊഴികൾ നാം മറന്നുവല്ലേ, ആരോ നടന്നു പോയ വഴികൾ നാം മറന്നുവല്ലേ, മാറ്റുവിൻ ചട്ടങ്ങളേ.

സാധുജന പരിപാലന സംഘം എന്ന സംഘടന സ്ഥാപിച്ചുകൊണ്ട് അയ്യങ്കാളി പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി ശക്തമായി പോരാടി. വിദ്യാഭ്യാസം, സഞ്ചാര സ്വാതന്ത്ര്യം, തൊഴിലവകാശം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പോരാട്ടം. ഒരു കൂട്ടായ്മയിലൂടെ മാത്രമേ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കൂ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ പോരാട്ടങ്ങളുടെ ഓർമ്മകൾക്ക് മുൻപിൽ ആ കൂട്ടായ്മയുടെ ശക്തി വിളിച്ചോതുന്ന ഈ ഗാനം നമുക്ക് കേൾക്കാം. സ്ഫോടനം എന്ന ചിത്രത്തിലെ ഗാനം. ഒ എൻ വി രചിച്ച് ശങ്കർ ഗണേഷ് ഈണമിട്ട ഗാനം എ ജെ യേശുദാസും സംഘവും ചേർന്നാണ് ആലപിച്ചത്. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പേരൂർക്കട നിന്നും രാമചന്ദ്രൻ, ജിത്തു, അർച്ചന തുടങ്ങിയവർ.

കഷ്ടപ്പെടുവാൻ ഇല്ലൊന്നും ഈ കൈവിലങ്ങുകളല്ലാതെ. കിട്ടാനുണ്ടൊരു ലോകം, നമ്മളെ നമ്മൾ ഭരിക്കും ലോകം, ധീരനൂതന ലോകം. കഷ്ടപ്പെടുവാനില്ലൊന്നും ഈ കൈവിലങ്ങുകളല്ലാതെ. കിട്ടാനുണ്ടൊരു ലോകം, നമ്മളെ നമ്മൾ ഭരിക്കും ലോകം, ധീരനൂതന ലോകം. ും കളങ്ങളിൽ നിന്നുയരുന്നു, ശകരിക്കുഴികളിൽ നിന്നും ശബ്ദമിതുയരുന്നു.

പണിചെയ്വോരുടെ പടയണിയിൽ നിന്നുയരുന്നു മണിനാദം, മണിനാദം മോചന മണിനാദം. നഷ്ടപ്പെടുവാനില്ലൊന്നും ഈ കൈവിലങ്ങുകളല്ലാതെ കിട്ടാനുണ്ടൊരു ലോകം. നമ്മളെ നമ്മൾ ഭരിക്കും ലോകം, വീരനൂതന ലോകം. തകർന്നൊരെല്ലിൻ കൂടുകളിൽ മറ്റു രക്തം തുപ്പിമരിക്കും മർദ്ദിതരിൽ മൃതസഞ്ജീവിനി മന്ത്രം പോലി ശബ്ദമുയർത്തു. പുതിയൊരു ശക്തിയിലേക്ക് കുതിക്കും ശബ്ദമുയർത്തു. നഷ്ടപ്പെടുവാനില്ലൊന്നും ഈ കൈവിലങ്ങുകളല്ലാതെ കിട്ടാനുണ്ടൊരു

0: നെഞ്ചിൽ കത്തുമോർമ്മകളായി നിങ്ങൾ
1: ഉയർത്തെഴുന്നേൽക്കൂത്രഭൂമിയതാ
0: നിങ്ങളുടെ സ്വപ്നഭൂമിയെ ഞങ്ങൾ മണ്ണിൽ സത്യമാക്കുന്നു. അവിടെ മനുഷ്യരൊരുപോലെ അവരുടെ വാക്കിൽ സംഗീതം, അവരുടെ ജീവനിൽ ആഹ്ലാദം, അവരുടെ കണ്ണുകളിൽ അഭിമാനം. നഷ്ടപ്പെടുവാനില്ലൊന്നും ഈ കൈവിലങ്ങുകളല്ലാതെ കിട്ടാനുണ്ടൊരു ലോകം.

നമ്മുടെ മുന്നിൽ പുതിയൊരു പുലരി താരമുദിക്കുന്നു. നമ്മുടെ സമരമുഖങ്ങളിൽ നിന്ന്

0: ചരിത്രത്തിലെ വിപ്ലവകരമായ ഒരു പോരാട്ടമായിരുന്നു കല്ലുമാല സമരം. ജാതിയുടെ അടയാളമായി സ്ത്രീകൾ കല്ലുമാല ധരിക്കേണ്ടി വന്ന ആ ദുഷിച്ച സാമൂഹിക വ്യവസ്ഥിതിക്കെതിരെ അയ്യങ്കാളി ശബ്ദമുയർത്തി. പെരുന്നാട്ടിൽ നടന്ന ആ സമ്മേളനത്തിൽ ജാതിയുടെ പ്രതീകമായ കല്ലുമാലകൾ വലിച്ചെറിഞ്ഞ് പുതിയൊരു സാമൂഹിക വിപ്ലവത്തിന് അദ്ദേഹം തുടക്കമിട്ടു. സ്ത്രീകളുടെ അന്തസ്സിനും ആത്മാഭിമാനത്തിനും വേണ്ടിയുള്ള ആ പോരാട്ടം നമുക്ക് ഈ ഗാനത്തിലൂടെ ഓർമ്മിക്കാം. ഇഷ്ടഗാനങ്ങളിൽ ഇനി പൊടുമുടികൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ചിറയൻകീഴ് രാമകൃഷ്ണൻ രചിച്ച് എം കെ അർജുനൻ ഇണമിട്ട ഗാനം ആവശ്യപ്പെടുന്നത് മീനാങ്കലിൽ നിന്നും യമുന.
1: Yeah.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: അയ്യങ്കാളി നടത്തിയ മറ്റൊരു സുപ്രധാന പോരാട്ടമായിരുന്നു വില്ലുവണ്ടി യാത്ര. പൊതുവഴികളിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാനുള്ള അവകാശത്തിനു വേണ്ടി അദ്ദേഹം ഒരു കാളവണ്ടിയിൽ വസ്ത്രം ധരിച്ച് ചാലക്കമ്പോളത്തിലൂടെ യാത്ര ചെയ്തു. ഈ യാത്ര അന്നത്തെ സമൂഹത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് വഴി തുറന്നു. ഒരു സാധാരണ വില്ലുവണ്ടി യാത്രയായിരുന്നില്ല അത്, മറിച്ച് കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥയെ തന്നെ പിടിച്ചുലച്ച ഒരു പ്രഖ്യാപനമായിരുന്നു. ആ ധീരമായ യാത്രയുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരു ഗാനം സമർപ്പിക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് തുമ്പോട്ട് നിന്നും രാജൻ. മൂലധനം എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച് ജി ദേവരാജൻ ഈണമിട്ട ഗാനം. ആലപിച്ചത് കെ ജെ യേശുദാസും സി ഒ ആന്റോയും ചേർന്ന്.

വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അയ്യങ്കാളിക്ക് നന്നായി അറിയാമായിരുന്നു. പള്ളിക്കൂടം ഞങ്ങളുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പോരാട്ടമാണ് പഞ്ചമി വിദ്യാഭ്യാസം. പ്ലാവൂർ സ്കൂളിൽ പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ ചേർക്കാൻ അയ്യങ്കാളി നേരിട്ട് പോയപ്പോൾ വലിയ എതിർപ്പുകളുണ്ടായി. ഒരു ജനതയുടെ ഭാവി വിദ്യാഭ്യാസത്തിലാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആ ദീർഘദർശിയായ നേതാവിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഈ ഗാനം നമുക്ക് കേൾക്കാം. അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു അഞ്ചാലുംമൂടിൽ നിന്നും കൃഷ്ണൻകുട്ടി, ഫിലിപ്പോസ്, രാജിമോൾ എന്നിവർ. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

ജാതി വിവേചനം എന്നത് ഏതാനും വ്യക്തികളുടെ മാത്രം പ്രശ്നമായിരുന്നില്ല, അതൊരു സമൂഹത്തിന്റെ മുഴുവൻ പ്രശ്നമായിരുന്നു. മനുഷ്യർക്ക് വഴി നടക്കാനും വെള്ളം കുടിക്കാനും പഠിക്കാനും അവകാശമില്ലാതിരുന്ന കാലത്ത് അയ്യങ്കാളി നടത്തിയ പോരാട്ടങ്ങൾ കേരള സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. നവോത്ഥാന നായകന്മാർ മുന്നോട്ടുവച്ച ആശയങ്ങളെ പ്രായോഗിക തലത്തിൽ നടപ്പാക്കാൻ അയ്യങ്കാളിക്ക് കഴിഞ്ഞു. ആ സാമൂഹിക വിപ്ലവത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഈ ഗാനം സമർപ്പിക്കുന്നു. ചിത്രം കളിയോടം. ഒ എൻ വി രചന നിർവഹിച്ച് ജി ദേവരാജൻ ഈണമിട്ട ഗാനം ആലപിച്ചിരിക്കുന്നത് പി ലീല. ഗാനം ആവശ്യപ്പെടുന്നു ഇടവയിൽ നിന്നും ഖാദർ, സുൽഫി, ഷെറീഫ് എന്നിവർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: സമൂഹത്തിൽ നിലനിന്നിരുന്ന അടിമത്തം എന്ന വ്യവസ്ഥിതിക്കെതിരെ അയ്യങ്കാളി പോരാടി. ഒരു മനുഷ്യനെ മൃഗത്തെ പോലെ കണക്കാക്കിയിരുന്ന ആ കാലഘട്ടത്തിൽ അയ്യങ്കാളി എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശങ്ങളുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. അടിമകളെപ്പോലെ വയലുകളിൽ പണിയെടുത്തിരുന്നവരുടെ ദുരിതങ്ങൾ കണ്ടറിഞ്ഞ അദ്ദേഹം അവർക്കുവേണ്ടി ശബ്ദമുയർത്തി. ആ മനുഷ്യസ്നേഹിയായ നേതാവിനെ നമുക്ക് ഈ ഗാനത്തിലൂടെ ഓർമ്മിക്കാം. അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കിള്ളിയിൽ നിന്നും സുരേന്ദ്രൻ, വയലാർ രാമവർമ്മ രചിച്ച്, ജി ദേവരാജൻ സംഗീതം നിർവഹിച്ച ഗാനം ആലപിച്ചത് പി ബി ശ്രീനിവാസും മാധുരിയും ചേർന്നാണ്.

ഉടമകളും അടിമകളും ഉള്ളവരും ഇല്ലാത്തവരും തുടരുകയാണ് അവരുടെ സമരം, വർഗസമരം. ഈ സമരത്തിനുയർത്തുക നമ്മുടെ കൊടി.

അയ്യങ്കാളി വെറുമൊരു പ്രാദേശിക നേതാവായിരുന്നില്ല, മറിച്ചൊരു ദീർഘദർശിയായ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച സാധുജന പരിപാലന സംഘം പിന്നീട് ഇന്ത്യയിലുടനീളം ദളിത് പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. ഒരു കൂട്ടം ആളുകളെ സംഘടിപ്പിക്കാനും അവകാശങ്ങൾക്കായി പോരാടാനും അദ്ദേഹം പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഈ കൂട്ടായ്മയുടെ തത്വങ്ങൾ ഇന്നും നമുക്ക് പ്രസക്തമാണ്. ആ തത്വങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് ഈ ഗാനം കേൾക്കാം. ചിത്രം നീലക്കണ്ണുകൾ, രചന വയലാർ, സംഗീതം ജി ദേവരാജൻ. കെ ജെ യേശുദാസും സംഘവും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ചന്തവിളയിൽ നിന്നും സുധാകരൻ.

അയ്യങ്കാളി നടത്തിയ സമരങ്ങൾ വെറും അക്രമസമരങ്ങളായിരുന്നില്ല, അത് മനഃശാസ്ത്രപരമായ പോരാട്ടങ്ങളായിരുന്നു. ഒരു മനുഷ്യന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാനും അവകാശങ്ങൾ നേടിയെടുക്കാനും അദ്ദേഹം സമർത്ഥമായി പോരാടി. ജാതി വിവേചനത്തിന്റെ ദുരിതങ്ങൾ നേരിട്ടറിഞ്ഞ അദ്ദേഹം തന്റെ പോരാട്ടങ്ങളിലൂടെ സമൂഹത്തിൽ ഒരു പുതിയ വെളിച്ചം കൊണ്ടുവന്നു. ആ വെളിച്ചം ഇന്നും നമുക്ക് വഴികാട്ടുന്നു. ഈ ഗാനം ആ വഴികാട്ടിയായ നേതാവിന് സമർപ്പിക്കാം. എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട് പി ഭാസ്കരൻ രചന നിർവഹിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നു പുഴങ്കര നിന്നും സേതുമാധവൻ, ജയചിത്ര എന്നിവർ. ചിത്രം രക്തസാക്ഷികൾ സിന്ദാബാദ്. ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസും സംഘവും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ജാതിയെ അടിസ്ഥാനമാക്കിയുള്ള ഉച്ചനീചത്വങ്ങൾ ഇല്ലാത്ത ഒരു സമൂഹമാണ് അയ്യങ്കാളി സ്വപ്നം കണ്ടത്. എല്ലാ മനുഷ്യരും തുല്യരാണെന്നും ആരെയും ജാതിയുടെ പേരിൽ മാറ്റി നിർത്താൻ പാടില്ലെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചത്. അയ്യങ്കാളിയുടെ സ്വപ്നം പൂർണ്ണമായും സാക്ഷാത്കരിക്കാൻ

ഒരു സാധാരണക്കാരന് പോലും ചരിത്രം മാറ്റി എഴുതാൻ സാധിക്കും എന്നതാണ്. വെറുമൊരു കർഷക തൊഴിലാളിയായിരുന്ന അദ്ദേഹം സമൂഹത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. ഈ നവോത്ഥാന നായകൻ നമുക്കൊരു വാഗ്ദാനം നൽകുന്നുണ്ട്. ഭിന്നിച്ചു നിൽക്കാതെ ഒരുമിച്ച് നിന്നാൽ ഏത് പ്രതിസന്ധിയും അതിജീവിക്കാം. ഈ അയ്യങ്കാളി ജയന്തി ദിനത്തിൽ ആ ഐക്യത്തിന്റെ സന്ദേശം ഈ ഗാനത്തിലൂടെ നമുക്ക് പങ്കുവയ്ക്കാം. ചിത്രം സമസ്യ, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം കെ പി ഉദയഭാനു. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു കീഴാറ്റിങ്ങിൽ നിന്നും വിനോദ്, സന്ധ്യ എന്നിവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: കരുണാസായി റേഡിയോ
3: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

0: ഒരേ ഒരു താരം.
1: ഒരേ ഒരു താരത്തിൽ ഇന്ന് മഹാബലിയുടെ വിശേഷങ്ങൾ കേൾക്കാം. ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമായി എത്രയോ കഥാപാത്രങ്ങളുണ്ട്. ഇന്ദ്രൻ, സ്യൂസ്, വിഷ്ണു, ശിവൻ, ഡൈനീഷ്യസ്, അപ്പോളോ, അഗ്നി, വരുണൻ, അങ്ങനെ നൂറായിരം കഥാപാത്രങ്ങൾ. എന്നാലും മഹാബലിയോളം ആണ്ടോടാണ്ട് കൃത്യമായി ഓർക്കപ്പെടുന്ന മറ്റൊരു കഥാപാത്രം ഇവിടെയെന്നല്ല, വേറെവിടെയുമുണ്ട് എന്ന് തോന്നുന്നില്ല. ബലി, മാവേലി, മഹാബലി, തമ്പുരാൻ, അങ്ങനെ വിശേഷണങ്ങളേറെ. ഐതിഹ്യത്തിന്റെ വേരുകൾ അന്വേഷിച്ചു പോയാൽ മഹാബലിയുടെ നാട് ഇവിടെയല്ല എന്ന് കാണാം. അങ്ങ് വടക്കേ ഭാരതത്തിന്റെ കഥാസരിത് സാഗരങ്ങളിൽ നിന്ന് ആ കഥാപാത്രം എങ്ങനെ ഇവിടെ വന്നെത്തി? എത്തുക മാത്രമല്ല, സ്വന്തമാവുകയും സ്വന്തമാക്കുകയും ചെയ്തു. ചരിത്രം മാത്രമല്ല, സമത്വം കൊണ്ട് വർത്തമാനത്തെ സമ്പന്നമാക്കി. അതിന്റെ സമൃദ്ധി വരും കാലങ്ങളിലേക്ക് കാത്തിരിക്കാനുള്ള പ്രേരണയുമായി. അങ്ങനെ ഭാവി കാലങ്ങളെയും അയാൾ അളന്നെടുത്തു. പ്രശസ്തിയിൽ ഈശ്വരനേക്കാൾ മുന്നിലെത്തി. ഭരണം തുടരാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ ഈശ്വരൻ തന്നെ ആയേനെ. അത്രമേൽ സമർത്ഥനായ ഭരണാധികാരി, നയതന്ത്രജ്ഞൻ, സമത്വാദർശവാദി, ഭരണാധികാരി എന്നതിന് എവിടെ ഏതു സംസ്കാരത്തിലും പറഞ്ഞിട്ടുള്ള വിവരണങ്ങളെല്ലാം അക്ഷരം തെറ്റാതെ ശരിയാകുന്ന വ്യക്തിത്വം. ആരാണ് യഥാർത്ഥ ഭരണാധികാരി എന്നിതിഹാസം ചോദ്യമുന്നയിക്കുന്നുണ്ട്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വൃദ്ധജനങ്ങൾക്കും ഭയരഹിതമായി സഞ്ചരിക്കുവാനാവുന്ന ഇടം ആര് ഭരിക്കുന്നുവോ അയാളാണ് യഥാർത്ഥ ഭരണാധികാരി. ജനങ്ങൾക്ക് ഭരണാധികാരിയോട് ഭയം കൂടാതെയുള്ള സ്നേഹബഹുമാനമുണ്ടായിരിക്കണമെന്നും പ്രമാണം. ഈ വ്യാഖ്യാനങ്ങളും പ്രമാണങ്ങളും അക്ഷരാർത്ഥത്തിൽ ശരിയായ ഭരണാധികാരിക്ക് ഒരു പേരേ ഉള്ളൂ: മഹാബലി. സ്വജനപക്ഷപാതമുണ്ടായിരുന്നില്ല. സമൃദ്ധി സ്വന്തം സുഖലോലുപതകൾക്കായി വാരിവലിച്ച് ചെലവാക്കിയില്ല. ജനഹൃദയങ്ങളെ അറിഞ്ഞുകൊണ്ട് അവരുടെ ക്ഷേമത്തിനായി മാത്രം പ്രവർത്തിച്ചു. രാജാവ് തങ്ങളെ ഭരിക്കുകയാണെന്ന് പ്രജകൾക്ക് തോന്നിയില്ല. അത്രയും സർവസമ്മതനായി മഹാബലി നാടുവാണു. അയൽരാജ്യത്തെ രാജാക്കന്മാർക്ക് പോലും അസൂയ ഉളവാക്കും വിധം ഉത്തമമായ ഭരണം.

മാവേലി നാടുവാണിയിടും കാലം, മാനുഷരെല്ലാരും ഒന്നുപോലെ, എന്നോ ആരോ എഴുതിയ പാട്ട്. മാവേലി നാടുവാണിരുന്ന കാലത്ത് ആരെങ്കിലും എഴുതിയ പാട്ടായിരിക്കുമോ, അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ അതിനൊക്കെ ശേഷം മാവേലി ചരിത്രം പാട്ടായി എഴുതിയതായിരിക്കും. അതെന്തായാലും ഈ പാട്ട് ഒരു നാടോടി ഗാനമാണ്. അജ്ഞാത കർത്തൃകം. വടക്കൻ വീരഗാഥകൾ എഴുതിയതുപോലെ ആരെങ്കിലും സ്തുതിഗീതങ്ങൾ എഴുതിയതുമാവാം, അല്ലെങ്കിൽ വാമൊഴിയായി പകർന്നതാവാം. അത്രമേൽ മേന്മയുള്ള ഭരണവും അതേക്കാൾ ഉദാത്തമായ വ്യക്തിത്വവും വൈതാളിക വാണികൾ ഉണ്ടാകാതെ വയ്യ. സമ്പുഷ്ടമായ ഭരണ നൈപുണ്യത്തിനു മുന്നിൽ പ്രജകൾക്കെല്ലാം ആമോദമായിരുന്നു, അത്യധികമായ ആമോദം. ആത്മനിവേദനം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്: ഒരു വ്യക്തി തന്റെ ജീവിതത്തെ ആകെ തന്റെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുക എന്ന അവസ്ഥ. നിസ്വാർത്ഥതയുടെ പര്യായമായിരുന്നു മഹാബലി. നിസ്തുലമായ ആ ജീവിത സബരിക്ക് പകരം വയ്ക്കാൻ പുണ്യപുരാണങ്ങളിലൊന്നും തന്നെ വേറെ ഭരണാധികാരികളില്ല. മഹാബലി ഒരു സങ്കല്പമാണെങ്കിൽ പോലും അതിൽ അനിതര സാധാരണമായ അനേകം പാഠങ്ങളുണ്ട്. അന്തരംഗ സുരഭിലമായ ആ പാഠങ്ങളുടെ അവഗാഹത അത്രമേൽ പരിപാവനമായിരിക്കുന്നത് കൊണ്ടാണ്. ഏടിക്കും ബിസിക്കും മുമ്പെങ്ങാണ്ടോ ഉണ്ടായിരുന്ന ഒരു രാജാവ്, ഒരു ഭരണാധികാരി ഇന്നും കഥകളായും പാട്ടുകളായും വാഴ്ത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്.

ഇരുളിന്റെ നിതാന്തമായ നിദ്രകളിൽ ആണ്ടുകിടന്ന ഒരു ജനതയെ മഹാബലി സംസ്കാരത്തിന്റെ പുതിയ വെളിച്ചത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ടാകും. ആമോദമെന്തെന്നറിയാതിരുന്ന മനുഷ്യരെ ആനന്ദാതിരേകത്തിലേക്ക് അയാൾ നയിച്ചുകൊണ്ടു പോയിട്ടുണ്ടാകും. കോപമോ അസൂയയോ വെറുപ്പോ വിദ്വേഷമോ ഇല്ലാത്ത ഒരു വ്യക്തി, ശരിക്കും ആധുനിക മനുഷ്യൻ, ബൗദ്ധിക വ്യാപാരം മുഴുവൻ ഉണ്ടായിരുന്ന ഒരാൾ. മതമത്സരാദികളെന്ന് വിവക്ഷിക്കുന്ന കാമക്രോധ ലോഭമോഹ മതമത്സരാദികളിലെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ ബൗദ്ധിക ലോകത്തിന്റെ ശരിയായ ആനന്ദത്തിലേക്ക് കൊണ്ടുപോകാൻ മഹാബലി യത്നിച്ചിരിക്കാനാണ് സാധ്യത. അങ്ങനെ യത്നിക്കുന്നവരെയെല്ലാം കാത്തിരിക്കുന്നത് സ്വാഭാവിക മരണമായിരിക്കില്ല. നിഷ്കളങ്കതയുടെ നെഞ്ചകത്തേക്ക് ഒരു തോക്കിൻ കുഴൽ ഏതു സമയവും കാഞ്ചിവലിക്കപ്പെടാൻ കാത്തിരിക്കുകയാണ് എന്നു പറയുന്നത് പോലെ, മനുഷ്യരാശിയുടെ മോചനത്തിനു വേണ്ടിയോ സമത്വത്തിനു വേണ്ടിയോ യത്നിക്കുന്ന ഏതൊരാളിനു നേരെയും ഒരു അസ്വാഭാവിക മരണത്തിന്റെ നിഴൽ ചൂഴ്ന്നു നിൽക്കുന്നുണ്ടാവും. കാരണം ലോകം സമത്വവൽക്കരിക്കപ്പെടരുത് എന്ന് നിർബന്ധബുദ്ധിയുള്ളവരുണ്ട്. എങ്ങും എവിടെയും എപ്പോഴും ഫ്യൂഡലിസത്തിന്റെ ഒരു കാർമേഘം പെരുമഴയായി പെയ്യാൻ കരുതിയിരിപ്പുണ്ട്. അതൊരു ലോകസത്യമാണ്. നവോത്ഥാനത്തിന് ശ്രമിച്ചവർ, യഥാർത്ഥ വിപ്ലവകാരികൾ, മനുഷ്യരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ചവർ, അവർക്കൊക്കെ നേരെ ഒരു വെടിയുണ്ട്, ഒരു മരക്കുരിശ്, ഒരു ചവിട്ടിത്താഴ്ത്തൽ, ഒരു ശിരഛേദം കാത്തിരിപ്പുണ്ട്. മഹാബലിയെ സംബന്ധിച്ചും അതാണുണ്ടായത് എന്ന് വേണം കരുതാൻ.

നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയോട് കലഹിക്കാതെ, ഫാസിസത്തോടടരാടാതെ മനുഷ്യരെ എല്ലാം ഒന്നുപോലെയാക്കാൻ ആർക്കും കഴിയില്ല തന്നെ. തീരെ ചെറിയ ഒരു കമ്മ്യൂണിറ്റിയിൽ പോലും അത് സാധ്യമാക്കണമെങ്കിൽ പടവെട്ടിയേ തീരൂ. ഫ്യൂഡലിസത്തിന്റെ ഒടുവിലെ ചോരയും വാർത്തിക്കളയാതെ സ്ഥിതിസമത്വം കൊണ്ടുവന്നെങ്കിൽ അത് വെറും കഥയാണ്, കെട്ടുകഥയാണ്. അതല്ല, അങ്ങനെ സംഭവിച്ചുവെങ്കിൽ അതിന് യത്നിച്ച ആ ആൾ അത്രയും വലിയ മനുഷ്യസ്നേഹിയാണ്, സമത്വവാദിയാണ്. അങ്ങനെയൊരു കാഴ്ചപ്പാടിലൂടെ മഹാബലിയെ നോക്കിക്കാണാനാണ് ഇഷ്ടം. ബലി നിസ്വാർത്ഥനാണ്. നിസ്വാർത്ഥനായ ഒരാൾക്ക് സ്വയം ബലി കൊടുത്ത് സാമൂഹിക പരിഷ്കരണം സാധ്യമാക്കാനാകൂ. അങ്ങനെയെങ്കിൽ മഹാബലിയുടെ പേര് അതാകാൻ വഴിയില്ല തന്നെ. സർഗാത്മകവും ക്രിയാത്മകവുമായ പ്രവൃത്തിയുടെ അർപ്പണ സ്വഭാവം കണ്ട് പ്രജകൾ തന്നെ വാഴ്ത്തിക്കൊടുത്തതോ ചാർത്തിക്കൊടുത്തതോ ആയ വിശേഷണമാണ് മഹാബലി. മഹാത്മാ എന്ന ചരിത്ര വിശേഷണത്തിന്റെ അത്ര കണ്ടില്ലെങ്കിലും മഹാനിസ്വാർത്ഥൻ എന്ന അർത്ഥത്തിൽ മഹാബലി എന്നത് ഉത്തമമായൊരു നാമകരണം തന്നെയാണ്.

സാമ്പത്തികമായ ഒരു സമത്വം മാത്രമല്ല, മാനസികവും ധാർമ്മികവുമായ സമത്വം കൂടി മഹാബലി ലക്ഷ്യം വച്ചിരിക്കണം. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനമെന്നാണ്. കള്ളം ചെയ്യില്ലെന്നല്ല, കള്ളം പറയുക പോലുമില്ല. അത്ര കണ്ട് ചെറുതല്ലാത്ത ഒരു ദേശത്ത് എവിടെയെങ്കിലും ഇരുന്ന് ഒരു കള്ളം പറഞ്ഞുവെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നിട്ടും ആളുകൾ കള്ളം ചെയ്യാതിരുന്നുവെങ്കിൽ അത് അവരുടെ ധാർമ്മിക നിലവാരം അത്ര കണ്ടുയർന്നതുകൊണ്ട് തന്നെയായിരിക്കും. അത്രമേൽ ഒരു സമൂഹത്തെ പുനരുദ്ധരിച്ചു എന്നതുതന്നെയാണ് മഹാബലിയെ സംബന്ധിച്ചിടത്തോളം ആ പേര് ശതാബ്ദങ്ങൾ കഴിഞ്ഞു ഓർത്തുകൊണ്ടേയിരിക്കുന്നതിന് കാരണം. ഒരു പൗരാവലി ധാർമ്മികമായി ഉയരണമെങ്കിൽ നേതൃത്വം അത്രയും ഔന്നത്യത്തിലെത്തണമെന്നതാണ് പ്രധാനം. യഥാരാജ തഥാപ്രജ എന്ന പഴയ ചൊല്ലിന് ഏറെ പ്രസക്തിയുണ്ട് എന്ന് സാരം. എപ്രകാരം നയിക്കപ്പെടുന്നു എന്നത് പൊതുജനങ്ങളുടെ നിലവാരം ഉയർത്തുമെന്നതിൽ സംശയം വേണ്ട. ഉദാഹരണത്തിന് ഒരു സ്കൂൾ നോക്കൂ. അതിന്റെ നിലവാരം ഉയരുന്നതിന് പിന്നിൽ അധ്യാപകരുടെ പങ്ക് വളരെ വലുതാണ്. ഒരു വീട്ടിലെ സ്ഥിതിയും അതുതന്നെയല്ലേ? എങ്ങനെയാണോ രക്ഷിതാക്കൾ, അതിനനുസരിച്ചായിരിക്കും കുട്ടികൾ. ഇതിലൊന്നും ഒരു തർക്കവുമില്ല. ഏകാധിപത്യത്തിലായാലും ജനാധിപത്യത്തിലായാലും ഭരണാധികാരി വളരെ പ്രധാനമാണ്. ഭരണകർത്താവിന്റെ രീതിഭാവങ്ങളും ഇടപെടലുകളും രാജ്യത്തിന്റെ സുസ്ഥിതിയെ സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ മഹാബലി തന്റെ നിലപാടുകൊണ്ടും രീതിഭാവങ്ങൾ കൊണ്ടും പ്രജാക്ഷേമ തൽപരനായിരുന്നു എന്ന് തന്നെ ഉറപ്പിക്കേണ്ടതായി വരും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ഒരേ ഒരു താരം.
1: മഹാബലി അസുര രാജാവായിരുന്നു. അസുരൻ എന്ന് കേൾക്കുമ്പോൾ അതിലൊരു പ്രതികൂലാത്മകത കൊണ്ടുവന്നത് എന്തുകൊണ്ടായിരിക്കും, ആരായിരിക്കും, ഒരു സംശയവും വേണ്ട. സുരപാനവും ആർഭാട ജീവിതവുമായി ആർത്തുല്ലസിച്ച് നടന്ന സുരന്മാരായ ദേവന്മാര് തന്നെയായിരിക്കും. അല്ലെങ്കിൽ തന്നെ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, സുര എന്നാൽ മദ്യം അല്ലെങ്കിൽ ലഹരി, അസുരൻ എന്നാൽ ലഹരിയിൽ ആസക്തനാകാതിരിക്കുന്ന ആൾ. അങ്ങനെ ഒരാളെ ബൗദ്ധിക ചിന്ത ഉള്ള ആളാവൂ എന്നതിൽ തർക്കമില്ല. സുഖഭോഗങ്ങളുമായി കഴിയുന്നവർ നയിക്കണോ ബൗദ്ധികതയുള്ളവർ നയിക്കണോ എന്നതാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അന്ന് മനുഷ്യത്വമുള്ള അസുരരാജാക്കന്മാരും ഉണ്ടായിരുന്നു. ലൗകിക സുഖഭോഗത്തിൽ ആറാടി നിന്ന സുരരാജാക്കന്മാരും ഉണ്ടായിരുന്നു. അസുരർക്ക് ഭരണം അത്ര കണ്ട് എളുപ്പമായിരുന്നില്ല. സമ്പന്നരായ സുരർക്ക് അത് വളരെ എളുപ്പവുമായിരുന്നു. സുരരേക്കാൾ അസുരർ മെച്ചമായാൽ അതിൽ അസൂയയും സ്വാഭാവികമായിരുന്നു. അസുരരാകട്ടെ അധ്വാനശീലരായിരുന്നു, പ്രജാക്ഷേമ തൽപരരായിരുന്നു. അതിലൊരാളായിരുന്നു മഹാബലി. ശരിക്കും അധ്വാനശീലനായ കർത്തവ്യനിരതനായ രാജാവ് മഹാബലി. അങ്ങനെ ഉന്നതനായതിൽ സുരർക്ക് അസൂയ പെരുത്തതിൽ അത്ഭുതമില്ല.

പല വിധത്തിലും മഹാബലിയുടെ ഭരണവീര്യത്തെ തകർക്കാൻ സുരരുടെ ഭാഗത്തുനിന്നും ശ്രമങ്ങളും ഗൂഢാലോചനകളും ഉണ്ടായിക്കൊണ്ടിരുന്നു. തങ്ങളെക്കാൾ മുന്തിയ ഭരണം മറ്റൊരാൾ കാഴ്ചവെക്കുന്നതിലുള്ള എതിർപ്പും വിദ്വേഷവും അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആകട്ടെ, അതെല്ലാം മഹാബലിയെ അസ്വസ്ഥനാക്കുകയോ നിരാശിതനാക്കുകയോ ചെയ്തില്ല. പകരം കൂടുതൽ സ്ഥിരോത്സാഹത്തിലേക്ക് പോകാൻ അയാൾ പ്രേരിപ്പിക്കപ്പെടുകയാണുണ്ടായത്. ഒട്ടും വിസ്തൃതമല്ലാത്ത തന്റെ രാജ്യത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ മഹാബലി ശ്രമിച്ചില്ല. അങ്ങനെ വേണമെങ്കിൽ യുദ്ധം ചെയ്യണമായിരുന്നു. യുദ്ധം ചെയ്യുക എന്നത് മഹാബലിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും യോജിക്കാൻ കഴിയുന്നതായിരുന്നില്ല. മനുഷ്യരെ കൊന്നു നേടുന്നതൊന്നും നേട്ടമാണെന്ന് ചിന്തിക്കാൻ മഹാബലിക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആയുധം മഹാബലിക്ക് അന്യമായിരുന്നു. രാജ്യത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനപ്പുറം ജനക്ഷേമത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ മഹാബലി ശ്രമിച്ചു. അതിനായി മനുഷ്യരെ പാകപ്പെടുത്തി. അതിനുവേണ്ടി തെരഞ്ഞെടുത്ത രീതിയായിരുന്നു ഏറ്റവും പുതുമയായിരുന്നത്. മനുഷ്യരുടെ സ്വഭാവം, പെരുമാറ്റം, മനോഭാവം എന്നിവയെ മാറ്റിയെടുക്കുക എന്നതായിരുന്നു അതിനുവേണ്ടി മഹാബലി തെരഞ്ഞെടുത്ത രീതി. അങ്ങനെയൊരു രീതിയെക്കുറിച്ച് അക്കാലത്ത് ചിന്തിക്കാൻ സുരരാജാക്കന്മാർക്കോ മറ്റ് അസുരരാജാക്കന്മാർക്കോ കഴിഞ്ഞില്ല. അങ്ങനെയൊരു ഭരണരീതി ആദ്യം ആവിഷ്കരിച്ചത് മഹാബലിയായിരുന്നു. അതിനുശേഷവും മറ്റൊരു ഭരണാധികാരിക്കും കഴിയാതെ പോയ ഭരണ നൈപുണ്യം മഹാബലി ശരിക്കും മനുഷ്യരുടെ മനോഭാവത്തെ മാറ്റിമറിച്ചു. നെഗറ്റീവ് ചിന്തകളില്ലാത്തവരാക്കി മാറ്റി. ആളുകളെ ദേഷ്യമില്ലാത്തവരാക്കി, പകയില്ലാത്തവരാക്കി. നിസ്വാർത്ഥ കാമം അവരെ പഠിപ്പിച്ചു. ലോഭമുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരിച്ചു. അതിമോഹത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊടുത്തു. അധ്വാനത്തിലൂടെ ആർജിക്കുന്ന രാഷ്ട്രവികാസത്തോട് താൽപര്യം ജനിപ്പിച്ചു. പാരസ്പര്യത്തിന്റെ വൈശിഷ്ട്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. കള്ളം ചെയ്താൽ ഉണ്ടാകുന്ന വ്യക്തിത്വ വൈകല്യങ്ങൾ ആളുകൾക്ക് മനസ്സിലായി. ചതിയുണ്ടാക്കുന്ന ആത്മദുഃഖത്തിന്റെ ആഴം അവർ ഉൾക്കൊണ്ടു. അതെല്ലാം പാട്ടിലവർ ലയിപ്പിച്ചു. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നീ വാക്കുകൾ സ്തുതിവാക്കുകളായിരുന്നില്ല.

ലോകത്തിലെ ഒരു ഭരണകർത്താവിനും കഴിയാത്ത കാര്യമാണ് മഹാബലി സാധ്യമാക്കിയത്. രാജ്യത്തിന്റെ വ്യാപ്തി യുദ്ധങ്ങളിലൂടെ വർദ്ധിപ്പിക്കുക എന്നതല്ല, പകരം പ്രജകളുടെ ക്ഷേമം അവരുടെ മാനസികോന്നമനത്തിലൂടെ സാധ്യമാക്കുക എന്നതാണ് ശരിയായ രാഷ്ട്രതന്ത്രമെന്ന അനിതര സാധാരണമായ രീതിയായിരുന്നു മഹാബലി ആവിഷ്കരിച്ചത്. അതിൽ പൂർണ്ണമായും വിജയിക്കുവാനും മഹാബലിക്ക് സാധിച്ചു. അത്തരത്തിൽ ഒരു ഭരണതന്ത്രം ആവിഷ്കരിച്ച ഒരു ഭരണാധികാരിയെ ചരിത്രത്തിന്റെ ഇടനാഴികളിൽ ഒരിടത്തും നിങ്ങൾക്ക് കണ്ടെത്താനാവില്ല. നിലവിലെവിടെയെങ്കിലും അങ്ങനെയൊരു ഭരണം നിലനിൽക്കുന്നുണ്ടോ എന്ന് അറിയുകയുമില്ല. ആത്യന്തികമായി മനുഷ്യ മനസ്സിനെ മാറ്റിമറിച്ചുകൊണ്ടുള്ള നവോത്ഥാനം, ഏതൊരാൾക്കും മാതൃകയാക്കാനാവുന്ന ഭരണരീതി, അതും ചെറിയ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഭരണരീതി, മനുഷ്യനെ മനുഷ്യനാക്കാനുള്ള പരിശീലനങ്ങൾ നൽകിക്കൊണ്ടുള്ള വികസന അജണ്ട, അതിനുള്ള പദ്ധതി നടപ്പാക്കലുകൾ, മഹാബലി ധാരണാശേഷിയുള്ള ഭരണാധിപനായിരുന്നു.

ഐതിഹ്യത്തിലെ ഒരു കഥ, കെട്ടുകഥ പോലെ മാത്രം കേൾക്കാവുന്ന സമത്വത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ, അതും ആരെഴുതിയെന്നറിഞ്ഞുകൂടാത്ത ഏതൊരു അജ്ഞാതമായ പാട്ടിൽ മാത്രം പറഞ്ഞിട്ടുള്ളത്, അതിനെ ഇങ്ങനെ വിശകലനം ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചേക്കാം. പാട്ടിലെ ഉള്ളടക്കം സമത്വത്തിന്റേതാണെന്ന് സംശയമില്ല. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെയെന്നും ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്ക് മുട്ടില്ലതാനുമെന്നുമുള്ള വരികളാൽ അലങ്കൃതമാണ് പാട്ട്. പാട്ടിന്റെ അന്തരാർത്ഥത്തിലൂടെയുള്ള സഞ്ചാരമായിട്ടാണ് ഒരേ ഒരു താരത്തിൽ മഹാബലിയെ നോക്കിക്കാണാൻ ശ്രമിച്ചത്. ചരിത്രത്തിന്റെ ഏതെങ്കിലും വക്കിലോ കോണിലോ അങ്ങനെയൊരു ഭരണാധികാരി ഉണ്ടായിരുന്നോ എന്നതൊക്കെ ഗവേഷകർ തീരുമാനിക്കട്ടെ. ഭാവനയുടെ ലോകത്തെവിടെയോ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു. അവിടെ അയാൾ ഭരണകർത്താവ് എന്ന നിലയിൽ മഹാബലി താരം തന്നെയായിരുന്നു, ഒരേ ഒരു താരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

സുഗതമി രാത്രിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരിക്കൽ രണ്ട് സുഹൃത്തുക്കൾ ഒരു കുതിരയെ വാങ്ങി. ഒരു കറുത്ത കുതിരയും ഒരു വെളുത്ത കുതിരയും. കറുത്ത കുതിര നല്ല സ്മാർട്ടായിരുന്നു. വെളുത്ത കുതിരയാവട്ടെ വളരെ വിധേയത്വമുള്ള കുതിരയുമായിരുന്നു. രണ്ടുപേരും കൂടി യാത്ര ചെയ്യവേ മുന്നിൽ വലുതല്ലാത്ത ഒരു കിടങ്ങ് കണ്ടു. കറുത്ത കുതിര സർവശക്തിയും എടുത്ത് ചാടിക്കടന്നു. പക്ഷെ വെള്ള കുതിര കിടങ്ങിനടുത്തെത്തിയതും തനിക്കത് സാധിക്കില്ലെന്ന് തോന്നലിൽ പരിങ്ങി നിന്നു. കുറച്ച് പിന്നാക്കം പോയി, പിന്നെയും മുന്നോട്ട് വന്ന് പരിങ്ങി നിന്നു. കുതിരക്കാരൻ കുതിരയെ ചാടിക്കാൻ നന്നായി തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുറേ ദിവസം അതിങ്ങനെ തുടർന്നു. ഒരു ദിവസം കറുത്ത കുതിര ചാടിപ്പോയതിനു പിന്നാലെ വെളുത്ത കുതിരയും സർവശക്തിയും എടുത്ത് ചാടി അപ്പുറം പോവുകയും ചെയ്തു. അപ്പുറത്തെത്തിയപ്പോഴാണ് അതിന് മനസ്സിലായത് അത് അത്ര വലിയ കാര്യമൊന്നും ആയിരുന്നില്ല എന്ന്. കാര്യങ്ങൾ ഇനിയുമുണ്ട്. ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചെത്താം.

നമ്മളിൽ പലരും കഥയിലെ ആ വെളുത്ത കുതിരയാണ്. തനിക്കിത് സാധിക്കുമോ ഇല്ലേ എന്ന ആശയക്കുഴപ്പത്തോടെ ജീവിക്കുന്നവർ, ആത്മവിശ്വാസം തീരെയില്ലാത്ത അവസ്ഥ, മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്തു വിചാരിക്കുമെന്ന ചിന്ത, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനോധൈര്യമില്ലായ്മ, ജീവിതത്തെ അത് വല്ലാതെ മാന്ദ്യപ്പെടുത്തി കളയും. അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, വെളുത്ത കുതിരകളുടെ എണ്ണം ഒരിടത്ത് കൂടിയാൽ എന്താവും സംഭവിക്കുക? അവിടെ ആകെ മാന്ദ്യപ്പെടും അല്ലേ? അത് ചിലപ്പോൾ ഒരു ഗ്രാമത്തെ ബാധിക്കാം, ചിലപ്പോൾ ഒരു സംസ്ഥാനത്തെ തന്നെ ബാധിക്കാം. ഒരു പാട്ട് കൂടി കേട്ടാലോ?

ഈ ആളുകളെ നമുക്ക് പൊതുവെ രണ്ടായി തിരിക്കാം. സ്മാർട്ട് നേച്ചർ ഉള്ളവരും വിക്ടിം നേച്ചർ ഉള്ളവരും. കഥയിലെ കറുത്ത കുതിര സ്മാർട്ട് നേച്ചറായിരുന്നു, വെളുത്ത കുതിര വിക്ടിം നേച്ചറുമായിരുന്നു. കഴിവുണ്ട്, പക്ഷെ അതിൽ വിശ്വാസമില്ല. ആനയ്ക്ക് അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് അറിയില്ലെന്ന് പഴയ ആളുകൾ പറയുന്നത് ഒരുപക്ഷെ ഇതുദ്ദേശിച്ചായിരിക്കും. ആത്മവിശ്വാസമില്ലായ്മയുടെ ഒരു പഴഞ്ചൊല്ല് തന്നെയാണത്. ഒരു പാട്ടുകൂടി കേട്ടാലോ?

ഒരു സ്ഥാപനം എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് കഥയിലെ കറുത്ത കുതിരകളെയായിരിക്കും. വെളുത്ത കുതിരകളെ ഒരു പദ്ധതി ഏൽപ്പിച്ചാൽ അത് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങും. ചില ഉദ്യോഗസ്ഥർ ഫയൽ നോക്കുന്നതും നീക്കുന്നതും ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ എത്ര തവണ കയറിയിറങ്ങിയാലും ആ ഫയൽ അവർക്ക് നീക്കാനാവില്ല. ഒന്ന്, കഴിവില്ലാഞ്ഞിട്ടാണ്. രണ്ട്, വിക്ടിൻ നേച്ചർ ആയതുകൊണ്ടാണ്. ഈ കഴിവ് കുറഞ്ഞ ഉദ്യോഗസ്ഥരാണ് ചാടിക്കടിക്കാൻ നിൽക്കുന്നത്. അവർക്കൊരിക്കലും കസ്റ്റമറോട് സൗമ്യമായി ഇടപെടാനാവില്ല. അവരുടെ കഴിവില്ലായ്മയും ആത്മവിശ്വാസക്കുറവും ദേഷ്യവും ക്ഷോഭവുമായി പുറത്തുവരും. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടാൻ പാടില്ല. അത് വികസനത്തിന് തടയിടും. ഒരു പാട്ട് കൂടി കേട്ടാലോ?

അധ്യാപകരും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ശരിക്കും കഥയിലെ കറുത്ത കുതിരകളായിരിക്കണം. ചില ഉദ്യോഗസ്ഥരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരൊന്നും ചെയ്യില്ല, പരിങ്ങി നിൽക്കും. എനിക്ക് പെൻഷൻ വാങ്ങണം, അതിനൊരു തടസ്സവും വരരുത് എന്ന ചിന്ത മാത്രമേ അവരിലുണ്ടാവൂ. അവർക്കെങ്ങനെ ഫയലുകൾ നീക്കാനാവും? ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തുന്ന ഫയലുകളുടെ ചുവപ്പ് നാടകൾക്കുള്ളിൽ ഭൂരിപക്ഷവും പ്രശ്നങ്ങളായിരിക്കും. അതിൻ്റെ കുരുക്കുകൾ അഴിക്കാൻ അറിയില്ലെങ്കിൽ, അഴിച്ചാൽ താൻ കുരുങ്ങും എന്ന ചിന്തയാണുള്ളതെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അവർ സീറ്റിലിരിക്കാൻ വൈമുഖ്യം കാണിക്കും. കാരണം സീറ്റിലിരുന്നാൽ ഫയൽ നോക്കണമല്ലോ, അതിനവർക്ക് പേടിയാണ്. ഒരു പാട്ടുകൂടെ കേട്ടാലോ?

ചില ഓഫീസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 10:30 മണിക്കാണ് അവർ വരിക. ബാഗ് വെച്ച് സീറ്റിലിരിക്കും. ആരെങ്കിലും ഒരാൾ ചായ ഓഫർ ചെയ്യും, അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചാലോ എന്ന് ചോദിക്കും. മിക്കവാറും താഴത്തെ നിലയിലാവും ചായ. ലിഫ്റ്റ് ഉണ്ടെങ്കിലും കയറില്ല, പടിയിറങ്ങി സാവധാനം പോകും. 12:30 ആവും ചായ കുടിച്ച് തിരിച്ചെത്താൻ. 2 ഫയലെടുത്ത് സീനിയറിൻ്റെ അടുത്ത് പോയി വരുമ്പോൾ 1 മണിയാവും. ലഞ്ച് കൃത്യമായി കഴിച്ചേ പറ്റൂ. 2:30 തിരിച്ചു വരും. നേരത്തെ കൊണ്ടുവച്ച ഫയൽ എടുക്കാൻ പോകും. 3:30 ആവും അതും കൊണ്ട് തിരിച്ചു വരാൻ. അതിനിടയിൽ ആരെങ്കിലും ഒരു ഫയലിൻ്റെ കാര്യമോ മറ്റോ അന്വേഷിച്ചു വന്നാൽ അവരോട് പറയുന്ന സ്ഥിരം വാചകം എന്തെന്നറിയാമോ? ഞാനിവിടെ വേലയും കൂലിയും ഇല്ലാതെ ഇരിക്കുന്നുവെന്നാണോ നിങ്ങൾ കരുതുന്നത്? ദാ കണ്ടോ, ഇതെല്ലാം നിങ്ങളെപ്പോലെ അത്യാവശ്യമുള്ളവരുടെ തന്നെ. മനസ്സിലായോ? ആ പാവം ഒന്നും പറയില്ല, പറഞ്ഞാൽ പണിയാവും എന്ന് നന്നായിട്ടറിയാം. പിന്നെ ജീവിതകാലം മുഴുവൻ ആ ഫയൽ നീങ്ങില്ല എന്നും അയാൾക്കറിയാം. അതുകൊണ്ട് മിണ്ടാതെ പോവും, കയറിയിറങ്ങും. എത്ര ഓഫീസുകളിൽ ഇങ്ങനെ കയറിയിറങ്ങുന്ന ആളുകളുണ്ട് എന്നറിയുമോ? ഒരു പാട്ടുകൂടിയായാലോ?

എന്നാൽ ചിലരങ്ങനെയല്ല. തൻ്റെ മുമ്പിൽ വരുന്ന ഒരു ഫയലും അവർ സാവധാനപ്പെടുത്തില്ല, നല്ല ചടുലമായി ജോലി ചെയ്യും. കാരണം അവർ മിടുക്കരാണ്, സ്മാർട്ട് നാച്ചുറാണ്, അവർക്ക് കാര്യങ്ങളറിയാം, കഴിവുള്ളവരാണ്. പക്ഷെ അങ്ങനെയുള്ളവർ കുറവാണ്, വളരെ കുറവാണ്. എങ്കിലും അവർക്ക് വേണ്ടി, അവരുടെ സമർപ്പണ ബോധത്തിന് വേണ്ടി, അവരുടെ ഉത്തരവാദിത്വത്തിന് വേണ്ടി ഒരു പാട്ട് കേട്ടാലോ?

പലപ്പോഴും നമ്മൾ പറയും, ഒരിടത്ത് ജോലി ചെയ്യുമ്പോൾ ആത്മാർത്ഥതയാണ് വലുതെന്ന്, സഹതാപമാണ് വലുതെന്ന്. നോക്കൂ, ഈ സഹതാപം അല്ലെങ്കിൽ ആത്മാർത്ഥത, അത് രണ്ടും പിന്നീടുള്ള കാര്യങ്ങളാണ്. ഒരു പ്രവർത്തകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പ്രവർത്തകയെ സംബന്ധിച്ച് ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണം എന്താണെന്നറിയുമോ? ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തമാണ് പ്രധാനമെങ്കിൽ, സത്യം പറയട്ടെ, ആത്മാർത്ഥത ഒരു കള്ളനാണയമാണ്. ഞാൻ ഇത്രയും ആത്മാർത്ഥത കാണിച്ചിട്ടും ആ ഓഫീസർ ഇങ്ങനെ പെരുമാറിയല്ലോ എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്തമുള്ള ഒരു സ്റ്റാഫിന് അത്തരത്തിൽ പരാതികൾ പറയേണ്ടി വരില്ല. ഉറപ്പാണ്, ഉത്തരവാദിത്തമുള്ള, പ്രശ്നങ്ങൾ പരിഹരിക്കാനറിയുന്ന, പദ്ധതികൾ വളരെ ചടുലമായി കൊണ്ടുപോകുന്ന എത്രയോ ഉദ്യോഗസ്ഥരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് വേണ്ടി ഒരു പാട്ട്.

കഥയിലെ വെളുത്ത കുതിരകൾ കറുത്ത കുതിരകളാകാത്തിടത്തോളം ഇവിടെ എല്ലാം സാവധാനത്തിലായിരിക്കും, മാന്ദ്യത്തിലായിരിക്കും. പദ്ധതികളെല്ലാം ഇഴയും. ആ ഇവിടെ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് എന്ന സാധാരണത്വത്തിൽ നമ്മൾ എത്തിച്ചേരും. എല്ലാം ഇവിടെ അങ്ങനെ ആയിത്തീരുകയും ചെയ്യും. എല്ലാറ്റിനും ഒരു സാവധാനതയുണ്ടാവും, ഒന്നിനൊരു ചടുലതയുണ്ടാവില്ല. അങ്ങനെ വന്നാൽ നാട് എങ്ങനെ വികസിക്കും? ഒരു ചോദ്യമായി അത് മനസ്സുകളിൽ കിടക്കട്ടെ. അപ്പോൾ ചടുലതയാണ് വേണ്ടത്, സ്മാർട്ട്നെസ്സാണ് വേണ്ടത്, അല്ലെങ്കിൽ സ്മാർട്ട് നേച്ചറാണ് വേണ്ടത്. വിക്ടിം നേച്ചറല്ല, വിധേയത്വമല്ല. ചടുലമായി ജോലി ചെയ്യാൻ കഴിയുന്ന ആളുകളെയാണ് ഒരു നാട് ആവശ്യപ്പെടുന്നത്, ഒരു ഗ്രാമം ആവശ്യപ്പെടുന്നത്, ഒരു നഗരം ആവശ്യപ്പെടുന്നത്, ഒരു സംസ്ഥാനം ആവശ്യപ്പെടുന്നത്, ഒരു രാജ്യം ആവശ്യപ്പെടുന്നത്. കാരണം അവരാണ് വികസനത്തിൻ്റെ അടയാളങ്ങൾ. അവർക്ക് മാത്രമേ വികസനത്തിൻ്റെ സൗര തേജസ് ഉയർത്താനാകൂ. ഒരു പാട്ടുകൂടി കേൾക്കാം.

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാവുന്നു. സമയം ഒരുപാടായി. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. നേരത്തെ പറഞ്ഞില്ലേ, ചടുലമായി ജോലി ചെയ്യാം. സാവധാനതയല്ല വേണ്ടത് എന്ന് പറഞ്ഞ എടുത്തുചാട്ടവുമല്ല, നന്നായി ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്യാം. നമ്മൾ കാരണം ഒരു ഫയലും നീങ്ങാതിരിക്കരുത്. നമ്മൾ കാരണം ഒരു കസ്റ്റമറും വിഷമിക്കരുത്. ഒരു കസ്റ്റമർക്കും ജീവിതത്തിൻ്റെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. അത് ഒരു വലിയ പ്രതിജ്ഞയായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നാളെ ഉന്മേഷത്തോടെ ഉണരേണ്ടതുണ്ട്. അതിന് സുഖമായി ഉറങ്ങേണ്ടതുണ്ട്. നാളെ വീണ്ടും കേൾക്കാം. അതുവരെ സ്നേഹപൂർവം, സ്വന്തം മധുജം.